ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:25. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 5, കൊല്ലവർഷം 1201 കർക്കടകം 11, 2026 ജൂലൈ 27 തിങ്കളാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ നജാത്തുള്ള. 6:15 രാമായണ പാരായണം. 6:25 ട്രെയിൻ സമയം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. ഫലവൃക്ഷത്തോട്ടങ്ങളുടെ പുനരുദ്ധാരണത്തിന് SHM നൽകി വരുന്ന ധനസഹായങ്ങൾ. ആത്മ തിരുവനന്തപുരം ജില്ലാ പ്രൊജക്ട് ഡയറക്ടർ പി ഷക്കീല സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. രക്തസമ്മർദ്ദത്തിന്റെ ചികിത്സയുടെ ലക്ഷ്യങ്ങൾ. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ് സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. ഒ ചന്തുമേനോൻ എഴുതിയ നോവൽ ഇന്ദുലേഖ. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി.

അവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. പ്രസവാനന്തര മാനസികാരോഗ്യം ആയുർവേദ ഡോക്ടർ സജ്ജന നവാസ് സംസാരിക്കുന്നു. 7:45 ദൃശ്യമൈ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ മഞ്ഞുതുള്ളി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം സി കെ ബീന. 7:50 തൂലിക പെരുമ്പടവം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നു ഹാരിസ് ടി എം. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധനും മഞ്ചേരി NSS കോളേജിലെ മലയാള വിഭാഗം അധ്യാപകനുമായ സന്തോഷ് വള്ളിക്കാട് സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. 8:20 IQ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ തേനീശൽ. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. 8:30 കിംസ് ആരോഗ്യം സർവധനാൽ പ്രധാനം സ്പോൺസേർഡ് പരിപാടി. 8:40 ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം മഴവില്ല്. 9:55 ഇന്നത്തെ പരിപാടികൾ FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് ഇസൈ മഴ. 10:50 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 സുവർണഗീതികൾ. 12:00 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് പഴം പച്ചക്കറി വിലനിലവാരം ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. നാടകം കുടത്തിലെ വിളക്ക്. രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 3:00 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീലക്ഷ്മി ഗംഗാധരൻ. 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. തുടർന്ന് 4:00 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 5:35 രാമായണ പാരായണം. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

0: പ്രിയമുള്ളവരെ, ശുഭചിന്തകളോടെ ആരംഭിക്കാം. കേൾക്കാം
1: സുഭാഷിതം.
2: തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ നജാത്തുള്ള.
3: അധ്യാപകൻ ക്ലാസ്സിലെത്തി. മുന്നറിയിപ്പില്ലാതെ കുട്ടികൾക്ക് ഒരു പരീക്ഷ നടത്തുകയാണ്. ഓരോരുത്തർക്കും ചോദ്യപേപ്പർ നൽകി. ചോദ്യപേപ്പറിൽ ചോദ്യങ്ങളൊന്നുമില്ല. ആ വെളുത്ത കടലാസിന്റെ മധ്യത്തിൽ ഒരു ചെറിയ കറുത്ത കുത്ത്, അത്രമാത്രം. ചോദ്യപേപ്പറിൽ കാണുന്നതിനെക്കുറിച്ച് എഴുതാനായിരുന്നു അധ്യാപകന്റെ നിർദ്ദേശം. കുട്ടികളെല്ലാം ആ കറുത്ത കുത്തിന്റെ വലിപ്പത്തെക്കുറിച്ചും അത് കടലാസിന്റെ ഏതു ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായി എഴുതി. ചിലർ കടലാസിന്റെ അരികുകളിൽ നിന്നുള്ള ദൂരം അളന്നെഴുതി. മറ്റു ചിലർ ബിന്ദുവിലേക്ക് വിവിധ രേഖകൾ വരച്ച് അവ തമ്മിലുള്ള കോണളവും എതിർക്കോണും പറഞ്ഞ് സിദ്ധാന്തങ്ങൾ ചമച്ചു. എന്നാൽ വിശാലമായി കിടക്കുന്ന ആ വെളുത്ത കടലാസിനെക്കുറിച്ച് ആരും തന്നെ ഒരു വരി പോലും എഴുതിയില്ല. ഒരാൾ എത്ര വലിയ നന്മകളുടെ ഉടമയാണെങ്കിലും സമൂഹത്തിൽ

0: ദൈവത്തിന്റെ കണ്ണ് എപ്പോഴും അയാളുടെ ചെറിയ തെറ്റുകളിലേക്കും പോരായ്മകളിലേക്കും മാത്രമേ പോകൂ. സമ്പൂർണതയുടെയും സംശുദ്ധിയുടെയും വെള്ളവസ്ത്രം വിരിക്കുമ്പോഴും എവിടെങ്കിലും തെറ്റിൻ്റെയോ കൈപ്പിഴയുടെയോ ഒരു ബിന്ദുവെങ്കിലും കാണും എന്ന പ്രതീക്ഷയിലായിരിക്കും ആൾക്കൂട്ടം. അവർക്കു വേണ്ടത് 1000 ശരികളല്ല, ഒരു പിശക്, ഒരേ ഒരു പിശക്. ഒരു പിശകിൻ്റെ അർദ്ധാംശം അപരന്റെ വീഴ്ചയുടെ അടയാളങ്ങളുടെ വിശദീകരണവും ആഘോഷവുമാണ് പലരുടെയും ജീവിതം. ശരികളുടെ ലോകത്തു മാത്രം ജീവിക്കുമ്പോഴും ഒരറ്റ തെറ്റിനു വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാകും ചുറ്റിലും. ചിലർ ശ്വസിക്കുന്നത് തന്നെ അന്തരീക്ഷത്തിൽ ദുർഗന്ധമുണ്ടോ എന്നറിയാനാണെന്ന് കവി പറഞ്ഞില്ലേ? എന്തുകൊണ്ടാണ് പിഴവുകൾ മാത്രം പെട്ടെന്ന് കണ്ണിൽപ്പെടുന്നത്? അന്യന്റെ പോരായ്മകളെ അവരുടെ തിരിച്ചറിയൽ രേഖകളാക്കി ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ദോഷൈകദൃക്കുകളുടെ ഇടയിൽ വിശുദ്ധർക്ക് പോലും പിടിച്ചു നിൽക്കാനാവില്ല. ഒരു നിമിഷം നിൽക്കൂ. ആരാണ് നാം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന സമൂഹം? നമ്മളൊക്കെ തന്നെ. ആളുകൾ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ചൂണ്ടിക്കാണിക്കട്ടെ, നമുക്ക് തിരുത്താമല്ലോ. നമ്മളെന്തിനാണ് മറ്റുള്ളവരുടെ പോരായ്മകളുടെ പിറകെ പോകുന്നത്? അവരുടെ നന്മകളെ നമുക്ക് ആഘോഷമാക്കാമല്ലോ. മറ്റുള്ളവർക്ക് സംഭവിച്ച തെറ്റുകളുടെ തുടർ പ്രക്ഷേപണങ്ങൾക്കോ വ്യാഖ്യാനങ്ങൾക്കോ ആരെയും സൽസ്വഭാവികളാക്കാൻ കഴിയില്ല. ചൂണ്ടിക്കാണിച്ചതുകൊണ്ടോ അവരെ വിമർശിച്ചതുകൊണ്ടോ ആരും സ്വയം സൽസ്വഭാവികളുമാവില്ല. പകരം നന്മ കാണുന്നത് ഒരു ശീലമാക്കണം. ചെയ്യുന്ന ചെറിയ നല്ല കാര്യങ്ങളെപ്പോലും അംഗീകരിക്കണം, പ്രശംസിക്കണം. ചെയ്തു തീർത്ത സൽക്കർമ്മങ്ങളുടെ പ്രസിദ്ധി ആരിലും നന്മയുടെ തുടർചലനങ്ങൾ സൃഷ്ടിക്കും. അപരനെക്കുറിച്ച് നല്ലതുമാത്രം ചിന്തിക്കാനും സംസാരിക്കാനും തീരുമാനിച്ചാൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഊർജവും ഉന്മേഷവും വളരെ വലുതായിരിക്കും. നമ്മുടെ കണ്ണിന് കാഴ്ചശക്തിയുണ്ട്, കാഴ്ചശക്തി മാത്രമേയുള്ളൂ. കാണുന്നതെല്ലാം ശരിയാണോ തെറ്റാണോ എന്ന് വേർതിരിക്കാനുള്ള കഴിവ് കണ്ണിനില്ല. അത് നാം വളർന്നുവരുന്ന സാഹചര്യങ്ങളും പഠിക്കുന്ന പാഠങ്ങളും നൽകുന്ന തിരിച്ചറിവാണ്. ഈ ഭൂമിയിൽ ആരും സമ്പൂർണരല്ല. എല്ലാവർക്കും അവരുടേതായ പോരായ്മകൾ ഉണ്ടാകും എന്നത് ക്രിയാത്മക ചിന്തയാണ്. അതുണ്ടാകുമ്പോഴാണ് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കഴിയുക. നമ്മുടെ വീക്ഷണം ശുദ്ധമാകുന്നതും അപ്പോഴാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുമ്പോഴും നാം നമ്മുടെ സ്വന്തം ജീവിതത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. എത്ര നല്ല ഒരു പഴമാണെങ്കിലും ഒരു ചെറിയ പുഴുക്കുത്ത് മതി അത് ഉപയോഗശൂന്യമാകാൻ. അതുപോലെ ഒരു ആയുസ്സുകൊണ്ട് നാം സമ്പാദിച്ചെടുത്ത സൽപ്പേരും യശസ്സും ഒരു നിമിഷത്തെ അശ്രദ്ധ മതിയാകും.
1: കെ നജാത്തുള്ള തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9946815337. നമ്പർ ആവർത്തിക്കാം, 9946815337.
2: സുഭാഷിതം.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി കേൾക്കാം.
1: തിരുവനന്തപുരം ആലപ്പുഴ സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇപ്പോൾ അധ്യാത്മ രാമായണ പാരായണം.
2: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലിപ്പമുള്ള അക്ഷരങ്ങൾ, സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം, ആകർഷകമായ ബൈൻഡിംഗ്, മനോരമ അധ്യാത്മ രാമായണം ശുദ്ധം, സുഗമം, സമ്പൂർണ്ണം. കൊല്ലവർഷം 1202 മനോരമ പഞ്ചാംഗം കാണിപ്പയൂർ നാരായണൻ നമ്പൂരിപ്പാട് ഗണിച്ചത്. 1 വർഷത്തെ നക്ഷത്രഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്, വിവാഹ വിഷയം വിശദമായി ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ഞാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷികൾ, രത്നജ്യോതിഷം, സംഖ്യാജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
3: രാമായണ പാരായണം 11-ാം ദിവസം ഇന്നു മുതൽ ആരണ്യകാണ്ഡം.
4: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
3: ആശ്രമ സന്ദർശനം, പഞ്ചവടി പ്രവേശം, ലക്ഷ്മണോപദേശം എന്നീ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത് ശ്രീ

ആ മതം അഗസ്ത്യം ആത്മാരാമം മുനീശ്വരം. ആരൂഢവിനയം കൊണ്ടാനത വക്ത്രത്തോടുമാരാൽ

ശ്രീരാമ രഘുപതി കേവല ജ്ഞാനമൂർത്തി, എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു, ചിന്തിക്കിൽ സാരം

ശ്രുത്വൈതൽ സ്തോത്രസാരമഗസ്ത്യസുഭാഷിതം തത്വാർത്ഥസമന്വിതം രാഘവൻ തിരുവടി ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യപാദാംബുജം യാത്രയുമയപ്പിച്ചു സുമി

രക്ഷസാം പ്രവരൻ ഈ കിടക്കുന്നതു മുനിഭക്ഷകനിവനെ നീ കണ്ടതില്ലയോ സഖേ വില്ലിങ്ങു.

കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ഇനിയിപ്പോൾ. ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ടു, പക്ഷി ശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ. വധ്യനല്ലഹം തവ താതനു ചെറുപ്പത്തിലെത്രയുമിഷ്ടനായ വയസ്യനറിഞ്ഞാലും, നിന്തിരുവടിക്കും

0: രാമായണ പാരായണം 11-ാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ശ്രീ നവീൻ.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ.
2: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം.
3: ട്രെയിൻ സമയം.
2: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 12601, ചെന്നൈ സെൻട്രൽ, മംഗളൂരു സെൻട്രൽ സൂപ്പർഫാസ്റ്റ് മെയിൽ 10 മിനിറ്റ് വൈകി 6:38, 12081 കണ്ണൂർ തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദി കൃത്യസമയം പാലിച്ച് 6:44, 16527 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 6:48, 10215 മഡ്ഗാവ് എറണാകുളം എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 6:49, 16308 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 7:33 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:50, 56322 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:51 എത്തിച്ചേരും.

0: ട്രെയിൻ സമയം. ചരിത്രപഥം.
1: ചരിത്രത്തിൽ ഇന്നാണ് 2015 മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം അന്തരിച്ചത്. രാഷ്ട്രപതി സ്ഥാനത്തുനിന്ന് വിരമിച്ചതിനുശേഷം ഷില്ലോങ്ങിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ പ്രഭാഷണം നടത്തുമ്പോഴാണ് അദ്ദേഹം കുഴഞ്ഞുവീണ് അന്തരിച്ചത്. ഇന്ത്യ 2020 എന്ന തന്റെ പ്രശസ്ത ഗ്രന്ഥത്തിൽ ഭാവിയിൽ വൈജ്ഞാനിക രംഗത്ത് ഭാരതം ആർജിക്കാനിരിക്കുന്ന സമുന്നത നായക സ്ഥാനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നം വിശദീകരിക്കുന്നു. അതീന്ദ്രിയത പ്രമുഖ് സ്വാമിജിയുമായുള്ള എന്റെ ആധ്യാത്മിക അനുഭവം എന്ന കൃതിയായിരുന്നു APJ അബ്ദുൽ കലാമിന്റെ ഏറ്റവും ഒടുവിലത്തെ സംഭാവന. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഒഡീഷയിലെ ദേശീയ മിസൈൽ പരീക്ഷണ കേന്ദ്രമായ വീലർ ദ്വീപിന് അബ്ദുൽ കലാം ദ്വീപ് എന്ന് പേര് നൽകി. അദ്ദേഹത്തിന്റെ അഗ്നിച്ചിറകുകൾ എന്ന ആത്മകഥ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകമാണ്.
0: ചരിത്രപഥം.

പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ 8:40 കേൾക്കാം ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്കും വിളിക്കാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, കൂടെ ഇഷ്ടഗാനം ആസ്വദിക്കുകയും ചെയ്യാം. അതിനായി വിളിക്കേണ്ട നമ്പറുകൾ ഓർമ്മപ്പെടുത്താം. 04-83-295-300. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 04-83-295-800. ഇന്ന് രാവിലെ 8:40 ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. വിളിക്കേണ്ട നമ്പറുകൾ ഒന്നുകൂടി പറയാം. 04832950300. മറ്റൊരു നമ്പർ 04832950800.

ഇന്ന് രാവിലെ 7:10 ആരോഗ്യ ജാലകത്തിൽ രക്തസമ്മർദ്ദത്തിന്റെ ചികിത്സയുടെ ലക്ഷ്യങ്ങൾ. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേ ഇസ് ജേക്കബ് സംസാരിക്കുന്നത് കേൾക്കാം.

0: കാർഷിക വൃത്താന്തം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
0: കാർഷിക വൃത്താന്തം.
1: പ്രായോജകർ
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
0: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
2: ഫലവൃക്ഷ തോട്ടങ്ങളുടെ പുനരുദ്ധാരണത്തിനായി സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ നൽകിവരുന്ന ധനസഹായങ്ങൾ എന്തെല്ലാമാണ്? ആത്മ തിരുവനന്തപുരം ജില്ലാ പ്രൊജക്ട് ഡയറക്ടർ പി ഷക്കീലയാണ് കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്.
3: വിത്ത് മുതൽ വിപണി വരെ കർഷകനൊപ്പം എന്ന മഹത്തായ ലക്ഷ്യം നിറവേറ്റുന്നതിനായി സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ നടപ്പിലാക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് ഫലവൃക്ഷത്തോട്ടങ്ങളുടെ പുനരുദ്ധാരണം. നിലവിലുള്ള ഫലവൃക്ഷങ്ങളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. പ്രായാധിക്യം മൂലമോ കീടരോഗ ആക്രമണം മൂലമോ

0: ഉൽപാദനക്ഷമത കുറഞ്ഞു പോയിട്ടുള്ളതോ തീരെയില്ലാത്തതോ ആയ ഫലവൃക്ഷങ്ങൾ വെട്ടിമാറ്റുന്ന ഒരു പദ്ധതിയാണ് ഇത്. ഇത്തരത്തിൽ ഫലവൃക്ഷങ്ങൾ വെട്ടിമാറ്റുന്ന സ്ഥലത്തിന്റെ വിസ്തീർണത്തിന് ആനുപാതികമായിട്ടാണ് ധനസഹായം നൽകി വരുന്നത്. ഹെക്ടർ ഒന്നിന് 10,000 രൂപ എന്ന തോതിലാണ് ചെലവ് കണക്കാക്കുന്നത്. അതിന്റെ 40% ധനസഹായമായി നൽകുന്നത്. ഒരു ഗുണഭോക്താവിന് പരമാവധി 2 ഹെക്ടർ വരെയാണ് ധനസഹായം അനുവദിക്കുന്നത്. അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പരിപാലന രീതിയാണ് ടോപ്പ് വർക്കിംഗ്. ഇതിനായി ഫലവൃക്ഷങ്ങളുടെ മുകൾ ഭാഗം മുറിച്ചു മാറ്റിയ ശേഷം അതിൽ നിന്നും വളർന്നുവരുന്ന ശിഖരങ്ങളിൽ ഗ്രാഫ്റ്റിംഗോ ബഡ്ഡിംഗോ ചെയ്തു വരുന്നു. ഇത്തരത്തിൽ വളർത്തിയെടുക്കുന്ന ഗ്രാഫ്റ്റുകൾക്കും ബഡ്ഡുകൾക്കും പുതുതായി നട്ടുപിടിപ്പിക്കുന്ന ഗ്രാഫ്റ്റുകളുടെയും ബഡ് തൈകളുടെയും ഗുണം ലഭിക്കുന്നു. സാധാരണയായി മാവ് തോട്ടങ്ങളിലും ജാതി തോട്ടങ്ങളിലുമാണ് ടോപ്പ് വർക്കിംഗ് നമ്മുടെ പ്രദേശത്തെ ചെയ്തു വരുന്നത്. മാവ് തോട്ടങ്ങളിൽ ടോപ്പ് വർക്കിംഗ് ചെയ്യുന്നത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനാണെങ്കിൽ, ജാതി തോട്ടങ്ങളിൽ ടോപ്പ് വർക്കിംഗ് ചെയ്യുന്നത് ആൺമരങ്ങളിൽ കായ്ഫലം ഉണ്ടാക്കുന്നതിനുവേണ്ടിയാണ്. ചെലവിന്റെ 40% സബ്സിഡി നൽകുന്ന ഈ ഘടകത്തിന്റെയും ഹെക്ടർ ഒന്നിനുള്ള ചെലവ് 10,000 രൂപ എന്ന തോതിലാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇവിടെയും ഒരു ഗുണഭോക്താവിന് പരമാവധി 2 ഹെക്ടറിനുള്ള ആനുകൂല്യമാണ് അനുവദനീയമായിട്ടുള്ളത്. ഇതുപോലെ 40% സബ്സിഡി നൽകിക്കൊണ്ട് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു ഘടകമാണ് സംയോജിത വളപ്രയോഗവും സസ്യസംരക്ഷണവും. നല്ല വിളവ് ലഭിക്കുവാൻ നല്ല രീതിയിലുള്ള വിളപരിപാലനം അത്യാവശ്യമാണ്. വിളകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുക മാത്രമല്ല ഗുണമേന്മയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ സംയോജിത വളപ്രയോഗത്തിനും സസ്യസംരക്ഷണത്തിനും പ്രോത്സാഹനം നൽകി വരുന്നത്. വിസ്തീർണത്തിന്റെ ആനുപാതത്തിലാണ് ഇവിടെയും സബ്സിഡി നൽകുന്നത്. ഹെക്ടർ ഒന്നിന് 40,000 രൂപയാണ് ചെലവ് കണക്കാക്കിയിട്ടുള്ളത്. ഒരു ഗുണഭോക്താവിന് പരമാവധി 2 ഹെക്ടർ വരെയേ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. പദ്ധതിയുടെ ഗുണഭോക്താക്കളാവാൻ ആഗ്രഹിക്കുന്നവർ അതാതു പ്രദേശത്തെ കൃഷിഭവനുകൾ മുഖേനയാണ് അപേക്ഷ നൽകേണ്ടത്. കർഷകർ, കർഷക കൂട്ടായ്മകൾ, സ്വയം സഹായ കർഷക സംഘങ്ങൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതികളുടെ ഗുണഭോക്താക്കളാവാം. ഒരു ഗുണഭോക്താവ് ഒന്നിൽ കൂടുതൽ ഘടകങ്ങൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ ഓരോ ഘടകത്തിനും പ്രത്യേകം പ്രത്യേകമായി ധനസഹായം ലഭിക്കുന്നതാണ്.
1: ഫലവൃക്ഷ തോട്ടങ്ങളുടെ പുനരുദ്ധാരണത്തിനായി സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ നൽകി വരുന്ന ധനസഹായങ്ങൾ എന്തെല്ലാം? ആത്മ തിരുവനന്തപുരം ജില്ലാ പ്രൊജക്ട് ഡയറക്ടർ പി ഷക്കീലയാണ് കാർഷിക വൃത്താന്തത്തിൽ ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
3: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഫോൺ 9744550424.

കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. സംസ്ഥാനത്ത് അടുത്ത മാസം 1 വരെ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ഇന്ന് മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കാലാവസ്ഥാ അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
1: ദൃഷ്ടി
2: പ്രയോജകർ
0: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
3: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം. ഇനിയിപ്പോ എന്താ ചെയ്യാ?
4: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ. അവിടെ ആവുമ്പോ കുറഞ്ഞ ചെലവില് വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഉണ്ടല്ലോ.
0: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
4: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ, ആന്ത്രപ്രയ.
0: ഫോൺ 0483271439.

0: ദൃഷ്ടി.
1: നമസ്കാരം. വിവിധ പരീക്ഷകളുടെ പരിഷ്കാരങ്ങൾക്കായി കേന്ദ്ര സർക്കാർ ഉന്നതാധികാര സമിതി രൂപവത്കരിച്ചു. ഇൻഫോസിസ് സഹസ്ഥാപകനും സാങ്കേതിക വിദഗ്ധനുമായ നന്ദൻ നീലേഖനിയുടെ നേതൃത്വത്തിൽ ഉന്നതതല കർമ്മസമിതി രൂപവത്കരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നടക്കുന്ന 23ാമത് കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതകളുടെ 48 കിലോഗ്രാം വെയ്റ്റ് ലിഫ്റ്റിംഗിൽ മീരാബായ് ചാനുവാണ് ഇന്ത്യയ്ക്കായി ഈ വർഷത്തെ ആദ്യ സ്വർണം നേടിയത്. മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ഡിവൈഡറിൽ ഇടിച്ച് തലകീഴായി മറിഞ്ഞ് ഒരാൾ മരിച്ചു. 3 പേരുടെ നില ഗുരുതരം. കോഴിക്കോട് പെരുവയൽ ചെറുകുളത്തൂർ പാറ സ്വദേശി മാവന്നൂർ പടിക്കൽ വൈഷ്ണവാണ് മരിച്ചത്. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ള അന്വേഷിക്കാൻ മലയാളി IG എസ് കിരൺ നേതൃത്വം നൽകും. മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിലെ കമ്പ്യൂട്ടർ ക്ഷാമം കാരണം ലേണേഴ്സ് ടെസ്റ്റ് വൈകുന്നത് ഒഴിവാക്കാൻ അപേക്ഷകരുടെ സ്മാർട്ട് ഫോണിൽ പരീക്ഷ നടത്താൻ അനുമതി. ഓഫീസുകളിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ മേൽനോട്ടത്തിലായിരിക്കും ടെസ്റ്റ്. പൊന്നാനി കപ്പൽ നിർമ്മാണ കേന്ദ്രം അടുത്ത മാസം പ്രവർത്തന സജ്ജമാകും. June 17 പ്രാബല്യത്തിൽ വന്ന ഇടക്കാല വെടിനിർത്തൽ കരാർ ലംഘിച്ച് 2 ആഴ്ചയായി നടത്തിവന്നിരുന്ന ആക്രമണ പ്രത്യാക്രമണങ്ങൾ US ഇറാനും അവസാനിപ്പിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിൽ 8 മാസം നീണ്ട വാസത്തിനുശേഷം US റഷ്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞർ സുരക്ഷിതരായി ഭൂമിയിലിറങ്ങി. നാസയുടെ ബഹിരാകാശ ഗവേഷകൻ ക്രിസ് വില്യംസ്, റഷ്യൻ യാത്രികരായ സെർജി ക്യൂഡ്, സ്വെജ്കോവ്, സെർജി മിക്കേബ് എന്നിവരാണ് ഇന്നലെ ഭൂമിയിൽ എത്തിയത്. പാകിസ്ഥാനെതിരായ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ വെസ്റ്റിൻഡീസിന് ബാറ്റിംഗ് തകർച്ച. വിൻഡീസിന്റെ 1ാം ഇന്നിംഗ്സ് 311 റൺസിന് അവസാനിച്ചു. സിംബാബ്വെക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യയ്ക്ക് സമ്പൂർണ്ണ ജയം.
2: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
3: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കും.
5: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
4: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
1: സ്വർണം പവന് 131,950 രൂപ, തങ്കം 10 ഗ്രാമിന് 143,950 രൂപ, വെള്ളി കിലോഗ്രാമിന് 222,138 രൂപ, റബ്ബർ RSS 4 28,200 രൂപ, RSS 5 27,800 രൂപ.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8-5
7: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
6: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
1: ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം പുത്രൻ. രചന ONV കുറുപ്പ്, സംഗീതം ജേഴ്സൺ ആന്റണി, പാടിയത് യേശുദാസ്.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റ് 5 സെക്കൻഡ്. ഇനി 6:45 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
3: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
4: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്!
5: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
4: അരെ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
3: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്.
4: ചേടാ,
3: കണ്ടില്ലേ, ഇതിൽ എന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായനെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൗണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്ക് ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനുവിന് സ്വർണം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്ക് ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സാമൂഹിക മാധ്യമ വീഡിയോയിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. പ്രമുഖ സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേക്കനിയുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ച സമിതിയിൽ മുൻ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തപൻ ദേക്ക, ISRO മുൻ ചെയർമാൻ എസ് സോമനാഥ്, IIT മദ്രാസ് ഡയറക്ടർ വി കാമകോടി, മുൻ വിദ്യാഭ്യാസ സെക്രട്ടറി അനിത കർവാൾ, ലോജിസ്റ്റിക്സ് വിദഗ്ധൻ അമൃത്ലാൽ മീണ എന്നിവരും അംഗങ്ങളാണ്. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ

0: ദൌത്യസേന ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ഇതിന്റെ ശിപാർശകളുടെ അടിസ്ഥാനത്തിൽ ഭാവിയിലെ പരീക്ഷകളുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പരീക്ഷാ സംവിധാനം തികച്ചും വിശ്വസനീയവും സുതാര്യവും സാങ്കേതികവിദ്യയുടെ പരമാവധി ഉപയോഗം ഉറപ്പാക്കുന്നതുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. മത്സരപരീക്ഷകളുടെ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കുന്നതിനും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കുന്നതിനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കർശന ശിക്ഷ ഉറപ്പാക്കുകയും അതിവേഗ കോടതികൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന കരട് ബില്ലിന് വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വികസിത ഇന്ത്യയുടെ ചാലകശക്തിയും അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളും യുവതയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിലെ പങ്കാളികളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്.
1: ദേശീയ വെല്ലുവിളികൾ നേരിടുന്നതിലേക്കും പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിലേക്കും യുവജനങ്ങളുടെ ഊർജ്ജം വിനിയോഗിക്കുമ്പോൾ രാജ്യത്തിന്റെ ഭാവി കൂടുതൽ ശോഭനമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യുവാക്കൾ നാടിന്റെയും സമൂഹത്തിന്റെയും അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനത്തിലേക്ക് ഇന്ത്യയുടെ യാത്ര ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. രാജ്യത്തെ അതിർത്തി ഗ്രാമങ്ങൾ സന്ദർശിക്കാനും അവയെക്കുറിച്ച് മനസ്സിലാക്കാനും അവിടെ സജീവമായി ഇടപെടാനും യുവാക്കളെ പ്രചോദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വികസിത് വൈബ്രന്റ് വില്ലേജ് പദ്ധതി ആവിഷ്കരിച്ചത്. പദ്ധതിക്ക് മികച്ച പ്രതികരണമാണ് യുവാക്കളിൽ നിന്ന് ലഭിച്ചതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. വികസിത ഭാരതത്തിന്റെ അടിസ്ഥാനം വികസിത ഗ്രാമങ്ങളാണെന്നും ഈ ലക്ഷ്യം കൈവരിക്കുന്നതിൽ യുവാക്കൾക്ക് നിർണായക പങ്കുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു.
0: ഇന്ന് മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം അനുസ്മരണ ദിനം. ഇന്ത്യയുടെ മിസൈൽമാനായി അറിയപ്പെടുന്ന അബ്ദുൽ കലാമിന്റെ ചരമവാർഷികമാണ് ജൂലൈ 27 അനുസ്മരണ ദിനമായി ആചരിക്കുന്നത്. ഡോക്ടർ കലാമിനോട് ആദരസൂചകമായി ഈ ആഴ്ച ഗുരുപൂർണിമ പുണ്യോത്സവം ആഘോഷിക്കുമെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അറിയിച്ചിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി ഇന്നലെ നടത്തിയ പരിശോധനയിൽ 64 കേസുകളിലായി 75 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 7,980 ഉയർന്നു. ആകെ 8,589 പേരെ അറസ്റ്റ് ചെയ്തു. 6,389 ഗ്രാമിലധികം MDMA 726 കിലോയിലധികം കഞ്ചാവും 4,626 ഗ്രാമിലധികം ഹാഷിഷ് ഓയിലും ഇതുവരെ പിടിച്ചെടുത്തു. മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ 9 വിദ്യാനഗറിലെ പൊതുപരിപാടി പങ്കെടുത്ത ശേഷം നായന്മാർമൂല TAHSSൽ ഓപ്പറേഷൻ തൂഫാൻ ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. KM അഭിജിത്ത് MLA ഓഫീസ് വൈകിട്ട് കോഴിക്കോട് കല്ലാച്ചിക്ക് സമീപം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുഖ്യാതിഥിയാകും. കണ്ണൂർ നഗരത്തിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിനും സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി, ചൊവ്വാ മേൽപ്പാലം ഉൾപ്പെടെ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനും മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നാളെ അവലോകന യോഗം ചേരും. കണ്ണൂർ ജില്ലാ ഭരണകൂടം, പൊതുമരാമത്ത് ദേശീയപാതാ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് TO മോഹനൻ MLA അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതാ ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനു സ്വർണം നേടി. ഗ്ലാസ്ഗോയിൽ വനിതകളുടെ 48 കിലോ വിഭാഗത്തിലാണ് മീരാഭായ് ചാനുവിന് സ്വർണം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി അമിത്ഷാ എന്നിവർ മീരാഭായ് ചാനുവിനെ അഭിനന്ദിച്ചു. ഈ വർഷത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡലാണിത്. രാജ്യത്തിനുവേണ്ടി സ്ഥിരമായി മെഡൽ നേടുന്ന ചാനുവിന്റെ പ്രകടനങ്ങൾ അസാധാരണമായ സമർപ്പണത്തെയും പരിശ്രമത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ ഭാരോദ്ധനത്തിലെ മഹത്തായ അധ്യായമാണിതെന്നും മീരാഭായ് ചാനു ഓരോ ഇന്ത്യക്കാരനും പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോമൺവെൽത്ത് ഗെയിംസിൽ ഹാട്രിക് സ്വർണ്ണ മെഡലുകൾ നേടുന്ന ഇന്ത്യയുടെ ആദ്യ ഭാരോദ്ധഹന താരമെന്ന നിലയിൽ ചാനുവിന്റെ പേര് ചരിത്രത്തിൽ ഇടം നേടിയതായി അമിത്ഷായും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 60 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ ഭാരോദ്ധഹന താരം ശ്രീകാന്ത സിംഗ് ചനമ്പം വെള്ളിമെഡലും ഹെവി വെയ്റ്റ് വിഭാഗത്തിൽ ജണ്ടുകുമാർ വെങ്കലവും നേടിയിട്ടുണ്ട്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ

0: ഇന്ത്യയുടെ പുരുഷ ഭാരോദ്വഹന താരം ഋഷികാന്ത സിംഗ് ചനമ്പത്തെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. ഇന്ത്യക്കായി ഉയർന്ന തലത്തിൽ മെഡൽ കരസ്ഥമാക്കിയ ചാനമ്പത്തിന്റെ നേട്ടങ്ങൾ രാജ്യത്തെ അഭിമാനഭരിതമാക്കിയിട്ടുണ്ടെന്നും വരും വർഷങ്ങളിൽ അദ്ദേഹത്തിന് കൂടുതൽ വിജയം ആശംസിക്കുന്നതായും ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ഹരാരയിൽ ആതിഥേയരായ സിംബാബ്വെയെ 35 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ജയം. ഇന്ത്യ ഉയർത്തിയ 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സിംബാബ്വെയ്ക്ക് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. മസ്തിഷ്ക മരണത്തെ തുടർന്ന് മരിച്ച പ്രശസ്ത സീരിയൽ നാടക നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ മുരുകൻ പനവിള 5 പേർക്ക് പുതുജീവനേകും. കരൾ, ഹൃദയവാൽവ്, 2 നേത്രപടലങ്ങൾ, ചർമ്മം എന്നിവയാണ് ദാനം ചെയ്തത്. മാതൃകാപരമായ തീരുമാനമെടുത്ത മുരുകന്റെ കുടുംബാംഗങ്ങളെ മന്ത്രി കെ മുരളീധരൻ ആദരമറിയിച്ചു. കുടുംബത്തിന്റെ വിയോഗത്തിൽ പങ്കുചേരുന്നതായും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ബേപ്പൂർ മാറാടിന് സമീപം വെളിച്ചെണ്ണമില്ലിൽ തീപിടുത്തമുണ്ടായി. ഇന്നലെ രാത്രിയുണ്ടായ തീപിടുത്തത്തിൽ കെട്ടിടത്തിന്റെ മേൽക്കൂര ഉൾപ്പെടെ കത്തിനശിച്ചു. ശ്രീരാമപാദമുദ്രയും ജടായു ശില്പവും ഒക്കെയായി രാമായണ കഥാസന്ദർഭങ്ങളുടെ ദൃശ്യാനുഭവം സമ്മാനിക്കുന്നതാണ് കൊല്ലം ജടായുപാറയിലെ കോദണ്ഡ രാമസ്വാമി ക്ഷേത്രദർശനം. രാമായണ മാസത്തിൽ ധാരാളം വിശ്വാസികൾ ക്ഷേത്രദർശനത്തിനെത്തുന്നു. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന് നീരജ് ലാൽ.
1: കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് രാമായണ കഥയുമായി ബന്ധപ്പെട്ട ജടായുപാറ. ജടായുപാറ മുകളിലെ നിലയ്ക്കാത്ത കാറ്റും കാഴ്ചകളും സന്ദർശകരുടെ മനസ്സിൽ രാമായണ കഥാമുഹൂർത്തങ്ങൾ നിറയ്ക്കും. രാവണൻ സീതാദേവിയെ അപഹരിച്ചുകൊണ്ട് പുഷ്പക വിമാനത്തിൽ പോകവേ തടഞ്ഞ് ധീരമായി പോരാടിയ പക്ഷിശ്രേഷ്ഠൻ ജടായു രാവണന്റെ ചന്ദ്രഹാസം കൊണ്ടുള്ള വെട്ടേറ്റ് വീണതും പിന്നീട് ശ്രീരാമനെത്തി ജടായുവിന് മോക്ഷം നൽകിയതും ഈ പാറമുകളിലാണെന്ന് വിശ്വസിക്കുന്നു. കൂറ്റൻ ജടായു ശില്പത്തിനടുത്താണ് ശ്രീ കോദണ്ഡ രാമക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠയായ ശ്രീരാമ വിഗ്രഹത്തിന് 13 ഉയരമുണ്ട്. സീതാദേവി, ലക്ഷ്മണൻ, വീര ജടായു തുടങ്ങിയ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട്. ശ്രീരാമന്റെ ഇടതുപാദം പാറമുകളിൽ പതിഞ്ഞതെന്ന് വിശ്വസിക്കുന്ന അടയാളം പവിത്രമായി കാണുന്നു. രാമായണ മാസത്തിൽ വിശ്വാസികൾ കുടുംബസമേതം ക്ഷേത്ര ദർശനം നടത്തി പുരാണ കഥാസന്ദർഭങ്ങൾ പുതുതലമുറയ്ക്ക് വിശദീകരിച്ചു നൽകാൻ ഇഷ്ടപ്പെടുന്നു.
0: ഈ മാസം 30 മുതൽ ഓഗസ്റ്റ് 2 വരെ ഇരുവഞ്ഞിപ്പുഴയിലും ചാലിപ്പുഴയിലുമായി സംഘടിപ്പിക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവൽ രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രചരണാർത്ഥം സൺഡേ ഫൺ റൈഡ് ബുള്ളറ്റ് യാത്ര സംഘടിപ്പിച്ചു. കാലിക്കറ്റ് ബുള്ളറ്റ് ക്ലബിന്റെയും ഫോഗി മൌണ്ടൻ അമ്യൂസ്മെന്റ് പാർക്ക് ആൻഡ് റിസോർട്ടിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണനെ മന്ത്രിസ്ഥാനം വാഗ്ദാനം നൽകി തട്ടിപ്പിന് ശ്രമിച്ച കേസിൽ പിടിയിലായ 2 ഡൽഹി സ്വദേശികളെ കോഴിക്കോട്ടെത്തിച്ചു. ഈസ്റ്റ് ഡൽഹി സ്വദേശികളായ ഗൌരവ്, നിതിൻകുമാർ എന്നിവരെ കഴിഞ്ഞ ബുധനാഴ്ചയാണ് കോഴിക്കോട് സിറ്റി സൈബർ ക്രൈം പോലീസ് ഡൽഹി ഗാസിപ്പൂരിൽ അറസ്റ്റ് ചെയ്തത്. വർഷങ്ങളായി വാടക വീടുകളിൽ കഴിഞ്ഞ രോഗികളായ വിദ്യാർത്ഥികൾക്ക് സമഗ്ര ശിക്ഷ കേരള അർബൻ സൌത്ത് റിസോഴ്സ് സെന്റർ സ്നേഹ വീടൊരുക്കി. മസ്കുലർ ഡിസ്ട്രോഫി രോഗം ബാധിച്ച ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 12 ക്ലാസ് വിദ്യാർത്ഥിനിക്കും മീഞ്ചന്ത ഗവൺമെന്റ് ഹൈസ്കൂൾ 10 ക്ലാസ് വിദ്യാർത്ഥിനിക്കുമാണ് വീടൊരുക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്ക് ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനുവിന് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 15 സെക്കൻഡ്.

എഫ്എം ശുഭദിനത്തിൽ ആദ്യം കേൾക്കാം വിദ്യാഭ്യാസ വാർത്തകൾ. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന ഡിപ്ലോമ ഇൻ കളരിപ്പയറ്റ് രണ്ടാം സെമസ്റ്ററിലേക്ക് ലാറ്ററൽ എൻട്രി

വഴി പ്രവേശനത്തിന് അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 31 വരെ ദീർഘിപ്പിച്ചു. ജനറൽ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പൂർപഠിതാക്കളുടെ സൌകര്യാർത്ഥം ശനി ഞായർ പൊതു അവധി ദിവസങ്ങളിലാണ് കോണ്ടാക്ട് ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ചമ്രവട്ടം പാലത്തിന് സമീപമുള്ള സ്പ്ലെൻഡിഡ് സ്പോർട്സ് യോഗ ആൻഡ് മാർഷൽ ആർട്സ് അക്കാദമിയിലാണ് ജില്ലയിലെ അംഗീകൃത പഠന കേന്ദ്രം. താൽപര്യമുള്ളവർക്ക് https://app.srccc.in/register എന്ന ലിങ്ക് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. വെബ്സൈറ്റ് വിലാസം www.srccc.in. ഫോൺ നമ്പർ 9526738838. മറ്റൊരു നമ്പർ 9562250

0: ട്വിറ്റർ നമ്പർ 9562250782. അരീക്കോട് ഗവൺമെന്റ് ഐടിഐ അരീക്കോടിൽ IMCA ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഡിപ്ലോമ ഇൻ ഓയിൽ ആൻഡ് ഗ്യാസ് ടെക്നോളജി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC, പ്ലസ് ടു, ഡിഗ്രി, ഡിപ്ലോമ എന്നിവയാണ് യോഗ്യത. ഫോൺ നമ്പർ 9526415698. മറ്റൊരു നമ്പർ 8086415698. നമ്പറുകൾ വീണ്ടും പറയാം. 9526415698. മറ്റൊരു നമ്പർ 8086415698. പട്ടാമ്പി നീലകണ്ഠ സംസ്കൃത കോളേജ് മലയാളം വിഭാഗം ഗവേഷണ കേന്ദ്രത്തിൽ PhD എനി ടൈം കാറ്റഗറിയിൽ സീറ്റൊഴിവുണ്ട്. താൽപര്യമുള്ളവർ ഈ മാസം 31 അപേക്ഷിക്കണം. ഫോൺ നമ്പർ 0466221222 3. നമ്പർ വീണ്ടും പറയാം. 0466621223. അരീക്കോട് ഗവൺമെന്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ IMCA ആഭിമുഖ്യത്തിൽ നടത്തുന്ന പുതിയ തൊഴിലധിഷ്ഠിത കോഴ്സുകളായ എയർ കാർഗോ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് ആൻഡ് ടാക്സേഷൻ, ഡിപ്ലോമ ഇൻ ഏവിയേഷൻ മാനേജ്മെന്റ് ആൻഡ് എയർലൈൻ ക്യാബിൻ ക്രൂ എന്നീ കോഴ്സുകളിൽ അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC, പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി. കോഴ്സുകൾക്കൊപ്പം പഠിതാക്കൾക്ക് പ്ലേസ്മെന്റ് സപ്പോർട്ട്, ഇന്റേൺഷിപ്പ്, ഇംഗ്ലീഷ് ഭാഷാ പരിശീലനം, വ്യക്തിത്വ വികസനം എന്നിവയിൽ പ്രത്യേക പരിശീലനം നൽകും. ഫോൺ നമ്പർ 8590082853. മറ്റൊരു നമ്പർ 9037723093. വിദ്യാഭ്യാസ വാർത്തകൾ കഴിഞ്ഞു.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
2: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി വേങ്ങര, രസമുകുളം, എന്നും രാവിലെ 8:15.
3: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര. ഫോൺ 7555852664.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി കേൾക്കാം.
4: ഇപ്പോൾ രാമായണ പൊരുൾ.
5: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
6: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
7: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
4: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ AM ഉണ്ണികൃഷ്ണൻ.
8: ഇക്ഷ്വാകു വംശത്തിലെ അജൻ എന്ന രാജാവിന് ഇന്ദുമതിയിൽ ജനിച്ച മകനാണ് ദശരഥൻ. നേമി എന്നതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. അസാമാന്യമായ യുദ്ധ വൈദഗ്ധ്യമുണ്ടായിരുന്നു നേമിക്ക്. ഇന്ദ്രപദം കൈയടക്കിയ ശംബരാസുരനെ വധിക്കാൻ ബ്രഹ്മാവുൾപ്പെടെയുള്ള ദേവന്മാർ അപേക്ഷിച്ചതനുസരിച്ച് അദ്ദേഹം സ്വർഗത്തിലെത്തി. തന്റെ ഭീകരമായ അസുരപ്പടയെ നേമി അനായാസം കൊന്നൊടുക്കുന്നത് കണ്ട് ശംബരൻ ക്രുദ്ധനായി. അയാൾ ഒരേ സമയം 10 ധരിച്ച് 10 നേമിയെ ആക്രമിച്ചു. അപ്പോൾ ആ 10 10 തേരിലിരുന്ന് സമനിലയിൽ പോരാടി ഒരേ നിമിഷം വധിക്കാൻ നേമിക്ക് സാധിച്ചു. ഈ അദ്ഭുത പരാക്രമം കണ്ടു സംപ്രീതനായ ബ്രഹ്മാവ് നേമിക്ക് ദശരഥൻ എന്ന പേരു നൽകി. ഏറെക്കാലം മക്കളില്ലാതെ ദുഃഖിച്ച ദശരഥന് ഒടുവിൽ ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്ന 4 തന്റെ അന്ത്യകാലത്ത് മക്കളെയോർത്ത് വളരെയധികം ദുഃഖിക്കേണ്ടി വന്നു ദശരഥന്. താൻ അങ്ങേയറ്റം സ്നേഹിച്ച രാമനെ മരണസമയത്ത് ഒരു നോക്ക് കാണാൻ പോലും ദശരഥ മഹാരാജാവിനു കഴിഞ്ഞില്ല. കർമ്മഫലം തന്നെ അതിന്റെ കാരണം. ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പിൽ വീണ്ടു വിചാരമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യാറുണ്ടല്ലോ പലരും. ദശരഥനും ചെയ്തുപോയി അങ്ങനെയൊരു പാപകർമ്മം. ഒരു രാത്രിയിൽ നായാട്ടിന്

0: ഇടെ സരയൂ നദിക്കരയിൽ വച്ച് അദ്ദേഹം ഒരു സവിശേഷ ശബ്ദം കേട്ടു. ആന വെള്ളം കുടിക്കുകയാണ് എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. ശബ്ദം കേട്ടിടത്തേക്ക് അദ്ദേഹം ശബ്ദവേദി എന്ന അമ്പയച്ചു. അടുത്ത നിമിഷം അവിടെ നിന്ന് ദയനീയമായ ഒരു നിലവിളി ഉയർന്നു. ഓടിയെത്തിയ ദശരഥൻ കണ്ടത് തന്റെ അമ്പുകൊണ്ട് നിലത്തു വീണു പിടയുന്ന ഒരു മുനികുമാരനെയാണ്. പടുവൃദ്ധരായി കണ്ണുകാണാതെ ദാഹിച്ചു വലഞ്ഞിരിക്കുന്ന തപസ്വികളായ മാതാപിതാക്കൾക്ക് ദാഹജലം കൊണ്ടുപോകാൻ വന്നതാണു താൻ. തനിക്കിനി അത് ചെയ്യാനാവില്ല. അതിനാൽ അങ്ങ് ദയവു ചെയ്ത് എന്റെ അച്ഛനമ്മമാർക്ക് കുടിനീർ കൊണ്ടു കൊടുക്കണേ എന്നപേക്ഷിച്ചിട്ട് ശ്രാവണൻ എന്ന ആ മുനികുമാരൻ മരിച്ചു വീണു. കുറ്റബോധത്താൽ ദുഃഖിതനും പശ്ചാത്താപത്താൽ വിവശനുമായ ദശരഥൻ കുടിവെള്ളവുമായി ശ്രാവണന്റെ ആശ്രമത്തിലെത്തി. ദാഹജലവുമായി മകൻ എത്തിച്ചേർന്നു എന്ന് പ്രതീക്ഷിച്ച മുനിയോടും പത്നിയോടും നടന്നതെല്ലാം അദ്ദേഹം വിവരിച്ചു. അത്യന്തം ദുഃഖിതരായ ആ താപസശ്രേഷ്ഠർ ദശരഥനും പുത്രശോകത്താൽ മരിക്കട്ടെ എന്ന് ശപിച്ച ശേഷം തങ്ങളുടെ ഏക മകന്റെ ചിതയിൽ വീണ് മരണം വരിച്ചു. മരണാസന്നനായ ദശരഥ മഹാരാജാവിന്റെ ഉള്ളിൽ ഈ ഓർമ്മകൾ തെളിഞ്ഞുവന്നു. മഹാരാജാവും സുകൃതിയായ പിതാവുമാണെങ്കിലും ഏറ്റവും ശോചനീയമായി പോയി ദശരഥന്റെ അവസാനത്തെ അവസ്ഥ. ഭാര്യമാരിൽ താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവൾ തന്നെ കുടുംബഛിദ്രത്തിന് കാരണക്കാരിയായി. പ്രാണനെപ്പോലെ സ്നേഹിച്ച ശ്രീരാമൻ ഏറെ അകലെ ഏതോ കൊടുംകാട്ടിൽ കഴിയുന്നു. ഒപ്പം സീതയും ലക്ഷ്മണനുമുണ്ട്. ഭരതനെയും ശത്രുഘ്നനെയും താൻ തന്നെയാണ് കേകയ രാജ്യത്തേക്ക് അയച്ചത്. ശ്രീരാമന്റെ രാജ്യാഭിഷേകത്തിന് തടസ്സമുണ്ടാകാതിരിക്കാൻ എടുത്ത മുൻകരുതലായിരുന്നു അത്. ചുരുക്കത്തിൽ, അന്ത്യകർമ്മം ചെയ്യാൻ ഒരു മകനും സമീപത്തില്ല. എന്നോ ഒരിക്കൽ വിവേകം കൂടാതെ പ്രവർത്തിച്ചതിന്റെ പേരിൽ എന്തെന്തനർത്ഥങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം വ്യക്തമാകുന്നു. എന്തും നല്ലവണ്ണം ആലോചിച്ചിട്ടേ ആരും ചെയ്യാൻ പാടുള്ളൂ. ഉന്നത പദവി അലങ്കരിക്കുന്നവർ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ കർമ്മദോഷത്തിന്റെ ഫലം അവരിൽ മാത്രം ഒതുങ്ങുകയില്ല. ദശരഥന്റെ അനുഭവം ഇതാണ് വ്യക്തമാക്കുന്നത്.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ.
2: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. കേൾക്കാം ചിന്താവിഷയം. ഉത്തമ വിശ്വാസം കൂടാതെ എന്തെങ്കിലും ചെയ്യുന്നത് ഹീനവും അസന്മാർഗികവുമാണ്. മഹാത്മാഗാന്ധി. ചിന്താവിഷയം ആവർത്തിക്കാം. ഉത്തമ വിശ്വാസം കൂടാതെ എന്തെങ്കിലും ചെയ്യുന്നത് ഹീനവും അസന്മാർഗികവുമാണ്. ഇത് മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ.
5: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ഇന്നത്തെ ഗാനം
5: എന്നും രാവിലെ 7:35.
6: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
4: ഇനി ഇന്നത്തെ ചോദ്യം കേൾക്കൂ. നിലവിൽ ഫിഫ പ്രസിഡന്റ് ആരാണ്? ചോദ്യം ആവർത്തിക്കാം. നിലവിൽ ഫിഫ പ്രസിഡന്റ് ആരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി കാത്തിരിക്കൂ FM ശുഭദിനത്തിന്റെ അവസാന ഭാഗം വരെ.
7: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി, പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
8: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
9: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
10: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
11: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
12: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
13: പ്രായോജകർ
14: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
13: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്.
3: ഒരു മിഴിനീർ പോലും നിൻ കണ്ണിലൂറുമ്പോൾ പെരുമഴ പെയ്യുന്നു നെഞ്ചിൽ. കെ ആർ ശശി പേരൂർ എഴുതിയ ഗാനം. സംഗീതം നൽകിയത് എസ് ആർ മോഹൻ. പാടിയത് ആലപ്പുഴ

0: കെ ആർ ശശി പേരൂരിന്റെ വരികൾക്ക് എസ് ആർ മോഹൻ സംഗീതം നൽകി. ആലപ്പുഴ സുരേഷ് ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
5: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744550424.
6: വെള്ളിയാഴ്ച രാവിലെ 7:50 IQ ഓപ്റ്റിക്കൽസ് സമകാലികം.
7: കന്നടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം IQ ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
8: ട്രെയിൻ സമയം.
9: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1630 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 5 മിനിറ്റ് വൈകി 7:38 2214 തിരുവനന്തപുരം നോർത്ത് ലോകമാന്യ തിലക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 7:54 2216 കോയമ്പത്തൂർ മംഗലൂരു സെൻട്രൽ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:27 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50

0: 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:51 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യജാലകം.
4: പ്രായോജികർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഫോൺ 0499332622.
6: തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുമ്പോഴാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം സംഭവിക്കുന്നത്. സംസാരശേഷിക്കുള്ള പ്രയാസം, കൈകാലുകൾക്ക് ബലക്കുറവ്, ഇതാണ് സ്ട്രോക്കിന്റെ ലക്ഷണം.
7: ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണമുണ്ടെങ്കിൽ രോഗിയെ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിക്കണം.
6: മൗലാന ഹോസ്പിറ്റൽ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലാണ്.
7: കൂടുതൽ വിവരങ്ങൾക്ക് മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
8: രക്തസമ്മർദ്ദത്തിന്റെ ചികിത്സയുടെ ലക്ഷ്യങ്ങൾ. ഇന്ന് ആരോഗ്യജാലകത്തിൽ സംസാരിക്കുന്നത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ്.
9: സെക്കൻഡറി ഹൈപ്പർടെൻഷൻ, ഇത് സംശയിക്കുന്ന ചില സാഹചര്യങ്ങൾ ഇവയാണ്. 1. കഠിനമായ രക്തസമ്മർദ്ദം അഥവാ സിസ്റ്റോളിക് ബി പി 180 കൂടുതൽ, ഡയസ്റ്റോളിക് ബി പി 110 അതിൽ കൂടുതലോ, 20 വയസ്സിന് മുൻപോ 50 വയസ്സിന് മുകളിലോ ആരംഭിക്കുമ്പോൾ. 2. ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥ എന്നുവെച്ചാൽ മരുന്നുകൾ കൊടുത്തിട്ടും ബി പി കൺട്രോൾ ആകാത്ത അവസ്ഥ. 3. അവയവങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുന്നു. 4. കൂർക്കം വലി, പകൽ മയക്കം എന്നിവയുള്ള ആളുകൾ. 5. കിഡ്നി സംബന്ധമായുള്ള രോഗങ്ങൾ ഉള്ള ആളുകൾ, എക്സാമ്പിൾ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ്, റീനൽ ആർട്ടറി സ്റ്റിനോസിസ്. ചില എൻഡോക്രൈൻ അസുഖങ്ങൾ ഉള്ള ആളുകൾ, ഉദാഹരണത്തിന് കുഷിംഗ് സിൻഡ്രോം, ഫിയോക്രോമോസൈറ്റോമ, ഹൈപ്പർ ആൽഡോസ്റ്ററോണിസം. രക്തസമ്മർദ്ദത്തിന്റെ ചികിത്സയുടെ പ്രാഥമിക ലക്ഷ്യം രോഗം കൊണ്ട് ഉണ്ടാകുന്ന സങ്കീർണതകൾ തടയുക എന്നതാണ്. ഇതിനുവേണ്ടി എല്ലാ രോഗികളും അവരുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുവാൻ തയ്യാറാവുകയും കൃത്യമായി മരുന്ന് കഴിക്കുകയും വേണം. ചികിത്സയ്ക്കായി രക്തസമ്മർദ്ദത്തിന്റെ തോത് അനുസരിച്ച് രോഗികളെ 3 തരംതിരിച്ചിരിക്കുന്നു. ഘട്ടം 1 ഓർ സ്റ്റേജ് 1 ഹൈപ്പർടെൻഷൻ, ജീവിതശൈലി പരിഷ്കരണത്തോടൊപ്പം 2-3 ആവർത്തിച്ചുള്ള ബി പി റെക്കോർഡിങ്ങും 1 ശേഷം മരുന്ന് കഴിക്കാനും ആരംഭിക്കണം. അതേസമയത്ത് സ്റ്റേജ് 2 ആൻഡ് സ്റ്റേജ് 3 ഹൈപ്പർടെൻഷൻ ഉള്ള രോഗികൾക്ക് എത്രയും വേഗം ചികിത്സ ആരംഭിക്കണം. ഇവരും ജീവിതശൈലി പരിഷ്കരണത്തോടൊപ്പമാണ് മരുന്നുകൾ കഴിക്കേണ്ടത്. ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തേണ്ട പരിഷ്കാരങ്ങൾ എന്തൊക്കെ? ശരീരഭാരം കുറയ്ക്കൽ. അമിതഭാരമുള്ള രോഗികൾ തൂക്കം കുറയ്ക്കുന്നത് വലിയൊരു മാറ്റത്തിന് കാരണമാകുന്നു. എക്സസൈസ്, 3-4 പറ്റുമെങ്കിൽ എല്ലാ ദിവസവും 30-45 വരെ നടക്കുകയോ അല്ലെങ്കിൽ നീന്തൽ തുടങ്ങിയ വ്യായാമങ്ങളിൽ ഏർപ്പെടണം. വലിയ ഭാരങ്ങൾ എടുത്തുപൊക്കിയുള്ള വ്യായാമങ്ങൾ ഒഴിവാക്കണം.
8: രക്തസമ്മർദ്ദത്തിന്റെ ചികിത്സയുടെ ലക്ഷ്യങ്ങൾ. ഇതുവരെ സംസാരിച്ചത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ്.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജികർ
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഫോൺ 0499332622.
10: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
7: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
10: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
11: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
10: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
11: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
10: ഇന്നത്തെ ഗാനം
11: എന്നും രാവിലെ 7:35.
10: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
12: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
11: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC.

0: ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
1: ഫോൺ 0483280500.
0: സ്പോർട്സ് ഇഞ്ചുറി, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, കാൽമുട്ട് എടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, നട്ടെല്ലിന്റെ ശസ്ത്രക്രിയ, കുട്ടികളിലെ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ, അതും മിതമായ നിരക്കിൽ.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക അസ്ഥിരോഗ ചികിത്സാ കേന്ദ്രം
0: ABC ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
1: ഫോൺ 0483280500.
2: ഇന്ദുലേഖ, ഒ ചന്തുമേനോൻ എഴുതിയ നോവൽ.
3: മാധവന് പരിചയമുള്ള സകല യൂറോപ്യന്മാരും വെറും കാഴ്ചയിൽ തന്നെ മാധവന് അതികൗതുകം തോന്നി മാധവന്റെ ഇഷ്ടന്മാരായി തീർന്നു. ഇങ്ങനെ ഈ യൗവനാരംഭത്തിൽ തന്റെ ശരീരവും കീർത്തിയും അതിമനോഹരമാണെന്ന് സർവ്വജനങ്ങൾക്കും അഭിപ്രായം ഉള്ളത് തനിക്ക് വലിയൊരു ഭൂഷണമാണ്. അത് ഒരിക്കലും ഇല്ലായ്മ ചെയ്യരുതെന്നുള്ള വിചാരം കൊണ്ടോ അതല്ല സ്വാഭാവികമായ ബുദ്ധിഗുണം കൊണ്ടോ എന്നറിഞ്ഞില്ല മാധവൻ സാധാരണ യുവാക്കളിൽ 18 വയസ്സ് മുതൽ ക്രമമായി കല്യാണം ചെയ്ത ഗൃഹസ്ഥാശ്രമികളാവുന്നതിനിടയിൽ നിർഭാഗ്യവശാൽ ചിലപ്പോൾ കാണപ്പെടുന്ന ദുർവ്യാപാരങ്ങളിലൊന്നും അശേഷം പ്രവേശിച്ചിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായി പറയാം. അതുകൊണ്ട് സ്വഭാവേനയുള്ള ദേഹകാന്തിയും മിടുക്കും പൗരുഷവും മാധവന് പൂർണ്ണ യൗവനമായപ്പോൾ കാണേണ്ടതു തന്നെയായിരുന്നു. മാധവന് ഇംഗ്ലീഷിൽ അതിനൈപുണ്യമുണ്ടായിരുന്നുവെന്ന് ഞാൻ ഇനി പറയേണ്ടതില്ലോ. ലോൺ ടെന്നീസ്, ക്രിക്കറ്റ് മുതലായ ഇംഗ്ലീഷുമാതിരി വ്യായാമ വിനോദങ്ങളിലും മാധവൻ അതിനിപുണനായിരുന്നു. നായാട്ടിൽ ചെറുപ്പം മുതൽക്കേ പരിശ്രമിച്ചിരുന്നു. പക്ഷേ ഇത് തന്റെ അച്ഛൻ ഗോവിന്ദപ്പണിക്കൽ നിന്ന് കിട്ടിയ ഒരു വാസനയായിരിക്കാം. അദ്ദേഹം വലിയ നായാട്ടുഭ്രാന്തനായിരുന്നു. നായാട്ടിലുള്ള ആസക്തി മാധവന് വളരെ കലശലായിരുന്നു. 2-3 വിധം വിശേഷമായ തോക്കുകൾ, 2-3 പിസ്റ്റോൾ, റിവോൾവർ, ഇതുകൾ താൻ പോകുന്നിടത്തെല്ലാം കൊണ്ടു നടക്കാറാണ്. തന്റെ വിനോദസുഖങ്ങൾ ഒടുവിൽ വേറെ ഒരു വഴിയിൽ തിരിഞ്ഞതുവരെ ശിക്കാറിൽ തന്നെയാണ് അധികവും മാധവൻ വിനോദിച്ചിരുന്നത്. ഭൃത്യൻ വന്നു വിളിച്ചതിനാൽ മാധവൻ തന്റെ അമ്മാമന്റെ അടുക്കെ ചെന്ന് നിന്നു.
4: മാധവ, ഇതെന്ത് കഥയാണ്? വയസ്സുകാലത്ത് കാരണവരോട് എന്തെല്ലാം അധിക്ഷേപമായ വാക്കുകളാണ് നീ പറഞ്ഞത്! അദ്ദേഹം നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചതിന്റെ ഫലമോ ഇത്? എത്ര ദ്രവ്യം നിനക്ക് വേണ്ടി അദ്ദേഹം ചെലവ് ചെയ്തു!
5: അമ്മാമനും ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് ഞങ്ങളുടെ നിർഭാഗ്യം. കാര്യം പറയുമ്പോൾ ഞാൻ അന്യായമായി ആരെയും ഭയപ്പെട്ട് പറയാതിരിക്കില്ല. എനിക്ക് ഇവക ദുഷ്ടതകൾ കണ്ടുകൂടാ. വല്യമ്മാമൻ ദേഹാധ്വാനം ചെയ്ത് സമ്പാദിച്ചതായ ഒരു കാശ് പോലും ചെലവിടാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പൂർവന്മാർ സമ്പാദിച്ചതും നമ്മുടെ അഭ്യുദയത്തിനും ഗുണത്തിനും വേണ്ടി അദ്ദേഹം കൈവശം വച്ചിരിക്കുന്നതുമായ പണം നമ്മളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവിടാനേ ഞാൻ പറഞ്ഞുള്ളൂ. കുമ്മിണിയമ്മയും അവരുടെ സന്താനങ്ങളും ഇവിടത്തെ ഭൃത്യന്മാരല്ല. അവരെന്താണ് വല്യമ്മാമൻ ഇത്ര നിർദ്ദയമായി തള്ളിക്കളഞ്ഞിരിക്കുന്നത്? അവരുടെ 2 മക്കളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചില്ല, കല്യാണിക്കുട്ടിയെയും വേണ്ടുപോലെ ഒന്നും പഠിപ്പിച്ചില്ല. എന്ത് കഷ്ടമാണ് അദ്ദേഹം ചെയ്യുന്നത്! ഇങ്ങനെ ദുഷ്ടത കാട്ടാമോ? ഇനി ആ ചെറിയ ശിന്നനെയും മൂരിക്കുട്ടനെ പോലെ വളർത്താനാണത്രേ ഭാവം. ഇതിന് ഞാൻ സമ്മതിക്കയില്ല. ഞാൻ അവനെ കൊണ്ടുപോയി പഠിപ്പിക്കും.
4: ശിക്ഷ, ശിക്ഷ, വിശേഷം തന്നെ. നീ എന്തുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്? മാസത്തിൽ 50 റുപ്യയല്ലേ നിനക്ക് തരുന്നുള്ളൂ. നീ എന്തുകൊണ്ട് പഠിപ്പിക്കും? അമ്മാമന്റെ മുഷിച്ചിലുണ്ടായാൽ പല ദുർഘടങ്ങളും ഉണ്ടായി വരാം. ക്ഷണം പോയി കാൽക്കൽ വീഴ്.
2: ഇന്ദുലേഖ, ഒ ചന്തുമേനോൻ എഴുതിയ നോവൽ. നോവൽ ആഖ്യാനം കുരീപ്പുഴ സജീവ്. ശബ്ദസാന്നിധ്യം മനീഷ് MP, ചന്ദ്രസേനൻ.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
0: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
6: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
7: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
6: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744550424.
8: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
9: രംഗഗീതം
8: ബുധൻ രാവിലെ 8:20.
10: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.

0: 9847341588.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
4: സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും ഇരയായവർക്ക് കൌൺസിലിംഗ്, നിയമസഹായം, ചികിത്സ തുടങ്ങിയ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കുന്ന സഖി വൺ സ്റ്റോപ്പ് സെന്ററിലേക്ക് കേസ് വർക്കർ തസ്തികയിൽ നിയമനം നടത്തുന്നു. നിയമത്തിൽ ബിരുദമോ സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സോഷ്യൽ സയൻസ്, സൈക്കോളജി എന്നിവയിലൊന്നിൽ ബിരുദാനന്തര ബിരുദവും വനിതാക്ഷേമ മേഖലയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ള 23-നും 45-നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയും യോഗ്യത തെളിയിക്കുന്ന രേഖകളും അടുത്തമാസം 5-ന് വൈകിട്ട് 5 മണിക്ക് മുൻപായി WPOMPM@gmail.com എന്ന ഇമെയിലിലേക്ക് അയയ്ക്കണം. ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ രാത്രികാല ജോലി ചെയ്യാൻ സന്നദ്ധരായ അപേക്ഷകർക്കായുള്ള അഭിമുഖം അടുത്തമാസം 7-ന് രാവിലെ 10:30 പെരിന്തൽമണ്ണ സബ് കളക്ടറുടെ ചേംബറിൽ നടക്കും. ഫോൺ നമ്പർ 8281 9990 5. മറ്റൊരു നമ്പർ 7356 3695 12. കാലിക്കറ്റ് സർവകലാശാലയുടെ മലപ്പുറം സെന്റർ ഫോർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ CCSIT, MCA, BCA, BSc പ്രോഗ്രാമുകളുടെ മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് വിഷയങ്ങൾക്ക് മണിക്കൂർ വേതനാടിസ്ഥാനത്തിലുള്ള ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. യോഗ്യരായവർ അടുത്തമാസം 3-ന് രാവിലെ 10:30 അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം സെന്ററിൽ നേരിട്ട് ഹാജരാകണം. ഫോൺ നമ്പർ 9995 45097. മറ്റൊരു നമ്പർ 9539968200.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: ഇനി മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നത് ലക്ഷ്യമിട്ടുള്ള ബിൽ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേകനി അധ്യക്ഷനായ ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. വികസിത ഗ്രാമങ്ങളാണ് വികസിത ഭാരതത്തിന്റെയും അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി തുടരാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. ഭാരോദ്വഹനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ മീരാബായ് ചാനുവിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അവതരിപ്പിക്കും. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. പരീക്ഷാ പരിഷ്കരണ ബില്ലിന്മേലുള്ള ചർച്ചയിൽ എല്ലാ അംഗങ്ങളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. യുവതലമുറയുടെ അഭിപ്രായങ്ങളും വിദ്യാർത്ഥികളുടെ ഭാവിയും കണക്കിലെടുത്താണ് ബിൽ കൊണ്ടുവരുന്നതെന്ന്

0: അദ്ദേഹം പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി കർശനമായ ശിക്ഷാവ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സാങ്കേതികവിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേഖനയുടെ അധ്യക്ഷതയിൽ പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി ഉന്നതാധികാര കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്താൻ ടാസ്ക് ഫോഴ്സിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പരീക്ഷാ സംവിധാനം വിശ്വസനീയവും സുതാര്യവുമാണെന്ന് ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: हम कल पार्लियामेंट के अंदर कठोर कानूनों के प्रावधान के साथ नया कानून बनाने की दिशा में भी आगे बढ़ रहे हैं, लेकिन हमें भविष्य के लिए सोचना है. हमारी परीक्षा पद्धति ट्रांसपेरेंट हो, हमारी परीक्षा पद्धति में सबसे ज्यादा टेक्नोलॉजी का उपयोग हो, इन सारी बातों को ध्यान में रखते हुए विश्व प्रसिद्ध टेक्नोलॉजी एक्सपर्ट श्रीमान नंदन निलेकनी जी के नेतृत्व में एक हाई पावर टास्क फोर्स बनाने का निर्णय किया है, जो एग्जामिनेशन रिफॉर्म की तरफ फोकस करेगा.
0: മുൻ ഐ ബി ഡയറക്ടർ തപൻ ദേഖ, ISRO മുൻ ചെയർമാൻ എ സോമനാഥ്, IIT മദ്രാസ് ഡയറക്ടർ വി കാമകോടി, മുൻ വിദ്യാഭ്യാസ സെക്രട്ടറി അനിത കർവാൾ, ലോജിസ്റ്റിക് വിദഗ്ധൻ അമൃത്ലാൽ മീണ എന്നിവരും സമിതിയിൽ അംഗങ്ങളാണ്. വികസിത ഗ്രാമങ്ങളാണ് വികസിത ഭാരതത്തിന്റെയും അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി ഓൺലൈനായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. 400-ലധികം യുവജനങ്ങൾ പ്രധാനമന്ത്രിയുമായി അനുഭവങ്ങൾ പങ്കുവച്ചു. ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇന്ന് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പ്രാദേശിക വരുമാന വർധനയ്ക്കും അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓഗസ്റ്റ് 15-ന് മുമ്പായി മൈ GOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം മൻ കി ബാത്തിലൂടെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഡൽഹിയിൽ വനിതാ ന്യൂനപക്ഷ കമ്മീഷനുകളുടെ തലപ്പത്തേക്ക് പുതിയ നിയമനം. ഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷയായി ലതാ ഗുപ്തയെയും ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷനായി നിർമ്മൽ ജെയിനെയും നിയമിച്ചു. വനിതകളുടെ അവകാശ സംരക്ഷണം ശക്തിപ്പെടുത്തുക, സ്ത്രീ ശാക്തീകരണത്തെ പിന്തുണയ്ക്കുക, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി രേഖാഗുപ്ത വ്യക്തമാക്കി. മുൻ രാഷ്ട്രപതി ഡോ APJ അബ്ദുൾ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടിക്ക് ഇന്ന് തുടക്കമാകും. BJP ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി റാലികളും അനുസ്മരണ സമ്മേളനങ്ങളും നടക്കും. മൻ കി ബാത്തിന്റെ കഴിഞ്ഞ പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇതറിയിച്ചത്. പാകിസ്ഥാനെയും പ്രതിഷേധങ്ങളെയും സംബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വ്യാജ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ച ഡീപ് ഫേക്ക് വീഡിയോ ആണ് പ്രചരിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് ട്രെയിനിന്റെ സമയം പുനഃക്രമീകരിച്ച് ദക്ഷിണ റെയിൽവേ. ഇന്ന് രാവിലെ 5:10 തിരുനെൽവേലിയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന 19577 നമ്പർ തിരുനെൽവേലി ജാംനഗർ ദ്വിവാര എക്സ്പ്രസിന്റെ സമയമാണ് ക്രമീകരിച്ചത്. ട്രെയിൻ രാത്രി 11:45 പുറപ്പെടും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഓപ്പറേഷൻ തൂഫാൻ ജില്ലാതല ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി നിർവഹിക്കും. സ്വാതന്ത്ര്യസമര സേനാനിയും സ്വതന്ത്ര കേരളത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന പട്ടം എ താണുപിള്ളയുടെ ചരമവാർഷിക ദിനത്തിൽ ഓർമ്മകൾ പുതുക്കി നാട്. പട്ടം താണുപിള്ള 1970 ജൂലൈ 27 അന്തരിച്ചത്. 1948 തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ അദ്ദേഹം പിന്നീട് തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ചു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് ഒഡീഷയിൽ ശക്തമായ മഴ തുടരുന്നു. സംസ്ഥാനത്തെ പല ജില്ലകളിലും അതിതീവ്ര മഴയ്ക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പലയിടത്തും പ്രളയസമാനമായ സാഹചര്യമാണുള്ളത്. കപാലി നദി കരകവിഞ്ഞൊഴുകി. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും സുരക്ഷിതരായിരിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതകളുടെ 48 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനുവാണ് സ്വർണ്ണമെഡൽ നേടിയത്. ചരിത്ര വിജയം നേടിയ മീരാഭായ് ചാനുവിനെ രാഷ്ട്രപതി ദ്രൌപദി

0: മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: ആകെ 190 കിലോഗ്രാം ഉയർത്തി പുതിയ ഗെയിംസ് റെക്കോർഡോടെയാണ് മീരാബായ് ചാനു സ്വർണം നേടിയത്. 2018 2022 സ്വർണമെഡൽ കരസ്ഥമാക്കിയ ചാനുവിന്റെ തുടർച്ചയായ 3 കോമൺവെൽത്ത് ഗെയിംസ് സ്വർണമെഡലാണിത്. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ ചനമ്പം ഋഷികാന്ത് സിംഗും 65 കിലോഗ്രാം വിഭാഗത്തിൽ രാജ മുത്തുപാണ്ഡിയും വെള്ളിമെഡൽ നേടി. ഇതോടെ 1 സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവും അടക്കം ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 4. അതിനിടെ പുരുഷന്മാരുടെ 55 കിലോഗ്രാം ബോക്സിംഗിൽ ജാതുമണി സിംഗും വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ പ്രീതി പവാറും ക്വാർട്ടർ ഫൈനലിൽ കടന്നു.
0: ഇന്ത്യ സിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. ഇന്നലെ നടന്ന അവസാന മത്സരത്തിൽ സിംബാബ്വെയെ 35 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. ഇന്ത്യ ഉയർത്തിയ 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സിംബാബ്വെയ്ക്ക് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഇതോടെ ICC പുരുഷ T20 റാങ്കിംഗിൽ ഇന്ത്യ 1 സ്ഥാനം തിരിച്ചുപിടിച്ചു. വെറ്റിനറി ഓഫീസർമാരുടെ നിയമനത്തിൽ ക്രമക്കേടുകൾ നടന്നെന്ന ആരോപണത്തിൽ അന്വേഷണ സമിതിയെ നിയോഗിച്ച് കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ. KPSC ചെയർമാൻ ശിവശങ്കരപ്പ എസ് സഹുകാർ, ചില ഉദ്യോഗസ്ഥർ, 29 ഉദ്യോഗാർത്ഥികൾ എന്നിവർക്കെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് നടപടി. KPSC അംഗം ശകുന്തള ദുണ്ടിഗൌർ നയിക്കുന്ന സമിതിയോട് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 17 പ്രസിദ്ധീകരിച്ച നിയമന പട്ടിക അന്വേഷണം പൂർത്തിയാകുന്നതുവരെ മരവിപ്പിച്ചു. നിയമനത്തിനായി 80 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെടുന്നതായ ശബ്ദരേഖയും അന്വേഷണ പരിധിയിലുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നത് ലക്ഷ്യമിട്ടുള്ള പുതിയ നിയമം ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേകനി അധ്യക്ഷനായ ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. വികസിത ഗ്രാമങ്ങളാണ് വികസിത ഭാരതത്തിന്റെയും അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി തുടരാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. ഭാരോദ്വഹനത്തിൽ സ്വർണമെഡൽ നേടിയ മീരാബായ് ചാനുവിനെ അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. പ്രിയമുള്ളവരെ, FM ശുഭദിന പരിപാടികളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. പ്രായോജകർ,
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: MES മെഡിക്കൽ കോളേജിൽ കുട്ടികൾക്കുള്ള അലർജി ആസ്മ ക്ലിനിക് എല്ലാ രണ്ടാം ശനിയാഴ്ചയും.
2: കുട്ടികളിൽ ഉണ്ടാകുന്ന അലർജി, ആസ്മ, ശ്വാസകോശ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് മികച്ച ചികിത്സ
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ഫോൺ 0493-298300.
1: മൊബൈൽ 9953-00862.
3: ഇന്നത്തെ ഗാനം.
4: അനുഭവങ്ങളുടെ തീക്ഷ്ണതയിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറിയ അമൂല്യ സമ്പത്താണ് പഴമൊഴികൾ. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന കാച്ചിക്കുറുക്കിയ ചൊല്ല് മാത്രം മതി അവയുടെ അർത്ഥവ്യാപ്തി മനസ്സിലാക്കാൻ. നമ്മുടെ ജീവിതത്തിന്റെ സർവമേഖലയിലും പഴമൊഴികൾക്ക് സ്വാധീനമുണ്ട്. സ്വഭാവ രൂപീകരണത്തിലും പ്രതിസന്ധികളിൽ വിവേചന ബുദ്ധിയോടെ പ്രവർത്തിക്കാനും ആത്മവിശകലനത്തിനും നമ്മെ പ്രാപ്തരാക്കാൻ നെല്ലിക്കാമധുരമുള്ള ചൊല്ലുകളുടെ ശക്തി അപാരമാണ്. വരവറിയാതെ ചെലവു ചെയ്യുന്നവരുടെ അവസ്ഥ പഴഞ്ചൊൽപ്പാട്ടിലൂടെ കേൾക്കുമ്പോൾ ആസ്വദിക്കുന്നതിനൊപ്പം സ്വയം മനസ്സിലാക്കാനും നമ്മെ സഹായിക്കും. അത്തരമൊരു ഗാനമാവട്ടെ ഇന്നത്തെ ഗാനത്തിൽ. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം എന്ന ചിത്രത്തിലെ ഒരു തുള്ളി പല തുള്ളി എന്ന് തുടങ്ങുന്ന ഗാനം.
5: ഒരു തുള്ളി പല തുള്ളി പെരുവെള്ളം, ഒരു നാളും നന്നല്ല പൊങ്ങച്ചം,

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് സിന്ധു നെച്ചിക്കാടൻ, അവതരണം എം ജിഷ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: പ്രസവാനന്തര മാനസികാരോഗ്യം, ആയുർവേദ ഡോക്ടർ സജന നവാസ് സംസാരിക്കുന്നു.
4: ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ലോകത്ത് ഓരോ 7 മുതൽ 10 വരെ അമ്മമാരിൽ ഒരാൾക്ക് പ്രസവാനന്തര വിഷാദം അനുഭവപ്പെടുന്നു. ഇന്ത്യയിലെ വിവിധ പഠനങ്ങൾ പ്രകാരം ഏകദേശം 15 മുതൽ 22% വരെ അമ്മമാർ ഈ പ്രശ്നം നേരിടുന്നുണ്ട്. എന്നാൽ സമയബന്ധിതമായ തിരിച്ചറിവും ചികിത്സയും ലഭിച്ചാൽ ഭൂരിഭാഗം അമ്മമാരും പൂർണ്ണമായും സുഖം പ്രാപിക്കാനാകും. ഇനി ആദ്യം പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. പ്രസവാനന്തര വിഷാദം എല്ലാ സാഹചര്യങ്ങളിലും പൂർണ്ണമായും തടയാൻ കഴിയണമെന്നില്ല. എന്നാൽ അതിന്റെ സാധ്യത കുറയ്ക്കാൻ ചില ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഗർഭകാലം മുതൽ തന്നെ അമ്മയുടെ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകണം. ഗർഭിണിയാകുമ്പോൾ തന്നെ അനാവശ്യമായ തർക്കങ്ങളിലോ സംസാരങ്ങളിലോ ഇടപെടാതിരിക്കുക. കുടുംബാംഗങ്ങളുടെയും ഭർത്താവിന്റെയും പിന്തുണ പുതിയ അമ്മയ്ക്ക് ആത്മവിശ്വാസവും മാനസിക സുരക്ഷിതത്വവും നൽകുന്നു. കുഞ്ഞിന്റെ പരിചരണത്തിൽ അമ്മയെ ഒറ്റപ്പെടുത്താതെ ഉത്തരവാദിത്തങ്ങൾ കുടുംബാംഗങ്ങളുമായി പങ്കുവെക്കണം. അവളെ കുറ്റപ്പെടുത്തുകയോ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുകയോ അരുത്. ആവശ്യത്തിന് ഉറക്കവും വിശ്രമവും ഉറപ്പാക്കണം. ഉറക്കക്കുറവ് മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം.

0: ഘടകമാണ്. പോഷക സമൃദ്ധമായ സമീകൃതാഹാരം ആവശ്യത്തിന് വെള്ളം കുടിക്കൽ ശാരീരിക ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ലഘുവായ വ്യായാമം, നടത്തം, യോഗ, പ്രാണായാമം, ധ്യാനം എന്നിവ ശീലമാക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും. ഗർഭകാലത്ത് വിഷാദമോ ഉത്കണ്ഠയോ ഉണ്ടായിരുന്നവർ പ്രസവശേഷവും ആരോഗ്യ പ്രവർത്തകരുടെ സ്ഥിരമായ നിരീക്ഷണത്തിൽ തുടരേണ്ടതാണ്. ഇനി ചികിത്സയെക്കുറിച്ച് നോക്കാം. പ്രസവാനന്തര വിഷാദം ഒരു സ്ത്രീയുടെ ബലഹീനതയല്ല, ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സ ആരംഭിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ലഘുവായ വിഷാദത്തിൽ കൗൺസിലിംഗ്, കുടുംബത്തിൻ്റെ പിന്തുണ പലപ്പോഴും മതിയാകാറുണ്ട്. ചികിത്സ ഓരോ വ്യക്തിയുടെയും വിഷാദ രോഗത്തിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് മാറ്റം വരാം. എന്തൊക്കെയാണ് ചികിത്സാരീതികൾ എന്ന് നോക്കാം. CBT, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, അതായത് നെഗറ്റീവ് ചിന്താരീതികളെ മാറ്റിയെടുക്കാനും ഉത്കണ്ഠ കുറയ്ക്കാനും ആയിട്ടുള്ള ഒരു ടോക്ക് തെറാപ്പിയാണിത്. IPT, ഇന്റർപേഴ്സണൽ തെറാപ്പി, മറ്റുള്ളവരുമായി ബന്ധം മെച്ചപ്പെടുത്താനും പ്രശ്നങ്ങളെ നേരിടാനുമുള്ള ഒരു കൗൺസിലിംഗ് രീതിയാണ് IPT. ഇനി ഔഷധ ചികിത്സകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിഗൗരവമുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ മാനസികാരോഗ്യ വിദഗ്ധനെ സമീപിക്കാവുന്നതാണ്. മുലയൂട്ടുന്ന അമ്മമാരായതിനാൽ കുഞ്ഞിനെ ബാധിക്കാത്ത സുരക്ഷിതമായ മരുന്നുകളാണ് നൽകി വരാറുള്ളത്. പ്രിയ ശ്രോതാക്കളെ, പ്രസവാനന്തര കാലഘട്ടത്തിൽ മാനസികാരോഗ്യത്തിന് വലിയ പങ്കുണ്ട്. ശരിയായ ജീവിതശൈലി, സമയബന്ധിതമായ ചികിത്സ, ആവശ്യമായ വൈദ്യപരിചരണം, കുടുംബത്തിൻ്റെ പിന്തുണ എന്നിവയിലൂടെ അമ്മയ്ക്ക് പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. ഓരോ പുതിയ അമ്മയ്ക്കും കരുതലും പിന്തുണയും നൽകാം. ആരോഗ്യമുള്ള അമ്മയാണ് ആരോഗ്യമുള്ള കുഞ്ഞിൻ്റെയും സന്തുഷ്ട കുടുംബത്തിൻ്റെയും അടിത്തറ.
1: പ്രസവാനന്തര മാനസികാരോഗ്യം ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സജന നവാസ്.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 994668200.
4: മൈജയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
5: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
4: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
5: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
7: എന്നും രാവിലെ 8:30.
6: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
8: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
7: എന്നും രാവിലെ 7:00.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
9: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
10: ദൃശ്യം കണ്ണാശുപത്രിയിൽ മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ്
7: ഈ മാസം 31 വരെ.
10: ബുക്കിംഗിനായി വിളിക്കൂ 7025131199.
7: അത്യാധുനിക തിമിര ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക ഇളവുകൾ,
10: പ്രമുഖ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ ക്യാഷ്ലെസ് സേവനവും.
7: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
9: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
7: ഫോൺ 7025131199.
11: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
12: കാവ്യധാരയിൽ ഇന്ന് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എഴുതിയ മഞ്ഞുതുള്ളി എന്ന കവിത കേൾക്കാം. ചൊല്ലുന്നത് CK ബീന.

0: കാവ്യധാരയിൽ ഇതുവരെ കേട്ടത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എഴുതിയ മഞ്ഞുതുള്ളി എന്ന കവിത. ചൊല്ലിയത് സി കെ ബീന.
1: കാവ്യധാര.
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
0: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
3: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര. ഫോൺ 7558852664.
4: നിലമ്പൂർ സ്നേഹാലയം 32 വയസ്സിലേക്ക്.
5: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
4: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
5: ഫോൺ 9895357069.
6: ആകാശവാണി 102.7 മഞ്ചേരി FM. തൂലിക.
0: പെരുമ്പടവും ശ്രീധരൻ എഴുതിയ ഒരു സങ്കീർത്തനം പോലെ. പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നു ഹാരിസ് ടി എം.
7: റഷ്യ കാണാതെ, സെന്റ് പീറ്റേഴ്സ്ബർഗ് കാണാതെ, സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ജീവിച്ച മഹാസാഹിത്യകാരൻ ദസ്തേവ്സ്കിയെ പറ്റി നോവൽ എഴുതിയ മലയാളിയാണ് പെരുമ്പടവം ശ്രീധരൻ. നോവലിൻ്റെ പേര് ഒരു സങ്കീർത്തനം പോലെ. കൊല്ലത്തുള്ള സങ്കീർത്തനം പബ്ലിക്കേഷൻസ് ആണ് 1993 സെപ്റ്റംബറിൽ ഈ നോവൽ ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത്. ഒരു സങ്കീർത്തനം പോലെ മലയാളത്തിലെ ക്ലാസിക് നോവലുകളുടെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഒന്നാണ്. പ്രസിദ്ധ റഷ്യൻ നോവലിസ്റ്റ് ദസ്തേവ്സ്കിയുടെ സാഹിത്യ ജീവിതത്തിൽ നിന്നുള്ള ചെറിയ ഒരേടാണ് ഈ നോവലിന് ഇതിവൃത്തമായി സ്വീകരിച്ചിട്ടുള്ളത്. താൻ വായിച്ച ദസ്തേവ്സ്കിയുടെ നോവലുകളിലൂടെ, അദ്ദേഹത്തെക്കുറിച്ച് എഴുതപ്പെട്ട പഠനങ്ങളിലൂടെ, മഹാനായ ആ സാഹിത്യ പ്രതിഭയുടെ വിചിത്രവും സ്തോഭപൂർണവും അവിശ്വസനീയവുമായ ജീവിതം മുഴുവൻ പെരുമ്പടവത്തിൻ്റെ മുന്നിലുണ്ടായിരുന്നു. അതിനാൽ എവിടെ തുടങ്ങും, എങ്ങനെ

0: തുടങ്ങും, എങ്ങനെ അവസാനിപ്പിക്കും എന്ന ശങ്കയും ആലോചനകളുമായി നടന്ന നാളുകളെക്കുറിച്ച് നോവലിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഈ നോവലിൻ്റെ രചന ഒരു പ്രാർത്ഥന പോലെയായിരുന്നുവെന്നാണ് പെരുമ്പടവം സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരു സങ്കീർത്തനം പോലെ ഒരു ജീവചരിത്ര നോവലല്ല. പെരുമ്പടവം സൃഷ്ടിച്ചത് ദസ്തേവ്സ്കി എന്ന കഥാപാത്രത്തെയാണ്. മദ്യപാനി, ചൂതുകളിക്കാരൻ, അസാൻമാർഗി എന്നിങ്ങനെയുള്ള ദസ്തേവ്സ്കിയുടെ ജീവിത ചിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ പെരുമ്പടവം ചിത്രീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രക്ഷുബ്ധമായ മനസ്സാണ്. പീഠാനുഭവങ്ങളിലൂടെ വിശുദ്ധീകരിക്കപ്പെടുന്ന മനുഷ്യാത്മാവിനെ ദസ്തേവ്സ്കിയുടെ ജീവിതത്തിൽ നിന്ന് നോവലിസ്റ്റ് കണ്ടെടുക്കുന്നു. നോവലിസ്റ്റിൻ്റെ ദൃഷ്ടിയിൽ ദസ്തേവ്സ്കി ഒരു വിശുദ്ധനായിരുന്നു. മദ്യപാനിയും ചൂതാട്ടക്കാരനും അസാൻമാർഗിയുമായ ഒരാൾക്ക് എങ്ങനെ കുറ്റവും ശിക്ഷയും പോലെ ഒരു നോവൽ എഴുതാനാവും, എങ്ങനെ ഇഡിയറ്റ് എഴുതാനാവും, എങ്ങനെ കരമസോവ് സഹോദരങ്ങൾ എഴുതാനാവും, പെരുമ്പടവം ചിന്തിച്ചത് ഇങ്ങനെയെല്ലാമാണ്. ഒരു നോവൽ കേട്ട് പകർത്തി എഴുതാനുള്ള ജോലി തേടിയെത്തുന്ന അന്ന എന്ന യുവതി ജീവിതത്തിലാദ്യമായി ദസ്തേവ്സ്കിയെ കണ്ടുമുട്ടുന്ന നിമിഷം തൊട്ട്, അവർ അന്യോന്യം ജീവിതം പങ്കുവയ്ക്കാൻ തീരുമാനിക്കുന്ന നിമിഷം വരെയുള്ള 3 ആഴ്ചക്കാലമാണ് നോവലിൽ പ്രതിപാദ്യ വിഷയമാവുന്നത്. ഈ നോവൽ രചനയ്ക്ക് അന്നയുടെ ഓർമ്മക്കുറിപ്പുകൾ പെരുമ്പടവത്തിന് വളരെ സഹായകമായതിൻ്റെ കടപ്പാട് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ അന്ന രംഗപ്രവേശം ചെയ്യുന്നതോടെയാണ് നോവലിൻ്റെ ഭാവതീവ്രത വായനക്കാർ അനുഭവിച്ചറിയുന്നത്. ദ ഗാംബ്ലർ എന്ന നോവലാണ് അവൾക്ക് കേട്ടെഴുതേണ്ടത്. ഒരു ചൂതാട്ടക്കാരൻ്റെ കഥയാണത്. തുടർന്നുള്ള അധ്യായങ്ങളിൽ അന്നയും ദസ്തേവ്സ്കിയും തമ്മിലുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളും നമുക്ക് കാണാം. കാറ്റും കോളും നിറഞ്ഞ രാത്രികളിലെ സമുദ്രസഞ്ചാരമെന്നതുപോലെയാവും ഒരു സങ്കീർത്തനം പോലെയുടെ വായന. ദസ്തേവ്സ്കിയുടെയും അന്നയുടെയും മനസ്സിലെ സംഘർഷങ്ങൾ പതർച്ചയില്ലാതെ വരച്ചിടുന്നതിൽ പെരുമ്പടവം അസാമാന്യമായ കയ്യൊതുക്കം പ്രകടമാക്കുന്നുണ്ട്. ഏതൊരാളുടെയും മനസ്സിനെ അത്രമേൽ വികാരതരളിതമാക്കുന്ന ഒരു ഭാവതലം 16 അധ്യായങ്ങളുള്ള ഈ നോവലിൽ നാം ദർശിക്കുന്നു.
1: പെരുമ്പടവം ശ്രീധരൻ എഴുതിയ ഒരു സങ്കീർത്തനം പോലെ പുസ്തകത്തെ പരിചയപ്പെടുത്തിയത് ഹാരിസ് ടി എം. തൂലിക.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
5: പ്രായോജകർ കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
6: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
7: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
8: ആകെ പേടിയാവുന്നു ഡോക്ടർ.
7: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്. പ്രസവിക്കാൻ പേടിയാണെന്ന്.
9: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
10: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
4: ഇന്ന് ദഫ്മുട്ട് കേൾക്കാം. മലബാറിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് ദഫ്മുട്ട്. ദഫ് എന്നും തപ്പിട്ട എന്നും അറിയപ്പെടുന്ന സംഗീതോപകരണം കയ്യിലേന്തിയുള്ള നൃത്തമായതുകൊണ്ടാണ് ദഫ്മുട്ട് എന്ന പേര് വന്നത്. 6-ഓ അതിലധികമോ കലാകാരന്മാരുടെ സംഘമാണ് ദഫ്മുട്ട് അവതരിപ്പിക്കുന്നത്. ഒരാൾ പാടുകയും ബാക്കിയുള്ളവർ ഏറ്റുപാടുകയും ചെയ്യും. ചടുലമായ ചുവടുകൾക്കൊപ്പം ദഫിൽ താളം പിടിച്ചും പ്രത്യേക രീതിയിൽ ചുഴറ്റിയും വീശിയുമുള്ള നൃത്തം കാണികളെ പിടിച്ചിരുത്തുന്നതാണ്. രക്തസാക്ഷികളെയും വീരന്മാരെയും പ്രകീർത്തിക്കുന്നവയാണ് ദഫ്മുട്ടിനുപയോഗിക്കുന്ന പാട്ടുകൾ. ഇന്ന് ദഫ്മുട്ട് അവതരിപ്പിക്കുന്നത് CM ഇബ്രാഹിമും സംഘവും.

0: സി എം ഇബ്രാഹിമും സംഘവും അവതരിപ്പിച്ച ദഫുമുട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
3: വാക്കും
2: പൊരുളും പ്രായോജകർ
3: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
2: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ. മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
5: പക്ഷെ മൈജി ലാഭ മഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
4: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭ മഴ.
5: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
6: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ, ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
6: രാവിലെ 8:23.
2: പ്രായോജകർ
6: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
8: പ്രായോജകർ ആയുർവേദ ചികിത്സാ രംഗത്ത് 150 പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
9: FM പ്രധാന വാർത്തകൾ.
10: നമസ്കാരം. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതാ ഭാരോദ്വഹനത്തിൽ സ്വർണം നേടിയ മീരാഭായ് ചാനുവിനെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി അമിത്ഷാ എന്നിവർ അഭിനന്ദിച്ചു. ഗെയിംസിൽ വനിതകളുടെ 48 kg വിഭാഗത്തിലാണ് മീരാഭായ് ചാനു സ്വർണം നേടിയത്. കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടുകയും വ്യക്തിഗത മികവ് കൈവരിക്കുകയും ചെയ്ത ഇന്ത്യയുടെ പുരുഷ ഭാരോദ്വഹന താരം ഋഷികാന്ത സിംഗ് ചനമ്പത്തെയും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. വരും വർഷങ്ങളിൽ അദ്ദേഹത്തിന് കൂടുതൽ വിജയം ആശംസിക്കുന്നതായും ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വികസിത ഭാരതത്തിന്റെ അടിസ്ഥാനം വികസിത ഗ്രാമങ്ങളാണെന്നും ഈ ലക്ഷ്യം കൈവരിക്കുന്നതിൽ യുവാക്കൾക്ക് നിർണായക പങ്കുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിലെ പങ്കാളികളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി ഇന്നലെ നടത്തിയ പരിശോധനയിൽ 64 കേസുകളിലായി 75 പേർ കൂടി അറസ്റ്റിലായി. 6389 ഗ്രാമിലധികം MDMA-യും 726 kg കഞ്ചാവും 4626 ഗ്രാമിലധികം ഹാഷിഷ് ഓയിലും ഇതുവരെ പിടിച്ചെടുത്തു. വാടക വീടുകളിൽ കഴിഞ്ഞ രോഗികളായ വിദ്യാർത്ഥികൾക്ക് സമഗ്ര ശിക്ഷ കേരള അർബൻ സൌത്ത് റിസോർട്ട് സെന്റർ സ്നേഹവീടൊരുക്കി. മസ്കുലാർ ഡിസ്ട്രോഫി രോഗം ബാധിച്ച ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 12 ക്ലാസ് വിദ്യാർത്ഥിനിക്കും മീൻചന്ത ഗവൺമെന്റ് ഹൈസ്കൂൾ 10 ക്ലാസ് വിദ്യാർത്ഥിനിക്കുമാണ് വീടൊരുക്കിയത്. കോഴിക്കോട് ബേപ്പൂർ മാറാടിന് സമീപം വെളിച്ചെണ്ണ മില്ലിൽ തീപിടുത്തമുണ്ടായി. മീൻചന്ത ഫയർ യൂണിറ്റ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും പുക ഉയരുന്നതിനാൽ സംഘം ഇപ്പോഴും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസിന് നാളെ തുടക്കമാകും. മലങ്കര മെത്രോപൊലിത്ത പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ അധ്യക്ഷനാകും. ഈ മാസം 30 മുതൽ ഓഗസ്റ്റ് 2 വരെ ഇരുവഞ്ഞിപ്പുഴയിലും ചാലിപ്പുഴ

0: യിലുമായി സംഘടിപ്പിക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവൽ രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രചരണാർത്ഥം സൺഡേ ഫൺ റൈഡ് ബുള്ളറ്റ് യാത്ര സംഘടിപ്പിച്ചു. കോഴിക്കോട് ബീച്ചിൽ നിന്നാരംഭിച്ച യാത്ര കെ ജയൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു.
1: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
2: ചൊവ്വാ വ്യാഴം ശനി രാവിലെ 7:45
1: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
2: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
4: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
5: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
4: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744555024.
6: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
7: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
6: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
7: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
9: തീവണ്ടി സമയം. പ്രായോജകർ
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
10: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
8: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
8: ഫോൺ 8129110087.
9: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
8: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: ട്രെയിൻ നമ്പർ 2260, കോയമ്പത്തൂർ മംഗലൂരു സെൻട്രൽ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:27, 1660 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:33, 1660 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:46, 1630 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:54 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 9:44 എത്തിച്ചേരും.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
9: തീവണ്ടി സമയം. പ്രായോജകർ
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
4: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
11: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
4: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
12: മഴയും ചായയും പിന്നെ OTT-യിൽ ഒരു സൂപ്പർ സിനിമയും.
13: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
12: രസം നാലിരട്ടി.
13: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈജി ലാഭമഴ.
14: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
4: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
14: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
14: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം, ജീവിത പാഠം.
15: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
16: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
4: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
17: പ്രായോജികർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
4: CH സെന്റർ മഞ്ചേരി. മഞ്ചേരി CH സെന്ററിൽ ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സായാഹ്ന OP പ്രവർത്തിക്കുന്നു.
17: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ചെയ്തു കൊടുക്കുന്നു.
4: എല്ലാവിധ മരുന്നുകളും ഡയാലിസിസിന് ആവശ്യമായ മരുന്നുകളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്നു.
17: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മഞ്ചേരി.
4: ഫോൺ 9495777174.
18: ഹൈസ്കൂൾ മേഖലയിൽ അധ്യാപകരായി ജോലി നേടാനുള്ള അടിസ്ഥാന യോഗ്യതകളും കോഴ്സുകളും. കരിയർ വിദഗ്ധനും മഞ്ചേരി NSS കോളേജിലെ മലയാള വിഭാഗം മേധാവിയുമായ ഡോക്ടർ സന്തോഷ് വള്ളിക്കാട് സംസാരിക്കുന്നത് ശ്രദ്ധിക്കാം.
19: ഏതെങ്കിലും സ്കൂൾ വിഷയത്തിൽ ബിരുദവും അധ്യാപന പരിശീലനമായ BEd, ബാച്ചലർ ഓഫ് എഡ്യൂക്കേഷൻ യോഗ്യതയുമാണ് ഹൈസ്കൂൾ അധ്യാപകരാവാനുള്ള യോഗ്യത. ഓരോ വിഷയങ്ങൾക്കും പ്രത്യേകം അധ്യാപകർ ആയതിനാൽ അതാത് വിഷയങ്ങളിലുള്ള ബിരുദവും അതാത് വിഷയങ്ങൾ

0: ങ്ങളുള്ള അധ്യാപന പരിശീലനവും നേടിയിരിക്കണം. ഇതിൽ ഫിസിക്കൽ സയൻസ് അധ്യാപകർ ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചവരായിരിക്കണം. നാച്ചുറൽ സയൻസ് അധ്യാപകർ സുവോളജിയും ബോട്ടണിയും പഠിച്ചവരായിരിക്കണം. ഡിഗ്രി പരീക്ഷയിൽ 50% മാർക്കാണ് വേണ്ടത്. 45% പാസായ SC/ST-ക്കാർക്കും BEd-ന് ചേരാവുന്നതാണ്. 2 വർഷക്കാലത്തെ കോഴ്സാണ് BEd ബിരുദം. 4 സെമസ്റ്ററുകളാണ് കോഴ്സ്. ഇതിൽ 1 സെമസ്റ്റർ മുഴുവൻ അധ്യാപന പരിശീലനമാണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം, ചരിത്രം, ടെക്നോളജി, മാനേജ്മെന്റ്, പെഡഗോജി, ടീച്ചിംഗ് മെത്തഡോളജി തുടങ്ങിയവയാണ് പ്രധാന പാഠ്യവിഷയങ്ങൾ. കേരളത്തിലും പുറത്തും സർക്കാർ മേഖലയിലുള്ള ട്രെയിനിംഗ് കോളേജുകൾ ഉണ്ട്. പ്രൈവറ്റ് മേഖലയിലും ട്രെയിനിംഗ് കോളേജുകൾ കേരളത്തിലുണ്ട്. സ്വാശ്രയ കോളേജുകൾ കേരളത്തിനകത്തും പുറത്തുമുണ്ട്. ഒപ്പം സർവകലാശാലകൾ നേരിട്ട് നടത്തുന്ന ടീച്ചർ എഡ്യൂക്കേഷൻ കേന്ദ്രങ്ങളുമുണ്ട്. നാഷണൽ കൌൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ NCTE അംഗീകാരമുള്ള സ്ഥാപനങ്ങളിലാണ് പഠിക്കേണ്ടത്. ഇത് NCTEയുടെ വെബ്സൈറ്റിൽ നിന്ന് കണ്ടെത്താം. സ്വാശ്രയ സ്ഥാപനങ്ങളിൽ ഫീസ് കൂടുതലായിരിക്കും. തമിഴ്നാട്ടിൽ ടീച്ചർ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. BEd ബിരുദം നേടിയവർക്ക് കേരളത്തിൽ അപ്പർ പ്രൈമറി വിദ്യാലയങ്ങളിലും ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലും അധ്യാപകരായി ജോലി നോക്കാം. നിരവധി സ്വാശ്രയ സ്കൂളുകളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേട്ടറ്റ് 3-ാമത്തെ കാറ്റഗറി പരീക്ഷ ഹൈസ്കൂൾ അധ്യാപകരാകുന്നവർ നിർബന്ധമായും പാസായിരിക്കണം.
1: കരിയർ വിദഗ്ധനും മഞ്ചേരി NSS കോളേജിലെ മലയാള വിഭാഗം മേധാവിയുമായ ഡോക്ടർ സന്തോഷ് വള്ളിക്കാട് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്.
1: വന്ധ്യതാ നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം.
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം ജാഗ്രത.
4: ശനിയും ഞായറും രാവിലെ 7:50.
3: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കുന്നംകുളം.
2: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. അപ്പൂ, നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്ക.
6: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നേ? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാൽ മതിയല്ലോ.
2: കുട്ടികൾ കളിക്കട്ടെ.
5: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
2: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.
3: സൈബർ ജാലകം. എന്താണ് ബാൻഡ് വിഡ്ത്?
7: ഒരു നെറ്റ്വർക്കിലൂടെ ഒരു സമയത്ത് എത്രമാത്രം ഡാറ്റ കടന്നു പോകുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ബാൻഡ് വിഡ്ത്. ബാൻഡ് വിഡ്ത് കൂടുന്തോറും ആ നെറ്റ്വർക്കിലൂടെ ഒരു സമയം കടന്നു പോകുവാനാകുന്ന ഡാറ്റയുടെ അളവ് കൂടുതലാണ് എന്നർത്ഥം. ഇന്റർനെറ്റിൻ്റെ സ്പീഡൊക്കെ ബാൻഡ്വിഡ്ത്ത് വെച്ചാണ് പറയാറുള്ളത്. സാധാരണഗതിയിൽ BPS അഥവാ ബിറ്റ്സ് പെർ സെക്കൻഡ് എന്നുള്ള യൂണിറ്റിലാണ് ഇത് കണക്കാക്കാറുള്ളത്. എന്നാൽ ആധുനിക അതിവേഗ നെറ്റ്വർക്കുകളിൽ ഇത് MBits, GBits എന്നീ യൂണിറ്റുകളിലാണ് കണക്കാക്കുന്നത്. മില്യൺസ് ഓഫ് ബിറ്റ്സ് പെർ സെക്കൻഡ് എന്നാണ് MBits അല്ലെങ്കിൽ മെഗാബിറ്റ്സിൻ്റെ അർത്ഥം. ബില്യൺസ് ഓഫ് ബിറ്റ്സ് പെർ സെക്കൻഡ് എന്നാണ് ജിഗാബിറ്റ്സ് അല്ലെങ്കിൽ GBits എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇനി ഇന്റർനെറ്റിൻ്റെ ബാൻഡ്വിഡ്ത്ത് കൂടുതലാണ് കുറവാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലാക്കുമല്ലോ, അത് ഇന്റർനെറ്റിൻ്റെ വേഗതയെ ആണ് സൂചിപ്പിക്കുന്നത് എന്ന്.
3: സൈബർ ജാലകം.
2: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
8: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:10.

0: 15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
1: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
2: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
1: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ.
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. പ്രായോജകർ
6: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
5: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം.
6: ഏറ്റവും ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG.
5: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം.
6: ജനറൽ OP, കാഷ്വാലിറ്റി ആൻഡ് ഒബ്സർവേഷൻ സൗകര്യം.
5: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര. ഫോൺ 7558852664.
7: രസമുകുളം. സാധാരണ നമ്മൾ ചക്കക്കുരുകൊണ്ട് മെഴുക്ക് പുരട്ടിയോ കറിയോ ഒക്കെയാണ് തയ്യാറാക്കാറുള്ളത്. എന്നാൽ ഇന്ന് ചക്കക്കുരുകൊണ്ട് നമുക്ക് വളരെ രുചികരമായ ഒരു ഹൽവ തയ്യാറാക്കി നോക്കിയാലോ? കുട്ടികൾക്ക് ഈ ഹൽവ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് വളരെയധികം സന്തോഷമാകും. കൂടാതെ ആരോഗ്യത്തിനും ഒത്തിരി നല്ലതാണ്. ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 20 ചക്കക്കുരു നന്നായി കഴുകി വൃത്തിയാക്കി അരക്കപ്പ് വെള്ളമൊഴിച്ച് കുക്കറിൽ ഏകദേശം ഒരു 8 whistle വരുന്നത് വരെ വേവിച്ചെടുക്കുക. ഈ സമയം കൊണ്ട് 4-5 അച്ചു ശർക്കര 1.5 cup വെള്ളത്തിൽ ഉരുക്കി പാനി തയ്യാറാക്കി മാറ്റിവെക്കാം. ചക്കക്കുരു വെന്ത് കഴിഞ്ഞാൽ അതിന്റെ വെള്ളത്തൊലി കളഞ്ഞെടുക്കാം. എന്നാൽ ചക്കക്കുരുവിന്റെ ഉള്ളിലെ തവിട്ട് നിറത്തിലുള്ള പാട കളയേണ്ട ആവശ്യമില്ല, കാരണം അതിലാണ് കൂടുതൽ പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളത്. ഈ ചക്കക്കുരു മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് തണുത്ത ശർക്കര പാനി കൂടി ഒഴിച്ച് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് 1 teaspoon നെയ്യൊഴിച്ച് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ചക്കക്കുരു മിശ്രിതം ചേർത്ത് നന്നായി ഇളക്കാം. ഈ സമയത്ത് ബാക്കിയുള്ള ശർക്കര പാനിയും മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടെ 1 teaspoon നെയ്യ് കൂടി ഒഴിച്ച് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഹൽവ പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന പാകമാകുമ്പോൾ കുറച്ച് ഏലക്ക ചതച്ചതും വറുത്തു വെച്ചിരിക്കുന്ന കപ്പലണ്ടി ചതച്ചതും ചേർക്കാം. മിശ്രിതം പാത്രത്തിൽ ഒട്ടാതെ ഉരുണ്ടു വരുന്നതാണ് ഇതിന്റെ പാകം. പാകമായാൽ നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി നന്നായി അമർത്തി നിരത്തിവെക്കുക. ചൂടാറി കഴിയുമ്പോൾ ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാം. ചക്കക്കുരു വെറുതെ കളയാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഈ ഹെൽത്തി ഹൽവ എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കുമല്ലോ. തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. 20 ചക്കക്കുരു നന്നായി കഴുകി വൃത്തിയാക്കി 1/2 cup വെള്ളമൊഴിച്ച് കുക്കറിൽ ഏകദേശം ഒരു 8 whistle വരുന്നത് വരെ വേവിച്ചെടുക്കുക. ഈ സമയം കൊണ്ട് 4-5 അച്ചു ശർക്കര 1.5 cup വെള്ളത്തിൽ ഉരുക്കി പാനി തയ്യാറാക്കി മാറ്റിവെക്കാം. ചക്കക്കുരു വെന്ത് കഴിഞ്ഞാൽ അതിന്റെ വെള്ളത്തൊലി കളഞ്ഞെടുക്കാം. ഈ ചക്കക്കുരു മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് തണുത്ത ശർക്കര പാനി കൂടി ഒഴിച്ച് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് 1 teaspoon നെയ്യൊഴിച്ച് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ചക്കക്കുരു മിശ്രിതം ചേർത്ത് നന്നായി ഇളക്കാം. ഈ സമയത്ത് ബാക്കിയുള്ള ശർക്കര പാനിയും ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടെ 1 teaspoon നെയ്യ് കൂടി ഒഴിച്ച് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഹൽവ പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന പാകമാകുമ്പോൾ കുറച്ച് ഏലക്ക ചതച്ചതും വറുത്തു വെച്ചിരിക്കുന്ന കപ്പലണ്ടി ചതച്ചതും ചേർക്കാം. പാകമായാൽ നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി നന്നായി അമർത്തി നിരത്തിവെക്കുക. ഇത്രയുമായാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചക്കക്കുരു ഹൽവ തയ്യാറായി. ഈ പാചകക്കുറിപ്പ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് അയച്ചു തന്നിട്ടുള്ളത് ഉഷ വിജയൻ, വായ്പാറപ്പടി, മഞ്ചേരി. രസമുകുളം.

0: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. പ്രായോജകർ
1: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7555852664.
2: ഐഷ ഗർഭിണിയാണോലേ?
3: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
2: ഐഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ഐഷന്റെ ഗർഭപാസത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
4: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
2: തന്നെയോ? അതേതായാലും നന്നായി.
4: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
2: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
5: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
7: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
6: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
8: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
9: ദിവസവും കാലത്ത് 6:35.
10: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
11: തിമിരത്തൊക്കെ പേടിക്കുന്ന കാലം കഴിഞ്ഞില്ലേ? അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
12: പ്രേമുള്ളവരെ, ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 8:40 കേൾക്കാം ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്കും വിളിക്കാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, കൂടെ ഇഷ്ടഗാനം ആസ്വദിക്കുകയും ചെയ്യാം. വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 04-83-295-300. മറ്റൊരു നമ്പർ 04-83-295-800.

0: ഐക്യ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് സമർപ്പിക്കുന്നു തേനീശൽ.
1: പ്രായോജകർ, കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി നമ്പർ 1 ഒപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.

0: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
1: നമ്പർ വൺ ഒപ്റ്റിക്കൽ ഷോറൂം.
0: പൊട്ടിയാലും മാറ്റിയെടുക്കാവുന്ന കണ്ണടകളുടെ വിപുലമായ ശേഖരം.
1: ഗുണമേന്മയുള്ള കണ്ണടകൾ സാധാരണക്കാരന് താങ്ങാവുന്ന വിലയിൽ.
0: കണ്ണടകൾക്ക് ഫ്രീ സർവീസ്.
1: ഐ ക്യൂ ഒപ്റ്റിക്കൽസ്, കോട്ടിക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.

കഴബം തൊവാഫ് ചെയ്ത് മടങ്ങും പിറാവെ. ഇന്ന് എസ് വി പീർ മുഹമ്മദ് പാടിയ ഗാനം. രചന എസ് വി പീർ മുഹമ്മദ്. സംഗീതം നൽകിയത് എ ടി ഉമ്മർ.

0: എസ് വി പീർ മുഹമ്മദിന്റെ വരികൾക്ക് എ ടി ഉമ്മർ സംഗീതം നൽകി. എസ് വി പീർ മുഹമ്മദ് പാടിയ ഗാനമാണ് കേട്ടത്.
1: ഐക്യ ഓപ്റ്റിക്കൽ സ്കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് തേനീശൽ സമാപിക്കുന്നു.
2: പ്രായോജകർ കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി നമ്പർ വൺ ഒപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
3: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ചാവക്കാട്, കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
4: മെഡിസിൻ ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
5: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം,
4: എന്നും രാവിലെ 7 മണിക്ക്.
5: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
6: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
4: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744555-0424.
7: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്,
8: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
7: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
8: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
1: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
4: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
1: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
9: എന്റെ മനെ, എന്റെ കണ്ണൊന്നും ശരിയാക്കണം, എനിക്കൊന്നും കാണില്ലേ. തിമിരത്തിന്റെ ഏനക്കെടുണ്ടോ എന്നൊരു സംശയം. ഓപ്പറേഷൻ വേണ്ടി വരുന്നാ തോന്നണ.
10: നേരം നമ്മളെ പുലാമന്തോള് വിളയറിലുള്ള ശ്രീകാന്ത് നേത്രാലയ്ക്ക് വിട്ടോളിൻ. അവിടെ ആവുമ്പോ വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഒന്നും ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് ഓപ്പറേഷൻ ചെയ്തു വരാം.
9: എന്നാ നമ്മക്ക് ശ്രീകാന്ത് നേത്രാലയിലേക്ക് തന്നെ പോകാം.
11: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, നിലവിൽ ഫിഫ പ്രസിഡന്റ് ആരാണ്? ഉത്തരം കേട്ടോളൂ, ജിയാനി ഇൻഫാന്റിനോ. 2016 ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം 2023 നടന്ന 73rd ഫിഫ കോൺഗ്രസിൽ വീണ്ടും ഈ പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഫെഡറേഷൻ ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ എന്ന ഫ്രഞ്ച് നാമത്തിന്റെ ചുരുക്കരൂപമാണ് ഫിഫ. ഇംഗ്ലീഷിലാണെങ്കിൽ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് അസോസിയേഷൻ ഫുട്ബോൾ എന്നതാണ് പൂർണ്ണരൂപം. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. നിലവിൽ ഫിഫ പ്രസിഡന്റ് ആരാണ്? ജിയാനി ഇൻഫാന്റിനോ.
4: ഇതുവരെ കേട്ടത്
1: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
4: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
1: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
8: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
7: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
8: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
7: മൈജി ലാഭമഴ,
8: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ഇന്നത്തെ ഗാനം.

0: രാവിലെ 7:35
1: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
2: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
1: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
3: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: സോളവന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
5: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
4: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
5: അതെങ്ങനെ?
4: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
5: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
6: കോഴിക്കോട് ഉണ്ണിക്കുളം സെക്ഷനിൽ കിനാലൂർ എസ്റ്റേറ്റ്, കാപ്പിയൽ, പനയംകണ്ടി, ഓടക്കാളി, വാളന്നൂർ, വാകേരി, ഉക്കറ്റിപ്പാറ, ശാന്തിനഗർ, രാജഗിരി, വെളുപ്പാംപൊയിൽ, കക്കയം റോഡ് എന്നീ പ്രദേശങ്ങളിൽ നാളെ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും.

0: ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
1: പ്രിയമുള്ളവരെ, എഫ് എം ശുഭദിനത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭദിന പരിപാടികളുമായി ഇതുവരെ നിങ്ങളോടൊപ്പമുണ്ടായിരുന്നത് ഞാൻ സബാ മെഹബൂബ്, കൂടെ രേഷ്മ ബി പി. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 8 മണി കഴിഞ്ഞ് 30:49.
1: ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു. ആരോഗ്യം സർവധനാൽ പ്രധാനം.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: വേദന ശമിപ്പിക്കാൻ ഉപായങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ അന്വേഷണത്തിന് മനുഷ്യനോളം തന്നെ പഴക്കമുണ്ട്. ആരോഗ്യപൂർണമായി ആയുസ് നിലനിർത്തുന്നതിനും പരിപാലിക്കുന്നതിനും നിരവധി ഉപാധികൾ ക്രമപ്പെടുത്തണം. വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ മാറ്റേറിയ ജീവിതത്തിന് രോഗങ്ങൾ നിറങ്കെടുത്താത്ത അല്ലലില്ലാത്ത ജീവിതം, അല്പം കരുതൽ, കുറച്ചറിവുകൾ, ചില പൊടിക്കൈകൾ, അതിനുമപ്പുറം ചികിത്സയുടെ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി വരെ നീളുന്ന രോഗീ പരിചരണത്തിന്റെ ഉത്തമ മാതൃകകൾ.

0: മിനിറ്റുകൾക്ക് ജീവന്റെ വിലയുണ്ട്. പക്ഷാഘാതം സംഭവിച്ചാൽ എത്രയും പെട്ടെന്ന് രോഗിയെ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിക്കുക.
1: പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലാണ്. വിളിക്കൂ 0493-299-599.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സ്വാഗതം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരോഗ്യം സർവധനാൽ പ്രധാനം എന്ന ഈ പരിപാടിയിലേക്ക്. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എസ്തെറ്റിക് പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ ജേക്കബ് ആന്റണി ചക്കിയത്താണ് ഇന്ന് നമ്മുടെ സംശയം.

0: ഞങ്ങൾക്ക് മറുപടിയുമായി നമുക്കൊപ്പം സ്റ്റുഡിയോയിലുള്ളത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം സ്ത്രീ സൗന്ദര്യ സംരക്ഷണത്തെക്കുറിച്ചും പുരുഷ സൗന്ദര്യ സംരക്ഷണത്തെക്കുറിച്ചുമാണ് സംസാരിച്ചത്. അസ്തെറ്റിക് പ്ലാസ്റ്റിക് സർജറിക്ക് ഇത് മാത്രമല്ല ഒരുപാട് അനന്ത സാധ്യതകളുള്ള ഒരു ബ്രാഞ്ച് ആണെന്ന് നമുക്കൊക്കെ അറിയാം. ഇന്ന് അസ്തെറ്റിക് പ്ലാസ്റ്റിക് സർജറിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് ഡോക്ടർ നമുക്ക് പറഞ്ഞു തരും. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം.
0: സാധാരണയായി 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അവർക്ക് വരുന്ന അസുഖങ്ങളുടെ മുഖത്ത് ചുളിവുകള്, കഴുത്തിലെ ചുളിവുകള്, ഇതൊക്കെ മാറാനായി അല്ലെങ്കിൽ അതിന്റെ അപ്ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്?
1: മുഖത്തും കഴുത്തിലും ഉള്ള ചുളിവുകള് അല്ലെങ്കിൽ തൂങ്ങല്, അതേപോലെ തന്നെ കണ്ണിന്റെ അടിയിലുള്ള അധികമായ കൊഴുപ്പ് കെട്ടല്, അതേപോലെ തന്നെ തൊലി തൂങ്ങല് ഉള്ള കണ്ടീഷൻസിനൊക്കെ ട്രീറ്റ് ചെയ്യുന്ന സർജറിയാണ് ഫേസ് ലിഫ്റ്റ് സർജറി, നെക്ക് ലിഫ്റ്റ് സർജറി. കണ്ണിന്റെ ഭാഗത്ത് പലവരും എത്ര ഉറങ്ങി എഴുന്നേറ്റിട്ടും ഒരു ടയേർഡ് ലുക്ക് ഉണ്ട്, എത്ര ഒരുങ്ങിയാലും ഒരു ഫ്രഷ്നെസ് തോന്നാത്ത ഒരു കണ്ടീഷൻസ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അഡ്രസ് ചെയ്യുന്ന പ്രൊസീജിയറാണ് ബ്ലെഫറോപ്ലാസ്റ്റി. കൺപോളകളുടെ സർജറിയാണ് ഈ പറഞ്ഞ ബ്ലെഫറോപ്ലാസ്റ്റി. മുകളിലത്തെ കൺപോളകൾ കറക്റ്റ് ചെയ്യുന്ന പ്രൊസീജിയറിന് നമ്മൾ അപ്പർ ഐലിഡ് ബ്ലെഫറോപ്ലാസ്റ്റി എന്ന് പറയും. അതേപോലെ തന്നെ താഴത്തെ കൺപോളകൾ കറക്റ്റ് ചെയ്യുന്നതിൽ ലോവർ ഐലഡ് ബ്ലെഫറോപ്ലാസ്റ്റി എന്നും പറയും. ഇതേപോലെ തന്നെ നമുക്ക് ഫേസ് ലിഫ്റ്റ് പ്രൊസീജിയേഴ്സ്, ഫേസിലുള്ള ചുളിവുകളും അതേപോലെ തന്നെ ഫേസിലുള്ള കിന്ന് തൂങ്ങുന്ന കണ്ടീഷൻസിന് സർജറിയാണ് ഫേസ് ലിഫ്റ്റ് പ്രൊസീജിയർ. അതേപോലെ നെക്കില് എക്സസ് ആയിട്ടുള്ള ഫാറ്റും എക്സസ് ആയിട്ടുള്ള സ്കിന്ന് അഡ്രസ് ചെയ്യുന്ന കണ്ടീഷനാണ് നെക്ക് ലിഫ്റ്റ് പ്രൊസീജിയർ. ഇനി ഇത് തന്നെ സർജറി എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഓപ്പൺ ഫേസ് ലിഫ്റ്റ് പ്രൊസീജിയർ ഉണ്ട്. അതേപോലെ തന്നെ മിനിമൽ ഇൻവേസീവ് ആയിട്ട് നമുക്ക് ഫാറ്റ് എടുത്ത് മാറ്റാനും മസിൽ ടൈറ്റൺ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്, എൻഡോ ലിഫ്റ്റ് വഴി ഫേസ് ലിഫ്റ്റ് പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയറുണ്ട്. അതേപോലെ തന്നെ കഴുത്ത് ഭാഗത്തും ഓപ്പൺ ആയിട്ടുള്ള നെക്ക് ലിഫ്റ്റ് പ്രൊസീജിയേഴ്സും മിനിമൽ ആയിട്ട് ഫാറ്റ് സക്കൌട്ട് ചെയ്ത്, ഫാറ്റ് റിമൂവ് ചെയ്ത് സ്കിൻ ടൈറ്റൺ ചെയ്യുന്ന മിനിമൽ ഇൻവേസീവ് പ്രൊസീജിയേഴ്സും നെക്ക് ലിഫ്റ്റ് പ്രൊസീജിയേഴ്സിലുണ്ട്. ഇതുവരെ പറഞ്ഞ എല്ലാ പ്രൊസീജിയേഴ്സും നമ്മളിവിടെ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട്.
0: സാധാരണഗതിയിൽ നമ്മളിപ്പോൾ കാണുന്നതാണ് പല സ്ത്രീകൾക്കും ബ്രസ്റ്റ് ക്യാൻസർ വരിക, അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ട അവസ്ഥയും വരുന്നുണ്ട്. അതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മാനസികമായി വ്യഥ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു പേഷ്യന്റിന് പ്ലാസ്റ്റിക് സർജറിയിലൂടെ നമുക്ക് ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ?
1: തീർച്ചയായിട്ടും പ്ലാസ്റ്റിക് സർജറി വഴി നമുക്ക് ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് തുടങ്ങുന്നത് ആ ഒരു ക്യാൻസർ ഐഡന്റിഫൈ ചെയ്ത് ക്യാൻസർ സർജറി ചെയ്യുന്ന ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ട് തന്നെ തുടങ്ങുന്ന രീതിയും ഉണ്ട്. ബ്രസ്റ്റ് കൺസർവേറ്റീവ് സർജറി എന്ന് പറഞ്ഞൊരു സർജറി ഉണ്ട്. അത് നമ്മൾ ആദ്യം തന്നെ സർജിക്കൽ ഓൺകോളജി ഡിപ്പാർട്ട്മെന്റ് ക്യാൻസർ സർജന്റെ കൂടെ കോർഡിനേറ്റ് ചെയ്ത് എത്രത്തോളം ക്യാൻസർ ഭാഗം മാത്രം നീക്കം ചെയ്യാൻ പറ്റും, എത്രത്തോളം നോർമൽ ടിഷ്യൂസ് പ്രിസേർവ് ചെയ്യാൻ പറ്റും എന്ന് ഡിസൈഡ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രൊസീജിയറാണ് ബ്രസ്റ്റ് കൺസർവേറ്റീവ് സർജറി. അതേപോലെ തന്നെ ഒരിക്കൽ മുഴുവനായിട്ട് നീക്കം ചെയ്യേണ്ട ഒരവസ്ഥ വന്നു, മാസ്റ്റോപെക്സി മുഴുവനായിട്ട് നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടും നമുക്ക് പൂർണ്ണമായിട്ടും ബ്രസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പ്ലാസ്റ്റിക് സർജറിക്ക് സാധിക്കും. അതിന് നമുക്ക് റീകൺസ്ട്രക്റ്റീവ് സർജറി പോസ്റ്റ് ബ്രസ്റ്റ് മാസ്റ്റെക്ടമി എന്ന് പറയും. ഇതുമൂലം നമ്മുടെ ശരീരത്തെ മസിൽസ് വെച്ച് അതിൽ ഒരു ഷേപ്പ് കൊടുക്കാനും അതേപോലെ മറ്റ് ശരീരഭാഗത്തുനിന്ന് ഫാറ്റ് എടുത്ത് അതിനൊരു കോണ്ടോർ കൊടുക്കാനും ഒരു ഷേപ്പ് കൊടുക്കാനും സഹായിക്കും.
0: ഇങ്ങനെ ചെയ്യുന്ന അവസ്ഥയിൽ ശരീരത്തിന്റെ ഏത് ഭാഗത്തു നിന്നാണ് ഇത് റീകൺസ്ട്രക്ട് ചെയ്യാനുള്ള മസിൽസും മാംസവും ഒക്കെ എടുക്കുന്നത്?
1: അതായത് നമുക്ക് മസിൽ റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണം, അതേപോലെ തന്നെ ഫാറ്റും റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണം. ആദ്യം നമ്മൾ എത്രത്തോളം ഈ പറഞ്ഞ ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്യണം എന്ന് നമ്മൾ ആദ്യം ഒരു ഡിസിഷനിലെത്തും. അതിനുശേഷം മസിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ പുറഭാഗത്തുള്ള ഒരു മസിലാണ്, ലാറ്റിസമസ് ഡോർസൈ എന്ന് പറഞ്ഞ മസിൽ കൊണ്ടെന്നാണ് നമ്മൾക്ക് മസിലിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ പിന്നീട് വോളിയം കൂട്ടാൻ നമ്മളുടെ ബോഡിയിൽ എക്സസ് ആയിട്ടുള്ള ഫാറ്റുള്ള സ്ഥലത്തുനിന്ന് അങ്ങോട്ട് ലൈപ്പോസക്ഷൻ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് വഴി ഈ പറഞ്ഞ ഫാറ്റിൻ്റെ വോളിയം കൂട്ടാം. ഇനി ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ടും ആവശ്യത്തിനുള്ള സൈസ് വരുന്നില്ല എന്ന് തോന്നുന്നു.

0: ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ബ്രസ്റ്റ് ഇംപ്ലാന്റ് അതായത് ഒരു സിലിക്കൺ ബ്രസ്റ്റ് ഇംപ്ലാന്റും കൂടി വെച്ച് ഈ ഒരു സൈസ് അഡിക്വേറ്റ് സൈസ് എത്താൻ സഹായിക്കും. അപ്പോൾ സ്വന്തമായിട്ടുള്ള ബോഡിയിലത്തുള്ള മസിലും അതേപോലെ തന്നെ പുറമേയുള്ള ഇംപ്ലാന്റും ഉപയോഗിച്ച് ചെയ്യുന്ന സർജറി ഒരു ഹൈബ്രിഡ് റീകൺസ്ട്രക്ഷൻ എന്നും വിളിക്കും.
1: ഇതിനിടയ്ക്ക് ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ ഡോക്ടറെ. ഈ നമ്മുടെ ശരീരത്തിൻ്റെതല്ലാത്ത ഒരു ഭാഗം, ഇപ്പോൾ സിലിക്കൺ എന്ന് ഡോക്ടർ പറഞ്ഞു, അത് വെക്കുന്നത് മൂലം എന്തെങ്കിലും അസൗകര്യങ്ങൾ ഭാവിയിൽ പേഷ്യൻറ്റിനുണ്ടാവുമോ?
0: സിലിക്കൺ ഇംപ്ലാന്റ് ഒരു ഫോറിൻ ബോഡിയാണ്, പക്ഷേ അത് വളരെയധികം റിസർച്ച് ചെയ്ത് ഒരു സേഫായിട്ട് നമ്മുടെ ബോഡിയിൽ ലോങ് ഡ്യൂറേഷൻ അതായത് മോർ ദാൻ 10 കൊല്ലം 12 കൊല്ലം സേഫായിട്ട് നമ്മുടെ ബോഡിയിൽ ഇരിക്കാൻ കപ്പാസിറ്റി ഉള്ളൊരു സാധനമാണ് സിലിക്കൺ ഇംപ്ലാന്റ്. എന്നിരുന്നു വെച്ച് അതിന് തീരെ കോംപ്ലിക്കേഷൻ ഇല്ല എന്നല്ല പറയുന്നത്, അതിനു വേണ്ടിയുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം. അതായത് ഇത് ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ആൻറ്റിസിപ്പേറ്റഡ് കോംപ്ലിക്കേഷൻസ് എന്നുള്ള കാര്യം നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യും. അതായത് ഇത്ര നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് അതിൻ്റെ പൊസിഷനിൽ തന്നെയാണോ ഇരിക്കുന്നത് എന്നുള്ള ഇൻവെസ്റ്റിഗേഷൻസ് അതായത് ഒരു സ്കാൻ വഴിയോ അല്ലെങ്കിൽ അതിൻ്റെതായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സൈൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കും. പ്രതീക്ഷിക്കാത്ത വേദനകളോ അതോ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നീരുകെട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ പരിശോധിക്കണം.
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എസ്തെറ്റിക് പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ ജേക്കബ് ആന്റണി ചക്കിയത്താണ് ഇതുവരെ നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത്. ഡോക്ടറുടെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഡോക്ടറോട് നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: സൗത്ത് ഇന്ത്യയിലെ തന്നെ പക്ഷാഘാത ചികിത്സയ്ക്കുള്ള അംഗീകാരം നേടിയ ഇന്റർവെൻഷണൽ ന്യൂറോളജി വിഭാഗമാണ് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫയിൽ സേവനമനുഷ്ഠിക്കുന്നത്.
3: പക്ഷാഘാതം സംഭവിക്കുന്നയാളെ 4 മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചാൽ അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം.
2: കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, എ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ.
3: സന്തോഷങ്ങൾക്കിടയിൽ പക്ഷാഘാതം വില്ലനാവാതിരിക്കട്ടെ.
2: രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി 4 മണിക്കൂറിനുള്ളിൽ രോഗിക്ക് വിദഗ്ധ ചികിത്സ നൽകിയാൽ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്.
3: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. പക്ഷാഘാതത്തിനെതിരെ കിംസ് അൽഷിഫ സുസജ്ജമാണ്. വിളിക്കൂ 0499332999.
4: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരോഗ്യം സർവധനാൽ പ്രധാനം.
5: നിങ്ങൾക്കായി സമർപ്പിച്ചത്
6: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
7: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 8 മണി കഴിഞ്ഞ് 41:05.
8: ആകാശവാണി 102.7 മഞ്ചേരി FM.
9: ചിത്രമഞ്ജരി.
7: ഇപ്പോൾ ചിത്രമഞ്ജരി, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്കും വിളിക്കാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഇഷ്ടഗാനവും കേൾക്കാം. ഫോൺ നമ്പറുകൾ 04-83-2950-300, 04-83-2950-800. നമ്പറുകൾ വീണ്ടും പറയാം, 2950-300 ഇതാണ് ഒരു നമ്പർ, കോഡ് 04-83. അടുത്ത നമ്പർ 2950-800. അപ്പോൾ വേഗം വിളിച്ചു തുടങ്ങിക്കോളൂ. 04-83-2950-300, 04-83-2950-800. അപ്പോൾ ഇന്ന് ചിത്രമഞ്ജരിയിൽ നിങ്ങളോടൊപ്പം ഞാൻ BP രേഷ്മ, സ്റ്റുഡിയോ സഹായവുമായിട്ട് കൂടെയുള്ളത് സബ മെഹബൂബാണ്, സാങ്കേതിക സഹായവുമായി PC സൈതലവി, VP ഷംസീർ എന്നിവരും കൂടെയുണ്ട്.

0: നമസ്കാരം.
1: നമസ്കാരം.
0: ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം.
1: താങ്ക് യു. അബ്ദുള്ള നിലമ്പൂർ.
0: അബ്ദുള്ള നിലമ്പൂർ അല്ലേ? ചിത്രമഞ്ജരിയിലെ ആദ്യത്തെ കോളറാണ്. എന്തൊക്കെയാണ് വിശേഷം? നിലമ്പൂരിലെ വിശേഷം എന്തൊക്കെയാ കേക്കട്ടെ. അതെയോ? സ്ഥിരല്ല, ഇടയ്ക്കുള്ളൂ മഴ. എന്താ ചെയ്യണേ?
1: ഞാൻ റിട്ടയർഡാ.
0: എവിടുന്ന്? BSNL-ന്നാണല്ലേ? എത്ര വർഷമായി റിട്ടയർ ചെയ്തിട്ട്? അതെല്ലേ. ഓക്കെ, അപ്പൊ വിശ്രമ ജീവിതം ഇപ്പൊ ആനന്ദകരമാണ്. എന്തൊക്കെയാണ് ഇപ്പോ വിശ്രമ ജീവിതത്തിൽ എന്താ ചെയ്യണേ? എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യണ്ടോ? അതോ
1: പൊതുവായിട്ടുള്ള
0: ശരിയാ. പിന്നെ വീട്ടിലാരൊക്കെയാ ഉള്ളത്?
1: വീട്ടില് ഭാര്യയുണ്ട്, നാലു മക്കളുമാണ്. ഭാര്യ മാത്രമേ ഉള്ളൂ, മക്കളൊക്കെ. പിന്നെ ജോലി ഒരാള് മുംബൈയിലാണ്, കൊല്ലയാള്. രണ്ടാമത്തെ ആള് കല്യാണം കഴിഞ്ഞ് ദുബൈയിലാണ്. മൂന്നാമത്തെ ഇപ്പൊ തൽക്കാലം അവിടെ ഉണ്ട്, പഠിക്കുകയായിരുന്നു. നാലാമത്തോളം പഠിക്കാറ്.
0: അത് ശരി. അപ്പൊ സുഖമായിട്ട് പോകുന്നു ജീവിതമൊക്കെ അല്ലേ? അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. അപ്പം ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: ഇന്ന് കേൾക്കേണ്ട ഒരു പഴയ പാട്ട്, നമ്മുടെ ജയചന്ദ്രൻ ബഡിയെ, സിഐഡി നസീറിലെ നിൻമണിയറയിലെ
0: നിർമ്മല ശയ്യയിലെ അല്ലേ? ഓക്കെ. അത് ശ്രീകുമാരൻ തമ്പിയുടെ രചനയാണ്, MK അർജുനന്റെ സംഗീതമാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, പാട്ട് പാടുന്ന ആളാണോ? പരിചയം വേണ്ട, പാടി നോക്കൂ, ഒരു അവസരം കിട്ടുന്നതല്ലേ. ആരും അറിഞ്ഞു അത്? പാട്ട് പാടി നോക്കൂ, അപ്പൊ അത് ഞങ്ങള് പറയാം.
1: നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂകും നിന്റെ ദേഹമലർവിലും എന്നുമെൻ വഴികളും അറിയത്തില്ല.
0: പക്ഷേ പാട് ഒട്ടും പാടില്ല എന്നും പറയണ്ട കേട്ടോ, നന്നായിട്ടുണ്ട്. അത് മതി, നല്ല പാട്ട് ആവശ്യപ്പെട്ട ഗാനം നല്ലത്, പാടിയതും നന്നായി. അപ്പൊ എന്നാ നമുക്ക് ഈ പാട്ട്
1: കേട്ട്. പാട്ടുകളോട് പിന്നെ കൂടുതൽ ഇഷ്ടപ്പെട്ടു.
0: അതെ അതെ അതെ അതെ അതെ അതെ. നല്ല അവരുടെ ഗാനങ്ങളൊക്കെ നല്ലതാണല്ലോ.
1: അതെ അതെ അതെ
0: അതെ. പിന്നെ എന്നാ നമുക്ക് ഈ പാട്ട് കേട്ടാലോ. വിളിച്ചതിൽ സന്തോഷം. ആദ്യത്തെ കോളറായി വിളിച്ചു, കിട്ടി, വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. അപ്പൊ അവിടെയും വിശേഷമൊക്കെ പറയാട്ടോ. ഓക്കെ, അപ്പൊ ഇനിയും വിളിച്ചോളൂ. അതെ അതെ. ഓക്കെ ഓക്കെ, ഇവിടെ എല്ലാവരുടെ അടുത്തും അന്വേഷണം പറയാം, കുറെ പേര് കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ വീട്ടിലെ എല്ലാരടുത്തും അന്വേഷണം പറയാം.
1: ഓക്കെ
0: ശരി. അപ്പോ നമുക്ക് സി ഐ ഡി നസീർ എന്ന ഈ സിനിമയിലെ P. ജയചന്ദ്രൻ പാടിയ ഈ ഗാനം കേട്ട് തിരിച്ചു വരാം.

0: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ചിത്രമഞ്ചരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രമഞ്ചരിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 04 83 29 50 300, 04 83 29 50 800. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 04 83 29 50 300. ഇതാണൊരു നമ്പർ. മറ്റൊരു നമ്പർ 04 83 29 50 800. അപ്പോൾ വേഗം വിളിച്ചു തുടങ്ങിക്കോളൂ. ഇഷ്ടമുള്ള പാട്ട് പറയൂ, വിശേഷങ്ങളും പങ്കുവയ്ക്കൂ. അപ്പോൾ ചിത്രമഞ്ചരിയിലെ അടുത്ത കോളറെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹലോ.
3: ഹലോ.
2: ഹലോ, നമസ്കാരം. ചിത്രമഞ്ചരിയിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കണേ?
3: ഹംസ.
2: എവിടെന്നാ വിളിക്കണേ?
3: പാണ്ടിക്കാട് പുക്കൂത്ത്. പുക്കൂത്ത്.
2: പാണ്ടിക്കാട് പുക്കൂത്ത് അല്ലേ? എന്താ ചെയ്യുന്നത്?
3: എനിക്ക് റോഡ് വർക്കാണ്. സബ് മഞ്ചേരി ഭാഗത്ത് തന്നെ കൂടുതൽ വർക്ക് ഉണ്ടായിരുന്നു മുനിസിപ്പാലിറ്റിയിൽ.
2: അത് ശരി. ആ പിന്നെ ആരൊക്കെയുണ്ട് വീട്ടില്?
3: വീട്ടില് പിന്നെ 3 മക്കള്, ഭാര്യ ഇപ്പൊ മരിച്ചു, ഒരു കൊല്ലായി കഴിഞ്ഞു.
2: അത് ശരി. അല്ല, അപ്പൊ ഇന്ന് ജോലി ഉണ്ടോ? ജോലി സ്ഥലത്തുനിന്നാണോ
3: വിളിക്കുന്നത്?
2: ആ, അത് ശരി. പിന്നെ നമ്മളുടെ FM സ്ഥിരം കേൾക്കുന്നുണ്ടോ?
3: അതെല്ലേ.
2: റേഡിയോടെ അടുത്താണോ നിക്കുന്നേ?
3: ഞാൻ വണ്ടിയിലാണ്, കാറിലാണ്.
2: ഡ്രൈവ് ചെയ്തോണ്ടാണോ സംസാരിക്കണേ?
3: അല്ല, നിർത്തിയിരിക്കുകയാണ്.
2: ആ, ഓക്കെ. അപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
3: റംസാനിലെ ചന്ദ്രിക, 4 ഭാഗം 41.
2: ആലിബാബയും 41 കള്ളന്മാരും അല്ലേ? പാട്ട് പാടുവോ?
3: പാട്ട് പാടും, അങ്ങനെ പാടില്ല.
2: പാടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പാടിക്കോളൂ.
3: വേണ്ട.
2: വേണ്ടേ?

0: കേട്ടാ മതിയോ?
1: ആ കേട്ടാ.
0: പിന്നെ വേറെന്തൊക്കെയാ വിശേഷം പറയാ? അവിടെ മഴ ഉണ്ടോ?
1: മഴ രാവിലെ അങ്ങനെ കുറഞ്ഞ പാറ്റൽ മഴ ഉണ്ടായിരുന്നു.
0: അപ്പല്ലേ. അപ്പ എന്നാ നമുക്ക് ഈ പാട്ട് കേട്ടാലോ? ഓക്കെ, പൊളിച്ചേല് സന്തോഷം. നമുക്ക് ഈ പാട്ട് കേൾക്കാം. ആലിബാബയും 41 കള്ളന്മാരും എന്ന ചിത്രത്തിലെ പി ജയചന്ദ്രൻ പാടിയ ഗാനം. ഗാന്ധജന വയലാർ, സംഗീതം ദേവരാജൻ.

0: മൈജയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
3: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
4: അപ്പോ ചിത്രമഞ്ജരി തുടരുന്നു, അടുത്ത കോളറെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹലോ.
5: ഹലോ
4: ഹലോ, നമസ്കാരം, ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം.
5: നമസ്കാരം.
4: ഇതാരാണ് വിളിക്കുന്നത്?
5: അഷ്റഫ്.
4: അഷ്റഫ് എവിടെന്നാ വിളിക്കണേ?
5: കരിവാരക്കുണ്ട്.
4: കരിവാരക്കുണ്ട്. എന്ത് ചെയ്യുന്നു?
5: ഞാന് പോലീസിലാണ്.
4: ആഹാ, അപ്പൊ ഒന്ന് അവിടെ തന്നെയാണോ വർക്ക് ചെയ്യുന്നത്? അതോ
5: അല്ല, ഞാന് നിലവില് പെരിന്തൽമണ്ണ ട്രാഫിക്കിലാണ്.
4: അപ്പൊ ഇപ്പൊ എവിടെ വീട്ടിൽ നിന്നാണോ വിളിക്കുന്നത്? അതോ ഇറങ്ങിയോ? ഇറങ്ങിയിട്ടുണ്ടാവില്ലേ?
5: ഇറങ്ങാൻ നിൽക്കും.
4: ആ, അത് ശരി. അപ്പൊ എന്തൊക്കെയാണ് വിശേഷം?
5: ഞങ്ങളുടെ വിശേഷം

0: അവിടെ മഴയൊക്കെ ഉണ്ടോ?
1: മഴ രാവിലെ ഉണ്ടാവും, പിന്നെ ഫുള്ള് വെയിലാ.
0: അത് ശരി. വീട്ടിലാരൊക്കെയാ ഉള്ളത്?
1: വീട്ടിൽ ഞാനും വൈഫും രണ്ടു കുട്ടികളും.
0: ചെറിയ കുട്ടികളാണോ?
1: ആ ചെറിയ കുട്ടികൾ, ഒരാള് യു കെ ജി പോണു, ഒരാൾക്ക് 3 വയസ്സ്.
0: അപ്പൊ എഫ് എം സ്ഥിരം കേൾക്കുന്ന ആൾക്കാർ തന്നെയാണല്ലേ?
1: അതെ, സ്ഥിരമായിട്ട് രാവിലെ
0: തുറന്നിരിക്കുന്നുണ്ടാവും അല്ലേ?
1: ഇവിടെ ടിവി ഒന്നും ഇല്ല, ഫുള്ള് റേഡിയോ മാത്രമേ ഉള്ളൂ.
0: ആഹാ, അത് പുതിയ പുതിയ ഒരു അറിവും പുതിയ ഒരു നല്ല കാര്യമായിട്ടും തോന്നുന്നു കേട്ടോ. അതായത് എഫ് എമ്മിനെ ഇത്രയും സ്നേഹിക്കുന്നു അറിയുന്നതിലേ.
1: എന്റെ ഉമ്മ ഉണ്ടായിരുന്നു, ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു റേഡിയോ.
0: അത് ശരി.
1: പിന്നെ അന്ന് തുടങ്ങിയതാ, കൊറേ കാലമായിട്ട്.
0: അപ്പോ റേഡിയോ
1: അതിൽ പോലെ ടിവിക്കൊന്നും പോയിട്ടിട്ടില്ല, ഫുള്ള് റേഡിയോ മാത്രമേ ഉള്ളൂ.
0: അത് ശരി.

0: അതിലുപോലെ ടിവിക്കൊന്നും പോയിന്റ് ഇട്ടിട്ടില്ല, ഫുള്ള് റേഡിയോ മാത്രമേ ഉള്ളൂ.
1: അത് ശരി. അപ്പൊ എന്താ ടി വി വേണ്ട വെച്ചിട്ടാണോ?
0: ടിവി വേണ്ട വെച്ചിട്ടാ, ടിവി ടിവിന്റെ ആവശ്യമില്ലല്ലോ നിലവിൽ. റേഡിയോ ആകുമ്പോ നമുക്ക് ഒരു കേൾക്കാലോ. ടി വി ആണെങ്കിൽ സ്ഥിരം ഒരു ഒരു സിനിമ അല്ലെങ്കിൽ ഒരു സീരിയൽ അങ്ങനത്തെ ഒരു ഇതല്ലേ.
1: അതുകൊണ്ട് അത് വേണ്ട വെച്ചു. റേഡിയോയിൽ തന്നെ എല്ലാ വിവരങ്ങളും കിട്ടുന്നുണ്ട് എന്നുള്ളതുകൊണ്ടല്ലേ.
0: അതെ അതെ.
1: പിന്നെ വേറെന്തൊക്കെയാ വിശേഷം ജോലി സ്ഥലത്ത്? അത് ശരി. ഇടയ്ക്ക് ഇങ്ങനെ മുറിഞ്ഞു പോകുന്നുണ്ടല്ലോ സൗണ്ട്. അതെ, എന്നാ വേഗം ഏത് പാട്ടാ വേണ്ടത് പറഞ്ഞോളൂ.
0: പാട്ട് മെല്ലെ മെല്ലെ മുഖപടം പാട്ടില്ലേ,
1: ആ ഒരു മിന്നാമിനുങ്ങിന്റെ നുറങ്ങുവെട്ടെന്ന്.
0: പാട്ട്
1: പാടുവോ?
0: ഇല്ല, പാട്ട് പാടൂല.
1: ആസ്വദിക്കാറേ ഉള്ളൂ.
0: അതെ അതെ.
1: ആ ശരി. അപ്പൊ എന്നാ ഈ പാട്ട് കേട്ടാലോ.
0: ഓക്കെ ഓക്കെ.
1: ആ ഈ പാട്ട് പാടിയത് യേശുദാസാണ്, ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജോൺസൺ. അപ്പൊ അവിടെ വീട്ടില് അന്വേഷണം പറയാട്ടോ.
0: ഓക്കെ ഓക്കെ
1: ഓക്കെ. വിളിച്ചതിൽ സന്തോഷം.

0: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: ചിത്രമഞ്ജരി തുടരുന്നു. അപ്പോ ചിത്രമഞ്ജരിയിലെ അടുത്ത കോളറെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹലോ
5: ഹലോ
4: ഹലോ, നമസ്കാരം. ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം.
5: നമസ്കാരം. നമസ്കാരം.
4: ഇതാരാ വിളിക്കുന്നത്?
5: ശ്രീലത.
4: ശ്രീലത, എവിടുന്നാ വിളിക്കുന്നേ?
5: പള്ളിപ്പുറം, പട്ടാമ്പി പള്ളിപ്പുറം.
4: പട്ടാമ്പി പള്ളിപ്പുറം അല്ലേ. എന്താ ചെയ്യുന്നത്?
5: വീട്ടമ്മയാണ്.
4: ആ, സ്ഥിരം കേൾക്കാറുണ്ടോ?
5: ഓ, സ്ഥിരം കേൾക്കാം.
4: മഞ്ചേരി FM ഒക്കെ നല്ല വ്യക്തമായിട്ട്.
5: അതെ അതെ അതെ, ഞങ്ങൾക്ക് കൂടുതലായി കിട്ടുന്നത് മഞ്ചേരിയാണ്.
4: അത് ശരി. പിന്നെ സ്ഥിരം കേൾക്കുന്ന ആളെന്നുള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, ഏത് പരിപാടി ഏറ്റവും ഇഷ്ടം?
5: എല്ലാ പരിപാടികളും ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ചിത്രമഞ്ചേരി.
4: അത് ശരി. മുൻപ് വിളിച്ചിട്ടുണ്ടോ?
5: മുൻപ് ട്രൈ ചെയ്തിട്ടുണ്ട്.
4: കിട്ടിയിട്ടില്ല.
5: ഹസ്ബൻഡിന് മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു. കൽട്രോണില് വർക്ക് ചെയ്ത, ആർമിയിലായിരുന്നു.
4: ആർക്ക്?
5: ഹസ്ബൻഡിന്.
4: ആ, അത് ശരി. ആ, അപ്പൊ നമുക്ക് ആദ്യമായിട്ടാണ് കിട്ടണേ.
5: അതെ, നമുക്ക് ആദ്യമായിട്ടാണ് വീട്ടിലിരുന്ന്.
4: അപ്പൊ ഇന്നൊരു നല്ല ദിവസമാണ് കേട്ടോ. അല്ലേ, ഇന്ന് നല്ലൊരു ദിവസമാണ് പറയാ.
5: അതെ.
4: ആ, ഇന്ന് എന്തൊക്കെ നടക്കാത്ത സംഭവങ്ങളൊക്കെ നടന്ന ദിവസമാണ്. അപ്പോ വളരെ വിലപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്.
5: അതെ അതെ അതെ അതെ.
4: പിന്നെ എന്തൊക്കെയാ അവിടുത്തെ പട്ടാമ്പിയിലെ വിശേഷം, പള്ളിപ്പുറത്തെ വിശേഷം?
5: നല്ല വിശേഷം, നല്ല വിശേഷം. മോന്റെ കല്യാണം ഇപ്പൊ ദാ കഴിഞ്ഞു, മെയ് 31-നായിരുന്നു. മരുമകള് കൂടെ ഉണ്ട്.
4: ആ ശരി. ആ, ഇപ്പൊ രണ്ടുപേരും കൂടി
5: ആൺമക്കളാണ്.
4: രണ്ടാൺമക്കളാ? ആ, അല്ല,
5: മരുമകളും
4: മോളും കൂടി കൂടിയിട്ടാണോ വിളിക്കണേ ചോദിക്ക.
5: അതെ അതെ അതെ അതെ, മോളാണ് കണക്ട് ചെയ്ത് തന്നത്.
4: മോളെന്തേലും ചെയ്യണ്ടോ?
5: ചെയ്യണ്ടായിരുന്നു. അവള് തൃശ്ശൂരാണ് വീട്, അയ്യന്തോളാണ്. അവള് ഈ ജനൌഷധിയുടെ ഹോൾസെയിലെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇപ്പൊ റിസൈൻ ചെയ്തു. ഇവിടെ എന്തെങ്കിലുമൊക്കെ നോക്കണം, അല്ലെങ്കിൽ മോന്റെ കൂടെ കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ ഒരു ഇതിലിങ്ങനെ പോണു.
4: മോൻ പുറത്താണോ വർക്ക് ചെയ്യണേ?
5: അതെ അതെ, അബുദാബിയിലാണ്.
4: പിന്നെ പാട്ട് പാടുമോ?
5: പാടൊന്നുമില്ല, മൂളിപ്പാട്ടുകൾ അങ്ങനെ.
4: ആ, മൂളിപ്പാട്ടായാലും
5: ആദ്യമായിട്ടൊന്നും ശരിയാവില്ല
4: അത് തോന്നാണ്.
5: അല്ല, ഒരു വിറയല് വരും.
4: അത് അങ്ങനെ എന്താ പറയാ, പാടുമ്പോ തന്നെ അല്ലേ മാറുക വിറയല്.
5: ഇല്ല, കേട്ടാ മതി.
4: അതെയോ? ആ, എന്നാ പിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല. ഏത് പാട്ടെന്ന് വേണ്ടത്?
5: അപ്പൊ
4: ഈ ഗാനത്തിന്റെ രചന PK ഗോപി, സംഗീതം രവീന്ദ്രൻ മാഷാണ് കേട്ടോ. അപ്പോ എന്നാ വേറെ വിശേഷം എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് പാട്ട്.
5: പ്രത്യേകിച്ച് കിട്ടിയതിന് വളരെ സന്തോഷം.
4: ആ, സംസാരിക്കാൻ പറ്റിയതിൽ എനിക്കും.
5: അതെ.
4: അപ്പൊ മോളോടെ അന്വേഷണം പറയൂ, വീട്ടിലെല്ലാരടുത്തും പറയൂ.
5: അതെ അതെ, എല്ലാ ചിറങ്കര നിവാസികൾക്കും വേണ്ടിയിട്ട് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
4: ഓക്കെ, അങ്ങനെ ആവട്ടെ.
5: ഓക്കെ
4: ഓക്കെ, വെൽക്കം.

0: നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
0: ഫോൺ 9895357069.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻസ് സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
3: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
4: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
5: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
4: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
5: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: ചിത്രമഞ്ജരി തുടരുന്നു. ചിത്രമഞ്ജരിയിലെ അടുത്ത കോളറെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹലോ. ഓ, ആ കോൾ കട്ടായി പോയെന്ന് തോന്നുന്നു. എന്തായാലും ചിത്രമഞ്ജരി അവസാന സമയത്തോടടുക്കുകയാണ്. അപ്പോൾ ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം. 0483 29 50 300. 0483 29 50 800. ചിത്രമഞ്ജരിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, നിങ്ങളുടെ ഇഷ്ടഗാനവും ആവശ്യപ്പെടാം. അപ്പോൾ ഒരു കോളർ കൂടി വരുന്നുണ്ടെന്ന് തോന്നുന്നു, നോക്കാം. ഹലോ.
7: ഹലോ.
6: ഹലോ, നമസ്കാരം. ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം.
7: സ്വാഗതം.
6: ഇതാരാണ് വിളിക്കുന്നത്?
7: ഞാൻ ചെറുതുരുത്തിയിൽ നിന്ന് നസീമ.
6: ചെറുതുരുത്തിയിൽ നിന്ന് നസീമ. നസീമ എന്താ ചെയ്യണേ? ഹലോ. ഹലോ. ഹലോ നസീമ. ഹലോ. ആ കോളും കട്ടായി പോയിരിക്കുന്നു. എന്തായാലും നമുക്കൊരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: സത്യവാൻ സാവിത്രി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഈ ഗാനത്തിന്റെ രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദേവരാജൻ. ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ ചിത്രമഞ്ജരിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് ചിത്രമഞ്ജരിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ബി പി രേഷ്മ, കൂടെ സ്റ്റുഡിയോ സഹായവുമായി സെബ മെഹബൂബാണ് ഉണ്ടായിരുന്നത്. സാങ്കേതിക സഹായം നൽകിയത് പി സെയ്തലവി, വി പി ഷംസീർ എന്നിവർ. സമയം 9 മണി കഴിഞ്ഞ് 20:06.
1: FM പ്രധാന വാർത്തകൾ.
0: രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ ദൌത്യസേന ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ഇതിന്റെ ശിപാർശകളുടെ അടിസ്ഥാനത്തിൽ ഭാവിയിലെ പരീക്ഷകളുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമൂഹിക മാധ്യമ വീഡിയോയിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. പരീക്ഷാ പരിഷ്കരണ ബിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ എംപിമാരോട് അഭ്യർത്ഥിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. യുവതലമുറയുടെ അഭിപ്രായങ്ങളും വിദ്യാർത്ഥികളുടെ ഭാവിയും കണക്കിലെടുത്താണ് ബിൽ കൊണ്ടുവരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യസമര സേനാനിയും സ്വതന്ത്ര കേരളത്തിന്റെ 2-ാമത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന പട്ടം എ താണുപിള്ളയുടെ ചരമവാർഷിക ദിനം ഇന്ന്. 1948 തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ അദ്ദേഹം 1970 ജൂലൈ 27 അന്തരിച്ചത്. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് ട്രെയിനിന്റെ സമയം പുനഃക്രമീകരിച്ച് ദക്ഷിണ റെയിൽവേ. ഇന്ന് രാവിലെ 5:10 തിരുനെൽവേലിയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന ദ്വൈവാര എക്സ്പ്രസിന്റെ സമയമാണ് ക്രമീകരിച്ചത്. ട്രെയിൻ രാത്രി 11:45 പുറപ്പെടും. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം പാൽക്കുളങ്ങരയിൽ യുവാവിനെ പട്ടാപ്പകൽ വെട്ടിക്കൊന്ന കേസിൽ മുഖ്യപ്രതി അയൽവാസി പ്രദീപും സംഘവും പോലീസ് പിടിയിൽ. 4 പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പ് നടപടികൾ ആരംഭിച്ചതായി വഞ്ചിയൂർ പോലീസ് അറിയിച്ചു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ഹരാരയിൽ ആതിഥേയരായ സിംബാബ്വെയെ 35 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ജയം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1669 മംഗലാപുരം കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് 1:29:29. ട്രെയിൻ നമ്പർ 1635 ലോക്മാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 10:28 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: വായിക്കുന്നത് രേഷ്മ. മലപ്പുറം കോടൂർ പഞ്ചായത്ത് പരിധിയിലെ അതിഥി തൊഴിലാളികൾക്കായി അതിഥി ആരോഗ്യമിത്ര പദ്ധതി ആരംഭിച്ചു. പദ്ധതിയുടെ ഭാഗമായി അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിൽ രാത്രി സമയത്ത് ആരോഗ്യവകുപ്പ് ജീവനക്കാർ നേരിട്ടെത്തി രക്തം പരിശോധിച്ച് രോഗനിർണയം നടത്തും. ചട്ടിപ്പറമ്പ്, വട്ടപ്പറമ്പ് പ്രദേശങ്ങളിലെ വിവിധ

0: സ്ഥാപനങ്ങളിൽ നടത്തിയ ക്യാമ്പിൽ 60-ലധികം അതിഥി തൊഴിലാളികളെ പരിശോധിച്ചു. വട്ടപ്പറമ്പിലെ സ്വകാര്യ വ്യവസായ കേന്ദ്രത്തിൽ നടന്ന ആദ്യ ക്യാമ്പ് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ മച്ചിങ്ങൽ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കുറുവ പഞ്ചായത്ത് 23-24 വാർഡുകളിൽ സൌജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടന്നു. 23-ാം വാർഡിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ സലാം പാലത്തിങ്ങലും 24-ാം വാർഡിൽ മെമ്പർ കുഞ്ഞു മുഹമ്മദ് മുല്ലപ്പള്ളിയുടെ നേതൃത്വത്തിലും ക്യാമ്പ് നടന്നു. നാട്ടുവൃത്താന്തം സമാപിച്ചു.
1: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ.

എല്ലാ പ്രിയപ്പെട്ടവർക്കും മഴവില്ലിലേക്ക് സ്വാഗതം. മഴവില്ലിൽ ആദ്യം എം ജി ശ്രീകുമാർ പാടിയ ലളിതഗാനം കേൾക്കാം.

0: ഇന്നോവേഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
2: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
1: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
4: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര. ഫോൺ 7558852664.
5: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM-ൽ. സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
6: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
7: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
6: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
8: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
9: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
10: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
11: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
10: രാവിലെ 8:23.
11: പ്രായോജകർ
10: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
11: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
12: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
13: അതിനല്ലേ മൈച്ചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
12: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
13: മൈജി ലാഭമഴ,
12: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
14: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
15: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
14: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
15: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
14: ഫോൺ 9744550424.
16: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
17: 5-star BNCAP സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി, ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
16: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
17: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
18: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40.
19: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
18: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
20: ഇനി കേൾക്കാം ജി വേണുഗോപാൽ, KS ചിത്ര എന്നിവർ പാടിയ ലളിതഗാനം.

0: ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
2: മൈലിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
3: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
2: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
3: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: ഫോക്സ്വാഗൻ വേർട്ടിസ് 4ാം വാർഷികം ആഘോഷിക്കുകയാണ്.
5: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 ലക്ഷ രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
4: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
6: നിലമ്പൂർ സ്നേഹാലയം 32-ാം വയസ്സിലേക്ക്.
7: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
6: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
7: ഫോൺ 9895357069.
8: നടക്കാൻ പോവല്ലേ, കൊടുകുടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
9: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
8: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വിലക്കുറവുമായി മൈജി ലാഭമഴ.
9: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
6: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
7: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
10: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
11: മോളുടെ പ്രസവത്തേക്ക് അടുത്തു വരല്ലേ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
10: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
11: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
12: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
13: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
14: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
15: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
16: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
17: അല്ല ഭാസ്കരേട്ടാ, നിങ്ങള് കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
18: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണം ആലോചിക്കുന്നത്?
17: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽ ഷിഫ എന്ന് ചെയ്താ പോരെ.
18: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ എന്നോ?
17: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
18: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
19: 20+ ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000+ സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
18: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
19: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
1: മഴവില്ല് തുടരുന്നു. അടുത്ത ഗാനം പാടിയത് കബീർ. രചന ONV കുറുപ്പ്. സംഗീതം ശരത്.

0: സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8-5
1: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ
0: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
3: എന്നും രാവിലെ 8-3
2: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
5: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
4: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: പ്രായോജകർ, ആയുർവേദ ചികിത്സാ രംഗത്ത് 150 പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
6: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 അധികം
7: നേടാം.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
8: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
9: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
8: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
10: മായവില്ലിൽ ഇനി ഒരു ഗസൽ കേൾക്കാം. പാടിയത് കല്ലറ.

0: അൽ റൈഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി.
1: ദിവസവും കാലത്ത് 6:35
2: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
3: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റൈഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
4: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
5: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
6: Volkswagen Virtus nala varshikam aakarshikkukayanu.
7: Volkswagen Virtus nodopam 1.3 lakhs rupa vare vilamadikkunna pratheka aanukoolyangalum.
6: Phoenix Volkswagen showroom sandarshikku.
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
9: ശനിയും ഞായറും രാവിലെ 7:50.
8: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ.

0: തൃശൂർ റോഡ് കുന്നംകുളം.
1: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
2: നേടാം.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
4: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോംപാക്ട് SUV.
3: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
6: എന്നും രാവിലെ 7 മണിക്ക്
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട്. ആരോഗ്യ ജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
8: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
7: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
8: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
7: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
9: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
10: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
9: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
10: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

0: സമയം 9 മണി കഴിഞ്ഞ് 55:53.
1: FM പ്രധാന വാർത്തകൾ.
0: ഇന്ന് CRPF സ്ഥാപക ദിനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ സേനാംഗങ്ങൾക്കും കുടുംബങ്ങൾക്കും ആശംസ നേർന്നു. രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, ആഭ്യന്തര സുരക്ഷ എന്നിവ സംരക്ഷിക്കുന്നതിൽ CRPF അമൂല്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ധീരസൈനികരുടെ ത്യാഗത്തിനും അചഞ്ചലമായ സമർപ്പണത്തിനും രാഷ്ട്രം അവരെ അഭിവാദ്യം ചെയ്യുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൾ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പരിപാടിക്ക് ഇന്ന് തുടക്കം. പരിപാടിയുടെ ഭാഗമായി റാലികളും അനുസ്മരണ സമ്മേളനങ്ങളും നടത്തും. KM അഭിജിത്ത് MLA ഓഫീസ് വൈകിട്ട് കോഴിക്കോട് കല്ലാച്ചിക്ക് സമീപം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. മുൻ കേന്ദ്രസഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുഖ്യാതിഥിയാകും. പ്ലസ് വൺ പ്രവേശനം നേടിയവരിൽ സ്കൂൾ കോഴ്സ് മാറ്റം വേണ്ടവർക്ക് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിവരെ അപേക്ഷിക്കാം. ഇതിനുശേഷം ഒഴിവുകൾ 2 സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി 1 മാസം പ്രസിദ്ധീകരിക്കും. കണ്ണൂർ ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ 1 ഡോക്ടർ MK റാമിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയേക്കും. SC/ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയാണ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മസ്തിഷ്ക മരണം സംഭവിച്ച പ്രശസ്ത സീരിയൽ നാടക നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ മുരുകൻ പനവിള 5 പുതുജീവനേകും. കരൾ, ഹൃദയവാൽവ്, 2 നേത്രപടലങ്ങൾ, ചർമ്മം എന്നിവയാണ് ദാനം ചെയ്തത്. ഇന്ത്യൻ താരം അനാഹത് സിംഗ് ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻ. കാനഡയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ ഈജിപ്തിന്റെ റുഖിയ സലീമിനെ പരാജയപ്പെടുത്തിയാണ് കിരീടനേട്ടം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1635 ലോക്മാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 10:28. ട്രെയിൻ നമ്പർ 1660 മംഗലാപുരം പാലക്കാട് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 10:59 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 1632 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 10:49. ട്രെയിൻ നമ്പർ 5

0: 6:10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.
0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 9:59 59:25. ഇനി 10 മണിക്ക് കേൾക്കാം റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം സ്പോൺസേർഡ് പരിപാടി.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നാളെ ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി നാം ആചരിക്കുകയാണ്. ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റി ശരിയായ അറിവുകൾ ജനങ്ങളിലേക്ക് എത്തിച്ച് ഈ രോഗത്തെ പ്രതിരോധിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്നേ ദിവസം ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രമേശ്.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നാം സംസാരിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എന്ന കേരളത്തിൽ സാധാരണമായി കാണുന്ന കരളിനെ ബാധിക്കുന്ന ഒരു രോഗത്തെക്കുറിച്ചാണ്. എന്താണ് ഹെപ്പറ്റൈറ്റിസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹെപ്പറ്റൈറ്റിസ് മഞ്ഞപ്പിത്തം ഒന്നു തന്നെയാണോ? എന്തുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന എല്ലാ വർഷവും ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനാചരണം നടത്തുന്നത്? ഹെപ്പറ്റൈറ്റിസ് രോഗത്തിന്റെ പ്രതിരോധം സാധ്യമാണോ? ഹെപ്പറ്റൈറ്റിസിന്റെ ദൂഷ്യഫലങ്ങൾ എന്തെല്ലാമാണ്? ഇവയാണ് നാം പ്രധാനമായിട്ടും ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരള സമൂഹത്തിൽ, ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് നിരവധി തെറ്റിദ്ധാരണയുണ്ട്. പലരും കണക്കാക്കുന്നത് ഹെപ്പറ്റൈറ്റിസും മഞ്ഞപ്പിത്തവും ഒരു രോഗം തന്നെയായിട്ടാണ്. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് എന്നാൽ കരളിനെ ബാധിക്കുന്ന ഇൻഫ്ലമേഷൻ അല്ലെ ചെറിയ വീക്കം, ഇവയാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസും മഞ്ഞപ്പിത്തവും അത് പര്യായ പദങ്ങളല്ല. ഹെപ്പറ്റൈറ്റിസിന്റെ കാരണം കൊണ്ട് രോഗിക്ക് മഞ്ഞപ്പിത്തം വരാം. മഞ്ഞപ്പിത്തം യഥാർത്ഥത്തിൽ ഒരു ലോകലക്ഷണമാണ്. ഇത് പല കാരണങ്ങൾ കൊണ്ടുവരാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമുക്ക് ഹെപ്പറ്റൈറ്റിസിനെ കണക്കാക്കാം. ഹെപ്പറ്റൈറ്റിസിന് പുറമെ കരൾ സിറോസിസ്, കരൾ ക്യാൻസർ, രക്തദൂഷ്യം, ഹീമലൈറ്റിക് അനീമിയ തുടങ്ങിയ അസുഖങ്ങൾ, അണുബാധ, അമിതമായിട്ടുള്ള അണുബാധ, പിത്തക്കൊഴിലുണ്ടാകുന്ന കല്ലുകൾ, ചുരുക്കങ്ങൾ, പിത്തക്കൊഴിലിലെ ക്യാൻസർ, പാൻക്രിയാസിൽ ഗ്രന്ഥിയിലെ ക്യാൻസർ തുടങ്ങിയ മൂലം രോഗി മഞ്ഞപ്പിത്തം ബാധിച്ച് ഡോക്ടറിന്റെ അടുത്ത് എത്താം. ഹെപ്പറ്റൈറ്റിസ് ആണ് മഞ്ഞപ്പിത്തത്തിന്റെ ഒരു പ്രധാന കാരണം. ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട്. ഹെപ്പറ്റൈറ്റിസിന്റെ കാരണങ്ങളിൽ അമിത മദ്യപാനമുണ്ട്, വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്, ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ട്, ഓട്ടോ ഇമ്യൂൺ ഹെപ്പറ്റൈറ്റിസ്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകും. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാന കാരണം വൈറസിന്റെ അണുബാധയാണ്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എല്ലാ വർഷവും ജൂലൈ 28 ലോകാരോഗ്യ സംഘടന ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഇത് വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനും രോഗപ്രതിരോധം, നേരത്തെയുള്ള രോഗനിർണയം, ഫലപ്രദമായ ചികിത്സ എന്നിവയുടെ പ്രാധാന്യം സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുമാണ് ഈ വർഷം ഹെപ്പറ്റൈറ്റിസ് ഡേയിലെ ലോകാരോഗ്യ സംഘടനയുടെ പ്രമേയം ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നതാണ്. അതായത് ഹെപ്പറ്റൈറ്റിസിനെ പൂർണ്ണമായിട്ടും തകർക്കുക എന്നതാണ് ഈ വർഷത്തെ തീം. ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചുള്ള ഭയവും തെറ്റിദ്ധാരണയും സ്റ്റിഗ്മയും ഇല്ലാതാക്കി രോഗനിർണയം, ചികിത്സ, പരിചരണം എന്നിവ എല്ലാവർക്കും ലഭ്യമാക്കുക എന്നതാണ് ഈ സന്ദേശത്തിന്റെ ഉദ്ദേശം.

ലോകത്തിന്റെ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഏകദേശം 304 ദശലക്ഷം ആളുകൾ ദീർഘകാല വൈറൽ ഹെപ്പറ്റൈറ്റിസുമായിട്ട് ജീവിക്കുന്നു. ഇതിനെ ക്രോണിക് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പ്രതിവർഷം ഏകദേശം 1.3 ദശലക്ഷം ആൾക്കാർ ഹെപ്പറ്റൈറ്റിസ് മൂലമുള്ള സിറോസിസ്, കരൾ ക്യാൻസർ തുടങ്ങിയ സങ്കീർണതയാൽ മരണപ്പെടുന്നുണ്ട്. ഓരോ ദിവസവും ഏകദേശം 3500 പേർ ലോകത്ത് വൈറൽ ഹെപ്പറ്റൈറ്റിസുമായി ബന്ധപ്പെട്ട കാരണങ്ങളാൽ മരണമടയുന്നു എന്നതാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്. ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്നിവയാണ് കരൾ സിറോസിസും കരളിന്റെ ക്യാൻസറും ഉണ്ടാക്കുന്ന ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ. ഇത് രണ്ടും ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുകയും ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന കണ്ടീഷൻ പതുക്കെ പതുക്കെ മൂർച്ഛിച്ച് കരൾ വീക്കം, കരൾ ക്യാൻസർ തുടങ്ങിയ ഉണ്ടാക്കിയാണ്. ഈ മരണങ്ങളിൽ ഭൂരിഭാഗവും നേരത്തെ രോഗനിർണയം നടത്തിയാൽ ചികിത്സിച്ച് തടയാൻ സാധിക്കുന്നവയാണ്. നമുക്ക് പ്രധാനപ്പെട്ട ഹെപ്പറ്റൈറ്റിസിന് കാരണമായ വൈറസുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് നമ്മുടെ കേരളത്തിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു വൈറസാണ്. മലിനജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഈ വൈറസ് പകരുന്നത്. സാധാരണയായി രോഗി പൂർണ്ണമായിട്ടും രോഗമുക്തമാകാറുണ്ട്. വളരെ അപൂർവം രോഗികൾ മാത്രം ഇതിന്റെ കോംപ്ലിക്കേഷനായ ലിവർ ഫെയിലിയറിലേക്ക് പോകുന്നുള്ളൂ. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് പകരുന്നത് രക്തം, ശരീരസ്രവങ്ങൾ, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം എന്നിവയിലൂടെയാണ് പ്രധാനമായിട്ടും പകരുന്നത്. ഇത് കൂടാതെ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കും ഈ രോഗം പകരാം. ഇത് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇതിന് വാക്സിൻ ലഭ്യമാണ്. ഹെപ്പറ്റൈറ്റിസ് സി പ്രധാനമായിട്ടും രക്തത്തിലൂടെയാണ് പകരുന്നത്. വർഷങ്ങളോളം ഒരു രോഗലക്ഷണമില്ലാതെ ഈ അസുഖം ശരീരത്തിൽ തുടരാം. ഇത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു അസുഖമാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയുടെയും ഹെപ്പറ്റൈറ്റിസ് സിയുടെയും പ്രത്യേകത ഇത് വർഷങ്ങളോളം ശരീരത്തിൽ ഒരു ലക്ഷണവും കാണിക്കാതെ തുടരാമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനെ നിശബ്ദ കൊലയാളി അല്ലെ സൈലന്റ് കില്ലർ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് ഡി വൈറസ് സാധാരണയായി ഹെപ്പറ്റൈറ്റിസ് ബി ബാധിച്ചവരിലാണ് ഉണ്ടാകുന്നത്. ഇത് ബി വൈറസിനെതിരെയുള്ള വാക്സിൻ എടുത്താൽ ഹെപ്പറ്റൈറ്റിസ് ഡിയും വരാതെ തടയാൻ സാധിക്കുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് സി നമ്മുടെ കേരളത്തിൽ സാധാരണയായിട്ട് കാണാത്ത ഒരു അസുഖമാണ്. പക്ഷെ ഇന്ന് അതിഥി തൊഴിലാളികൾ കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് ഈ രോഗം നമ്മുടെ കേരളത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയാണ് പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് സിയുടെ അണുബാധ ഗർഭിണികളിൽ ഗുരുതരമായ ഫലങ്ങൾ ഉണ്ടാക്കാം. നമുക്ക് സ്റ്റിൽബർത്ത് അല്ലെങ്കിൽ കുട്ടികളുടെ മരണത്തിന് കാരണമാകുന്ന ഒരു ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ഇ വൈറസ്. നിലവിൽ രണ്ട് തരത്തിലാണ് ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിൽ ബാധിക്കുന്നത്. ഒന്ന് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും, അത് പെട്ടെന്നുള്ള ഗുരുതരമായ ഇൻഫെക്ഷനാണ്. മറ്റൊന്ന് ക്രോണിക്. ക്രോണിക്ക് ഒരു ലക്ഷണമില്ലാതെ ശരീരത്തിൽ നിൽക്കാം. നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ എന്താണ് അക്യൂട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസ്, എന്താണ് ക്രോണിക് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് വ്യക്തമാക്കാം. ഈ സാധാരണഗതിക്ക് ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് അല്ലെ ഒരു തിരിച്ചു വരുന്ന ഒരു വിദ്യാർത്ഥി ചിലപ്പോൾ മോശം വെള്ളം, ഭക്ഷണമൊക്കെ കഴിച്ച് അതിനുശേഷം വരുമ്പോഴത്തേക്കും പെട്ടെന്ന് പനി, ഛർദി, ക്ഷീണം ഡെവലപ്പ് ചെയ്യും. പിന്നീട് അതേ തുടർന്ന് മഞ്ഞക്കള് മൂത്രത്തിലും കണ്ണിലും കാണുന്ന അവസ്ഥയുണ്ട്. ഈ അവസ്ഥയ്ക്ക് ശേഷം ചെക്ക് ചെയ്യുമ്പോൾ മഞ്ഞപ്പിത്തൽ കൂടുതലായിട്ട് കാണാം. ഇതിന് വൈറൽ ഹെപ്പറ്റൈറ്റിസ് സാധാരണഗതിക്ക് എ ആയിരിക്കാം, അല്ലെങ്കിൽ അപൂർവം ബി ആയിരിക്കാം. ഇതാണ് അക്യൂട്ട് പ്രസന്റേഷൻ. ഇതിന് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. എന്നാൽ ഒരു ലക്ഷണമില്ലാതെ വളരെ നാള് രോഗിയുടെ ഉള്ളിൽ നിൽക്കുന്ന വൈറസുകളാണ് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്. ഇത് ബിയും സിയും ആണ് ക്രോണിക് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഗുരുതരമായ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ കരൾ വീക്കം, കരൾ ക്യാൻസറാണ്. ഈ രോഗികൾ സാധാരണയായി രക്തം ഛർദ്ദിച്ചിട്ട് അല്ലെങ്കിൽ കരൾ ക്യാൻസർ വന്നിട്ട് അതല്ലെങ്കിൽ വയറിൽ നീര് കെട്ടിയിട്ട് കാലിൽ നീരായിട്ട് ആ അസുഖം മൂർച്ഛിച്ചതിന് ശേഷം, കരളിന്റെ ഫെയിലിയർ എത്തിയതിന് ശേഷമായിരിക്കാം ഡോക്ടറിന്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ അസുഖം അത്യധികം മൂർച്ഛിച്ച അവസ്ഥയിലായിരിക്കും വരുന്നത്. ഇനി ആർക്കൊക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് വരാൻ സാധ്യത കൂടുതലായിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച അമ്മമാരുടെ കുഞ്ഞുങ്ങൾ, ഡയാലിസിസ് രോഗികൾ, ആവർത്തിച്ച് രക്തം സ്വീകരിക്കുന്നവർ, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ, അണുവിമുക്തമാക്കാത്ത സൂചികൾ ഉപയോഗിക്കുന്നവർ. ഇവ ഐ വി ഡ്രഗ് അബ്യൂസിൽ സാധാരണയായിട്ട് നീഡിൽ ഷെയർ ചെയ്യുന്ന ഒരു ശീലം കാണാറുണ്ട്. അങ്ങനെയുള്ളവരിൽ ഹെപ്പറ്റൈറ്റിസ് സിയുടെ അണുബാധ കൂടുതലായിട്ട് കാണാറുണ്ട്. ആരോഗ്യ പ്രവർത്തകർ, എച്ച് ഐ വി രോഗബാധിതർ തുടങ്ങിയവരിൽ ഹെപ്പറ്റൈറ്റിസിന്റെ അണുബാധ കൂടുതലായിട്ട് കാണാറുണ്ട്. ഇത് മാത്രമല്ല, ശുചിത്വമില്ലാത്ത ഭക്ഷണവും വെള്ളവും കഴിക്കുന്നവരിൽ ഹെപ്പറ്റൈറ്റിസ് അണുബാധ കൂടുതലായിട്ട് കാണാറുണ്ട്. സാധാരണയായിട്ട് ശുചിത്വമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ പോലും യാത്രക്കിടയിൽ പലയിടത്തും നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ജ്യൂസുകൾ തുടങ്ങിയവ കഴിക്കാറുണ്ട്. അതിൽ ശുചിത്വമില്ലാത്ത വെള്ളമുണ്ടെങ്കിൽ അതുവഴി രോഗലക്ഷണങ്ങൾ വരാം. ഈ എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എന്ന് നോക്കിയാൽ ചില രോഗികളിൽ ഒരു രോഗലക്ഷണവും

0: അവർ സാധാരണയായിട്ട് ചെക്കപ്പിലൂടെ മാത്രമാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പക്ഷെ രോഗലക്ഷണങ്ങൾ എടുത്തു നോക്കിയാൽ ക്ഷീണം, വിശപ്പില്ലായ്മ, ഓക്കാനം, തുടക്കത്തിൽ പനി കാണാം രോഗലക്ഷണത്തിൽ. ഒരു വേള മഞ്ഞ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിലോ അല്ലെങ്കിൽ മൂത്രത്തിലോ മഞ്ഞപ്പിത്തം കണ്ടു തുടങ്ങിയാൽ പിന്നെ പനി രോഗികൾ സാധാരണയായിട്ട് കാണാറില്ല. വയറിന്റെ വലതുവശത്ത് വേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, മൂത്രം ഇരുണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്, ചില രോഗികളിൽ ചൊറിച്ചിനും അനുഭവപ്പെടാറുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ മഞ്ഞപ്പിത്തവും ഹെപ്പറ്റൈറ്റിസും പര്യായ പദങ്ങളല്ല. പക്ഷെ മഞ്ഞപ്പിത്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഹെപ്പറ്റൈറ്റിസ് തന്നെയാണ്. ഇനി ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗം എങ്ങനെ നിർണ്ണയിക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. LFT ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് പരിശോധനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ്. ഇതിൽ ബിലിറൂബിൻ അതായത് മഞ്ഞയുടെ അളവ് കൂടുതലായിട്ടിരിക്കും. ഇത് കൂടാതെ ALT AST അതിന് മറ്റു പദങ്ങൾ SGOT SGPT എന്നും വിളിക്കാറുണ്ട്. അവ വളരെ ഉയർന്ന തോതിൽ കാണാറുണ്ട്. അസുഖം മൂർച്ഛിച്ച് തീവ്രതയായി കഴിഞ്ഞാൽ സാധാരണ പ്രോത്രോമിന്റെ INR എന്നുള്ള ടെസ്റ്റും പ്രൊലോങ് ചെയ്ത് പോകുന്ന ഒരു പതിവ് തീവ്രമായ ഹെപ്പറ്റൈറ്റിസിലുണ്ട്. ഇനി കരളിന്റെ പ്രവർത്തനം കുറയുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അൾട്രാസോണോഗ്രാഫി തുടങ്ങിയ ടെസ്റ്റുകൾ പലപ്പോഴും ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. രോഗത്തിന്റെ യഥാർത്ഥ കാരണം, ഏത് തരത്തിലുള്ള വൈറസ് ആണ് ബാധിച്ചതെന്ന് മനസ്സിലാക്കാൻ വൈറസിന്റെ ടെസ്റ്റുകൾ, അത് സിറോളജി ടെസ്റ്റുകൾ അല്ലെങ്കിൽ PCR ടെസ്റ്റുകൾ തുടങ്ങിയവ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ക്രോണിക് ഹെപ്പറ്റൈറ്റിസിലാണെങ്കിൽ ഒരു നിശ്ചിത ഇടവേള വിട്ട് ഫൈബ്രോസ്കാൻ തുടങ്ങിയ ടെസ്റ്റുകൾക്ക് രോഗവിധേയമാകേണ്ടതായിട്ട് വരാറുണ്ട്. ഇത് കൂടാതെ ഈ രോഗത്തിന് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസുകൾക്ക് ശുചിത്വമുള്ള ഭക്ഷണങ്ങളും തിളപ്പിച്ചാറിയ വെള്ളവും കഴിച്ച് അശ്രദ്ധയോടുകൂടി അലക്ഷ്യമായിട്ട് റോഡിന്റെ സൈഡിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒഴിവാക്കുകയും ചെയ്താൽ ഹെപ്പറ്റൈറ്റിസ് തടയാൻ വേണ്ടി സാധിക്കും. HBക്കും HBE വാക്സിൻ അവൈലബിൾ ആണ്. വാക്സിൻ പൂർണ്ണമായി എടുത്തു കഴിഞ്ഞാൽ ഈ രോഗം വരാതെ പൂർണ്ണമായിട്ടും തടയാൻ സാധിക്കും. എന്നാൽ HBC വാക്സിൻ ഇന്ന് ലഭ്യമല്ല. പക്ഷെ HBC വൈറസ് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു വൈറസാണ്. വളരെ സങ്കീർണമായ ഹെപ്പറ്റൈറ്റിസുകളിൽ പേഷ്യന്റ് സങ്കീർണമായ സ്ഥിതികളിൽ എത്താറുണ്ട്. ഈ സങ്കീർണതകൾ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് നേരത്തെ പരാമർശിച്ച ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഹെപ്പറ്റൈറ്റിസുകൾ, സിറോസിസ്, വയറിലെ നീര് കെട്ടുക, മഹോദരം, രക്തം ഛർദ്ദിക്കുക, ബോധാവസ്ഥയിൽ മാറ്റമുണ്ടാകുക, ലിവർ ഫെയിലിയർ ഉണ്ടാകുക എന്നുള്ളവയാണ് ഇതിന്റെ സങ്കീർണത അവസ്ഥകൾ. രോഗിക്ക് ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് പ്രത്യേകിച്ച് വേദന സംഹാരികൾ അല്ലെങ്കിൽ ലിവറിന് കേടുവരാവുന്ന മരുന്നുകൾ ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. സാധാരണഗതിക്ക് നല്ല ഭക്ഷണവും ആവശ്യത്തിന് ജലവും പേഷ്യന്റ് സ്വീകരിക്കേണ്ടതാണ്. HBക്കും HBC അതിന് പ്രത്യേക ചികിത്സയ്ക്ക് മരുന്നുകളുണ്ട്. ലിവർ ഫെയിലിയറിലേക്ക് പോകുന്ന രോഗികൾ അല്ലെങ്കിൽ ലിവറിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും നിലച്ചു പോകുന്ന അവസ്ഥയിലെത്തുന്നവർ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ചിലപ്പോൾ വിധേയമാകേണ്ടതായിട്ട് വന്നേക്കാം. ഇതൊരു സങ്കീർണ അവസ്ഥയാണ്. സർജറിയും വളരെ സങ്കീർണമാണ്. അത് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നേക്കാം. ഈ രോഗം പ്രതിരോധിക്കാൻ സാധ്യമാണ്. ശുദ്ധജലവും സുരക്ഷിതമായ ഭക്ഷണവും ഉപയോഗിച്ച് HBE HBE രോഗം പ്രതിരോധിക്കാൻ സാധിക്കും. രക്തം സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ലൈംഗികബന്ധം സുരക്ഷിതമായിട്ട് ഏർപ്പെടുമ്പോഴത്തേക്കും അണുവിമുക്തമായ സൂചികൾ ഉപയോഗിക്കുക. ഇവ HBE HBC പ്രതിരോധത്തിന് അത്യന്താപേക്ഷിതമാണ്. മദ്യപാനം ഒഴിവാക്കുക, ഫാറ്റി ലിവർ നിയന്ത്രിക്കുക, HBC ബാധിതരുടെ കുടുംബാംഗങ്ങളിൽ നിർബന്ധമായും പരിശോധനയും വാക്സിനും എടുക്കുക തുടങ്ങിയവ ഹെപ്പറ്റൈറ്റിസ് രോഗത്തിന് പ്രതിരോധത്തിന് സഹായിക്കുന്ന ചില ഘടകങ്ങളാണ്. ഹെപ്പറ്റൈറ്റിസ് ഒരു നിശബ്ദ കൊലയാളിയാണ്. എന്നാൽ ഇത് തടയാനും നേരത്തെ കണ്ടെത്താനും ഫലപ്രദമായി ചികിത്സിക്കാനും ഇന്ന് നമുക്ക് കഴിയുന്നുണ്ട്. പരിശോധനയ്ക്ക് മടിക്കരുത്. വാക്സിൻ സ്വീകരിക്കുക, കരളിനെ സംരക്ഷിക്കുക. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം 2026 നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെ പൂർണ്ണമായും തകർക്കുക തന്നെയാണ്. അറിവിലൂടെ പ്രതിരോധം സാധ്യമാണ്. പരിശോധനയുടെ നേരത്തെ രോഗനിർണയം സാധ്യമാണ്. ചികിത്സയിലൂടെ ജീവൻ രക്ഷിക്കാനും സാധ്യമാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സയും പ്രതിരോധത്തെക്കുറിച്ചും ഡോക്ടർ രമേശ് നടത്തിയ പ്രഭാഷണം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ

0: കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ് 34 സെക്കൻഡ്.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ ഈ നിലയം ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് ഇസൈ ബാഴി. 10:50 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 സുവർണ ഗീതികൾ. 12:00 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ഗാനാമൃതം. 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം, നാടകം കുടത്തിലെ വിളക്ക്, രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 എന്റെ ഗാനം, അവതരിപ്പിക്കുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീലക്ഷ്മി ഗംഗാധരൻ. 3:57 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4:00 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 5:35 രാമായണ പാരായണം, 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി, 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഈ നിലയം ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

0: ഫോക്സ് വാഗൺ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ് വാഗൺ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ് വാഗൺ ഷോറൂം സന്ദർശിക്കൂ.
2: ഇസൈ മഴയിൽ ഇനി താമരയുടെ രചനയ്ക്ക് എ ആർ റഹ്മാൻ ഈണം പകർന്ന് ശ്രേയ ഘോഷാൽ ആലപിച്ച ഗാനം. ചിത്രം 99 സോങ്സ്.

0: നടക്കാൻ പോവല്ലേ, കൊടുകുടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
0: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
2: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
3: ഇനി മാരിയാൻ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് പ്രകാശും ശ്വേതാ മോഹനും ആലപിച്ച ഗാനം.

0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
2: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
3: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
2: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
3: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
4: ഇസൈ മഴയിൽ ഇനി എൻ മുത്തുകുമാറിന്റെ വരികൾക്ക് യുവാൻ ശങ്കർ രാജ ഈണം പകർന്ന് വിജയ് യേശുദാസ് പാടിയ ഗാനം, ചിത്രം ദീപാവലി.

0: സ്വന്തത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.

0: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും വൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി വൈ ജി ലാഭമഴ.
2: വിവേകിന്റെ വരികൾക്ക് എ ആർ റഹ്മാൻ സംഗീതം പകർന്ന് ശ്രീകാന്ത് ഹരിഹരൻ, മധുരധാര തല്ലൂരി എന്നിവർ ആലപിച്ച ഗാനം. ചിത്രം ബിഗിൽ

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. FM പ്രധാന വാർത്തകൾ. നമസ്കാരം. പരീക്ഷാ പരിഷ്കരണ ബിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ എംപിമാരോട് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. യുവതലമുറയുടെ അഭിപ്രായങ്ങളും വിദ്യാർത്ഥികളുടെ ഭാവിയും കണക്കിലെടുത്താണ് ബിൽ കൊണ്ടുവരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൾ കലാം അനുസ്മരണ ദിനം. ഇന്ത്യയുടെ മിസൈൽ മാനായി അറിയപ്പെടുന്ന അബ്ദുൾ കലാമിന്റെ ചരമവാർഷികമാണ് ജൂലൈ 27 അനുസ്മരണ ദിനമായി ആചരിക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശന് മലങ്കര സഭാ ആസ്ഥാനമായ ദേവലോകം കാത്തോലിക്കേറ്റ് അരമനയിൽ സ്വീകരണം നൽകി. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവയുടെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. കണ്ണൂർ പോത്താംകണ്ടം ആനന്ദഭവനം പയ്യന്നൂരിൽ സംഘടിപ്പിച്ച 41 ദിവസത്തെ തുരീയം സംഗീതോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം കഥാകൃത്ത് ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. അമേബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന രോഗി മരിച്ചു. കൊയിലാണ്ടി സ്വദേശിയായ 49-കാരനാണ് മരിച്ചത്. വഞ്ചിയൂർ വിശാഖവധക്കേസിൽ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ പോലീസ് കണ്ടെടുത്തു. പ്രതികളെ പിടികൂടിയ പുലയനാർ കോട്ട ആശുപത്രിക്ക് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. പത്തനംതിട്ട കോന്നിയിൽ രാവിലെ സ്വകാര്യ ബസുകൾ കൂട്ടിയിടിച്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ കോന്നി മെഡിക്കൽ കോളേജ്, കോന്നി താലൂക്ക് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. വാഹനാപകടത്തിൽ TV ക്യാമറമാൻ മരിച്ചു. ജനം TV തിരുവനന്തപുരം ബ്യൂറോ പാറശാല സ്വദേശി അഭിജിത് ശ്രീകുമാറാണ് മരിച്ചത്.
1: FM പ്രധാന വാർത്തകൾ. ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: മഴയും ചായയും പിന്നെ OTT-യിൽ ഒരു സൂപ്പർ സിനിമയും.
3: അതൊരു വലിയ സ്മാർട്ട് TV ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ
2: രസം നാലിരട്ടി.
3: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് TVകൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
4: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
5: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
6: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16565 യശ്വന്ത്പൂർ മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:08 16606 തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് 11:33 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 14 മിനിറ്റ് വൈകി 11:03 എത്തിച്ചേരും.
6: ട്രെയിൻ സമയം.
7: Volkswagen Virtus 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
8: Volkswagen Virtus-നോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
7: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
3: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
10: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
3: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ്, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി ലാഭമഴ.
10: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
11: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
12: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
13: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
14: നേടാം.
15: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു

0: കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: വികസന വാർത്തകൾ.
2: നമസ്കാരം.

0: ആണ് ഡിഗ്രി തലം വരെ എല്ലാ മാസവും പാഠ്യപാഠ്യതര പഠന ശാക്തീകരണത്തിന്റെ ഭാഗമായി വ്യത്യസ്ത പരിശീലനങ്ങളും സാമൂഹിക പ്രവർത്തനങ്ങളും നൽകുക. ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന പദ്ധതി തീർത്തും സൌജന്യമായാണ് നൽകുന്നതെന്ന് കൺവീനർ അധികാരത്തിൽ ജയപ്രകാശ് അറിയിച്ചു. രാജീവ് ഗാന്ധി കൾച്ചറൽ ഫൌണ്ടേഷൻ ഉപാധ്യക്ഷൻ അനിൽ മാസ്റ്റർ പദ്ധതി വിശദീകരണം നടത്തി. മഞ്ചേരി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ഉല്ലാസ് നഗർ കുളം നാടിന് സമർപ്പിച്ചു. അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ വല്ലാഞ്ചിറ അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു. നാട്ടുവൃത്താന്തം കഴിഞ്ഞു.
1: വികസന വാർത്തകൾ.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
3: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
2: നിരവധി ഫാമിലി കാർ ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
5: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
6: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര. ഫോൺ 7558852664.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
8: എന്നും രാവിലെ 8:30.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
9: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
10: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
11: ദിവസവും കാലത്ത് 6:35.
12: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
13: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിലൊന്ന് പോയി നോക്കൂ.
14: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
15: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
16: പ്രായോജകർ, ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
15: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
17: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
18: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
19: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി. ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
20: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
19: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
21: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
22: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
21: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
23: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ അഞ്ചാവക്കാട്. കാവ്യധാര, തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
24: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
25: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 11 മണി കഴിഞ്ഞ് 3:55. ഇപ്പോൾ സുവർണഗീതികൾ.

സുവർണഗീതികളിലെ ആദ്യഗാനം സ്വർണ ചിറകുമായി എന്ന ചിത്രത്തിൽ നിന്നും. പാടിയത് ബിജു നാരായണൻ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം ഔസേപ്പച്ചൻ.

0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
2: ചിത്രം റെഡ് ഇന്ത്യൻസ്, പാടിയത് ശ്രീനിവാസ്. ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾ, സംഗീതം നൽകിയത് SP വെങ്കിടേഷ്.

0: സുഖത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: ചിത്രം രാവണപ്രഭു, പാടിയത് സുജാത, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി,

0: രാവണപ്രഭു എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചനയും സുരേഷ് പീറ്റേഴ്സ് സംഗീതവും നിർവഹിച്ച് സുജാത പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: മൈജയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
2: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
1: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
2: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: ചിത്രം മുത്തോലക്കൊട്ടാരം, പാടിയത് യേശുദാസ്. ഗാനരചന ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം മുരളി സിതാര.

0: ചേട്ടാ, കൊറേ കാലമായല്ലോ കണ്ടിട്ട്.
1: അതേടോ, അതെ, താടി പഠിക്കാൻ എത്രയാവും?
0: അത് തന്നെ നമ്മുടെ 60 രൂപ.
1: ചേട്ടാ, ക്യാഷ് ആയിട്ട് 30 രൂപയുള്ളൂ കയ്യില്.
0: ഒരു കാര്യം ചെയ്യേ, രണ്ട് വഴിയുണ്ട്. ഒന്ന്, പകുതി താടി പഠിക്കുക.
1: രണ്ടാമത്തേതോ,
0: UPI മുഖേന ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യേ.
1: ഇതാ, UPI എന്നെ രക്ഷിച്ചു ഇഷ്ടാ.
0: എന്നാ ഒരു കാര്യം ചെയ്യേ, ഫേഷ്യലും ചെയ്തോ, ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്താ മതി.
2: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
3: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
4: ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് SP വെങ്കിടേഷ് സംഗീതം പകർന്ന്. ചിത്രപാടിയ ഗാനം ചിത്രം ധ്രുവം.

0: ഫോക്സ് വാഗൺ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ് വാഗൺ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ് വാഗൺ ഷോറൂം സന്ദർശിക്കൂ.
2: ഇനി കേൾക്കാം ജി വേണുഗോപാൽ പാടിയ ഗാനം. ചിത്രം ഭർത്താവ് ഉദ്യോഗം. ഗാനരചന എസ് രമേശൻ നായർ. സംഗീതം എം ജയചന്ദ്രൻ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: എസ് രമേശൻ നായരുടെ വരികൾക്ക് സക്കീർ ജാക്സൺ സംഗീതം പകർന്നു. ചിത്രപാടിയ ഗാനം ചിത്രം ഭദ്ര.

0: ഫൈവ് സ്റ്റാർ ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: ഇനി കേൾക്കാം എം ജി ശ്രീകുമാർ, രഞ്ജിനി എന്നിവർ പാടിയ ഗാനം, ചിത്രം അച്ഛനെയാണ് എനിക്കിഷ്ടം. പാടിയത്, ക്ഷമിക്കണം, ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 12 മണി കഴിഞ്ഞ് 13 സെക്കൻഡ്. മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ജയ.
1: FM പ്രധാന വാർത്തകൾ.
0: പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭാ നടപടികൾ 12 മണിവരെ നിർത്തിവച്ചു. ജന്തർമന്ദിറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചെന്ന ആരോപണത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ബഹളമുണ്ടാക്കിയത്. രാജ്യസഭയും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 12 മണിവരെ നിർത്തിവച്ചു. സഭാധ്യക്ഷൻ

0: 12 മണിവരെ നിർത്തിവച്ചു. സഭാധ്യക്ഷൻ കൂടിയായ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനാണ് 12 മണിവരെ സഭ നിർത്തിവയ്ക്കുന്നതായി അറിയിച്ചത്. ഓണമേള അടുത്ത മാസം 8 എറണാകുളത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. അർഹരായവർക്ക് സൌജന്യ ഓണക്കിറ്റ് വിതരണം 5 തുടങ്ങി 10 പൂർത്തിയാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. MDMA കടത്തിൽ പിടിയിലായ അധ്യാപകരിലെ കൂരാച്ചുണ്ട് സ്വദേശി കാവ്യയെയും വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിട്ടു. BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായിരുന്നു ഇവർ. നാഗാലാന്റിൽ തുടർച്ചയായ മഴ കാരണം റോഡ് ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിയ യാത്രക്കാരെ ഒഴിപ്പിക്കുന്നതിന് ഇന്ത്യൻ വ്യോമസേന നടപടികൾ തുടരുന്നു. ലോംഗ്ലെങ് ജില്ലയിലേക്ക് 2 വ്യോമസേന ഹെലികോപ്റ്ററുകൾ വിന്യസിച്ച് കുടുങ്ങിക്കിടന്ന 42 യാത്രക്കാരെ ഒഴിപ്പിച്ചു. ഔട്ട്ഡോർ അഡ്വർടൈസേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കൊമേഴ്സ്യൽ ആർട്ടിസ്റ്റുകളുടെ ചിത്രപ്രദർശനം അടുത്ത മാസം 1 മുതൽ 5 കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടത്തും. മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി ഉടുമ്പൻചോലയിൽ ബദിരയും മൂകയുമായ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. മധ്യപ്രദേശ് സ്വദേശിയായ റിമു ആണ് പിടിയിലായത്. കോട്ടയം പാല മൂന്നിലവ് കട്ടിക്കയം വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങിമരിച്ചു. മാമൂട് സ്വദേശി സിജോ ആണ് മരിച്ചത്.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന വണ്ടികളുടെ സമയക്രമം പറയാം. ട്രെയിൻ നമ്പർ 12076 തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി 12:05, 16605 മാംഗ്ലൂർ തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 12:08, 12217 തിരുവനന്തപുരം ചണ്ഡീഗഡ് സമ്പർക്ക് ക്രാന്തി 12:43, 16159 ചെന്നൈ എഗ്മൂർ മാംഗ്ലൂർ എക്സ്പ്രസ് 18 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54, 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.

0: ഫ്രിഡ്ജ് വേണ്ടേ?
1: വേണ്ടേന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യ ജാലകം.
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

0: ഇന്ത്യയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ

0: കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
5: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
6: ദിവസവും കാലത്ത് 6:35.
7: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
8: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
9: Volkswagen Virtus, നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
10: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
9: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
11: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
12: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
11: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
13: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
14: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
15: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
16: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
17: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23.
18: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
19: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ. മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
20: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
21: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
22: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
23: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
24: 5-star BN ക്യാബ് സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
23: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
2: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
1: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം, എന്നും രാവിലെ 8:15.
25: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര. ഫോൺ 7555-885-264.
26: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായില്ല കണ്ടിട്ട്. പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
27: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു. എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
26: അതിപ്പോ എന്താ ആലോചിക്കാനാ? നമ്മളെ കിംസ് അൽഷിഫേന്ന് ചെയ്താ പോരെ.
27: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
26: അതേന്ന്. നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
27: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
28: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
27: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
28: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
29: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
30: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
10: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
9: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
19: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
20: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
19: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
20: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
12: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
11: എന്നും രാവിലെ 8:03.
12: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
31: 2026 ന്യൂ കിയ സിറോസ്, സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star BN ക്യാബ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80-ലധികം സ്മാർട്ട് ഫീച്ചറുകൾ.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
1: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
11: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
12: ഇന്നത്തെ ഗാനം
11: എന്നും രാവിലെ 7:35.
12: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
32: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
33: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തെ പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തെ പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
32: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
12: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
34: ഇശലിലെ അടുത്ത ഗാനം കേൾക്കാം. പാടിയത്

0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
3: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
7: വിശാലമായ ഇന്റീരിയർ, ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
6: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
8: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, ആരോഗ്യ ജാലകം, ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
0: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
9: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
10: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
9: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
10: ഫോൺ 9744555024.
11: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
12: എന്നും രാവിലെ 7:00.
11: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
12: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
13: ഫോക്സ്വാഗൻ പർച്ചേസ് 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
14: ഫോക്സ്വാഗൻ പർച്ചേസിനോടൊപ്പം 1.3 lakh rupees വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
15: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
3: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
0: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
16: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
17: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
18: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
17: രാവിലെ 8:23.
18: പ്രായോജകർ,
17: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
18: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
19: കേട്ടാ, കുറെ കാലമായല്ലോ കണ്ടിട്ട്.
6: അതേടോ, അതെ, താടി പഠിക്കാൻ എത്രയാവും?
19: അത് തന്നെ, നമ്മുടെ 60 രൂപ.
6: ഷേടാ, ക്യാഷ് ആയിട്ട് 30 രൂപയുള്ളൂ കയ്യില്.
19: ഒരു കാര്യം ചെയ്യേ, രണ്ട് വഴിയുണ്ട്. ഒന്ന്,

0: താടി പഠിക്കുക.
1: രണ്ടാമത്തേതോ, യു പി ഐ മുഖേന ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യ്.
2: ഇതാ യു പി ഐ എന്നെ രക്ഷിച്ചു ഇഷ്ടാ.
1: എന്നാ ഒരു കാര്യം ചെയ്യ്, ഫേഷ്യലും ചെയ്തോ, ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്താ മതി.
3: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
4: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
5: പ്രിയമുള്ളവരെ, ഇശൽ സമാപിച്ചു.

ജാലകം. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളി വിഹിതം അടയ്ക്കുന്നതിൽ 36 മാസം വരെ കുടിശ്ശിക വരുത്തിയവർക്ക് സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക അടയ്ക്കാമെന്നും ഉടമ വിഹിതം കുടിശ്ശിക വരുത്തിയവർക്ക് പരമാവധി 4 തവണകളായി 2027 സെപ്റ്റംബർ 30-നകം അടച്ചു തീർക്കാമെന്നും കോഴിക്കോട് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കുന്ന മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ ധനസഹായ പദ്ധതിയായ വിഷനിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചു. പട്ടികജാതിക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം 10,000 രൂപ വീതം ധനസഹായം നൽകുന്നതാണ് ഈ പദ്ധതി. താൽപര്യമുള്ളവർക്ക് അപേക്ഷകൾ അതത് ബ്ലോക്ക് മുനിസിപ്പാലിറ്റി പട്ടികജാതി വികസന ഓഫീസുകളിൽ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ബന്ധപ്പെട്ട ഓഫീസുകളിൽ ലഭ്യമാണ്. കേരള ഖാദി തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിച്ചവർ സെപ്റ്റംബർ 30 വരെ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന വാർഷിക മസ്റ്ററിംഗ് നടത്തണമെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയാം. 0471-24-70-443. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 0471-24-70-443. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതി പ്രകാരം 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ സെപ്റ്റംബർ 30 വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്തണം. നിശ്ചിത സമയത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ തുടർന്ന് പെൻഷൻ അനുവദിക്കൂ. മസ്റ്റർ ചെയ്യാൻ കഴിയാത്തവർക്ക് തുടർന്നു വരുന്ന എല്ലാ മാസങ്ങളിലും 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള കാലയളവിൽ മസ്റ്ററിംഗ് നടത്താം. അവർക്ക് പ്രസ്തുത മാസം മുതലുള്ള പെൻഷൻ മാത്രമേ ലഭിക്കൂ എന്നും പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയാം. 0491-25-05-358. നമ്പർ ആവർത്തിക്കാം. 0491-25-05-358. വിവിധ മേഖലകളിൽ അസാധാരണ നേട്ടങ്ങൾ കൈവരിച്ച കുട്ടികളെ ആദരിക്കുന്നതിനായി കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം ഏർപ്പെടുത്തിയ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ 2026 5 മുതൽ 18 വരെ പ്രായമുള്ള കുട്ടികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 31 വരെ അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0495-23-78-920. ജാലകം സമാപിച്ചു.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 50 സെക്കൻഡും. ഇനി 12:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിലെന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ പരിപാലനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓണം സപ്ലൈകോ മേളകൾ അടുത്ത മാസം 8 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി.

0: അനൂപ് ജേക്കബ്. ഓണക്കാല വിപണി നിയന്ത്രിക്കാൻ സ്ക്വാഡിനെ നിയോഗിക്കുമെന്നും മന്ത്രി. അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലിരുന്ന രോഗി മരിച്ചു. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെ നടന്ന പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പ്രതിഷേധം ശക്തമായതോടെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. ബഹളത്തിനിടെ പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കാൻ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ് മല്യ ബാഗ്ചി, വി മോഹന എന്നിവരടങ്ങിയ ബെഞ്ചാണ് തീരുമാനിച്ചത്. CRPF സ്ഥാപക ദിനത്തിൽ സൈനികർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശംസകൾ നേർന്നു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ആഭ്യന്തര സുരക്ഷയും സംരക്ഷിക്കുന്നതിൽ CRPF നൽകിയ വിലമതിക്കാനാവാത്ത സംഭാവനകളെ നേതാക്കൾ പ്രശംസിച്ചു. മുൻ രാഷ്ട്രപതിയും പ്രശസ്ത ശാസ്ത്രജ്ഞനുമായ ഡോ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. ഇന്ത്യയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ജനങ്ങളുടെ രാഷ്ട്രപതി എന്ന ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ട കലാമിന് രാഷ്ട്രീയ സാംസ്കാരിക ശാസ്ത്ര രംഗത്തെ പ്രമുഖർ ആദരമർപ്പിച്ചു. ഒരു റിപ്പോർട്ട്.
1: തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച APJ അബ്ദുൽ കലാം കഠിനാധ്വാനത്തിലൂടെയും പ്രതിഭയിലൂടെയുമാണ് രാജ്യത്തിന്റെ പ്രഥമ പൌരനെന്ന പദവിയിലെത്തിയത്. ISROയിലും DRDOയിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. SLV-3, പൃഥ്വി, അഗ്നി തുടങ്ങിയ മിസൈൽ പദ്ധതികളുടെ വികസനത്തിന് നേതൃത്വം നൽകിയ കലാമിനെ രാജ്യം ആദരവോടെ ഇന്ത്യയുടെ മിസൈൽമാൻ എന്ന് വിശേഷിപ്പിച്ചു. 2 പൊഖ്രാൻ ആണവ പരീക്ഷണത്തിന് സാങ്കേതിക നേതൃത്വം നൽകിയതും കലാമായിരുന്നു. 2002 മുതൽ 2007 വരെ ഇന്ത്യയുടെ 11th രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ച കലാം രാഷ്ട്രപതി ഭവന്റെ വാതിലുകൾ സാധാരണക്കാർക്കായി, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കായി തുറന്നിട്ടു. ഉറക്കത്തിൽ കാണുന്നതല്ല, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം എന്ന സന്ദേശം പകർന്നു നൽകിയ അദ്ദേഹം 2015 ജൂലൈ 27 ഷില്ലോങ്ങിലെ IIMൽ വിദ്യാർത്ഥികളോട് പ്രസംഗിക്കുന്നതിനിടെ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. അഗ്നിചിറകുകൾ, ഇന്ത്യ 2020, ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്നിവ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളാണ്. രാഷ്ട്രം ഭാരതരത്നം നൽകി ആദരിച്ച ഡോക്ടർ അബ്ദുൽ കലാമിന്റെ ചിന്തകളും ആശയങ്ങളും ഇന്നും കോടിക്കണക്കിന് ഇന്ത്യക്കാർക്ക് വഴിവിളക്കായി തുടരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ പരിപാലനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഖരമാലിന്യ പരിപാലന ചട്ടങ്ങൾ സംബന്ധിച്ച മേഖലാതല ശില്പശാലകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തുടർച്ചയായ പഠനമാണ് ജീവിതമെന്നും വളർന്നുവരുന്ന തലമുറയെ സ്വാധീനിക്കാൻ അധ്യാപകർക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരം ഹിന്ദി പ്രചാരസഭയിൽ ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹിന്ദി പ്രചാരസഭയുടെ സ്ഥാപകൻ വാസുദേവൻ പിള്ളയുടെ അർത്ഥകായ പ്രതിമ മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി രാജ്യം മുഴുവൻ ഹിന്ദി പ്രചാരണത്തിനുവേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച വ്യക്തിത്വമാണ് വാസുദേവൻ പിള്ളയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഓണം സപ്ലൈകോ മേളകൾക്ക് അടുത്ത മാസം 8 തുടക്കമാകും. മുഖ്യമന്ത്രി ഓണം മേള ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 12-13 തീയതികളിൽ ജില്ലാ മേളകൾക്കും തുടക്കമാകും. പൂഴ്ത്തിവയ്പ് ഉൾപ്പെടെ തടയാനും ഓണക്കാല വിപണി നിയന്ത്രിക്കാനും കളക്ടറുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് ഓഗസ്റ്റ് ആദ്യം പ്രവർത്തനം തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു.
2: സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റും സപ്ലൈകോയും വഴി 165,932 അരി ഈ ഓണക്കാലത്ത് വിപണിയിൽ എത്തിക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. സെപ്റ്റംബർ മാസത്തെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൂടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഓഗസ്റ്റിൽ അത് വിതരണം ചെയ്യും. 3 കിലോ അരിയും 2 കിലോ ഗോതമ്പും അധികമായിട്ട് നീലക്കാർഡുകൾക്ക് നൽകാനായിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. AY കാർഡുകൾക്ക് സൌജന്യ ഓണക്കിറ്റിന്റെ വിതരണം ഓഗസ്റ്റ് ആദ്യ വാരത്തോടെ തന്നെ ആരംഭം കുറിക്കാനാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്.
0: അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന രോഗി മരിച്ചു. കൊയിലാണ്ടി സ്വദേശിയായ 49-കാരനാണ് മരിച്ചത്. ഇയാളുടെ രോഗ ഉറവിടം വ്യക്തമല്ല. കിണറിലെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതായും പ്രദേശത്ത് ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ നടത്തിയതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കോളേജിലെ പഥോളജി വിഭാഗം മുൻ മേധാവി ഡോ MK റാമിനെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു. തലശ്ശേരി കോടതിയാണ് ഇയാളെ

0: 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അമേരിക്ക ഇറാൻ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ പശ്ചിമേഷ്യ. എല്ലാ തലങ്ങളിലുമുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് UNലെ US അംബാസിഡർ മൈക്ക് വാൾസ് പറഞ്ഞു. മേഖലയിലെ പ്രത്യാക്രമണങ്ങൾ നിർത്തിവച്ചതായി ഇറാൻ സൈനിക വക്താവും സ്ഥിരീകരിച്ചു. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു നാളെ വാഷിംഗ്ടണിൽ പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഈ മാസം 30 അവസാനിക്കും. സെൻസസ് ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് ട്രെയിനിന്റെ സമയം പുനഃക്രമീകരിച്ച് ദക്ഷിണ റെയിൽവേ. ഇന്ന് രാവിലെ 5:10 തിരുനെൽവേലിയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന 1957 നമ്പർ തിരുനെൽവേലി ജാംനഗർ ദ്വിവാര എക്സ്പ്രസിന്റെ സമയമാണ് ക്രമീകരിച്ചത്. ട്രെയിൻ രാത്രി 11:45 പുറപ്പെടും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് കർക്കടക മാസാചരണത്തോടനുബന്ധിച്ചുള്ള ക്ഷേത്ര ദർശനവും ആരോഗ്യ സംരക്ഷണ ചികിത്സകളും സജീവം. രാമായണ കഥാസന്ദർഭത്തിന്റെ ദൃഷ്ടാന്ത അനുഭവം സമ്മാനിക്കുന്ന ജഡായുപാറയിലെ കോദണ്ഡ രാമസ്വാമി ക്ഷേത്രത്തിൽ നിരവധി പേരാണ് ദർശനത്തിനെത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
2: രാവണൻ സീതാദേവിയെ അപഹരിച്ചുകൊണ്ട് പുഷ്പക വിമാനത്തിൽ പോകവെ തടഞ്ഞ് ധീരമായി പോരാടിയ ജഡായു രാവണന്റെ ചന്ദ്രഹാസം കൊണ്ടുള്ള വെട്ടേറ്റ് വീണതും പിന്നീട് ശ്രീരാമനെത്തി ജഡായുവിന് മോക്ഷം നൽകിയതും ഈ പാറമുകളിലാണെന്ന് വിശ്വസിക്കുന്നു. കൂറ്റൻ ജഡായു ശില്പത്തിനടുത്താണ് ശ്രീ കോദണ്ഡ രാമക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠയായ ശ്രീരാമ വിഗ്രഹത്തിന് 13 ഉയരമുണ്ട്. സീതാദേവി, ലക്ഷ്മണൻ, വീര ജഡായു തുടങ്ങിയ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട്. കുരങ്ങന്മാർക്ക് ഭക്ഷണം നൽകുന്ന വാനരയൂട്ട് ക്ഷേത്രത്തിലെ വഴിപാടാണ്.
0: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി ആദ്യ സ്വർണം നേടിയ മീരാബായ് ചാനുവിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. വനിതകളുടെ 48 കിലോഗ്രാം ഭാരോദ്വഹനത്തിലാണ് മീരാബായ് ചാനുവിന്റെ സുവർണ നേട്ടം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 644 പോയിന്റ് ഉയർന്ന് 76,704, നിഫ്റ്റി 184 പോയിന്റ് നേട്ടത്തിൽ 23,951 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 680 കൂടി, 1,06,960 ഗ്രാമിന് 13,370 ഇന്നത്തെ വില. ജനം TV തിരുവനന്തപുരം ബ്യൂറോ ക്യാമറാമാൻ അഭിജിത്ത് ശ്രീകുമാർ വാഹനാപകടത്തിൽ മരിച്ചു. 26 വയസ്സായിരുന്നു. രാത്രി ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു അപകടം. പാറശാല സ്വദേശിയാണ്. തിരുവനന്തപുരം മഞ്ചൂർ വിശാഖ വധക്കേസിൽ കൊലപാതകത്തിനുപയോഗിച്ച ആയുധങ്ങൾ പോലീസ് കണ്ടെടുത്തു. ഇന്നലെ പ്രതികളെ പിടികൂടിയ പുലയനാർകോട്ട നെഞ്ചുരോഗ ആശുപത്രിക്ക് സമീപമുള്ള കുറ്റിക്കാട്ടിൽ നിന്നാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. പ്രതികളുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിലിന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 നിർത്തിവച്ചു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോക്ടർ APJ അബ്ദുൾ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ പരിപാലനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓണം സപ്ലൈകോ മേളകൾ അടുത്ത മാസം 8 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഓണക്കാല വിപണി നിയന്ത്രിക്കാൻ സ്ക്വാഡിനെ നിയോഗിക്കുമെന്നും മന്ത്രി. അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലിരുന്ന രോഗി മരിച്ചു. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: അറിയേണ്ട കാര്യങ്ങൾ ഡോക്ടർ സെയ്ദ് അലി സംസാരിക്കുന്നു.
4: മഴക്കാലം ആരംഭിക്കുമ്പോൾ കേരളത്തിൽ വയറിളക്ക രോഗങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. മലിനമായ കുടിവെള്ളം, ശുചിത്വക്കുറവ്, മലിനമായ ഭക്ഷണം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങൾ വീടുകളിലും സ്കൂളുകളിലും അംഗനവാടികളിലും മാത്രമല്ല, ചിലപ്പോൾ ഒരു ഔട്ട്ബ്രേക്ക് തന്നെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പലരും വയറിളക്കത്തെ ഒരു ചെറിയ അസുഖമായി കാണാറുണ്ട്. എന്നാൽ എല്ലാ വയറിളക്കവും ഒരുപോലെയല്ല. വൈറസുകൾ, ബാക്ടീരിയകൾ,

പാരസൈറ്റ്സ്, ഭക്ഷ്യവിഷബാധ എന്നിവയുൾപ്പെടെ പല കാരണങ്ങളാൽ വയറിളക്കമുണ്ടാകാം. അവയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ബാക്ടീരിയൽ ഡിസീസാണ് ഷിജെല്ലോസിസ്. ആദ്യം ഷിജെല്ലോസിസ് എന്താണെന്ന് നോക്കാം. ഷിജെല്ല എന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന കുടലിലെ അണുബാധയാണ് ഷിജെല്ലോസിസ്. പ്രധാനമായും മൺകുടലിനെ ബാധിക്കുന്ന ഈ രോഗം വയറിളക്കം, വയറുവേദന, പനി, രക്തം കലർന്ന മലവിസർജനം എന്നിവയ്ക്ക് കാരണമാകുന്നു. ഷിജെല്ലയുടെ ഒരു പ്രത്യേകത വളരെ ചെറിയ അളവിൽ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ പോലും രോഗം ഉണ്ടാകാമെന്നതാണ്. ആയതിനാൽ ചെറിയ അശ്രദ്ധ പോലും രോഗവ്യാപനത്തിന് കാരണമാകുന്നു. രോഗബാധിതന്റെ മലത്തിൽ അടങ്ങിയിട്ടുള്ള രോഗാണുക്കൾ മലിനമായ വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ കൈകളിലൂടെയോ മറ്റൊരാളുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ രോഗം പകരുന്നു. രോഗവ്യാപനത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് മലിനമായ കുടിവെള്ളം. പ്രത്യേകിച്ച് മഴക്കാലത്ത് കിണറുകളിലേക്കോ മറ്റ് ജലസ്രോതസ്സുകളിലേക്കോ മലിനജലം കലരുമ്പോൾ ഒരേ സമയം നിരവധി പേർക്ക് രോഗം ബാധിക്കാം. ശുചിത്വക്കുറവ് മറ്റൊരു പ്രധാന കാരണമാണ്. ടോയ്ലറ്റ് ഉപയോഗിച്ച ശേഷം സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകാതിരിക്കുക, ഭക്ഷണം തയ്യാറാക്കുന്നതിനും കഴിക്കുന്നതിനും മുൻപ് കൈകൾ വൃത്തിയാക്കാതിരിക്കുക എന്നിവ രോഗവ്യാപനത്തിന് വഴിയൊരുക്കുന്നു. നന്നായി കഴുകാത്ത പഴങ്ങളും പച്ചക്കറികളും ശുചിത്വമില്ലാത്ത സാഹചര്യത്തിൽ തയ്യാറാക്കുന്ന ഭക്ഷണവും ഏറെ നേരം തുറന്നു വെച്ച ഭക്ഷണവും രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നു. ഭക്ഷണം എപ്പോഴും മൂടി വെക്കുന്നതും മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കുന്നതും ഈച്ചകളുടെ ശല്യം നിയന്ത്രിക്കുന്നതും രോഗപ്രതിരോധത്തിന്റെ പ്രധാന പങ്ക് വഹിക്കുന്നു. ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഷിജെല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ചതിനു ശേഷം സാധാരണയായി 1 മുതൽ 3 ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകാം. ചിലരിൽ ഇത് നേരത്തെ അല്പം വൈകിയോ പ്രത്യക്ഷപ്പെടാം. ഏറ്റവും പ്രധാനം വയറിളക്കമാണ്. തുടക്കത്തിൽ വെള്ളം പോലെയുള്ള വയറിളക്കമായിരിക്കും. എന്നാൽ രോഗം പുരോഗമിക്കുമ്പോൾ മലത്തിൽ മ്യൂക്കസോ രക്തമോ കലരാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള രക്തം കലർന്ന വയറിളക്കം ഡിസെൻട്രി എന്നറിയപ്പെടുന്നു. ഇത് ഒരിക്കലും നിസ്സാരമായി കാണാൻ പാടില്ല. വയറിളക്കത്തോടൊപ്പം പനി, വയറുവേദന, വയറിനുള്ളിലെ ശക്തമായ വേദന, വയറുമുറുക്കം, ഓക്കാനം, ഛർദി എന്നിവ ഉണ്ടാകാം. ഷിജെല്ലോസിസിന്റെ ഒരു പ്രത്യേക ലക്ഷണമാണ് ടെനിസ്മസ്. അതായത് ആവർത്തിച്ച് മലവിസർജനം ചെയ്യണമെന്ന് തോന്നുമെങ്കിലും വളരെ കുറച്ച് മലം മാത്രം പോവുകയുള്ളൂ, അല്ലെങ്കിൽ ഒന്നും പോകാതിരിക്കുകയും ചെയ്യാം. രോഗിക്ക് ഇത് വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുന്ന ലക്ഷണമാണ്. മിക്ക രോഗികൾക്കും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സുഖം പ്രാപിക്കുമെങ്കിലും ചിലരിൽ രോഗം ഗുരുതരമാകാം. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ, പ്രായമായവർ, ഗർഭിണികൾ, പ്രമേഹം, വൃക്കരോഗം, കരൾ രോഗം തുടങ്ങിയ ദീർഘകാല രോഗങ്ങളുള്ളവർ, പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവരിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. എന്നാൽ ഷിജെല്ലോസിസിൽ ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന വയറിളക്കം മാത്രമല്ല, വയറിളക്കവും ഛർദിയും മൂലം ശരീരത്തിൽ നിന്നും ജലവും ലവണങ്ങളും അമിതമായി നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ അപകടം. ഇതാണ് നിർജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷന്റെ ആദ്യത്തെ ലക്ഷണങ്ങളിൽ ദാഹം കൂടുക, വായവരളുക, മൂത്രത്തിന്റെ അളവ് കുറയുക, ക്ഷീണം, തലക്കറക്കം എന്നിവ ഉൾപ്പെടുന്നു. കുട്ടികളിൽ കണ്ണുകൾ കുഴിഞ്ഞതായി തോന്നുന്നു, കരയുമ്പോൾ കണ്ണുനീർ കുറയുക, അസാധാരണമായ മയക്കം, കളിക്കാതിരിക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ കാണാം. എപ്പോഴാണ് ആശുപത്രിയിൽ പോകേണ്ടത്? വയറിളക്കമുള്ള എല്ലാവർക്കും ആശുപത്രിയിൽ പ്രവേശനം ആവശ്യമില്ല. എന്നാൽ ചില മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ വൈകിപ്പിക്കരുത്. മലത്തിൽ രക്തം കാണുകയോ തുടർച്ചയായ ഛർദി കാരണം വെള്ളം പോലും കുടിക്കാൻ കഴിയാതിരിക്കുക, മൂത്രം വളരെ കുറയുകയോ രോഗിക്ക് അമിത ക്ഷീണം അനുഭവപ്പെടുകയോ ശക്തമായ വയറുവേദന, ഉയർന്ന പനിയോ ഉണ്ടാകുകയാണെങ്കിൽ ഉടൻ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. പ്രത്യേകിച്ച് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളും പ്രായമായവരിലും ഡീഹൈഡ്രേഷൻ വളരെ വേഗത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഇവരിൽ ചികിത്സ വൈകിക്കരുത്. അപൂർവമായി പ്രത്യേകിച്ച് കുട്ടികളിൽ ഷിജെല്ലോസിസിനെ തുടർന്ന് ഹീമോലിറ്റിക് യുറീമിക് സിൻഡ്രം അഥവാ HUS എന്ന ഗുരുതരമായ സങ്കീർണത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ അവസ്ഥയിൽ ചുവന്ന രക്താണുക്കൾ നശിക്കുകയും പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുകയും വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാവുകയും ചെയ്യാം. ഇത് വളരെ അപൂർവമായ സങ്കീർണതയാണെങ്കിലും സമയബന്ധിതമായ ചികിത്സ ലഭിച്ചാൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ആയതിനാൽ രക്തം കലർന്ന വയറിളക്കമോ ഗുരുതരമായ നിർജ്ജലീകരണത്തിന്റെ ലക്ഷണങ്ങളോ ഒരിക്കലും അവഗണിക്കരുത്. സ്വയം രോഗനിർണയം നടത്തി വീട്ടിൽ ദിവസങ്ങളോളം ചികിത്സിക്കുന്നത് സുരക്ഷിതമല്ല. ശരിയായ സമയത്ത് ചികിത്സ ലഭിച്ചാൽ ഭൂരിഭാഗം രോഗികൾക്കും പൂർണമായും സുഖം പ്രാപിക്കും. ഇനി ചികിത്സയെക്കുറിച്ച് നോക്കാം. ഷിജെല്ലോസിസിന്റെ ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശരീരത്തിൽ നിന്നും നഷ്ടമാകുന്ന ജലവും ലവണങ്ങളും യഥാസമയം തിരികെ നൽകുക എന്നതാണ്. വയറിളക്കം ആരംഭിച്ചാൽ തന്നെ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ അഥവാ ORS നൽകണം. ആശുപത്രിയിൽ എത്തുന്നത് വരെ കാത്തിരിക്കേണ്ടതില്ല. വീട്ടിൽ തന്നെ ORS ആരംഭിക്കുന്നത് ഡീഹൈഡ്രേഷൻ

0: തടയാൻ ഏറ്റവും ഫലപ്രദമായ മാർഗമാണ്. 1 ലിറ്റർ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ 1 ORS പാക്കറ്റ് മുഴുവനും പൊട്ടിച്ച് കലർത്തി ORS ലായനി തയ്യാറാക്കേണ്ടതാണ്. തയ്യാറാക്കിയ ലായനി 24 മണിക്കൂറിനുള്ളിൽ ഉപയോഗിക്കുകയോ ബാക്കിയുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുകയോ വേണം. കുട്ടികൾക്ക് ഓരോ വയറിളക്കത്തിനും ശേഷം ചെറിയ അളവിൽ ഇടയ്ക്കിടെ നൽകുന്നത് നല്ലതാണ്. ഛർദിയുണ്ടെങ്കിൽ 5 മുതൽ 10 മിനിറ്റ് ഇടവിട്ട് ചെറിയ അളവിൽ നൽകാം. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ORS വയറിളക്കം നിർത്താനുള്ള മരുന്നല്ല. വയറിളക്കം മൂലം നഷ്ടപ്പെടുന്ന ജലവും ലവണങ്ങളും ശരീരത്തിന് തിരികെ നൽകാനാണ് സഹായിക്കുന്നത്. ആയതിനാൽ വയറിളക്കം തുടരുകയാണെങ്കിൽ ORS നിർത്തരുത്. അതുപോലെ തന്നെ വയറിളക്കമുള്ളപ്പോൾ ഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കണം എന്ന് ധാരണ തെറ്റാണ്. ദഹിക്കാൻ എളുപ്പമുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണം തുടരണം. കഞ്ഞി, ചോറ്, ഇഡലി, ദോശ തുടങ്ങിയവ നല്ലതാണ്. മുലയൂട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടൽ ഒരു കാരണവശാലും നിർത്തരുത്. മറിച്ച് കൂടുതൽ തവണ മുലയൂട്ടുന്നത് തന്നെയാണ് ഉചിതം. ചില രോഗികളിൽ ഡീഹൈഡ്രേഷൻ ഗുരുതരമാകുകയോ ORS കുടിക്കാൻ കഴിയാത്ത വിധം തുടർച്ചയായി ഛർദി ഉണ്ടാകുകയോ ചെയ്താൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് IV ഫ്ലൂയിഡ്സ് നൽകേണ്ടി വരും. അതിനാൽ ഗുരുതര ലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ വൈകിക്കരുത്. എല്ലാ വയറിളക്കത്തിനും ആന്റിബയോട്ടിക് ആവശ്യമില്ല. ഷിജെല്ലോസിസ് സംശയിക്കുന്ന ചില രോഗികളിൽ മാത്രമാണ് ഡോക്ടർ രോഗലക്ഷണങ്ങളും രോഗത്തിന്റെ തീവ്രതയും വിലയിരുത്തി അനുയോജ്യമായ ആന്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കുന്നത്. സ്വമേധയാ ആന്റിബയോട്ടിക് വാങ്ങി കഴിക്കുന്നത് ഒഴിവാക്കണം. ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് ശരിയായ അളവിലും നിർദ്ദേശിച്ച ദിവസങ്ങൾ മുഴുവനും കഴിക്കുന്നത് വളരെ പ്രധാനമാണ്. അതുപോലെ വയറിളക്കം പെട്ടെന്ന് നിർത്താൻ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും സ്വയം മരുന്ന് വാങ്ങി കഴിക്കുന്ന ശീലവും ഒഴിവാക്കണം. പ്രത്യേകിച്ച് രക്തം കലർന്ന വയറിളക്കമുള്ളവർ ഇത്തരത്തിലുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഉപയോഗിക്കരുത്. ചികിത്സയുടെ ലക്ഷ്യം വയറിളക്കം കുറയ്ക്കുക എന്നത് മാത്രമല്ല, ഡീഹൈഡ്രേഷൻ തടയുക, രോഗിയുടെ നില സൂക്ഷ്മമായി വിലയിരുത്തുക, ആവശ്യമായവർക്ക് ശരിയായ സമയത്ത് ചികിത്സ നൽകുക എന്നിവയാണ് ഏറ്റവും പ്രധാനം. ഷിജെല്ലോസിസ് ഒരു പരിധിവരെ പൂർണ്ണമായും തടയാൻ കഴിയുന്ന രോഗമാണ്. അതിന് വില കൂടിയ മരുന്നുകളോ സങ്കീർണമായ ചികിത്സകളോ ഒന്നും ആവശ്യമില്ല. ദൈനംദിന ജീവിതത്തിലെ ചില ലളിതമായ ശീലങ്ങൾ മതി. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് സോപ്പും ശുദ്ധജലവും ഉപയോഗിച്ച് ശരിയായ രീതിയിൽ കൈ കഴുകുക എന്നതാണ്. ശൗചാലയം ഉപയോഗിച്ച ശേഷം ഭക്ഷണം പാകം ചെയ്യുന്നതും ഭക്ഷണം കഴിക്കുന്നതിനും മുൻപ് കൈകൾ നന്നായി കഴുകണം. ഈ ഒരു ശീലം മാത്രം നിരവധി വയറിളക്ക രോഗങ്ങൾ തടയാൻ സഹായിക്കും. സുരക്ഷിതമായി കുടിവെള്ളം ഉപയോഗിക്കുന്നതും അത്ര തന്നെ പ്രധാനമാണ്. തിളപ്പിച്ചാറ്റിയതോ സുരക്ഷിതമായി ശുദ്ധീകരിച്ചതോ ആയ വെള്ളം മാത്രം ഉപയോഗിക്കുക. മഴക്കാലത്ത് കിണറുകളിലേക്കോ മറ്റു ജലസ്രോതസ്സുകളിലേക്കോ മലിനജലം കലർന്നിട്ടുണ്ടാകാമെന്ന സംശയമുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ശുദ്ധീകരിച്ച ശേഷം മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകുക. ഭക്ഷണം നന്നായി വേവിച്ച ശേഷം കഴിക്കുക. പാകം ചെയ്ത ഭക്ഷണം ദീർഘനേരം തുറന്നു വെക്കാതെ മൂടി വെക്കുക. ശുചിത്വം ഉറപ്പുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. തുറസായ സ്ഥലങ്ങളിൽ മലവിസർജനം ചെയ്യുന്നത് ഒഴിവാക്കുക. മാലിന്യങ്ങൾ സുരക്ഷിതമായി സംസ്കരിക്കുകയും വേണം. കുട്ടികളുടെ മലവും സുരക്ഷിതമായി നീക്കം ചെയ്യേണ്ടതാണ്. ചെറിയ കുട്ടികളുടെ മലം അപകടകരമല്ല എന്ന ധാരണ ശരിയല്ല. അതിലൂടെയും രോഗാണുക്കൾ പകരാം. ആരോഗ്യം ആശുപത്രികളിൽ മാത്രം സൃഷ്ടിക്കപ്പെടുന്നതല്ല. നമ്മുടെ വീടുകളിലും അടുക്കളകളിലും സ്കൂളുകളിലും നാം ദിവസവും പാലിക്കുന്ന നല്ല ശീലങ്ങളിലൂടെയാണ് ആരോഗ്യമുള്ള ഒരു സമൂഹം രൂപപ്പെടുന്നത്.
1: ഷിഗല്ല, അറിയേണ്ട കാര്യങ്ങൾ. ഡോക്ടർ സെയ്ദ് അലി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 54 സെക്കൻഡും. ഇനി വാർത്തകൾ.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ന്യൂഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോക്ടർ APJ അബ്ദുൾ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. കേരളത്തിൽ ശാസ്ത്രീയ

0: മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഒഡീഷയിലും ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴ ഇന്നും തുടരും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കാൻ സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കാസ്പിയൻ കടലിൽ ഇറാനിയൻ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെ ന്യൂഡൽഹിയിൽ നടന്ന പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. കോമൺവെൽത്ത് ഗെയിംസിലെ സ്വർണ്ണ മെഡൽ നേട്ടത്തിൽ ഇന്ത്യൻ താരം മീരാഭായ് ചാനുവിനെ ലോക്സഭ അഭിനന്ദിച്ചു. തുടർന്ന് ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ ശ്രമിക്കവേ പ്രതിപക്ഷം ബഹളം വയ്ക്കുകയായിരുന്നു. സഭയുടെ അന്തസ്സിന് അനുസരിച്ച് അംഗങ്ങൾ പെരുമാറണമെന്ന് സ്പീക്കർ ഓം ബിർള പറഞ്ഞു.
1: सभी माननीय सदस्यों की है. ऐसे माननीय सदस्यों के खिलाफ मुझे कार्रवाई करनी पड़ेगी जो सदन की मर्यादाओं परंपराओं को समाप्त करने का प्रयास कर रहे हैं. आप संवाद करो, चर्चा करो, महत्वपूर्ण मुद्दों पर बात करो, लेकिन तख्तियां लेकर आना ये उचित नहीं है.
0: പ്രതിപക്ഷ ബഹളത്തിനിടെ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധം അരങ്ങേറി. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും. സമാധാനപരവും നിയമപരവുമായ പ്രതിഷേധത്തിനുള്ള അവകാശം ഭരണഘടനാപരമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നിരീക്ഷിച്ചു. സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നീലേക്കനിയുടെ അധ്യക്ഷതയിൽ പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി ഉന്നതാധികാര കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്താൻ ടാസ്ക് ഫോഴ്സിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: हम कल पार्लियामेंट के अंदर कठोर कानूनों के प्रावधान के साथ नया कानून बनाने की दिशा में भी आगे बढ़ रहे हैं. लेकिन हमें भविष्य के लिए सोचना है. हमारी परीक्षा पद्धति ट्रांसपेरेंट हो, हमारी परीक्षा पद्धति में सबसे ज्यादा टेक्नोलॉजी का उपयोग हो. इन सारी बातों को ध्यान में रखते हुए विश्व प्रसिद्ध टेक्नोलॉजी एक्सपर्ट श्रीमान नंदन नीलेकणी जी के नेतृत्व में एक हाई पावर टास्क फोर्स बनाने का निर्णय किया है जो एग्जामिनेशन रिफॉर्म की तरफ फोकस करेगा.
0: മുൻ രാഷ്ട്രപതിയും ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. 2015 ജൂലൈ 27 മേഘാലയയിലെ ഷില്ലോങ്ങിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ വിദ്യാർത്ഥികളോട് സംവദിക്കുന്നതിനിടെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിര്യാണം. ISROയിലും DRDOയിലും സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിയ എ പി ജെ അബ്ദുൽ കലാം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടിക്ക് ഇന്ന് തുടക്കമാകും. BJP ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി റാലികളും അനുസ്മരണ സമ്മേളനങ്ങളും നടക്കും. CRPF സ്ഥാപക ദിനത്തിൽ സൈനികർക്കും കുടുംബാംഗങ്ങൾക്കും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശംസകൾ നേർന്നു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ആഭ്യന്തര സുരക്ഷയും സംരക്ഷിക്കുന്നതിൽ CRPF നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകളെ നേതാക്കൾ പ്രശംസിച്ചു. ഈ വർഷത്തെ അമർനാഥ് യാത്രയിൽ ദർശനം നടത്തിയ തീർത്ഥാടകരുടെ എണ്ണം 4 ലക്ഷം കവിഞ്ഞു. 4,474 തീർത്ഥാടകർ അടങ്ങിയ സംഘം ജമ്മുവിലെ ഭഗവതി നഗർ യാത്രീനിവാസിൽ നിന്ന് വടക്കൻ കാശ്മീരിലെ ബാൾട്ടാൽ അടിസ്ഥാന ക്യാമ്പിലേക്ക് ഇന്നലെ യാത്ര തിരിച്ചിട്ടുണ്ട്. ഈ മാസം 3 ആരംഭിച്ച യാത്ര ശ്രാവണ പൌർണമിയും രക്ഷാബന്ധൻ ആഘോഷവും ഒരുമിച്ച് വരുന്ന ഓഗസ്റ്റ് 28 സമാപിക്കും. പാകിസ്ഥാനെയും പ്രതിഷേധങ്ങളെയും സംബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വ്യാജ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ച ഡീപ് ഫേക്ക് വീഡിയോയാണ് പ്രചരിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഖരമാലിന്യ പരിപാലന ചട്ടങ്ങൾ സംബന്ധിച്ച മേഖലാതല ശില്പ

0: ശാലകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഓണം സപ്ലൈകോ മേളകൾക്ക് ഓഗസ്റ്റ് 8 തുടക്കമാകും. ഓണമേള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പൂഴ്ത്തിവയ്പ്പ് ഉൾപ്പെടെ തടയാനും ഓണക്കാല വിപണി നിയന്ത്രിക്കാനും കളക്ടറുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് പ്രവർത്തനം തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. കൊയിലാണ്ടി സ്വദേശിയാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തമല്ല. കിണറിലെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. പ്രദേശത്തെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ നടത്തിയതായും ആരോഗ്യോപാധികൃതർ പറഞ്ഞു. ഇദ്ദേഹം ജലാശയങ്ങളിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്തതായി പ്രാഥമിക അന്വേഷണത്തിൽ വിവരമില്ല. പൊതുവെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നും നീന്തൽ കുളങ്ങളിൽ നിന്നുമാണ് അമീബ ശരീരത്തിൽ പ്രവേശിക്കാറുള്ളത്. നേരത്തെയും കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം നിരവധി പേർ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുമുണ്ട്.
0: കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ എം കെ റാമിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. തലശ്ശേരി കോടതി 5 കസ്റ്റഡിയിൽ വിട്ടത്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഒഡീഷയിലും ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴ ഇന്നും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാതീരം, കർണാടക, കിഴക്കൻ മധ്യപ്രദേശ്, ഗുജറാത്ത്, ഹരിയാന, ഛത്തീസ്ഗഡ്, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഝാർഖണ്ഡ്, മാഹി, പഞ്ചാബ്, വിദർഭ, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും സമാന കാലാവസ്ഥയായിരിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. കാസ്പിയൻ കടലിൽ ഇറാനിയൻ വാണിജ്യ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ. ആക്രമണത്തിൽ ഒരു നാവികൻ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാനിയൻ വിദേശകാര്യമന്ത്രി ആരോപിച്ചതിന് പിന്നാലെയാണ് മുന്നറിയിപ്പ്. കാസ്പിയൻ കടൽ ഉൾപ്പെടെ റഷ്യയിലെ സൈനിക ലക്ഷ്യങ്ങളിൽ യുക്രൈൻ ദീർഘദൂര ആക്രമണങ്ങൾ നടത്തിയെന്ന യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് ഇറാൻ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ പശ്ചിമേഷ്യ. എല്ലാ തലങ്ങളിലുമുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് യുഎനിലെ യുഎസ് അംബാസഡർ മൈക്ക് വാട്സ് പറഞ്ഞു. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വാഷിംഗ്ടണിൽ നാളെ കൂടിക്കാഴ്ച നടത്തും. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതകളുടെ 48 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ മീരാബായ് ചാനുവാണ് സ്വർണ്ണ മെഡൽ നേടിയത്. ചരിത്ര വിജയം നേടിയ മീരാബായ് ചാനുവിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 689 ഉയർന്ന് 76,750, നിഫ്റ്റി 198 നേട്ടത്തിൽ 23,967 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 680 കൂടി, 1,06,960 ഗ്രാമിന് 13,370 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ന്യൂഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഒഡീഷയിലും ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴ ഇന്നും തുടരും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കാൻ സാധ്യത. 5 ഇന്ന് മഞ്ഞ ജാഗ്രത. കാസ്പിയൻ കടലിൽ ഇറാനിയൻ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 1:07.

ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക്, രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 8:00 പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 3:00 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് ഗായികയും എഴുത്തുകാരിയുമായ KP ശ്രീദേവി. 3:57 FM

പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:35 രാമായണ പാരായണം, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.

0: മഴയും ചായയും പിന്നെ ഒറ്റീറ്റിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും 5G ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.

0: ആകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ.
1: രസം നാലിരട്ടി.
0: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
3: പ്രായോജകർ, ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
4: ആയിഷ ഗർഭിണിയാണോലേ?
5: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
4: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
6: അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
4: തന്നെയോ? അതേതായാലും നന്നായി.
6: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
4: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
5: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
7: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ.
8: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

പഴം പച്ചക്കറി വില നിലവാരം ഇന്ന് ലഭ്യമല്ല. സമയം 1 മണി കഴിഞ്ഞ് 3 മിനിറ്റും 28 സെക്കൻഡും.

ഏകദേശം മധ്യവയസ്സ് പിന്നിട്ട മനുഷ്യര് വന്ന വഴികളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. ഓ, അതെന്തൊരു രസമുള്ള കാലമായിരുന്നു. ജീവിത പ്രാരാബ്ധങ്ങളൊന്നുമില്ലാതെ കൂട്ടുകാരൊത്ത് കളിച്ച് രസിച്ചു നടന്ന കാലമെന്നൊക്കെ നഷ്ടബോധത്തോടെ പറയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അവരുടെ വിദ്യാലയ കലാലയ ജീവിതത്തെക്കുറിച്ചാകും. സ്നേഹസൗഹൃദങ്ങളും പ്രണയവും നഷ്ടവും വിടപറയലുമൊക്കെ ഇന്നും പലരുടെയും മനസ്സിനെ ആർദ്രമാക്കുകയും നൊമ്പരപ്പെടുത്തുകയുമൊക്കെ ചെയ്യുന്നുണ്ടാകാം.

അത്തരം കലാലയ നൊസ്റ്റാൾജിയകൾ ഉണർത്തുന്ന ഒരുപാട് മലയാള സിനിമകളുണ്ട്. അതിൽ നിന്നുമുള്ള അത്തരം ഓർമ്മകൾ ഉണർത്തുന്ന ചില കലാലയ ഗാനങ്ങളാണ് ഇന്നത്തെ ഗാനാമൃതത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.

ചില്ല എന്ന ചിത്രത്തിലെ ഗാനമാകട്ടെ ആദ്യം. പാടിയത് യേശുദാസ്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഈണം നൽകിയത് എം വി ശ്രീനിവാസ്.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
3: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
4: പൂമരം എന്ന ചിത്രത്തിനുവേണ്ടി കാർത്തിക് പാടിയ ഗാനം കേൾക്കാം. ഗാനരചന അജീഷ് ദാസൻ, സംഗീതം ലീല എൽ ഗിരീഷ് കുട്ടൻ.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: ലോഹിതദാസ് രചന നിർവഹിച്ച് ഔസേപ്പച്ചൻ ഈണം നൽകി. യേശുദാസ് പാടിയ ഗാനം ചിത്രം കസ്തൂരിമാൻ.

0: നടക്കാൻ പോകല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന് എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
5: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോംപാക്ട് എസ്യുവി.
4: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: സമയം 1 മണി കഴിഞ്ഞ് 21:28. കലാലയ നൊസ്റ്റാൾജിയകൾ ഉണർത്തുന്ന ചില ഗാനങ്ങളാണ് ഗാനാമൃതത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
3: നമ്മുടെ

0: ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
1: നേടാം.
2: വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികളാണ്. ഈണം നൽകിയത് അലക്സ് പോൾ. പാടിയത് വിധു പ്രതാപ്, രജു ജോസഫ്, രമേഷ് ബാബു, സിസിലി എന്നിവർ. ചിത്രം ക്ലാസ്മേറ്റ്സ്.

0: കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
1: 5-star ബി എൻ ക്യാപ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ എസ് യു വി.
0: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
1: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: അജയ് സത്യൻ പാടിയ ഗാനം, ഗാനരചന രാജീവ്.

0: മഴയും ചായയും പിന്നെ ഒറ്റയിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടി വികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ശ്രീകുമാരൻ തമ്പി എഴുതി, രവീന്ദ്രനേണൻ നൽകി, യേശുദാസ് പാടിയ ഗാനം, ചിത്രം, യുവജനോത്സവം.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീനിലെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ
2: കൂടെ സൂപ്പർ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും.
3: Volkswagen Virtus nana varshikam aakarshikkukayanu.
4: Volkswagen Virtusinodoppam 1.3 lakhs rupaya vare vilamadikkunna pratheeka aanukoolyangalum.
3: Phoenix Volkswagen showroom sandarshikkuka.

ഇനി കേൾക്കാം നമ്മൾ എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ്, ജ്യോത്സന എന്നിവർ ചേർന്ന് പാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾ മോഹൻ സിത്താരയുടെ ഈണം.

0: കലാലയ നൊസ്റ്റാൾജിയകൾ ഉണർത്തുന്ന ചില ഗാനങ്ങളാണ് ഗാനാമൃതത്തിൽ നിങ്ങൾ കേട്ടത്. ഗാനാമൃതം സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 1 മണി കഴിഞ്ഞ് 55 മിനിറ്റും 10 സെക്കൻഡും.
1: FM പ്രധാന വാർത്തകൾ.
0: 2026 കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളിമെഡൽ നേടിയ ഇന്ത്യൻ താരം രാജാ മുത്തുപാണ്ഡിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഭാരോദ്വഹനത്തിലാണ് രാജാ മുത്തുപാണ്ഡി മെഡൽ നേടിയത്. പുതുതലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്നവരാകണം അധ്യാപകരെന്നും ജീവിതാവസാനം വരെ സ്നേഹവും ബഹുമാനവും കിട്ടുന്ന മേഖലയാണ് അധ്യാപനമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരം ഹിന്ദി പ്രചാര സഭയുടെ ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ലഹരി മാഫിയയുടെ വേരേർക്കും വരെ ഓപ്പറേഷൻ തൂഫാൻ തുടരുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിലെ ജനങ്ങൾ ഒരേ മനസ്സോടെയാണ് തൂഫാനെ സ്വീകരിച്ചതെന്നും പദ്ധതിയിലൂടെ കേരളത്തെ സുരക്ഷിത സംസ്ഥാനമാക്കുമെന്നും മന്ത്രി കാസർകോട്ട് പറഞ്ഞു. കുറ്റിപ്പുറം ബസ് അപകടം ഗൌരവകരമെന്ന് മന്ത്രി CP ജോൺ. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി എടുക്കുമെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെയും സപ്ലൈകോയുടെയും ഓണക്കാല മുന്നൊരുക്കങ്ങൾ അന്തിമഘട്ടത്തിലെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഇതിനായി 165,932 മെട്രിക് ടൺ അരിയും 24,506 മെട്രിക് ടൺ ഗോതമ്പും വിപണിയിൽ എത്തിക്കും.

0: മലബാർ മേഖലയിലെ ധാതുക്കളുടെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച ഹൈക്കോടതി വിധി ഉടനെ നടപ്പിലാക്കണമെന്ന് KMCOA. കോഴിക്കോട്ട് സംഘടിപ്പിച്ച സംസ്ഥാന കൺവെൻഷൻ സുപ്രീംകോടതി സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് MKS മേനോൻ ഉദ്ഘാടനം ചെയ്തു. സ്വർണവില വർദ്ധിച്ചു. പവന് 680 രൂപ കൂടി 1,06,960 രൂപയായി. ഗ്രാമിന് 13,370 രൂപ. കാക്കനാട് NGO ക്വാർട്ടേഴ്സ് ജംഗ്ഷനിൽ യുവാക്കളെ മർദ്ദിച്ച കേസിലെ പ്രതികൾ പിടിയിൽ. കോഴിക്കോട് സ്വദേശി ബെന്നി, കളമശ്ശേരി സ്വദേശി ഷെഫിൻ, പുക്കാട്ടുപടി സ്വദേശി ഫഹദ് എന്നിവരാണ് കോഴിക്കോട് നിന്ന് അറസ്റ്റിലായത്.
1: FM പ്രധാന വാർത്തകൾ.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555024.
4: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35.
6: തിമിരത്തിന്റെ അസ്കിതണ്ടോ എന്നൊരു സംശയം.
7: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
8: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
9: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
8: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
10: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 12075, കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 219, 16324 മംഗളൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 234, 16650 കന്യാകുമാരി മാംഗ്ലൂർ പരശുറാം എക്സ്പ്രസ് 2:55 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54, 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 എത്തിച്ചേരും.
10: ട്രെയിൻ സമയം.

ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 43 സെക്കൻഡും. ഇനി 2 മണിക്ക് കേൾക്കാം മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.

0: അബ്ദുൽ കലാം, പോപ്പുലർലി നോൺ ആസ് ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഡോക്ടർ കലാം ഇസ് റിമെമ്പർഡ് ആസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ടീച്ചേഴ്സ് എവർ. ഹി പ്ലേഡ് എ പിവറ്റൽ റോൾ ഇൻ ഇന്ത്യസ് ഡിഫൻസ് ആൻഡ് സ്പേസ് റിസർച്ച് ഡെവലപ്മെന്റ്. More from our correspondent.
1: Born on 15th October 1931 at Rameswaram in Tamil Nadu, Dr. Kalam specialized in aeronautical engineering from Madras Institute of Technology. He made significant contribution as project director to develop India's first indigenous satellite launch vehicle, which successfully injected the Rohini satellite in the near-Earth orbit in July 1980 and made India an exclusive member of Space Club. The former president was also responsible for the development and operationalization of Agni and Prithvi missiles and for building indigenous capability in critical technologies through networking of multiple institutions. Dr. Kalam was one of the most distinguished scientists of the country, with the unique honor of receiving honorary doctorates from 30 universities and institutions. He has been awarded the coveted civilian awards Padma Bhushan, Padma Vibhushan, and the highest civilian award Bharat Ratna. Dr. Kalam became the 11th president of India on 25th July 2002. Aman Yadav, Akashvani News, Delhi.
0: In shooting, India's Isha Singh grabbed the gold medal in the women's 25-meter pistol event of the ISSF World Cup Rifle Pistol Shotgun in Hangzhou, China today. She upstaged Olympic medalist Manu Bhakar, who took the bronze, to complete a double podium finish for India. The 22nd Commonwealth Table Tennis Championship 2026 commenced in New Delhi today. Addressing the inaugural ceremony of the event, Delhi Chief Minister Rekha Gupta said Commonwealth Table Tennis Championships are an inspiration for everyone that will serve to strengthen relations among participating countries. And now, before we end the bulletin, the headlines once again. Government introduces Public Examinations Prevention of Unfair Means Amendment Bill 2026 in Lok Sabha. Proceedings in both houses of parliament disrupted amid opposition ruckus. Union Parliamentary Affairs Minister Kiran Rijiju says preventing discussion on such important issues will send wrong message to the country. Global crude oil prices plunge around 6% after United States and Iran pause military strikes. Weather Department forecasts heavy to extremely heavy rainfall in parts of Odisha, Chhattisgarh and Gangetic West Bengal as deep depression forms over Bay of Bengal. Indian shooter Isha Singh clinches gold in women's 25-meter pistol event at ISSF World Cup. Manu Bhakar settles for bronze. And with that, we end the midday news.
2: Akashavani Kudathile Vilakk. എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം രണ്ടാം ഭാഗം. ശബ്ദം നൽകുന്നവർ എം കെ ഗോപാലകൃഷ്ണൻ, പി സി സോമൻ, ശ്രീകല, അരുൺ നായർ, വിനയൻ, മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ.
3: ആഹാ, വല്ല വിധവും പുള്ളി എപ്പിടി കിട്ടി.
4: ആ മാമനോ, ഞാൻ മാമനെ തിരക്കി ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു.
3: ആ ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി വേണ്ട. അലച്ചിൽ ഒപ്പത്തിനൊപ്പമായി. നീ എന്നെ തിരക്കി 4-5 ദിവസം വീട്ടിൽ വന്നിട്ടും കാണാനൊത്തോ? അതുപോലെ തന്നെ ഞാനും ഇന്നലെ തൊട്ട് നോക്കുന്നു നിന്നെ ഒന്ന് കണ്ടുപിടിക്കാൻ. ആ നിന്റെ അച്ഛനെവിടെ?
4: ആ അകത്ത് കാണുമായിരിക്കും. വിളിക്കണോ?
3: വേണ്ട വേണ്ട വേണ്ട, നീ അവിടെ ഇരിക്കെ. ഉദ്യോഗം കിട്ടിയേ പിന്നെ ഇപ്പോഴല്ലേ നിന്നെ കാണാൻ പറ്റുള്ളൂ.
4: ഞാൻ ഇത്തവണ നാട്ടിൽ വന്നതേ മാമനെ കാണാനാണ്.
3: എന്താ ജോലിയും ജോലി സ്ഥലവും ഒക്കെ പിടിച്ചോ?
4: ആ നല്ല നാടും നാട്ടുകാരും കൂട്ടുജോലിക്കാരും കൊള്ളാം.
3: സന്തോഷമായി.
4: എനിക്ക് ചിലതറിയണമെന്നുണ്ട്.
3: അതിനെന്താ ചോദിച്ചാ പോരെ.
4: മാമൻ എനിക്ക് ഉറപ്പ് തരണം ഞാൻ ചോദിക്കുന്നതിന് പതിരില്ലാത്ത നേര് മാത്രമേ മറുപടിയായി പറയൂ എന്ന്.
3: തല പോകുന്ന കാര്യമായാലും ഉള്ളത് വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ ഇതുവരെ ആരോടും. നിന്റെ അച്ഛനോട് ചോദിച്ചു നോക്ക്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഒരു കളവ് പറഞ്ഞിട്ടുണ്ട് മനസ്സറിയാൻ. പക്ഷേ ആ കള്ളം ഏത് സത്യത്തെക്കാളും വിലപ്പെട്ടതാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു.
4: മാമന്റെ സ്വഭാവം അറിയാവുന്ന കൊണ്ടാണ് ഞാൻ ഓടി വന്നത്. എനിക്ക് ചോദിച്ചേ തീരൂ.
3: ഈ പ്രദർശനം ഇപ്പൊ എന്തിനു ചന്ദ്ര? അറിയാവുന്നതാണെങ്കിൽ എനിക്ക് എന്താ പറഞ്ഞാൽ?
4: എനിക്കറിയേണ്ടത് എന്റെ അമ്മയെ പറ്റിയാണ്.
3: ആരെ? പാർവതിയോ? അവരെ പറ്റി എന്താ ഇത്ര അറിയാൻ?
4: എന്റെ അമ്മ എന്ന് പറഞ്ഞാൽ മനസ്സിലാകാതെയാണോ മാമൻ ഇങ്ങനെ ചോദിക്കുന്നത്?
3: ഓ, നിന്റെ മരിച്ചുപോയ അമ്മ. അമ്മയെന്ന് കേട്ടാൽ പാർവതി അമ്മയല്ലേ പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റൂ.
4: മരിച്ചയാളിന്റെ കാര്യം മരിച്ച

0: ഇപ്പോഴേ കഴിഞ്ഞു അല്ലേ മാമ? പുകഞ്ഞ കൊള്ളി പുറത്ത്.
1: സങ്കടമുണ്ട് കുഞ്ഞേ, നീ ഇങ്ങനെ കരുതിയാൽ. നിന്നെയും മാധവിയും കാണുമ്പോഴൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് മൺമറഞ്ഞ ആ സാധുവിന്റെ രൂപം മുമ്പിലങ്ങനെ വന്നു നിൽക്കും.
0: എന്റെ അമ്മ എങ്ങനെ മരിച്ചു മാമ? എന്ത് കാരണം കൊണ്ട് മരിച്ചു?
1: ഇതാണോ നീ ഇത്രയും നേരം മടക്കി പിടിച്ചു വച്ചിരുന്ന ചോദ്യം? മറ്റെല്ലാരും മരിക്കുമ്പോൾ ദീനം പിടിച്ചു മരിച്ചു.
0: മാമന്റെ മുമ്പിൽ ഞാൻ എന്നും കുട്ടി തന്നെ, സമ്മതിച്ചു. പക്ഷേ പാലുകൂടി മാറാത്ത കുഞ്ഞിനെ പോലെ ഇനിയും എന്നെ കരുതണോ?
1: സംഭവിച്ചതില്ലേ പറയാനൊക്കൂ.
0: അതെ, സംഭവിച്ചത് സംഭവിച്ചത് ഒന്നൊഴിയാതെ.
1: അറിയാവുന്നത് ഞാൻ പറഞ്ഞു.
0: പലരും പറഞ്ഞ ആയിരം തവണ കേട്ടത് ഒരിക്കൽ കൂടി കേൾക്കാനല്ല ഞാൻ മാമന്റെ മുമ്പിൽ വന്നത്. ഞങ്ങളുടെ താങ്ങും തണലുമാണ് മാമൻ. മാമൻ അറിയാതെ ഒരു നിസ്സാര സംഭവം പോലും ഈ വീട്ടിലുണ്ടായിട്ടില്ല. എന്നിട്ടാണ് ഇവിടെ നടന്ന കൊല്ലാക്കൊല മൂടിപ്പൊതിയാൻ നോക്കുന്നത്.
1: കൊല്ലാക്കൊലയോ? എന്ത് അസംബന്ധമാണ് നീ പറയുന്നത്?
0: നാവനക്കിയാൽ നേര് മാത്രമല്ലേ പറയൂ മാമൻ. എന്നാ പറയണം മാമ, അച്ഛന്റെ ക്രൂരതയും സ്നേഹശൂന്യതയും താങ്ങാനാവാതെ ഹൃദയം തകർന്നല്ലേ എന്റെ അമ്മ മരിച്ചത്?
1: സ്വബുദ്ധിയും വിവേകവും കൈവിട്ടു പോയോ ചന്ദ്ര നിനക്ക്?
0: സ്വന്തം കക്ഷിയെ എങ്ങനെയും വാദിച്ച് ജയിപ്പിക്കുന്ന വക്കീലാവുകയാണ് മാമൻ.
1: ഇഷ്ടം പോലെ പരിഹസിച്ചോ, ഞാൻ അതിൽ രസിക്കുകയേ ഉള്ളൂ. ഞാൻ വാദിച്ചിട്ടുണ്ട് അയാൾക്ക് വേണ്ടി, വക്കീലായിട്ടല്ല, പ്രതിയുടെ വേഷം കിട്ടി. ഒടുങ്ങാത്ത വേദനയും ദുരിതവും കൊണ്ട് ഹൃദയം തകർന്ന് ആരെങ്കിലും മരിക്കുമെങ്കിൽ ആദ്യം മരിക്കേണ്ടത് നിന്റെ അച്ഛനാണ്.
0: കൊള്ളാം, നന്നായി. സ്വന്തം ഭാര്യ രണ്ടു വർഷം മുഴുവൻ പടുന്തടിയായി ഒരിടത്ത് അവശനിലയിൽ കിടന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തോന്നാത്തവന്റെ ഹൃദയം അങ്ങ് തകർന്നുപോലും.
1: ഗോവിന്ദപ്പിള്ള വെറുത്തത് ആ വിവാഹബന്ധമാണ്. ലക്ഷ്മി അമ്മയോട് അയാൾക്ക് യാതൊരു വെറുപ്പും ഒരിക്കലും ഉണ്ടായിട്ടില്ല.
0: മാവിനോടാണ് വെറുപ്പ്, മാമ്പഴത്തോടല്ല. കൊച്ചുനാളിൽ കുറച്ചധികം കടങ്കഥകൾ മാമൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും വേണോ അത്?
1: ജീവിതമേ കടങ്കഥയാകുന്നത് ജീവിച്ചു നോക്കുമ്പോൾ. എന്നെ തന്നെ നോക്കൂ കുഞ്ഞേ, അന്നും ഇന്നും എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് എന്റെ വിവാഹബന്ധം. ബന്ധുക്കളെല്ലാം സ്നേഹവും സ്ഥായിയുമുള്ളവർ. എന്നെ അവർ തറയിൽ നിർത്താതെയാണ് കൊണ്ടു നടന്നത്. ഇന്നും അവരെ കാണുമ്പം ഇരു കൂട്ടരുടെയും കണ്ണു നിറഞ്ഞു പോകുന്നു. പക്ഷേ എന്ത് ഫലം? ഞാൻ എങ്ങനെ ഇഷ്ടപ്പെടും എന്റെ ഭാര്യയെ? സ്വമനസ്സാലെ ഞാൻ എന്റെ ഉദ്യോഗം നഷ്ടപ്പെടുത്തിയപ്പോൾ അന്നുവരെ സ്നേഹം ചൊരിഞ്ഞ എന്നെ വീർപ്പ് മുട്ടിച്ചിരുന്നവൾ പിണങ്ങിറങ്ങിപ്പോയി. എന്നേക്കുമായി അവളപ്പോ സ്നേഹിച്ചിരുന്നത് ആരെയാണ് ചന്ദ്ര? എന്നെയോ എന്റെ ഉദ്യോഗത്തെയോ?
0: എന്തൊരന്തരം! കൈ അല്പമൊന്ന് പൊള്ളിയെന്ന് കണ്ടപ്പോ പിടഞ്ഞ് ചാടി പാഞ്ഞുകളഞ്ഞ മാമിയും ഏത് തീയും തിന്ന് തിന്ന് അതിൽ തന്നെ എരിഞ്ഞടങ്ങിയ എന്റെ അമ്മയും.
1: പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പഞ്ചഭാവമായിരുന്നു ലക്ഷ്മി. എന്തൊരടക്കവും ഒതുക്കവും! ഭർത്താവ് കാണപ്പെട്ട ദൈവമായിരുന്നു അവർക്ക്.
0: എന്നിട്ടാ കാണപ്പെട്ട ദൈവമാണ് ആ സാധുവിനെ ചാകട്ടെന്ന് കരുതി ഒറ്റയ്ക്ക് എറിഞ്ഞു കളഞ്ഞത്. മരിക്കും മുമ്പ് ഒരു നോക്ക് കാണാൻ കൊതിച്ച ആളയച്ചിട്ട് അങ്ങോട്ടൊന്ന് ചെല്ലാൻ പോലും കൂട്ടാക്കാത്തത്.
1: കൂടിയ കുടുംബത്തിൽ പിടിച്ചു കയറ്റി വലിയവനാക്കാൻ വാശി പിടിച്ച ബന്ധുക്കളെ അങ്ങേയറ്റം എതിർത്ത് നിന്നിട്ടും ഞാൻ നിർബന്ധിച്ചപ്പോൾ കണ്ണീരും കുടിച്ചിറക്കിച്ചെന്ന് വിവാഹം കഴിച്ചയാൾ ഒടുക്കം ഇങ്ങനെ എന്റെ വാക്ക് തട്ടിക്കളഞ്ഞത് വിധിയെന്നല്ലാതെ എന്തു പറയും ചന്ദ്ര?
0: വിധി പോലും വിധി! മാമന്റെ അപേക്ഷയും നിർബന്ധവും എല്ലാം തൂത്തെറിഞ്ഞു കളഞ്ഞത് മറ്റൊരുത്തിയുടെ തൊലിമിനുക്കം കണ്ട് മയങ്ങിപ്പോയിട്ടല്ലേ?
1: ഈ നട്ടാൽ കുരുക്കാത്ത നുണ നിനക്ക് ഏത് ദ്രോഹി പറഞ്ഞു തന്നു?
0: അതറിയാവുന്നവരടുത്തേക്ക് ദൈവം എന്നെ അടിച്ചു പായിച്ചു. അത്രയും അറിഞ്ഞാൽ മതി മാമൻ.
1: നീ അല്ല നിന്നെ അടിച്ചു പായിച്ച ദൈവം തമ്പുരാൻ പറഞ്ഞാലും ഞാനിത് വിശ്വസിക്കില്ല. പാർവതി, നിന്റെ അമ്മ മരിച്ച എത്ര നാൾ കഴിഞ്ഞാണ് ഇവിടെ വന്നതെന്നറിയാമോ?
0: അവരിങ്ങോട്ട് വന്ന കാര്യം ശരി, പക്ഷേ അച്ഛൻ അങ്ങോട്ട് പോയി തുടങ്ങിയത് അതിന് വളരെ മുമ്പാണെങ്കിലോ?
1: ഒരിക്കലുമല്ല.
0: അങ്ങനെ ഉറപ്പിച്ചങ്ങ് പറഞ്ഞുകളയരുത്.
1: എന്താ ഉറപ്പിച്ചു പറഞ്ഞാൽ? തമ്മിൽ അറിയിക്കാത്ത ഒരു രഹസ്യവും ഞങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഗോവിന്ദപ്പിള്ള പാർവതിയെ ഇവിടെ കൊണ്ടുവന്നത് തന്നെ എന്നോട് ചോദിച്ച് സമ്മതം വാങ്ങിച്ചിട്ടാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം ചന്ദ്ര? ഞാൻ എതിർത്തെങ്കിൽ അത് നടക്കുമായിരുന്നില്ല. എതിർക്കാത്തതോ മുട്ടയിൽ നിന്നും വിരിയാത്ത രണ്ട് അനാഥ കുഞ്ഞുങ്ങളെ കരുതി മാത്രം.
0: അങ്ങനെ ഇരട്ട പാപം പിടിച്ച് തലയിൽ കയറ്റിയ യോഗ്യനാണ് എന്റെ അച്ഛൻ. അങ്ങേയറ്റം സ്നേഹിച്ച രണ്ടുപേരെ ഒന്നിച്ച് വഞ്ചിച്ച മനുഷ്യൻ.
1: എന്നെ വഞ്ചിച്ചെന്നു? അതും എന്റെ ഗോവിന്ദപ്പിള്ള? ഓർക്കുന്നത് തന്നെ പാപം. അത് സത്യമെങ്കിൽ ഞാൻ കഴുത്തറുത്ത് മുമ്പിൽ വയ്ക്കാം.
0: ആ വിഡ്ഢിത്തം ഇവിടെ ആർക്ക് കാണണം? സ്വാർത്ഥമോഹികൾക്ക് അതുകൊണ്ട് എന്ത് ചെയ്തം? ഒരു പുഴുകൂടി ചതഞ്ഞു ചാകുന്നു, അത്രേ ഉള്ളൂ.
1: നീ ആയത്

0: കൊണ്ടതിന് ശേഷം ഞാൻ പറയുന്നില്ല, നമുക്കിനി സംസാരിക്കണ്ട.
1: എനിക്കിനി ഒന്നും ചോദിക്കാനുമില്ല.
0: ഒരു കാര്യം കൂടി സഹിക്കാൻ വയ്യാതെ പറയുകയാണ്. രണ്ടക്ഷരം പഠിച്ച നീ ഇങ്ങനെ കണ്ട കെട്ടുകഥകളും വിഴുങ്ങി നടന്ന ആയുസ് പാഴാക്കരുത്.
1: എന്നെ കുറിച്ച് ദുഃഖിക്കണ്ട ആരും. ആ പിന്നെ ഒന്നു മറന്നുപോയി, മാമൻ വാങ്ങിത്തന്ന ജോലിയുണ്ടല്ലോ, ഞാനതങ്ങ് വേണ്ടെന്ന് വെച്ചു.
2: ചന്ദ്ര,
3: അച്ഛാ അച്ഛാ, എനിക്കച്ഛാ കഞ്ഞി കുടിക്കാം.
4: ഞാൻ കുടിച്ചോളാം മോളെ.
3: നേരെ ഒരുപാടായില്ലേ?
4: എനിക്കൊന്ന് കഴിക്കാൻ തോന്നുന്നില്ല മോളെ.
3: ആഹാ, അച്ഛൻ പറഞ്ഞ പോരല്ലോ.
4: മോള് കഞ്ഞി കുടിച്ചോ?
3: അച്ഛൻ കുടിക്കാതെയോ?
4: ചന്ദ്രൻ കുടിച്ചോ?
3: ചേട്ടന് വേണ്ടെന്ന് പറഞ്ഞു.
4: അതെന്താ?
3: ആ ചേട്ടൻ പുറത്തു പോയപ്പോ കാപ്പി കുടിച്ചിരിക്കും. അച്ഛൻ എണീറ്റേ
4: വരാം മോളെ.
3: അച്ഛനിങ്ങനെ ഒരിടത്ത് തന്നെ ആണ്ടുപോണ്ടിരിക്കുന്നത് കൊണ്ടാ വിശപ്പില്ലാത്തത്. അച്ഛനൊന്ന് പുറത്തൊക്കെ ഇറങ്ങി സഞ്ചരിച്ചുകൂടെ? എപ്പോഴും മുനിയെപ്പോലെ ഇതിനകത്ത് കഴിയേണ്ട കാര്യം.
4: സുഖമില്ലാത്തത് കൊണ്ടല്ലേ മോളെ?
3: സുഖമില്ലെന്ന് ആര് പറഞ്ഞു? ഇനി വല്ല സുഖക്കേടും ഉണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ അടയിരിപ്പാണ്.
4: സുഖക്കേടില്ലാത്തത് കൊണ്ടാണോ നിന്റെ അമ്മ എന്നെ കൊണ്ട് ഈ കഷായമൊക്കെ കുടിപ്പിക്കുന്നത്?
3: ഇങ്ങനെ മറ്റുള്ളവരെ കഷായം കുടിപ്പിക്കുന്ന ആളാണെങ്കിലോ എത്ര കടുത്ത ദീനമായാലും ഒരൊറ്റ മരുന്നും കഴിക്കില്ല, അതാ രസം. കാശ് ചെലവായി പോകുന്നതായിരിക്കും പേടി. അച്ഛനോ എനിക്കോ ചേട്ടനോ ജലദോഷം വന്നാ മതി, തുടങ്ങും അമ്മയുടെ ചികിത്സ. കഷായമായി അരിഷ്ടമായി ബഹളത്തോട് ബഹളം.
4: അതിരിക്കട്ടെ, നീ ഇന്നാൾ എന്നോട് പന്തയം കിട്ടിയ കാര്യം എന്തായി?
3: ഓ, അമ്മ കുളിക്കുകയും മുണ്ടുമാറുകയും ചെയ്യുന്ന കാര്യം. ഞാൻ തോറ്റച്ചാ തോറ്റു. ഉച്ചയാകട്ടെ എന്ന് പറയും കാലത്ത്, ഉച്ചയ്ക്ക് പറയും വൈകട്ടാകട്ടെ എന്ന്, പിന്നെ അത് രാത്രി തന്നെ ആകും. ഇനി ഒരു പണിയുള്ള അച്ഛാ, അത് പറ്റും.
4: ഓ, ഏതാണ് ആ ബ്രഹ്മാസ്ത്രം?
3: ചേട്ടൻ മുമ്പൊരിക്കൽ പരീക്ഷിച്ച് ജയിച്ചതാണ്. ചേട്ടൻ ഒരു ദിവസം പറഞ്ഞു അമ്മ നേരത്തിന് ആഹാരം കഴിച്ചില്ലെങ്കിൽ ചേട്ടനും കഴിക്കില്ലെന്ന്. അമ്മ എത്ര വിളിച്ചിട്ടും ചേട്ടന് ഒന്നും കഴിക്കാതെ ഒരേ ഇരിപ്പ്. അമ്മ പേസ് വെച്ചു പോയി. പിന്നെ അമ്മയും മോനും ഒന്നിച്ചിരുന്ന് അങ്ങുണ്ടു. ആ പണി തന്നെ ഞാനും പയറ്റും.
4: എന്നാ ചിലപ്പോ പറ്റിയേക്കും.
3: നമ്മളിങ്ങനെ അമ്മയെ പറ്റി ഓരോ നേരം പോക്ക് പറയുന്നു, പക്ഷെ എന്ത് കഷ്ടമാണെച്ച അമ്മയുടെ കാര്യം. ഓ, എണ്ണിച്ചുട്ട് അപ്പം പോലെ കിട്ടുന്ന പെൻഷൻ കൊണ്ട് ഒരു വീട് സന്ധിച്ചു പോണ്ടേ? ചേട്ടന്റെ ശമ്പളം ചേട്ടന് കഴിഞ്ഞുകൂടാനല്ലേ ഉള്ളൂ. എന്നാലോ എന്തിലെങ്കിലും ഒരു കുറവുണ്ടോ? ഓ, ഉള്ളത് വെച്ച് പരിപാലിക്കാൻ എന്തൊരു വൈഭവം. അച്ഛൻ ഇതൊക്കെ എങ്ങനെ അറിയും? പെൻഷൻ വാങ്ങിച്ച് അമ്മയുടെ കൈ കൊടുത്താ പിന്നെ ഒന്നും ശ്രദ്ധിക്കാത്ത പുള്ളിയല്ലേ.
4: ആഹാ, അമ്മയുടെ കൂടെ കൂടി മോളും അങ്ങ് വലിയ കാര്യസ്ഥയായി പോയല്ലോ.
3: നേര് പറയല അച്ഛാ, പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഇതിന്റെ ഊടും മക്കടിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. വീട്ടിൽ നിന്ന് തുടങ്ങിയത് പിന്നെയല്ലേ അമ്മ ചുമക്കുന്ന ചുമട് എന്തെന്ന് പിടികിട്ടുള്ളൂ. ഹോ, അവിടെന്നും ഇവിടെന്നും കടം കൊണ്ടും മാറിച്ചും തിരിച്ചും. ഹോ, എന്ത് പെടാപ്പെടാണ് ആ പാവ അനുഭവിക്കുന്നത്.
4: പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ നിന്റെ അടുത്ത്?
3: ചോദിക്കുന്നതൊക്കെ പിന്നെ, കഞ്ഞുടിക്കാൻ വാ അച്ഛാ.
4: വരാമെന്ന് പറഞ്ഞില്ലേ മോളെ? ആ പിന്നെ എന്ത് ചോദിച്ചാലും ഉള്ളിൽ തോന്നുന്നതേ ഉത്തരം പറയാവൂ, ഒന്നും ഒളിക്കാതെ.
3: ഞാൻ അച്ഛനോട് എന്ത് ഒളിച്ചു വെക്കാൻ?
4: ഞാൻ നിന്നോടൊരു തെറ്റ് ചെയ്തു, കടുത്ത തെറ്റ്, പൊറുക്കാൻ വയ്യാത്ത അപരാധം.
3: ഇതെന്ത് പാട്? അച്ഛൻ എന്നോട് തെറ്റ് ചെയ്തെന്നോ?
4: ചെയ്തെന്ന് വെക്കേ.
3: ഓ, അങ്ങനെ.
4: ഞാൻ നേരം പോക്ക് പറയുകയല്ല മോളെ.
3: അല്ലെങ്കിൽ പിന്നെ?
4: കാര്യമുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ സങ്കല്പിക്ക്, എന്നിട്ട് അതിനുശേഷം ഞാൻ ഇതുവരെ നിനക്ക് ഗുണമല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല.
3: അതെ, എന്തായാലും കേട്ടുകളയാം, സങ്കല്പമല്ലേ.
4: ഞാൻ ചെയ്ത അപരാധം വളരെ വർഷം കഴിഞ്ഞേ നീ മനസ്സിലാക്കുന്നുള്ളൂ.
3: അപരാധം ചെയ്തെന്നു?
4: നീ ശ്രദ്ധിച്ച് കേൾക്ക്, അതും ഇതും പറയാതെ.
3: കേട്ടു.
4: അങ്ങനെ മനസ്സിലാക്കുമ്പോ നീ അപരാധത്തിനോ വില കൽപ്പിക്കുക, അതോ ഞാൻ ചെയ്ത നന്മയ്ക്കോ?
3: അത് ഓരോന്നിന്റെ കൂടുതൽ കുറവ് പോലെ ഇരിക്കും. ചിലപ്പോൾ തെറ്റ് വളരെ വലുതും നന്മ നന്നേ ചെറുതായിക്കൂടെ.
4: തെറ്റ് എത്ര വലുതായാലും ഉണ്ടായ ഗുണവും

0: അത്രയ്ക്ക് വലുതാണെങ്കിൽ തെറ്റ് മറക്കാൻ കഴിയില്ലേ മോളെ നിനക്ക്?
1: അപരാധത്തിലല്ലേ അച്ഛ സാധാരണ മനുഷ്യരുടെ കണ്ണു തറയ്ക്കുന്നത്?
0: തെറ്റ് ചെയ്യാത്ത മനുഷ്യരുണ്ടോ മോളെ? അപ്പോ തെറ്റ് മറക്കാനല്ലേ എളുപ്പം? നീ ഒന്നോർക്കണം, സ്നേഹമൊന്നുകൊണ്ട് മാത്രം ചെയ്യാത്ത തെറ്റ് ചുമലിൽ കയറ്റി അന്യരെ രക്ഷിക്കാൻ മടിക്കാത്തവരുമുണ്ട് കുഞ്ഞേ ഈ ലോകത്ത്.
1: അച്ഛ ഇതൊക്കെ എന്തിനാലോചിക്കുന്നു? ആരെങ്കിലും തെറ്റ് ചെയ്യട്ടെ, ആരെങ്കിലും ഗുണം അനുഭവിക്കട്ടെ, നമുക്കെന്ത്?
0: നീയാണെങ്കിൽ തെറ്റ് മറക്കുകയല്ലേ മോളെ?
1: മനുഷ്യരെ പോലെയല്ലേ അച്ഛാ ഞാനും. ആട്ടെ, ഇത് ഏതവന്റെ കാര്യം?
0: തെറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ് മോളെ, നിങ്ങളോടാണ് ചെയ്തത്. നീ പൊറുക്കുകയില്ലേ മോളെ ഈ അച്ഛന്റെ തെറ്റ്?
1: അയ്യോ എന്താ അച്ഛാ ഇത്ര നേരവും പറഞ്ഞത്? ഇല്ല അച്ഛാ, ഞാൻ എന്തോ ധരിച്ചു പോയി. ഞാൻ അച്ഛന്റെ എന്ത് തെറ്റും പൊറുക്കും, എന്തും ഏതും.
0: ഇല്ല മോളെ, ആരും പൊറുക്കുകയില്ല. നീ ആദ്യം പറഞ്ഞതാ ശരി, സത്യം, സാക്ഷാൽ സത്യം.
2: കുടത്തിലെ വിളക്ക് എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം രണ്ടാം ഭാഗം സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഗോവിന്ദപിള്ള എം കെ ഗോപാലകൃഷ്ണൻ, കേശവപിള്ള പി സി സോമൻ, പാർവതിയമ്മ ശ്രീകല, ചന്ദ്രൻ അരുൺ നായർ, രാഘവൻ വിനയൻ, മാധവി മിനി ചന്ദ്രൻ, ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ, അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം.
3: ത്തിന്റെ മൂന്നാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റും 15 സെക്കൻഡും. കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ഒരു അഡാർ ലവ് എന്ന ചിത്രത്തിനുവേണ്ടി വിനി ശ്രീനിവാസൻ പാടിയത്. ഗാനരചന PMA ജബ്ബാർ, സംഗീതം ഷാൻ റഹ്മാൻ.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: Volkswagen Virtus നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
3: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: ഫീനിക്സ് Volkswagen ഷോറൂം സന്ദർശിക്കൂ.

ഇനി കേൾക്കാം തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി പ്രദീപ് പള്ളുരുത്തി പാടിയ ഗാനം. ഗാനരചന സുഹേൽ കോയ, സംഗീതം ജസ്റ്റിൻ വർഗീസ്.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
3: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
4: വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ഈണം നൽകിയത് ഇഫ്തി, പാടിയത് വിനീത് ശ്രീനിവാസൻ. ചിത്രം ജൂൺ.

0: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാരിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാരിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: വൈശാഖ് നായർ, സുജിത് സുരേശൻ എന്നിവരും സംഘവും ചേർന്ന് പാടിയ ഗാനം ചിത്രം ആനന്ദം.

ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ഇപ്പോൾ ഈ നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 മണിക്ക് എന്റെ ഗാനം, അവതരിപ്പിക്കുന്നത് ഗായികയും എഴുത്തുകാരിയുമായ KP ശ്രീദേവി. 3:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:35 രാമായണ പാരായണം, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം.

നാളെ രാവിലെ 6:10 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എം. സുഭദ്ര. തുടർന്ന് രാമായണ പാരായണം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. കശുമാവ് കൊക്കോ കൃഷി പ്രോത്സാഹനത്തിനായി SHM നൽകുന്ന ധനസഹായങ്ങൾ. ആൽമ തിരുവനന്തപുരം ജില്ലാ പ്രൊജക്ട് ഡയറക്ടർ പി. ഷക്കീല സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യം ഐകെയർ ഹോസ്പിറ്റൽ തൃശൂർ എൻ. ചാവക്കാട് ആരോഗ്യജാലകം. ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തേണ്ട പരിഷ്കാരങ്ങൾ. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ് സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. ഒ. ചന്തുമേനോൻ എഴുതിയ നോവൽ ഇന്ദുലേഖ.

7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം. പ്രസവാനന്തര വിഷാദം, പ്രതിരോധ മാർഗങ്ങളും ചികിത്സാരീതികളും. ആയുർവേദ ഡോക്ടർ സജ്ന നവാസ് സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി. കാവ്യധാര, KC കേശവപിള്ളയുടെ താതോപദേശം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം അജിത സുരേഷ്. 7:50 ന്യൂറോ ആന്റ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഹരിതം. ഭൂഗർഭജലത്തിന്റെ ലഭ്യത എങ്ങനെ വർദ്ധിപ്പിക്കാം? കോഴിക്കോട് ജില്ലാ ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രത്തിലെ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മനോജ് പി സാമുവൽ സംസാരിക്കുന്നു. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി, പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ, ട്രെയിൻ സമയം. 8:05 CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി, കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ രഘുൽ വി രാജൻ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആന്റ് ഡിറ്റർജന്റ്സ് പെന്തൽമണ്ണ, സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. 8:23 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ് തൃശൂർ, ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ആശാപവർ MPPT ചാർജ് കൺട്രോളർ, സേവന വാർത്തകൾ.

8:30 കിംസ് ആരോഗ്യം സർവധനാൽ പ്രധാനം സ്പോൺസേഡ് പരിപാടി. 8:35 സ്മൃതിഗീതങ്ങൾ. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, തുടർന്ന് മഴവില്ല്. 9:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് ബോളിവുഡ് ഹീറ്റ്സ്. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. പതിനൊന്ന് മണിക്ക് അക്ഷരഗീതങ്ങൾ, 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം, പച്ചക്കറി വില നിലവാരം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെയും കത്തുകളിലൂടെയും ആവശ്യപ്പെട്ടത്. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക്, രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. മൂന്ന് മണിക്ക് പ്രിയതര ഗീതങ്ങൾ, അവതരിപ്പിക്കുന്നത് മഞ്ചേരി FM അവതാരം.

0: എം ജിഷ. 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:20 രാമായണ പാരായണം, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.
1: ദിവസവും കാലത്ത് 6:35
2: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
3: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
4: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
5: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
4: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
6: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: Volkswagen Virtus 4 വാർഷികം ആഘോഷിക്കുകയാണ്.
8: Volkswagen Virtusനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
7: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
9: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്,
10: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
9: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
10: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
11: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
12: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
13: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
14: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
15: എന്നും രാവിലെ 7 മണിക്ക്
14: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
15: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
16: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
17: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
16: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
10: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
9: അതിനല്ലേ മൈ ജി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
10: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
9: മൈ ജി ലാഭമഴ,
10: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
0: FM പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ന്യൂഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിച്ച് ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. സപ്ലൈകോ ഓണം മേളകൾക്ക് August 8 തുടക്കമാകും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിനു കീഴിലുള്ള IIMC കോട്ടയം ക്യാമ്പസിൽ മലയാളം ജേർണലിസം PG ഡിപ്ലോമ കോഴ്സിലേക്കുള്ള അന്തിമ സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 29. അടുത്ത മാസം 2 നടക്കുന്ന സെറ്റ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് lbscenter.kerala.gov.in ൽ നിന്നും ഡൌൺലോഡ് ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. ഇത് തപാൽ മാർഗം ലഭിക്കുന്നതല്ല. ISSF ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ ഇഷാ സിംഗിന് സ്വർണമെഡൽ. വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിലാണ് മെഡൽ നേട്ടം. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. FM പ്രധാന വാർത്തകൾ.
18: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
19: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ.

0: ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
0: പ്രായോജകർ, ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
0: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
2: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
0: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഹരിത്തം, ചൊവ്വാഴ്ച രാവിലെ 7:50.
2: ആതുര പരിപാലന രംഗത്ത് സ്തുത്യർഹ സേവനം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ട്രെയിൻ സമയം.
4: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16346 തിരുവനന്തപുരം ലോക്മാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 4:18, 16611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20, 16306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01, 5:06:08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരും.
3: ട്രെയിൻ സമയം.
5: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
6: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
9: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
8: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
9: ഫോൺ 9744555024.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
11: എന്നും രാവിലെ 8:30.
10: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: ഇപ്പോൾ സമയം 3:00. ഇനി കേൾക്കാം
12: ആകാശവാണി 102.7 മഞ്ചേരി FM. എന്റെ ഗാനം.
13: എന്റെ ഗാനത്തിൽ ഇഷ്ടഗാനങ്ങളുമായി ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എഴുത്തുകാരിയും ഗായികയുമായ KP ശ്രീദേവിയാണ്. അവരുടെ അനുഭവങ്ങളും പ്രിയ ഗാനങ്ങളും ഇതാ.
14: നമസ്കാരം, ഞാൻ KP ശ്രീദേവി. എല്ലാ മാന്യശ്രോതാക്കൾക്കും എന്റെ ഗാനം പരിപാടിയിലേക്ക് സുസ്വാഗതം. നമ്മുടെ പലരുടെയും എന്ന പോലെ എന്റെ പാട്ടോർമ്മകളും തുടങ്ങുന്നത് അമ്മയിൽ നിന്ന് തന്നെയാണ്. ഞങ്ങളുടെ അനിയനെ ഉറക്കാൻ അമ്മ പാടിയിരുന്ന പാട്ടുകൾ, സന്ധ്യാനാമങ്ങൾ, തിരുവാതിരപ്പാട്ടുകൾ, അങ്ങനെ അങ്ങനെ നല്ല ശബ്ദവും ഈണവുമായിരുന്നു അമ്മയ്ക്കും അമ്മയുടെ ചേച്ചിക്കും. അച്ഛന് ശാസ്ത്രീയ സംഗീതത്തോട് വലിയ കമ്പമായിരുന്നു. പ്രഗത്ഭരായ സംഗീതജ്ഞരുടെ പേരുകളൊക്കെ പരിചിതമായത് അച്ഛൻ പറഞ്ഞു കേട്ടാണ്. പക്ഷെ അച്ഛനൊന്നും മൂളിപ്പോലും ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ MA പഠിക്കുമ്പോഴാണ് ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് അച്ഛൻ കുടജാതിയിൽ കുടുകൊള്ളും മഹേശ്വരി എന്ന് പാടിക്കൊണ്ട് മുൻവശത്തെ മുറിയിൽ നിന്ന് അകത്തേക്ക് വന്നു. വായിച്ചുകൊണ്ടിരുന്ന എന്നെ കണ്ടതും സ്വിച്ചിട്ട പോലെ അച്ഛൻ പാട്ട് നിർത്തിക്കളഞ്ഞു. അശരീരി പോലെ കേട്ട ആ ഒരൊറ്റ വരി മതിയായിരുന്നു അച്ഛനിലെ ഗായകനെ അറിയാൻ. അച്ഛൻ്റെ ഓർമ്മകൾക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആ ഗാനമാകട്ടെ ആദ്യം.
15: കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരീ,

എന്റെ കുട്ടിക്കാലത്ത് റേഡിയോ പോലും അപൂർവമായിരുന്നു. അമ്മ പാട്ടുകൾ എവിടെ നിന്നാണ് പഠിച്ചതെന്ന് ഇന്നും എനിക്ക് അത്ഭുതമാണ്. ഞാൻ 7-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അച്ഛൻ റേഡിയോ വാങ്ങിയത്. അന്ന് മുതൽ വീട് ഉണരുന്നതും ഉറങ്ങുന്നതും റേഡിയോയ്ക്കൊപ്പമാണ്. ഒരു ഉച്ചനേരം റേഡിയോയിലൂടെ എസ് ജാനകിയുടെ സൂര്യകാന്തി സൂര്യകാന്തി എന്ന മനോഹര ഗാനം ഒഴുകിവരുന്നു. അമ്മ അടുക്കളയിലാണ്. അടുക്കളയിൽ നിന്ന് അമ്മ ഒപ്പം പാടാണ്, അതേ സ്ഥായിയിൽ, അതേ മാധുര്യത്തിൽ. ഇന്നും അത് ഓർമ്മയിൽ മധുരമായി നിൽക്കുന്നു.

ആദ്യമായി ഞാൻ മൈക്കിൽ ഒരു വേദിയിൽ പാടുന്നത് 3ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. പക്ഷേ ഹൈസ്കൂളിലൊക്കെ എത്തുമ്പോഴാണ് സ്കൂളിൽ നിരന്തരം പാടാനുള്ള അവസരം കിട്ടിയത്. എന്റെ ക്ലാസ് ടീച്ചറായിരുന്ന കാഞ്ചനീഭായ് ടീച്ചറിന്റെ പ്രോത്സാഹനമാണ് അതിന് പ്രധാന കാരണം. ടീച്ചർ എനിക്ക് പഠിപ്പിച്ചു തന്ന മഞ്ഞക്കിളി സ്വർണക്കിളി എന്ന പാട്ടിനാണ് എനിക്ക് ആദ്യമായിട്ട് 1ാം സമ്മാനം കിട്ടുന്നത്. അത് 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് ഹൈസ്കൂളിൽ. ആകാശവാണിയിലെ ലളിതഗാന പാഠം കേട്ടിട്ട് എത്ര പാട്ടുകൾ പഠിച്ചു പാടിയിരിക്കുന്നു. എം ജി രാധാകൃഷ്ണൻ സാറിന്റെ, പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാറിന്റെ. ആകാശവാണിയിൽ ഓഡീഷൻ കിട്ടിയത് അഷ്ടപതിയിലയം, ആയിരം തിരിയിട്ട പുനർവിളക്ക് എന്നീ പാട്ടുകൾ പാടിയിട്ടാണ്. ഇത് എം ജി രാധാകൃഷ്ണൻ സാറ് ആകാശവാണിയിലെ ലളിതഗാന പാഠത്തിൽ പഠിപ്പിച്ച പാട്ടുകളാണ്. ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഈ പാട്ടുകൾ പഠിക്കുന്നത്. ഒരുപാട് പാട്ടുകൾ ഹൈസ്കൂളിൽ പാടിയിട്ടുണ്ടെങ്കിലും ഇന്നും ഞാൻ വേദികളിൽ പാടുന്നൊരു പാട്ടാണ്

പ്രീ ഡിഗ്രിക്ക് ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഓർക്കസ്ട്രയിൽ പാടുന്നത്. അവിടുത്തെ ഓർക്കസ്ട്ര ടീം ഗംഭീരമായിരുന്നു. മദനോത്സവം കത്തി നിൽക്കുന്ന കാലം. ഈ മലർക്കന്യകൾ എന്ന ഗാനമാണ് ഞാൻ ആദ്യമായിട്ട് ഓർക്കസ്ട്രയിൽ പാടിയത്. ആരെന്ത് പാടിയാലും ഓരിയിടലും വിസിലടിയുമാണ് ഓഡിറ്റോറിയത്തില്. പക്ഷേ നിറഞ്ഞ കയ്യടിയോടെയാണ് ഈ ഗാനത്തെ ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിയ ടീനേജ് വികൃതികൾ വരവേറ്റത്. അതോടെ ഒരു നിക്നെയിം വേണു, ഒരു തുള്ളിയെന്ന്.

കോളേജില് ബെസ്റ്റ് സിംഗറായത് സെക്കൻഡ് ഇയർ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. അതോടെ ഗാനമേളകൾക്ക് പൊതുവേദികളിലും അവസരമുണ്ടായി. ഹിറ്റ് പാട്ടുകളാണ് പാടാറുള്ളത് വേദിയിൽ. പഠിക്കുന്നതാകട്ടെ, റേഡിയോ

ചലച്ചിത്ര ഗാനങ്ങളിൽ പ്രണയഗാനങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല. അതീവ ഹൃദ്യമാണ് പല ഗാനങ്ങളും. പക്ഷേ രചനയിലും ഈണത്തിലും ആലാപനത്തിലും ഉള്ള വ്യത്യസ്തത കൊണ്ട്, അത് തരുന്ന അനുഭൂതി കൊണ്ട് മനസ്സിനെ കീഴ്പ്പെടുത്തിയ ഒരു ഗാനമാണ് പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. ഒരുപാട് വേദികളിൽ ഈ പാട്ട് പാടാനുള്ള ഭാഗ്യവും ഉണ്ടായിട്ടുണ്ട്. ക്ലാസിക്കൽ ടച്ചുള്ള ഗാനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന എന്റെ അച്ഛൻ പോലും ഈ ഗാനത്തിന്റെ ആരാധകനായിരുന്നു.

നന്നായി പാടുമായിരുന്നു ചേച്ചി. പക്ഷേ യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു തവണ സ്റ്റേജിൽ കയറിയിട്ടുണ്ട് എന്നല്ലാതെ പഠനകാലത്തൊന്നും ചേച്ചി വേദിയിൽ പാടിയിട്ടില്ല. എന്നാൽ ഇ പി എഫിൽ ജോലി കിട്ടിയ ശേഷം ചേച്ചി ഉഷാറായി. നല്ല ഒരു സ്റ്റാഫ് ക്ലബ് ഉണ്ടായിരുന്നു കോഴിക്കോട് ഇ പി എഫ് ഓഫീസിൽ. ഇപ്പോഴും ഉണ്ടാവാം. ഒരുപാട് ഗായകരും സംഗീത ഉപകരണങ്ങൾ വായിക്കുന്നവരും ഉണ്ടായിരുന്നു അവിടെ. ക്ലബ് ഡേകളിൽ ടൗൺ ഹാളിലും മറ്റും ഒന്നാന്തരം ഗാനമേളകൾ അവതരിപ്പിക്കും. എനിക്ക് ഒന്ന് രണ്ട് തവണ പങ്കെടുക്കാൻ യോഗം ഉണ്ടായിട്ടുണ്ട്. ചേച്ചിയുടെ ഇഷ്ടഗാനം അന്ന്

1986-87 ഞാൻ കോഴിക്കോട് ഗവൺമെന്റ് ട്രെയിനിങ് കോളേജിൽ ബിഎഡ് ചേർന്നു. അത് പാട്ടിന്റെ പുഷ്കലകാലമായിരുന്നു. ആഴ്ചയിൽ 1 മണിക്കൂർ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ് കോളേജിന്റെ സെൻട്രൽ ഹാളില്. അവിടെ എത്രയോ വട്ടം പാടിയ പാട്ടാണ്.

0: വിഷുപക്ഷി പോലെ.
1: ഒരുപക്ഷെ ആ ബാച്ചിലെ അന്നുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ എന്നെ ഓർക്കുന്നത് ഈ പാട്ടിലൂടെയാവും.

1989 ഒക്ടോബറിൽ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റായിട്ട് ജോയിൻ ചെയ്തു. 1989 മുതൽ 2018 ജൂണിൽ അസിസ്റ്റന്റ് രജിസ്ട്രാറായി റിട്ടയർ ചെയ്യും വരെയുള്ള വർഷങ്ങളാണ് സത്യത്തിൽ എന്റെ ജീവിതം. അത് പാട്ടുമായി ഇഴചേർന്നിരിക്കുന്നു. ആകാശവാണിയുമായി അടുക്കുന്നതും ഈ ജീവിതത്തിലാണ്. പ്രഗത്ഭ വയലിനിസ്റ്റ് TH ലളിതയുടെ ഫോണിൻ പരിപാടിയാണ് ഇതിന്റെ നിമിത്തം. അത് എന്റെ 48-ാം വയസ്സിലാണ്. അങ്ങനെ ഫോണിൻ പരിപാടിയിലെ പാട്ട് കേട്ടാണ് TH ലളിത ഒഡീഷനെ കൊടുക്കാനായിട്ട് എന്നെ നിർബന്ധിക്കുന്നതും ഞാൻ ഒഡീഷന് കൊടുക്കുന്നതും ഒഡീഷൻ പാസ്സാകുന്നതും. യൂണിവേഴ്സിറ്റിയിലെ ഓരോ ഹാളിലും ഞാൻ പാടിയിട്ടുണ്ട്. എത്രയെത്ര പ്രാർത്ഥനാ ഗാനങ്ങൾ, ഗാനമേളകൾ, പാട്ടുകൂട്ടങ്ങൾ, ഊണിനൊപ്പം പാട്ടെന്ന വളരെ വിശേഷമായ പരിപാടി. യൂണിവേഴ്സിറ്റി വേദികളിലൂടെ പുറത്തെ വേദികളിലും എനിക്ക് അവസരങ്ങൾ കിട്ടി.

ഈ പാട്ട് ഹൃദയമുരുക്കുന്ന ഒരോർമ്മയാണ്. ഞങ്ങളുടെ ഓമനിയായിരുന്നു എൻ്റെ ചേച്ചിയുടെ മകൻ. ഈ പാട്ട് പാടിയിട്ട് പലവട്ടം ഞാനവനെ ഉറക്കിയിട്ടുണ്ട്. പാട്ട് പകുതിയാകുമ്പോഴേക്കും അവൻ ഉറങ്ങും. മാലാഖമാരുടെ ലോകത്തേക്ക് യാത്രയായ അവന് കണ്ണീർപ്പൂക്കളോടെ ഈ ഗാനം.

എന്റെ പാട്ടുകളുടെ ഏറ്റവും വലിയ വിമർശകൻ എന്റെ ഭർത്താവാണ്. ഏത് പാട്ട് പാടിയാലും ഏത് വേദിയിൽ പാടിയാലും നല്ലതായാൽ മാത്രമേ അദ്ദേഹം അത് നല്ലതാണെന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ ഏത് ചെറിയ തെറ്റുകൾ പോലും കണ്ടുപിടിക്കാനും അത് വളരെ മൂർച്ചയേറിയ വാക്കുകളിൽ പറയാനും ബഹുസമർത്ഥനാണ്. ഏതെങ്കിലുമൊക്കെ പാട്ട് വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ മൂളി കേൾക്കും എന്നല്ലാതെ സാധാരണഗതിയിൽ അദ്ദേഹം പാടിയൊന്നും അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ ഒരു സുഹൃത്ത് സംഗമത്തിൽ എല്ലാവരും പാടാന്നൊക്കെ പറഞ്ഞപ്പോൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളരെ മനോഹരമായിട്ട് അദ്ദേഹം ഒരു പാട്ട് പാടി. ആ സുഹൃത്ത് സംഗമത്തിൽ എന്റെ പാട്ടിന് ഒരു വിലയുണ്ടായില്ല. ഈ പാട്ടിനാണ് അഭിനന്ദനങ്ങൾ മുഴുവൻ കിട്ടിയത്.

0: ഇങ്ങനെ ഒരു പാട്ടു പരിപാടി അവതരിപ്പിക്കാൻ എന്നെ ക്ഷണിച്ച ആകാശവാണി മഞ്ചേരി നിലയത്തിനും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.
1: എന്റെ ഗാനം.
2: എന്റെ ഗാനത്തിൽ ഇന്ന് ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിച്ചത് എഴുത്തുകാരിയും ഗായികയുമായ കെ പി ശ്രീദേവി. അവരുടെ ഫോൺ നമ്പർ 9496442952. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9496442952. നിർവഹണം എസ് അശോക്, നിർവഹണ സഹായം എം ജിഷ.

0: 2026 ന്യൂ കിയ സിറോസ്. സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
4: ഭീമ ജ്വല്ലേഴ്സ്, TNC Apply.
5: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
6: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
5: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
7: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം.
8: വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
9: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റിലും 75% വരെ വിലക്കുറവ്.
8: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
9: മൈജി ലാഭമഴ, ഇപ്പോൾ എല്ലാം മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
10: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
11: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
12: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
13: FM പ്രധാന വാർത്തകൾ.
7: പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ന്യൂഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ലോക്സഭ 5 മണിവരെയും രാജ്യസഭ 5:15 നിർത്തിവച്ചു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിച്ച് ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. സപ്ലൈകോ ഓണം മേളകൾക്ക് August 8 തുടക്കമാകും. അടുത്ത മാസം 2 നടക്കുന്ന സെറ്റ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് lbscenter.kerala.gov.in ൽ നിന്നും ഡൌൺലോഡ് ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. ഇത് തപാൽ മാർഗം ലഭിക്കുന്നതല്ല. അനർഹമായി ഭൂമി കൈയേറിയവരെ ഒഴിപ്പിക്കാനുള്ള ശക്തമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. ഇക്കാര്യത്തിൽ ജനങ്ങളുടെ പിന്തുണയുണ്ടാകണമെന്നും മന്ത്രി. ISSF ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ ഇഷാ സിംഗിന് സ്വർണ്ണ മെഡൽ. വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിലാണ് മെഡൽ നേട്ടം. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിൽ പ്രളയസമാന സാഹചര്യം. ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴ തുടരുന്നു. കേരളത്തിൽ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത.
3: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
4: ഭീമ ജ്വല്ലേഴ്സ്, TNC Apply.
14: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
15: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
16: ഇന്നത്തെ ഗാനം
15: എന്നും രാവിലെ 7:35.
16: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.

0: ട്രെയിൻ സമയം. തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1-6, 3-4-6 തിരുവനന്തപുരം ലോക്മാൻ തിലക് നേത്രാവതി എക്സ്പ്രസ് 4-18, 1-6-6-1-1 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4-20, 1-6-3-0-6 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4-50 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5-6-6-0-8 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5-6 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം. അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
2: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
1: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ ചെയ്താ പോരെ.
2: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫെന്നോ?
1: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
2: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
3: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
2: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
3: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499-3-299-299.
0: സമയം 4 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്.

ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, മറിച്ച് നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാത്തതാണ്. സ്വപ്നങ്ങളെ ചിന്തകളാക്കൂ, ചിന്തകൾ പ്രവൃത്തികളും.

വിജയിക്കാൻ ഞാനെടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്തള്ളുകയില്ല. ഈ മഹത്വചനങ്ങൾ ആരുടേതാണെന്ന് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. സ്വപ്നത്തെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചുമൊക്കെ പ്രചോദനാത്മകമായ ചിന്തകൾ വരും തലമുറയ്ക്കായി പകർന്നു നൽകിയ ഡോക്ടർ APJ അബ്ദുൽ കലാം. July 27 ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മദിനമാണ്. കുരുന്നുകളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച അദ്ദേഹത്തെ ആദരവോടെ ഓർത്തുകൊണ്ട് ഇന്നത്തെ 4 മണിപ്പൂക്കളിലേക്ക് കടക്കുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ ജയയാണ്. ഓൾ ആർ വെൽക്കം ടു ദി ഷോ 4 മണിപ്പൂക്കൾ. സ്റ്റേ ട്യൂൺ വിത്ത് മീ ഓൺ മഞ്ചേരി FM 102.7.

0: നാലു മണിപ്പൂക്കളിൽ ആദ്യം സാങ്കേതികമായി വിദ്യപ്പെട്ട അറിവിന്റെ ജാലകമാണ്. എന്താണ് ബാൻഡ് വിഡ്ത്? മുനി റാമയൂർ പറയുന്നത് കേട്ടുനോക്കാം.
1: ഒരു നെറ്റ്വർക്കിലൂടെ ഒരു സമയത്ത് എത്രമാത്രം ഡാറ്റ കടന്നു പോകുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ബാൻഡ് വിഡ്ത്. ബാൻഡ് വിഡ്ത് കൂടുന്തോറും ആ നെറ്റ്വർക്കിലൂടെ ഒരു സമയം കടന്നു പോകുവാനാകുന്ന ഡാറ്റയുടെ അളവ് കൂടുതലാണ് എന്നർത്ഥം. ഇന്റർനെറ്റിന്റെ സ്പീഡൊക്കെ ബാൻഡ് വിഡ്ത് വെച്ചാണ് പറയാറുള്ളത്. സാധാരണഗതിയിൽ BPS അഥവാ ബിറ്റ്സ് പെർ സെക്കൻഡ് എന്നുള്ള യൂണിറ്റിലാണ് ഇത് കണക്കാക്കാറുള്ളത്. എന്നാൽ ആധുനിക അതിവേഗ നെറ്റ്വർക്കുകളിൽ ഇത് MBits, GBits എന്നീ യൂണിറ്റുകളിലാണ് കണക്കാക്കുന്നത്. മില്യൺസ് ഓഫ് ബിറ്റ്സ് പെർ സെക്കൻഡ് എന്നാണ് MBits അല്ലെങ്കിൽ മെഗാബിറ്റ്സിന്റെ അർത്ഥം. ബില്യൺസ് ഓഫ് ബിറ്റ്സ് പെർ സെക്കൻഡ് എന്നാണ് ജിഗാബിറ്റ്സ് അല്ലെങ്കിൽ GBits എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇനി ഇന്റർനെറ്റിന്റെ ബാൻഡ് വിഡ്ത് കൂടുതലാണ് കുറവാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലാക്കുമല്ലോ അത് ഇന്റർനെറ്റിന്റെ വേഗതയെ ആണ് സൂചിപ്പിക്കുന്നത് എന്ന്.
2: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
3: പക്ഷെ മൈജി ലാഭ മഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭ മഴ.
4: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
5: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
6: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
5: രാവിലെ 8:23
6: പ്രായോജകർ
5: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
6: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
7: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
8: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
7: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
9: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
10: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൂർ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
3: 5-star ബി എൻ ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
2: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
3: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
5: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
4: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
5: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

0: മഴയും ചായയും പിന്നെ ഒറ്റീറ്റിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
2: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
4: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
5: Volkswagen Virtus, നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
6: Volkswagen Virtusനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
5: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
7: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
8: എന്നും രാവിലെ 7:00.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
8: എന്നും രാവിലെ 8:30.
9: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
10: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
11: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
10: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
11: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
12: ഇനിയൊരു പുസ്തക പരിചയമാണ്. പെരുമ്പടവം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നു ഹാരിസ് TM.
13: റഷ്യ കാണാതെ, സെന്റ് പീറ്റേഴ്സ്ബർഗ് കാണാതെ, സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ജീവിച്ച മഹാസാഹിത്യകാരൻ ദസ്തേവ്സ്കിയെ പറ്റി നോവൽ എഴുതിയ മലയാളിയാണ് പെരുമ്പടവം ശ്രീധരൻ. നോവലിന്റെ പേര് ഒരു സങ്കീർത്തനം പോലെ. കൊല്ലത്തുള്ള സങ്കീർത്തനം പബ്ലിക്കേഷൻസ് ആണ് 1993 സെപ്റ്റംബറിൽ ഈ നോവൽ ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത്. ഒരു സങ്കീർത്തനം പോലെ മലയാളത്തിലെ ക്ലാസിക് നോവലുകളുടെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഒന്നാണ്. പ്രസിദ്ധ റഷ്യൻ നോവലിസ്റ്റ് ദസ്തേവ്സ്കിയുടെ സാഹിത്യ ജീവിതത്തിൽ നിന്നുള്ള ചെറിയ ഒരേടാണ് ഈ നോവലിന് ഇതിവൃത്തമായി സ്വീകരിച്ചിട്ടുള്ളത്. താൻ വായിച്ച ദസ്തേവ്സ്കിയുടെ നോവലുകളിലൂടെ, അദ്ദേഹത്തെക്കുറിച്ച് എഴുതപ്പെട്ട പഠനങ്ങളിലൂടെ, മഹാനായ ആ സാഹിത്യ പ്രതിഭയുടെ വിചിത്രവും സ്തോഭപൂർണവും അവിശ്വസനീയവുമായ ജീവിതം മുഴുവൻ പെരുമ്പടവത്തിന്റെ മുന്നിലുണ്ടായിരുന്നു. അതിനാൽ എവിടെ തുടങ്ങും, എങ്ങനെ തുടങ്ങും, എങ്ങനെ അവസാനിപ്പിക്കും എന്ന ശങ്കയും ആലോചനകളുമായി നടന്ന നാളുകളെക്കുറിച്ച് നോവലിന്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്.

0: നോവലിന്റെ രചന ഒരു പ്രാർത്ഥന പോലെയായിരുന്നുവെന്നാണ് പെരുമ്പടവം സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരു സങ്കീർത്തനം പോലെ ഒരു ജീവചരിത്ര നോവലല്ല. പെരുമ്പടവം സൃഷ്ടിച്ചത് ദസ്തേവ്സ്കി എന്ന കഥാപാത്രത്തെയാണ്. മദ്യപാനി, ചൂതുകളിക്കാരൻ, അസാൻമാർഗി എന്നിങ്ങനെയുള്ള ദസ്തേവ്സ്കിയുടെ ജീവിത ചിത്രങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ പെരുമ്പടവം ചിത്രീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രക്ഷുബ്ധമായ മനസ്സാണ്. പീഡാനുഭവങ്ങളിലൂടെ വിശുദ്ധീകരിക്കപ്പെടുന്ന മനുഷ്യാത്മാവിനെ ദസ്തേവ്സ്കിയുടെ ജീവിതത്തിൽ നിന്ന് നോവലിസ്റ്റ് കണ്ടെടുക്കുന്നു. നോവലിസ്റ്റിന്റെ ദൃഷ്ടിയിൽ ദസ്തേവ്സ്കി ഒരു വിശുദ്ധനായിരുന്നു. മദ്യപാനിയും ചൂതാട്ടക്കാരനും അസാൻമാർഗിയുമായ ഒരാൾക്ക് എങ്ങനെ കുറ്റവും ശിക്ഷയും പോലെ ഒരു നോവൽ എഴുതാനാവും? എങ്ങനെ ഇഡിയറ്റ് എഴുതാനാവും? എങ്ങനെ കരമസോവ് സഹോദരങ്ങൾ എഴുതാനാവും? പെരുമ്പടവം ചിന്തിച്ചത് ഇങ്ങനെയെല്ലാമാണ്. ഒരു നോവൽ കേട്ട് പകർത്തി എഴുതാനുള്ള ജോലി തേടിയെത്തുന്ന അന്ന എന്ന യുവതി ജീവിതത്തിൽ ആദ്യമായി ദസ്തേവ്സ്കിയെ കണ്ടുമുട്ടുന്ന നിമിഷം തൊട്ട് അവർ അന്യോന്യം ജീവിതം പങ്കുവയ്ക്കാൻ തീരുമാനിക്കുന്ന നിമിഷം വരെയുള്ള 3 ആഴ്ചക്കാലമാണ് നോവലിൽ പ്രതിപാദ്യ വിഷയമാവുന്നത്. ഈ നോവൽ രചനയ്ക്ക് അന്നയുടെ ഓർമ്മക്കുറിപ്പുകൾ പെരുമ്പടവത്തിന് വളരെ സഹായകമായതിന്റെ കടപ്പാട് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ അന്ന രംഗപ്രവേശം ചെയ്യുന്നതോടെയാണ് നോവലിന്റെ ഭാവതീവ്രത വായനക്കാർ അനുഭവിച്ചറിയുന്നത്. ദ ഗാംബ്ലർ എന്ന നോവലാണ് അവൾക്ക് കേട്ടെഴുതേണ്ടത്. ഒരു ചൂതാട്ടക്കാരന്റെ കഥയാണത്. തുടർന്നുള്ള അധ്യായങ്ങളിൽ അന്നയും ദസ്തേവ്സ്കിയും തമ്മിലുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളും നമുക്ക് കാണാം. കാറ്റും കോളും നിറഞ്ഞ രാത്രികളിലെ സമുദ്ര സഞ്ചാരം എന്നതുപോലെയാവും ഒരു സങ്കീർത്തനം പോലെയുടെ വായന. ദസ്തേവ്സ്കിയുടെയും അന്നയുടെയും മനസ്സിലെ സംഘർഷങ്ങൾ പതർച്ചയില്ലാതെ വരച്ചിടുന്നതിൽ പെരുമ്പടവം അസാമാന്യമായ കയ്യൊതുക്കം പ്രകടമാക്കുന്നുണ്ട്. ഏതൊരാളുടെയും മനസ്സിനെ അത്രമേൽ വികാര തരളിതമാക്കുന്ന ഒരു ഭാവതലം 16 അധ്യായങ്ങളുള്ള ഈ നോവലിൽ നാം ദർശിക്കുന്നു.
1: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
2: തുണിയുടെ എണ്ണം കൂടിയാലെന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
3: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
4: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
5: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി വേങ്ങര, രസമുകുളം, എന്നും രാവിലെ 8:15.
6: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര, ഫോൺ 7555-885-2664.
7: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-സ്റ്റാർ ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
8: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
9: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
10: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
12: നേടാം.
13: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
14: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
13: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
15: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
16: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510-7333-34.
17: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
13: ഇന്നത്തെ ഗാനം,
17: എന്നും രാവിലെ 7:35.
13: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.

0: ബി പി അഥവാ രക്തസമ്മർദ്ദം ഇന്ന് വളരെ പരിചയമുള്ളൊരു രോഗാവസ്ഥയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കൂടിയും കുറഞ്ഞുമൊക്കെയുള്ള ഇതിന്റെ പല പ്രത്യാഘാതങ്ങളും ആളുകൾ അനുഭവിക്കുന്നുമുണ്ട്. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ് ഇന്ന് സംസാരിക്കുന്നത് രക്തസമ്മർദ്ദത്തിന്റെ ചികിത്സയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചാണ്. കേട്ടുനോക്കാം.
1: സെക്കൻഡറി ഹൈപ്പർടെൻഷൻ, ഇത് സംശയിക്കുന്ന ചില സാഹചര്യങ്ങൾ ഇവയാണ്. ഒന്ന്, കഠിനമായ രക്തസമ്മർദ്ദം അഥവാ

സിസ്റ്റോളിക് ബി പി 180 കൂടുതൽ, ഡയസ്റ്റോളിക് ബി പി 110 അതിൽ കൂടുതലോ, 20 വയസ്സിന് മുൻപോ 50 വയസ്സിന് മുകളിലോ ആരംഭിക്കുമ്പോൾ. 2. ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥ എന്നുവെച്ചാൽ മരുന്നുകൾ കൊടുത്തിട്ടും ബി പി കൺട്രോൾ ആകാത്ത അവസ്ഥ. 3. അവയവങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുന്നു. 4. കൂർക്കം വലി, പകൽ മയക്കം എന്നിവയുള്ള ആളുകൾ. 5. കിഡ്നി സംബന്ധമായുള്ള രോഗങ്ങൾ ഉള്ള ആളുകൾ, എക്സാമ്പിൾ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ്, റീനൽ ആർട്ടറി സ്റ്റിനോസിസ്. ചില എൻഡോക്രൈൻ അസുഖങ്ങൾ ഉള്ള ആളുകൾ, ഉദാഹരണത്തിന് കുഷിംഗ് സിൻഡ്രോം, ഫിയോക്രോമോസൈറ്റോമ, ഹൈപ്പർ ആൽഡോസ്റ്ററോണിസം. രക്തസമ്മർദ്ദത്തിന്റെ ചികിത്സയുടെ പ്രാഥമിക ലക്ഷ്യം രോഗം കൊണ്ട് ഉണ്ടാകുന്ന സങ്കീർണതകൾ തടയുക എന്നതാണ്. ഇതിനുവേണ്ടി എല്ലാ രോഗികളും അവരുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുവാൻ തയ്യാറാവുകയും കൃത്യമായി മരുന്ന് കഴിക്കുകയും വേണം. ചികിത്സയ്ക്കായി രക്തസമ്മർദ്ദത്തിന്റെ തോത് അനുസരിച്ച് രോഗികളെ 3 തരംതിരിച്ചിരിക്കുന്നു. ഘട്ടം 1 ഓർ സ്റ്റേജ് 1 ഹൈപ്പർ ടെൻഷൻ, ജീവിതശൈലി പരിഷ്കരണത്തോടൊപ്പം 2-3 ആഴ്ചയ്ക്കുള്ളിൽ ആവർത്തിച്ചുള്ള ബി പി റെക്കോർഡിങ്ങും 1 ശേഷം മരുന്ന് കഴിക്കാനും ആരംഭിക്കണം. അതേസമയത്ത് സ്റ്റേജ് 2 ആൻഡ് സ്റ്റേജ് 3 ഹൈപ്പർ ടെൻഷൻ ഉള്ള രോഗികൾക്ക് എത്രയും വേഗം ചികിത്സ ആരംഭിക്കണം. ഇവരും ജീവിതശൈലി പരിഷ്കരണത്തോടൊപ്പമാണ് മരുന്നുകൾ കഴിക്കേണ്ടത്. ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തേണ്ട പരിഷ്കാരങ്ങൾ എന്തൊക്കെ? ശരീരഭാരം കുറയ്ക്കൽ. അമിതഭാരമുള്ള രോഗികൾ തൂക്കം കുറയ്ക്കുന്നത് വലിയൊരു മാറ്റത്തിന് കാരണമാകുന്നു. എക്സസൈസ്, ആഴ്ചയിൽ 3-4 തവണയെങ്കിലും, പറ്റുമെങ്കിൽ എല്ലാ ദിവസവും 30-45 മിനിറ്റ് വരെ നടക്കുകയോ അല്ലെങ്കിൽ നീന്തൽ തുടങ്ങിയ വ്യായാമങ്ങളിൽ ഏർപ്പെടണം. വലിയ ഭാരങ്ങൾ എടുത്തുപൊക്കിയുള്ള വ്യായാമങ്ങൾ ഒഴിവാക്കണം.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
3: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് ഓപ്ഷൻസ്,
2: നിരവധി ഫാമിലി കാർ ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
5: സിഎച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8-5.
6: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
5: സിഎച്ച് സെന്റർ, നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
7: എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7-15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
8: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
9: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
8: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
10: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 അധികം
11: നേടാം.
12: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യ ജാലകം.
13: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7-10.
12: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
14: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
15: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
14: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.

0: ഫലവൃക്ഷത്തോട്ടങ്ങളുടെ പുനരുദ്ധാരണത്തിന് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ നൽകിവരുന്ന ധനസഹായങ്ങളെക്കുറിച്ച് ആൽമ തിരുവനന്തപുരം ജില്ലാ പ്രൊജക്ട് ഡയറക്ടർ പി ഷക്കീല സംസാരിക്കുന്നത് കേൾക്കാം.
1: വിത്ത് മുതൽ വിപണി വരെ കർഷകനൊപ്പം എന്ന മഹത്തായ ലക്ഷ്യം നിറവേറ്റുന്നതിനായി സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ നടപ്പിലാക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് ഫലവൃക്ഷത്തോട്ടങ്ങളുടെ പുനരുദ്ധാരണം. നിലവിലുള്ള ഫലവൃക്ഷങ്ങളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. പ്രായാധിക്യം മൂലമോ കീടരോഗ ആക്രമണം മൂലമോ ഉൽപാദനക്ഷമത കുറഞ്ഞുപോയിട്ടുള്ളതോ തീരെയില്ലാത്തതോ ആയ ഫലവൃക്ഷങ്ങൾ വെട്ടിമാറ്റുന്ന ഒരു പദ്ധതിയാണ് ഇത്. ഇത്തരത്തിൽ ഫലവൃക്ഷങ്ങൾ വെട്ടിമാറ്റുന്ന സ്ഥലത്തിന്റെ വിസ്തീർണത്തിന് ആനുപാതികമായിട്ടാണ് ധനസഹായം നൽകി വരുന്നത്. ഹെക്ടർ ഒന്നിന് 10,000 രൂപ എന്ന തോതിലാണ് ചെലവ് കണക്കാക്കുന്നത്. അതിന്റെ 40% ആണ് ധനസഹായമായി നൽകുന്നത്. ഒരു ഗുണഭോക്താവിന് പരമാവധി

0: പകുതി 2 ഹെക്ടർ വരെയാണ് ധനസഹായം അനുവദിക്കുന്നത്. അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പരിപാലന രീതിയാണ് ടോപ്പ് വർക്കിംഗ്. ഇതിനായി ഫലവൃക്ഷങ്ങളുടെ മുകൾ ഭാഗം മുറിച്ചു മാറ്റിയ ശേഷം അതിൽ നിന്നും വളർന്നുവരുന്ന ശിഖരങ്ങളിൽ ഗ്രാഫ്റ്റിംഗോ ബഡ്ഡിംഗോ ചെയ്തു വരുന്നു. ഇത്തരത്തിൽ വളർത്തിയെടുക്കുന്ന ഗ്രാഫ്റ്റുകൾക്കും ബഡ്ഡുകൾക്കും പുതുതായി നട്ടുപിടിപ്പിക്കുന്ന ഗ്രാഫ്റ്റുകളുടെയും ബഡ് തൈകളുടെയും ഗുണം ലഭിക്കുന്നു. സാധാരണയായി മാവ് തോട്ടങ്ങളിലും ജാതി തോട്ടങ്ങളിലുമാണ് ടോപ്പ് വർക്കിംഗ് നമ്മുടെ പ്രദേശത്ത് ചെയ്തുവരുന്നത്. മാവ് തോട്ടങ്ങളിൽ ടോപ്പ് വർക്കിംഗ് ചെയ്യുന്നത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനാണെങ്കിൽ, ജാതി തോട്ടങ്ങളിൽ ടോപ്പ് വർക്കിംഗ് ചെയ്യുന്നത് ആൺമരങ്ങളിൽ കായ്ഫലം ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ്. ചെലവിന്റെ 40% സബ്സിഡി നൽകുന്ന ഈ ഘടകത്തിന്റെയും ഹെക്ടർ ഒന്നിനുള്ള ചെലവ് 10,000 രൂപ എന്ന തോതിലാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇവിടെയും ഒരു ഗുണഭോക്താവിന് പരമാവധി 2 ഹെക്ടറിനുള്ള ആനുകൂല്യമാണ് അനുവദനീയമായിട്ടുള്ളത്. ഇതുപോലെ 40% സബ്സിഡി നൽകിക്കൊണ്ട് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു ഘടകമാണ് സംയോജിത വളപ്രയോഗവും സസ്യസംരക്ഷണവും. നല്ല വിളവ് ലഭിക്കുവാൻ നല്ല രീതിയിലുള്ള വിളപരിപാലനം അത്യാവശ്യമാണ്. വിളകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുക മാത്രമല്ല, ഗുണമേന്മയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ സംയോജിത വളപ്രയോഗത്തിനും സസ്യസംരക്ഷണത്തിനും പ്രോത്സാഹനം നൽകി വരുന്നത്. വിസ്തീർണത്തിന്റെ ആനുപാതത്തിലാണ് ഇവിടെയും സബ്സിഡി നൽകുന്നത്. ഹെക്ടറൊന്നിന് 40,000 രൂപയാണ് ചെലവ് കണക്കാക്കിയിട്ടുള്ളത്. ഒരു ഗുണഭോക്താവിന് പരമാവധി 2 ഹെക്ടർ വരെയേ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. പദ്ധതിയുടെ ഗുണഭോക്താക്കളാവാൻ ആഗ്രഹിക്കുന്നവർ അതാതു പ്രദേശത്തെ കൃഷിഭവനുകൾ മുഖേനയാണ് അപേക്ഷ നൽകേണ്ടത്. കർഷകർ, കർഷക കൂട്ടായ്മകൾ, സ്വയം സഹായ കർഷക സംഘങ്ങൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതികളുടെ ഗുണഭോക്താക്കളാവാം. ഒരു ഗുണഭോക്താവ് ഒന്നിൽ കൂടുതൽ ഘടകങ്ങൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ ഓരോ ഘടകത്തിനും പ്രത്യേകം പ്രത്യേകമായി ധനസഹായം ലഭിക്കുന്നതാണ്.
1: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
2: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
1: വേണ്ടേന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: ആയിഷ ഗർഭിണിയാണോലേ?
4: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
3: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
5: ഹാ, അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
3: തന്നെയോ? അതേതായാലും നന്നായി.
5: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
3: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
6: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്. ആരോഗ്യ ജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
8: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
9: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
8: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
8: പ്രായോജകർ, ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
0: സമയം 4 മണി കഴിഞ്ഞ് 38 മിനിറ്റും 25 സെക്കൻഡുമായിട്ടുണ്ട്. 4 മണിപ്പൂക്കൾ തുടരുന്നു. ആരോഗ്യത്തെക്കുറിച്ചുള്ള മറ്റൊരു സെഗ്മെന്റാണ്. പ്രസവാനന്തരം ശാരീരികമായ ആരോഗ്യം മാത്രമല്ല, മാനസികമായ ആരോഗ്യം കൂടി മെച്ചപ്പെടുത്തുക എന്നത് പ്രധാനമാണ്. പ്രസവാനന്തര മാനസികാരോഗ്യത്തെക്കുറിച്ച് ആയുർവേദ ഡോക്ടർ സജ്ന നവാസ് പറയുന്നത് കേൾക്കാം.
10: ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ലോകത്ത് ഓരോ 7 മുതൽ 10 വരെ അമ്മമാരിൽ ഒരാൾക്ക് പ്രസവാനന്തര വിഷാദം അനുഭവപ്പെടുന്നു. ഇന്ത്യയിലെ വിവിധ പഠനങ്ങൾ പ്രകാരം ഏകദേശം 15 മുതൽ 22% വരെ അമ്മമാർ ഈ പ്രശ്നം നേരിടുന്നുണ്ട്. എന്നാൽ സമയബന്ധിതമായ തിരിച്ചറിവും ചികിത്സയും ലഭിച്ചാൽ ഭൂരിഭാഗം അമ്മമാരും പൂർണമായും സുഖം പ്രാപിക്കാനാകും. ഇനി ആദ്യം പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം.

0: പ്രസവാനന്തര വിഷാദം എല്ലാ സാഹചര്യങ്ങളിലും പൂർണ്ണമായും തടയാൻ കഴിയണമെന്നില്ല. എന്നാൽ അതിന്റെ സാധ്യത കുറയ്ക്കാൻ ചില ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഗർഭകാലം മുതൽ തന്നെ അമ്മയുടെ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകണം. ഗർഭിണിയാകുമ്പോൾ തന്നെ അനാവശ്യമായ തർക്കങ്ങളിലോ സംസാരങ്ങളിലോ ഇടപെടാതിരിക്കുക. കുടുംബാംഗങ്ങളുടെയും ഭർത്താവിന്റെയും പിന്തുണ പുതിയ അമ്മയ്ക്ക് ആത്മവിശ്വാസവും മാനസിക സുരക്ഷിതത്വവും നൽകുന്നു. കുഞ്ഞിന്റെ പരിചരണത്തിൽ അമ്മയെ ഒറ്റപ്പെടുത്താതെ ഉത്തരവാദിത്തങ്ങൾ കുടുംബാംഗങ്ങളുമായി പങ്കുവയ്ക്കണം. അവളെ കുറ്റപ്പെടുത്തുകയോ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുകയോ അരുത്. ആവശ്യത്തിന് ഉറക്കവും വിശ്രമവും ഉറപ്പാക്കണം. ഉറക്കക്കുറവ് മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. പോഷകസമൃദ്ധമായ സമീകൃതാഹാരം ആവശ്യത്തിന് വെള്ളം കുടിക്കൽ ശാരീരിക ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ലഘുവായ വ്യായാമം, നടത്തം, യോഗ, പ്രാണായാമം, ധ്യാനം എന്നിവ ശീലമാക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും. ഗർഭകാലത്ത് വിഷാദമോ ഉത്കണ്ഠയോ ഉണ്ടായിരുന്നവർ പ്രസവശേഷവും ആരോഗ്യ പ്രവർത്തകരുടെ സ്ഥിരമായ നിരീക്ഷണത്തിൽ തുടരേണ്ടതാണ്. ഇനി ചികിത്സയെക്കുറിച്ച് നോക്കാം. പ്രസവാനന്തര വിഷാദം ഒരു സ്ത്രീയുടെ ബലഹീനതയല്ല, ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സ ആരംഭിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ലഘുവായ വിഷാദത്തിൽ കൗൺസിലിംഗ്, കുടുംബത്തിന്റെ പിന്തുണ പലപ്പോഴും മതിയാകാറുണ്ട്. ചികിത്സ ഓരോ വ്യക്തിയുടെയും വിഷാദ രോഗത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ച് മാറ്റം വരാം. എന്തൊക്കെയാണ് ചികിത്സാരീതികൾ എന്ന് നോക്കാം. CBT, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, അതായത് നെഗറ്റീവ് ചിന്താരീതികളെ മാറ്റിയെടുക്കാനും ഉത്കണ്ഠ കുറയ്ക്കാനും ആയിട്ടുള്ള ഒരു ടോക്ക് തെറാപ്പിയാണിത്. IPT, ഇന്റർപേഴ്സണൽ തെറാപ്പി, മറ്റുള്ളവരുമായി ബന്ധം മെച്ചപ്പെടുത്താനും പ്രശ്നങ്ങളെ നേരിടാനുമുള്ള ഒരു കൗൺസിലിംഗ് രീതിയാണ് IPT. ഇനി ഔഷധ ചികിത്സകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിഗൗരവമുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ മാനസികാരോഗ്യ വിദഗ്ധനെ സമീപിക്കാവുന്നതാണ്. മുലയൂട്ടുന്ന അമ്മമാരായതിനാൽ കുഞ്ഞിനെ ബാധിക്കാത്ത സുരക്ഷിതമായ മരുന്നുകളാണ് നൽകി വരാറുള്ളത്. പ്രിയ ശ്രോതാക്കളെ, പ്രസവാനന്തര കാലഘട്ടത്തിൽ മാനസികാരോഗ്യത്തിന് വലിയ പങ്കുണ്ട്. ശരിയായ ജീവിതശൈലി, സമയബന്ധിതമായ ചികിത്സ, ആവശ്യമായ വൈദ്യപരിചരണം, കുടുംബത്തിന്റെ പിന്തുണ എന്നിവയിലൂടെ അമ്മയ്ക്ക് പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. ഓരോ പുതിയ അമ്മയ്ക്കും കരുതലും പിന്തുണയും നൽകാം. ആരോഗ്യമുള്ള അമ്മയാണ് ആരോഗ്യമുള്ള കുഞ്ഞിന്റെയും സന്തുഷ്ട കുടുംബത്തിന്റെയും അടിത്തറ.
1: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
2: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
3: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
6: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
5: മത്തല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
7: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
8: 5-star BN ക്യാബ് സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
7: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
8: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
9: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.

0: എത്ര നല്ലതുകൾ ചെയ്താലും ചെറിയൊരു തെറ്റിന്റെ പേരിലാവും ചിലപ്പോൾ ചിലർ ഓർമ്മിക്കപ്പെടുക. അത്തരം പിഴവുകൾ കണ്ടെത്താനുള്ള വാസന മനുഷ്യരിൽ കൂടുതലാണ്. കെ നജാത്തുള്ള പറയുന്നത് കേട്ടുനോക്കാം.
1: അധ്യാപകൻ ക്ലാസ്സിലെത്തി. മുന്നറിയിപ്പില്ലാതെ കുട്ടികൾക്ക് ഒരു പരീക്ഷ നടത്തുകയാണ്. ഓരോരുത്തർക്കും ചോദ്യപേപ്പർ നൽകി. ചോദ്യപേപ്പറിൽ ചോദ്യങ്ങളൊന്നുമില്ല. ആ വെളുത്ത കടലാസിന്റെ മധ്യത്തിൽ ഒരു ചെറിയ കറുത്ത കുത്ത്, അത്രമാത്രം. ചോദ്യപേപ്പറിൽ കാണുന്നതിനെക്കുറിച്ച് എഴുതാനായിരുന്നു അധ്യാപകന്റെ നിർദ്ദേശം. കുട്ടികളെല്ലാം ആ കറുത്ത കുത്തിന്റെ വലിപ്പത്തെക്കുറിച്ചും അത് കടലാസിന്റെ ഏതു ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായി എഴുതി. ചിലർ കടലാസിന്റെ അരികുകളിൽ നിന്നുള്ള ദൂരം അളന്നെഴുതി. മറ്റു ചിലർ ബിന്ദുവിലേക്ക് വിവിധ രേഖകൾ വരച്ച് അവ തമ്മിലുള്ള കോണളവും എതിർക്കോണും പറഞ്ഞ് സിദ്ധാന്തങ്ങൾ ചമച്ചു. എന്നാൽ വിശാലമായി കിടക്കുന്ന ആ വെളുത്ത കടലാസിനെക്കുറിച്ച് ആരും തന്നെ ഒരു വരി പോലും എഴുതിയില്ല. ഒരാൾ എത്ര വലിയ നന്മകളുടെ ഉടമയാണെങ്കിലും സമൂഹത്തിന്റെ കണ്ണിൽ

എപ്പോഴും അയാളുടെ ചെറിയ തെറ്റുകളിലേക്കും പോരായ്മകളിലേക്കും മാത്രമേ പോകൂ. സമ്പൂർണതയുടെയും സംശുദ്ധിയുടെയും വെള്ളവസ്ത്രം വിരിക്കുമ്പോഴും എവിടെങ്കിലും തെറ്റിൻ്റെയോ കൈപ്പിഴയുടെയോ ഒരു ബിന്ദുവെങ്കിലും കാണും എന്ന പ്രതീക്ഷയിലായിരിക്കും ആൾക്കൂട്ടം. അവർക്കു വേണ്ടത് 1000 ശരികളല്ല, ഒരു പിശക്, ഒരേ ഒരു പിശക്, ഒരു പിശകിൻ്റെ അർദ്ധാംശം. അവരൻ്റെ വീഴ്ചയുടെ അടയാളങ്ങളുടെ വിശദീകരണവും ആഘോഷവുമാണ് പലരുടെയും ജീവിതം. ശരികളുടെ ലോകത്തു മാത്രം ജീവിക്കുമ്പോഴും ഒരൊറ്റ തെറ്റിനു വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാകും ചുറ്റിലും. ചിലർ ശ്വസിക്കുന്നത് തന്നെ അന്തരീക്ഷത്തിൽ ദുർഗന്ധമുണ്ടോ എന്നറിയാനാണെന്ന് കവി പറഞ്ഞില്ലേ? എന്തുകൊണ്ടാണ് പിഴവുകൾ മാത്രം പെട്ടെന്ന് കണ്ണിൽപ്പെടുന്നത്? അന്യന്റെ പോരായ്മകളെ അവരുടെ തിരിച്ചറിയൽ രേഖകളാക്കി ഉയർത്തിപ്പിടിച്ചു നടക്കുന്ന ദോഷൈക ദൃക്കുകളുടെ ഇടയിൽ വിശുദ്ധർക്ക് പോലും പിടിച്ചു നിൽക്കാനാവില്ല. ഒരു നിമിഷം നിൽക്കൂ. ആരാണ് നാം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന സമൂഹം? നമ്മളൊക്കെ തന്നെ. ആളുകൾ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ചൂണ്ടിക്കാണിക്കട്ടെ, നമുക്ക് തിരുത്താമല്ലോ. നമ്മളെന്തിനാണ് മറ്റുള്ളവരുടെ പോരായ്മകളുടെ പിറകെ പോകുന്നത്? അവരുടെ നന്മകളെ നമുക്ക് ആഘോഷമാക്കാമല്ലോ. മറ്റുള്ളവർക്ക് സംഭവിച്ച തെറ്റുകളുടെ തുടർ പ്രക്ഷേപണങ്ങൾക്കോ വ്യാഖ്യാനങ്ങൾക്കോ ആരെയും സൽസ്വഭാവികളാക്കാൻ കഴിയില്ല. ചൂണ്ടിക്കാണിച്ചതുകൊണ്ടോ അവരെ വിമർശിച്ചതുകൊണ്ടോ ആരും സ്വയം സൽസ്വഭാവികളുമാവില്ല. പകരം നന്മ കാണുന്നത് ഒരു ശീലമാക്കണം. ചെയ്യുന്ന ചെറിയ നല്ല കാര്യങ്ങളെപ്പോലും അംഗീകരിക്കണം, പ്രശംസിക്കണം. ചെയ്തു തീർത്ത സൽക്കർമ്മങ്ങളുടെ പ്രസിദ്ധി ആരിലും നന്മയുടെ തുടർചലനങ്ങൾ സൃഷ്ടിക്കും. അപരനെക്കുറിച്ച് നല്ലതുമാത്രം ചിന്തിക്കാനും സംസാരിക്കാനും തീരുമാനിച്ചാൽ സമൂഹത്തിലുണ്ടാകുന്ന ഊർജവും ഉന്മേഷവും വളരെ വലുതായിരിക്കും. നമ്മുടെ കണ്ണിന് കാഴ്ചശക്തിയുണ്ട്, കാഴ്ചശക്തി മാത്രമേയുള്ളൂ. കാണുന്നതെല്ലാം ശരിയാണോ തെറ്റാണോ എന്ന് വേർതിരിക്കാനുള്ള കഴിവ് കണ്ണിനില്ല. അത് നാം വളർന്നുവരുന്ന സാഹചര്യങ്ങളും പഠിക്കുന്ന പാഠങ്ങളും നൽകുന്ന തിരിച്ചറിവാണ്. ഈ ഭൂമിയിൽ ആരും സമ്പൂർണരല്ല. എല്ലാവർക്കും അവരുടേതായ പോരായ്മകൾ ഉണ്ടാകും എന്നത് ക്രിയാത്മക ചിന്തയാണ്. അതുണ്ടാകുമ്പോഴാണ് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കഴിയുക. നമ്മുടെ വീക്ഷണം ശുദ്ധമാകുന്നതും അപ്പോഴാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുമ്പോഴും നാം നമ്മുടെ സ്വന്തം ജീവിതത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. എത്ര നല്ല ഒരു പഴമാണെങ്കിലും ഒരു ചെറിയ പുഴുക്കുത്തു മതി അത് ഉപയോഗശൂന്യമാകാൻ. അതുപോലെ ഒരു ആയുസ് കൊണ്ട് നാം സമ്പാദിച്ചെടുത്ത സൽപ്പേരും യശസ്സും ഒരു നിമിഷത്തെ അശ്രദ്ധ മതിയാകും.

എ പി ജെ അബ്ദുൽ കലാമിന് ആദരമർപ്പിച്ചുകൊണ്ട് തുടങ്ങിയ നമ്മുടെ നാലുമണിപ്പൂക്കൾ അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓർമ്മിച്ചു.

ഉണ്ട് വിട പറയുന്നു. ഇത്രയും സമയം നിങ്ങളോടൊപ്പം ഉണ്ടായത് ഞാൻ ജയയാണ്. എല്ലാവർക്കും ശുഭസായാഹ്നം. ലെറ്റ് അസ് ഓൾവേസ് കീപ് ഇൻ ടച്ച്. ലവ് യു ഓൾ. ഇത് 102.7 മഞ്ചേരി FM.

0: FM പ്രധാന വാർത്തകൾ.
1: പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ന്യൂഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും അല്പസമയത്തിനകം പുനരാരംഭിക്കും. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. ലഹരി മാഫിയയെ പൂർണമായും ഉന്മൂലനം ചെയ്യുന്നതുവരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങൾ ഒരേ മനസ്സോടെ സ്വീകരിച്ച ഈ പദ്ധതി കേരളത്തെ സുരക്ഷിത സംസ്ഥാനമാക്കുമെന്നും അദ്ദേഹം കാസർകോട് മാധ്യമങ്ങളോട് പറഞ്ഞു. സമൂഹത്തിലേക്ക് ഖാദിയുടെ സന്ദേശം എത്തിക്കുന്നതിലൂടെ നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്ന് മന്ത്രി മോൻസ് ജോസഫ്. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഓണമേള 2026 കോട്ടയം ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കൊല്ലം KSRTC ബസ് ഡിപ്പോ പുനർനിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. KSRTC ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷം പ്ലാസ്റ്റിക് രഹിതവും പൂർണമായും പരിസ്ഥിതി സൌഹൃദവുമായി നടപ്പിലാക്കുമെന്ന് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ചെയർമാൻ വി മുരളീധരൻ MLA. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ നീന്തലിൽ ഒളിമ്പ്യൻ സജൻ പ്രകാശ് പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ളൈ ഫൈനൽ യോഗ്യത നേടി. ഹീറ്റ് 2 രണ്ടാമതായാണ് ഇന്ത്യൻ താരം ഫിനിഷ് ചെയ്തത്.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന വണ്ടികളുടെ സമയക്രമം പറയാം. ട്രെയിൻ നമ്പർ 1 6 6 0 8 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19 02 1 9 7 കോയമ്പത്തൂർ ജബൽപൂർ സൂപ്പർഫാസ്റ്റ് സ്പെഷ്യൽ ട്രെയിൻ 5:43 5:66 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:12 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5:66 0 8 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:09 5:66 1 1 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
1: നമസ്കാരം. മഞ്ചേരി കോഴിക്കോട് സർവോദയ സംഘത്തിന് കീഴിൽ മഞ്ചേരി കച്ചേരിപ്പടിയിൽ പ്രവർത്തിക്കുന്ന ഖാദി ഗ്രാമോദ്യോഗ് ഭവനിൽ ഓണം ഖാദിമേളയുടെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം എം റഹ്മത്തുള്ള MLA ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി സാഹിത്യവേദി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. ആദ്യ വിൽപ്പന മഞ്ചേരി മുനിസിപ്പൽ കൌൺസിലർ ഷംലിക് കുരുക്കൾ MLAയിൽ നിന്നും ഏറ്റുവാങ്ങി. കോഴിക്കോട് സർവോദയ സംഘം പ്രസിഡന്റ് KK മുരളീധരൻ ആമുഖ പ്രഭാഷണം നടത്തി.
2: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 48 സെക്കൻഡും. ഇനി 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ.
1: ആകാശവാണി, നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇപ്പോൾ കേൾക്കാം
2: അക്ഷരശ്ലോകം. അവതരിപ്പിക്കുന്നത് സാരസ്വതം കലാസാഹിത്യവേദി, തിരുവനന്തപുരം. പങ്കെടുക്കുന്നവർ ടി ശാന്തകുമാരി, മൈലച്ചൽ സജീവ്, പ്രഭാഭാരതി, സുരേഷ് കുമാർ മുണ്ടനാട്.
3: പുൽത്തിങ്കൾ കല പൊട്ടു

0: ഉണ്ടതിനു നിൻ പാദങ്ങൾ താൻ ഔഷധം.
1: പൂവായി മുറ്റത്തു പുഞ്ചക്കതിരണി വയലായി, മേലെ മാനത്തു നൽപൂങ്കാവായി, സ്വപ്നാടകർക്കോ കരളിലറിവിനായി, കേഴുവോർക്കഗ്നിയായും. ഭാവാവിഷ്കാരമേവം പലതു പടുതയോടാചരിക്കുന്ന മട്ടൻ നാവിൽ നിത്യാക്ഷരത്തിൻ വടിവിലമരണം കൈരളി കാവ്യമാതേ.
2: ഭക്തർക്കിഷ്ടം കൊടുക്കും ഭുവനജനനി നിൻ ചെഞ്ചൊടിക്കും, ചൊടിക്കും ദൈത്യന്മാരെ പൊടിക്കും. വിരുദിനും ഇരുളിൻ പേർ മുടിക്കും, മുടിക്കും അത്താടിക്കും, തടിക്കും രുചിയുടെ ലഹരിക്കൂത്തടിക്കും, തടിക്കും നിത്യം കൂപ്പാമടിക്കും.

0: ല്ലോ
1: കോടക്കാർ ഇടതൂർന്നതാണു ഗഗനം, രാധേ തമാലാപ്തമിക്കാടൊട്ടുക്കിരുളാർന്നതാണു നിശയ.

0: പൂർണമിഞ്ഞഹോ വന്നുപോം പിഴയുമർത്ഥശങ്കയാൽ.
1: ഇത്ര ധന്യത തികഞ്ഞു കാൺമതില്ലത്ര നൂനമൊരു സാർവഭൗമനിൽ.

0: കടൽ കക്കര കാണുമ്പോൾ ചിറകറ്റു വീണ കവി ഞാൻ രാമാഗമം കാക്കുവോൻ.
1: ഞാനോ മാനിനി മാർക്ക് മന്മഥനഹോ.

ഒടുങ്ങിയിടുവാൻ പാങ്ങുമില്ല. ഇമ്പൊയ്കൈക്കകത്തെ കൊടിയ മുതല കൂർമ്പല്ലിളക്കുന്നുമല്ല. തുമ്പിക്കൈയെത്തുവോളം തുടുമല.

കുളിരിളകുമിളം കാറ്റ് താനേ നിലച്ചു, മങ്ങിക്കാണുന്ന ലോകപ്രകൃതിയുടെ പകർപ്പെന്ന മട്ടന്ന് മൗനം തങ്ങിക്കൊണ്ട് അർദ്ധരാത്രിക്കൊരു പുരുഷൻ

വെറുതെ നടിച്ചു നില കൊണ്ടുതേ, കണ്ടവും ബെദ തിരിച്ചു നോക്കി അവൾ വൽക്കലാഞ്ചലമിലച്ചിലിൽ കൊണ്ടുടക്കുമൊരു മട്ടുകാട്ടി വിടുവിച്ചിടുന്ന

0: പല കൊതുകിനൂണായിട്ടുതാനിപ്പോഴും വായയ്ക്കും വയറിനുമുള്ള വഴിപാടായി തീർന്ന മജ്ജാതകം.
1: ചൂടായിൽ തുളസീദളം യമഭട

വിശേഷിച്ചതിനകമൊരലങ്കാരമുണ്ടായി വരേണം, പേർത്തും ചിന്തിക്കിലർത്ഥം നിരു

കുറിയും അഴകേഴും മാലയും മാറിടത്തിൽ തോളിൽ ചേർത്തുള്ളൊരോടക്കുഴലും അണികരെ കാലിമേക്കുന്ന കോലും ഗോപാലവേഷം കലരും

0: പൂർണ്ണൻ കളതര കമല കണ്ണനൻ കണ്ണിലാമോ.
1: കാതിൽ കത്തുന്ന കാന്തി പ്രചുരിമതിരളും തോടയോ മോടിയാടി കോതിബന്ധിച്ചു കൂന്തൽ കുലമതിൽ വിലസം മാലതീ മാലതാനോ. പാതി തിങ്കൾ പ്രകാശം തടവുമളികമോ കാന്തിയേന്തുന്നതില്ലി പാതിവ്രത്യാഖ്യമാകും സുമഹിതമണിതാൻ ഭൂഷണം യോഷമാരിൽ.
2: പാണ്ഡിത്യം പാപമായി കവിതയിൽ നിയമം നോക്കുവോർ ഭ്രഷ്ടരായി. വേണ്ടാതായി വൃത്തശാസ്ത്രം പുതിയ കവിത പോയി കാടുക കാടു കേറി. പണ്ടേപ്പോൽ രൂപഭാവങ്ങളിൽ ഉചിത തരം.

0: ഉത്തരോത്തരഗുണത്യാഗപ്രബന്ധങ്ങളെ
1: മഞ്ഞായിടുന്ന മലതന്മകളെ കഴുത്തിൽ നഞ്ഞണ്ട മൂപ്പര മയക്കിയ കെട്ടിലമ്മേ ഇഞ്ഞാൻ നിന

0: ഭംഗം ആവിഷ്കരിച്ചു ചില ഭംഗികൾ മോഹനങ്ങൾ. ഭാവം പകർന്നു വദനം കവിൾ കാന്തിയാർന്നു പൂവേ അതിൽ പുതിയ പുഞ്ചിരി സഞ്ചരിച്ചു.
1: ഭക്തപ്രിയൻ ഗണപതിക്കു മഹാജനങ്ങൾ ഭുക്തിക്കു വേണ്ട വിഭവങ്ങൾ നിവേദ്യമായി. ശക്തിക്കു ചേർന്ന പടി നൽകി വിപത്തിൽ നിന്നും മുക്തിപ്പെടുന്നൊരു

നിരയഭയം ഭക്തിപൂർവം കുബേരൻ കുമ്പിട്ടൂ നിന്നു പൈമ്പാലടപഴമവിലും വച്ചു സേവിച്ചു നിൽക്കേ മുമ്പിൽ ഗന്ധർവയക്ഷ പ്രഭൃതികൾ.

ടന്റെ മിന്നൽ ചിതറും കൈവാളിളക്കത്തിലും മാനഞ്ചും മിഴിതൻ മനോരമണനിൽ ചായുന്ന കൺകോണിലും സാനന്ദം കളിയാടിടുന്ന ശിശുവിൻ

സൂനുവാണ് സുമനസ്സാകുന്നൊരക്കാലനെന്നാര്യന്മാരതി ദീർഘദർശികൾ പറഞ്ഞിട്ടുണ്ട് അതിസ്പഷ്ടമായി. കാര്യം നേരത് രാത്രിയും പകലുമുണ്ടാകുന്നതോർക്കുമ്പോഴ സൂര്യൻ

0: മാതസ്തേ മരണസമയേ താരകമഹം അകാലേ സംപ്രാപ്തേ മൈ കുരുദയാം മാതുരതുലാം.
1: നടക്കാം നിന്നാലോ നിയതമതിരിപ്പാകും, ഉടനെ കിടക്കാനാശിക്കാം കരുതുകതിൽ നിന്നേൽക്ക വിഷമം. ഒടുക്കം കാറ്റും പേമഴയും ഒരുമിച്ചെത്തുകിലുമിക്കുടക്കീഴിൽ തീർത്ഥാടനമിതു തുടർന്നാവു സഖിനം.
2: ഒളിച്ചേ

0: സ്വയം ഉഷശ്രീയായി സർവജ്ഞതയുടെ മഹാദേശിക ഭവാൻ ജ്വലിച്ചേ നിൽക്കുന്നുണ്ടെഴുതിരിവിളക്കായി പഴയൊരു തപക്ലിഷ്ടം ഭൂവിൽ ജനമന സഹസ്രങ്ങളിലുമേ
1: ജടക്കെട്ടാം കട്ടിക്കരിമുകിൽ നിരയ്ക്കുള്ളിരിഴയും തടിത്തമ്പും പാമ്പും ശശധര കലാലങ്കരണവും മുടിക്കും തീക്കണ്ണും സുരതടിനിയും മൂന്നുലകവും പിടിക്കും കാൽത്താരും കലരുമലരമ്പാരി ശരണം.

0: കടക്കരുത് സത്യമോതുക ഗമിച്ചു കൊള്ളുക ധ നിർഭയം.
1: ഏറെ വായന എഴുത്തുകാരനു വിപത്തു തന്നെ പരകീയമാം ആശയ

0: അടിക്ക തന്നെ വിഷമം സഖീ.
1: ലാവണ്യം കൊണ്ടിണങ്ങും പുതുമ, കവിത കൊണ്ടുള്ള സത്കീർത്തി, വിദ്വത്ഭാവം കൊണ്ടുള്ള മാന്യസ്ഥിതി,

0: ിൽ തട്ടിമുട്ടി ജീവത്താം ആദിമൂല പ്രകൃതിയിലൊടുവിൽ ചെന്നു ചേരുന്നുവല്ലോ.
1: ഇന്നത്തെ പുതുകാവ്യശൈലി വശമായിട്ടില്ല ഞാനിപ്പോഴും മുന്നേ പോലെ കുതിച്ചിടുന്ന തപഹാസത്തിൻ കളിപ്പന്തലായി എന്നെ കൊണ്ട് അപമാനമുൾ പ്രിയമെഴും.

0: എന്തായേ വഞ്ചി, മറ്റുള്ളവ വരുകിൽ വരും പോകുവിൽ പോകും. ഈ നിൻ സന്താനങ്ങൾക്കു സാരസ്വത കൃണയരുളും സന്തതാന്ത പ്രമോദം.
1: ഏതായാലും കൃതന്തൻ നിജ കഠിനകരം നിങ്കൽ വച്ചു തുഷാര ശ്രീതാവും മഞ്ജുമന്ദസ്മിതമിളകുമിളം ചുണ്ടനങ്ങാതെയായി വീതായാസം വിലോലായതമിഴിയിലെഴും കാന്തിമങ്ങീ കടുക്കും വാദാവേശാൽ പ്രപഞ്ചത്തിരയടിയിലകപ്പെട്ടു നീ.

0: കരവാളുവിറ്റൊരു മണിപ്പൊൻവീണ വാങ്ങിച്ചു ഞാൻ. താളം രാഗലയ ശ്രുതിസ്വരം ഇവയ്ക്കല്ലാതെയൊന്നിന്നുമിന്ന് ഓളക്കുത്തുകൾ തീർക്കുവാൻ കഴിയുകയില്ല എൻ പ്രേമതീർത്ഥങ്ങളിൽ.
1: തുല്യം ചൊല്ലിക്കൊടുക്കുന്നിതു ഗുരു ജഡനും പ്രാജ്ഞനും വിദ്യയെത്താൻ ഇല്ലാതാക്കില്ലവനും ഗ്രഹണപടുതയെത്താൻ.

താരാട്ടി മുമ്പമ്പിയെന്ന ആനന്ദാശ്രുവിൽ മുക്കി മറ്റൊരു മഹാധന്യൻ കിളിക്കൊഞ്ചലാൽ ദീനത്വം കലരാതെ അന്യസരസൻ തുള്ളിച്ചു

അക്ഷര ശ്ലോകം സമാപിക്കുന്നു. അവതരിപ്പിച്ചത് സാരസ്വതം കലാസാഹിത്യവേദി, തിരുവനന്തപുരം. പങ്കെടുത്തവർ ടി ശാന്തകുമാരി, മൈലച്ചൽ സജീവ്, പ്രഭാഭാരതി, സുരേഷ് കുമാർ മുണ്ടനാട്.

അടുക്കളയിൽ നിന്നും കുളിമുറിയിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം ഇനി വെറുതെ ഒഴുക്കിക്കളയേണ്ട. സുജലം ഭാരത് ആപ്പ് നിർദ്ദേശിക്കുന്ന ശോഷണ കുഴികളും മറ്റ് ശാസ്ത്രീയ രീതികളും ഉപയോഗിച്ച് ഈ ജലം പുനരുപയോഗിക്കാവുന്ന രീതിയിൽ മണ്ണിലേക്ക് ഇറക്കാം. ഇത് ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താൻ സഹായിക്കുന്നു. നിങ്ങളുടെ വീട്ടിലും പരിസരത്തും ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കൂ. വിവരങ്ങൾ ആപ്പിൽ രേഖപ്പെടുത്തൂ.

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി യേശുദാസ് പാടിയത്. ചിത്രം

0: ചലച്ചിത്ര ഗാനം ഇനി 8 മണിക്ക് കേൾക്കാം.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
4: സാന്തോർ മൊറോയ് എഴുതിയ നോവൽ കനലുകൾ,
5: രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ.
6: ജലസംരക്ഷണം ഒരാളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, അതൊരു ജനകീയ മുന്നേറ്റമാണ്. സുജലം ഭാരത് ആപ്പ് വഴി നിങ്ങളുടെ ഗ്രാമത്തിലെ ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകൂ. തോടുകൾ വൃത്തിയാക്കൽ, കുളങ്ങൾ പുനരുദ്ധരിക്കൽ തുടങ്ങിയ കൂട്ടായ പ്രവർത്തനങ്ങൾ ആപ്പിൽ റിപ്പോർട്ട് ചെയ്യാം. മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗ്രാമങ്ങൾക്കും വ്യക്തികൾക്കും ദേശീയ തലത്തിൽ അംഗീകാരങ്ങൾ ലഭിക്കാനും ഇത് വഴിയൊരുക്കുന്നു. ഒത്തൊരുമിക്കാം ജലസമൃദ്ധിക്കായി.

ശ്രുത്വൈതൽ സ്തോത്രസാരമഗസ്ത്യസുഭാഷിതം തത്വാർത്ഥസമന്വിതം രാഘവൻ തിരുവടി ബാണചാപ.

0: രാമായണ പാരായണം 11-ാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ശ്രീ നവീൻ.
1: നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കുഞ്ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുരിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയുടെ 7 അധ്യായത്തിലേക്ക് സ്വാഗതം. ഓണത്തിന് കൂടുതൽ തിളക്കവും പ്രതീക്ഷയും ആരോഗ്യവും ഒത്തുചേരലും വരുമാനവുമൊക്കെ മുന്നിൽ കണ്ടാരംഭിച്ച പച്ചക്കറി കൃഷി വിളവെടുപ്പിന് സജ്ജമാകുകയാണ്. ഈ കൂട്ടായ കൃഷിയിൽ തങ്ങളുടെ കൃഷിയിടങ്ങളെ വളരെ ശ്രദ്ധാപൂർവം പരിചരിച്ച വീട്ടമ്മമാരെ സംബന്ധിച്ച് വിളകൾ കായ്ഫലത്തിലേക്ക് അടുക്കുകയാണ്. പൂവും കായും വന്നതിന്റെ സന്തോഷത്തിലുമാണവർ. വാണിജ്യ കൃഷിക്കാരും ഏറെ സന്തോഷത്തിലാണ്. മഴയുടെ കാഠിന്യം അധികം ഏൽക്കാത്തത് വിളകളെ അപ്രതീക്ഷിത വിളവിലേക്ക് എത്തിക്കുമെന്ന പ്രതീക്ഷയിലുമാണ്. ഓണക്കാല പച്ചക്കറികളുടെ നടീൽ ആരംഭിച്ചതു മുതൽ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും വേണ്ട പരിചരണം നൽകുകയും ചെയ്തതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ എല്ലാ കൃഷിയിടങ്ങളും വിളവിലേക്ക് എത്തി നിൽക്കുന്നത്. വിളവെടുക്കുന്നതിന് തൊട്ടു മുൻപ് വരെയും നല്ല നിരീക്ഷണത്തിനൊപ്പം കീടനിയന്ത്രണ മാർഗങ്ങളും ചെയ്യേണ്ടതുണ്ട്. ഇതേക്കുറിച്ചാണ് ഇന്ന് 7 അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. വിളവെടുപ്പിന് പാകമാകുന്ന പച്ചക്കറി വിളകളിലെ കീടനിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ എൻഡമോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നിത്യ പി ആർ.
3: ഓണത്തിനായിട്ട് കർഷകർ പല വിളകളിപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിളകൾ പൂക്കാനും കായ്ക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പം കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് വിളവിന് സാരമായി ബാധിക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് കീടങ്ങളുടെ ആക്രമണമാണ്. അപ്പോൾ പച്ചക്കറികളിൽ പലതരത്തിലുള്ള കീടങ്ങളുടെ ആക്രമണം ഉണ്ടാവാറുണ്ട്. നീരൂറ്റി കിടിക്കുന്ന പ്രാണികൾ ഉണ്ടാവാറുണ്ട്. പിന്നെ കായതുരപ്പൻ, മണ്ടരി, ഇല ചുരുട്ടിപ്പുഴു, അങ്ങനെ പലവിധ കീടങ്ങളുടെ ആക്രമണം നമ്മൾക്ക് വിളകളിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കൂടുതലായി ഓണത്തിന് കർഷകർ കൃഷി ചെയ്യുന്നത് വെണ്ട, പയർ, വെള്ളരി വർഗത്തിൽപ്പെടുന്ന പാവല് അങ്ങനെയുള്ള വിളകളായിരിക്കും. അപ്പോൾ ഈ വിളകളിലെല്ലാം തന്നെയും കായതുരപ്പന്മാർ, ഇല ചുരുട്ടിപ്പുഴു, വണ്ടുകളുടെ ആക്രമണം, നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളായിട്ടുള്ള മുഞ്ഞ, വെള്ളീച്ച, ഇലപ്പീൻ തുടങ്ങിയ കീടങ്ങൾ വരാറുണ്ട്. അപ്പം ശരിക്കും നമ്മളിപ്പോൾ പൂത്ത് നിൽക്കുന്ന വിളകളാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കതിൽ ഇടവിട്ട് നമുക്ക് ഒന്നിരാടം മഴ രാത്രിയിലൊക്കെ പെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഉഷ്ണമുള്ള കാലാവസ്ഥയാണ് നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ കാലാവസ്ഥയിൽ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുടെ ആക്രമണം വളരെ രൂക്ഷമായി കണ്ടുവരുന്നുണ്ട്. പയറിലാണെങ്കിൽ മുഞ്ഞ വരുന്ന സമയത്ത് നമ്മളുടെ പൂത്ത് നിൽക്കുന്ന ആ ഒരു ശിഖരത്തിൽ അല്ലെങ്കിൽ ആ വള്ളികളിൽ ചെറുതായിട്ട് കായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കായ്കളിൽ എല്ലാം കറുത്ത കളറിലെ ഒരു ചെറിയ പ്രാണി പറ്റിപ്പിടിച്ചിരുന്ന് നീരൂറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റും എന്ന് പറയുന്നത് അവിടെ ഒരു ചെറിയ കുരുടുപ്പ് പോലെ കാണും. അതുപോലെ ഈ നീരൂറ്റി കുടിക്കുന്നതിൻ്റെ ഫലമായിട്ട് പൂത്ത് നിൽക്കുന്ന വള്ളികളിൽ നിന്ന് പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണും. പയറാണെന്നുണ്ടെങ്കിൽ പയർ വലുതാകുന്നതനുസരിച്ച് അതിൻ്റെ സൈസിലെ വ്യത്യാസം വരികയും നമ്മൾക്ക് വിളവ് കുറയുന്നതുമായിട്ടാണ് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഈ മുഞ്ഞ വരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഒരു കരിമ്പാട പോലെ, ഒരു കറുത്ത പാട പോലെയും കാണപ്പെടുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ഈ മുഞ്ഞ വരാതിരിക്കാൻ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ജൈവ കീട നിയന്ത്രണ മാർഗങ്ങളിലൂടെ നമ്മൾക്ക് മുഞ്ഞേനെ നിയന്ത്രിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സംയോജിത കീട നിയന്ത്രണ മാർഗങ്ങളുമുണ്ട്. അതായത് ജൈവ രീതികളുടെ കൂടെ തന്നെ നമ്മൾ കീടനാശിനികളുടെ ഉപയോഗവും കൂടെ ചെയ്ത് നല്ല രീതിയിൽ വിളവ് എടുക്കാന്നുള്ളതാണ് സംയോജിത കീട നിയന്ത്രണം വഴി ഉദ്ദേശിക്കുന്നത്. നീരൂറ്റി കുടിക്കുന്ന മറ്റ് കീടങ്ങളായിട്ടുള്ള വെള്ളീച്ച, മുളകിനകത്താണെങ്കിൽ ഇലയുടെ അടിഭാഗത്തൊക്കെ ഇങ്ങനെ വെള്ള പൂപ്പല് പോലെ കാണും. അപ്പൊ വിരലുകൊണ്ടൊക്കെ നമ്മളൊന്ന് തട്ടി നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു വെളുത്ത പ്രാണി പറന്നു പോകുന്നതായിട്ട് കാണാം. അതാണ് വെള്ളീച്ച. പയറിന്റെ ഇലകളുടെ അടിയിലും ഒക്കെ ഇത് കാണാറുണ്ട്. വഴുതനയുടെ ഇലയുടെ അടിയിലും നമ്മളിത് പറ്റിപ്പിടിച്ചിരിക്കുന്ന കാണാറുണ്ട്. അപ്പം ഇതും ഒരു നീരൂറ്റി കുടിക്കുന്ന കീടം തന്നെയാണ്. അപ്പം ഈ നീരൂറ്റി കുടിക്കുന്ന

പരത്തുന്ന കീടങ്ങളെ പൊതുവിൽ നമ്മൾക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നത് വെച്ചാൽ, നമ്മൾക്ക് വേപ്പ് അധിഷ്ഠിത കീടനാശിനികളുണ്ട്. അപ്പൊ പലർക്കും വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതത്തെ ഒക്കെ പരിചയമുണ്ടാവും. അപ്പൊ 2% വീര്യത്തിലുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിക്കുന്നത് വഴി നമുക്ക് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ ഒരു പരിധിവരെ നമ്മുടെ വിളകളിൽ നിന്ന് അകറ്റി നിർത്താൻ സാധിക്കും. അപ്പൊ വേപ്പ് എന്ന് പറയുന്നത് ഒരു വികർഷണം ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ് വേപ്പിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വേപ്പ് അധിഷ്ഠിത കീടനാശിനികൾ തളിക്കുമ്പോൾ ഒരു വട്ടം സ്പ്രേ ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ തളിച്ചത് കൊണ്ടോ നമ്മുടെ വിളയെ മൊത്തത്തിൽ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ ആവശ്യാനുസരണം 10 ദിവസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കലോ നമ്മൾ ഇത് പിന്നെയും പ്രയോഗിക്കേണ്ട ഒരു രീതിയുണ്ട്. ഇപ്പം 2% വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം എന്ന് പറയുമ്പോൾ അത് വീട്ടാവശ്യത്തിന് കൃഷി ചെയ്യുന്നവർക്കും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അത്യാവശ്യം വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർക്കും ഇത് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പൊ 2% വീര്യം എന്ന് പറയുമ്പോൾ 20 മില്ലി വേപ്പെണ്ണയും 20 ഗ്രാം വെളുത്തുള്ളിയും ആണ് ആവശ്യം. അതിൽ 5 ഗ്രാം ബാർ സോപ്പും കൂടി വേണം. അപ്പൊ ആദ്യം നമ്മൾ 50 മില്ലി ചെറിയ ചൂടുവെള്ളത്തിൽ സോപ്പ് ചീകിയിട്ട് നന്നായിട്ട് പതപ്പിച്ചതിന് ശേഷം നമ്മൾ 20 മില്ലി വേപ്പെണ്ണ തുള്ളി തുള്ളികളായിട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം 20 ഗ്രാം വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചരച്ച് അതിന്റെ നീരെടുത്തതിന് ശേഷം നമ്മൾ ബാക്കി 90 മില്ലി വെള്ളം കൂടെ ചേർത്ത് 1 ലിറ്ററിലാക്കിയിട്ടാണ് നമ്മൾ ഇത് സ്പ്രേ ചെയ്യേണ്ടത്. അത് ഒരു രീതിയാണ്. പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഈ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള കർഷകരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേപ്പ് അധിഷ്ഠിത കീടനാശിനികളായിട്ട് നമുക്ക് ലഭ്യമാണ്. അങ്ങനെ വേപ്പ് അധിഷ്ഠിത കീടനാശിനികളാണ് വാങ്ങിക്കുന്നതെങ്കിൽ 3 മുതൽ 4 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള തോതിൽ കലക്കി തളിച്ചു കൊടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ആവശ്യാനുസരണം 10 ദിവസത്തിലൊരിക്കലോ 2 ആഴ്ചയിലൊരിക്കലോ വീണ്ടും ഈ ലായനി തളിച്ചു കൊടുക്കേണ്ടതാണ്. പിന്നീട് നമുക്ക് ജൈവ രീതിയിൽ കീട നിയന്ത്രണം, അതായത് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത് ഒരു മിത്ര കുമ്മൾ ഉപയോഗിച്ചാണ്. ലെക്കാനിസീലിയം ലെക്കാനി എന്ന് പറയുന്ന മിത്ര കുമ്മളാണ് നമ്മൾക്ക് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്കെതിരെ ഫലപ്രദം. ഈ മിത്ര കുമ്മള് 20 ഗ്രാം, അതായത് അത് ഖരരൂപത്തിൽ ടാൽക്ക് രൂപത്തിലാണ് നമ്മൾക്ക് ലഭ്യമാകുന്നതെങ്കിൽ 20 ഗ്രാം ടാൽക്ക് എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ആ ലായനിയാണ് ആ തെളി നമ്മൾ തളിച്ചു കൊടുക്കാവുന്നതാണ്. ഇതും 2 ആഴ്ചയിലൊരിക്കൽ ആവശ്യാനുസരണം വീണ്ടും തളിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് 2 രീതിയിലും ജൈവ കീട നിയന്ത്രണ മാർഗങ്ങൾ വളരെ ഫലപ്രദമായി നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ മഞ്ഞക്കെണി ഉപയോഗിച്ചും ഇവയെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും. 1 ഏക്കറിന് 4 എണ്ണം എന്നുള്ള തോതിലാണ് മഞ്ഞക്കെണി ഉപയോഗിക്കേണ്ടത്. അതുവഴി അത് അവരുടെ എണ്ണം പെരുകുന്നത് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ നമ്മൾക്ക് സാധിക്കും. വെള്ളരിവർഗ വിളകളിൽ പ്രധാന കീടം എന്ന് പറയുന്നത് കായീച്ചയാണ്. അപ്പം കായീച്ച ചെറിയ കായകളിൽ മുട്ടയിടുന്നു. ആ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കള് കായ കാർന്ന് തിന്ന് നശിപ്പിച്ച് ചീഞ്ഞ പോലെയാകുന്നു. അപ്പം കൂടുതലും ആൾക്കാർ ഇതൊരു രോഗം വന്ന് ചീഞ്ഞതാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. പക്ഷെ അതിൽ നിങ്ങൾക്ക് കാലുകളില്ലാത്ത ഒരു വെളുത്ത കളറുള്ള പുഴു ഈ ചീഞ്ഞ കായകൾക്കുള്ളിൽ കാണാൻ സാധിക്കും. നിയന്ത്രിക്കാൻ നമ്മൾ സംയോജിതമായ രീതിയിലുള്ള ഒരു നിയന്ത്രണമാണ് വേണ്ടത്. അതായത് ആദ്യം തന്നെ ചീഞ്ഞ കായകള് 1 അടി ആഴത്തിലെങ്കിലും കുഴിയെടുത്ത് നശിപ്പിച്ച് കളയണം. അതിനുശേഷം നില ഒരുക്കുന്ന സമയത്ത് നന്നായി കിളച്ചൊരുക്കി മണ്ണ് വെയിൽ കൊള്ളിക്കുന്നത് ഈ ഈച്ചയുടെ സമാധി ദശ മണ്ണിലുണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയാൻ സാധിക്കും. പിന്നീട് നമ്മൾക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ കായീച്ചേനെ നിയന്ത്രിക്കാൻ പറ്റുന്നത് ട്രാപ്പുകൾ ഉപയോഗിച്ചാണ്. ക്യൂലോർ എന്ന ട്രാപ്പാണ് നമ്മൾ വെള്ളരി വർഗ വിളകളിലെ കായ്ച്ചക്കെതിരെ ഉപയോഗിക്കുന്നത്. 15 സെന്റിന് 1 ട്രാപ്പ് എന്ന തോതിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ ട്രാപ്പിനകത്തുള്ള കട്ട നമുക്ക് 2.5 മുതൽ 3 മാസം വരെ ഉപയോഗിക്കാം. 3 മാസം കഴിയുമ്പോൾ ആ ബ്ലോക്ക് മാത്രം മാറ്റി ഉപയോഗിച്ചാൽ മതിയാകും. അതുപോലെ തന്നെ ചെടിയുടെ തടത്തില് ബിവേറിയ ബാസിയാന എന്ന് പറയുന്ന മിത്ര കുമിളിന്റെ ലായനി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനി തളിച്ചു കൊടുക്കുന്നതും ഈ കായീച്ചയുടെ പ്യൂപ്പ അല്ലെ സമാധി ദശ തടങ്ങളിലുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. പിന്നീട് കണ്ടുവരുന്ന കീടങ്ങളെന്ന് പറയുന്നത് കായതുരപ്പന്മാരാണ്. ഈ കായതുരപ്പന്മാര് ശരിക്കും കായുണ്ടാവുന്ന സമയത്ത് പുഴുക്കള് അകത്തേക്ക് കയറി കായ തുരന്ന് തിന്നുന്നതിന്റെ ഫലമായിട്ട് നമ്മൾക്ക് കായകളിൽ ചെറിയ സുഷിരങ്ങൾ കാണാൻ പറ്റും. ആ സുഷിരങ്ങളിലൂടെ ഈ പുഴുവിന്റെ ചലമൊക്കെ ഒലിച്ചു വരുന്നതും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ കായതുരപ്പന്മാര് തന്നെ പൂവും കാർന്ന് തിന്ന് നശിപ്പിക്കാറുണ്ട്. അപ്പൊ ഇവയൊക്കെ തന്നെ നേരിട്ട് തന്നെ നമ്മുടെ വിളവ് എന്താണോ അതിനെ നേരിട്ട് ആക്രമിക്കുന്ന കീടങ്ങളാണ്. അപ്പോൾ കായതുരപ്പന്മാരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥിരമായ തോട്ടത്തിൽ പോകുന്നത് വഴി നമുക്ക് ഈ ശലഭങ്ങൾ തോട്ടത്തിലുണ്ടോ എന്നറിയാൻ പറ്റും. അപ്പോൾ ശലഭങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം ഇവരവിടെ മുട്ടയിട്ട് കഴിഞ്ഞു എന്നുള്ളത്. അപ്പം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് വിളകളിലേക്ക് ഈ ശലഭങ്ങളുടെ ആക്രമണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്
നമ്മൾക്ക് 5% വീര്യത്തിലുള്ള വേപ്പ്

0: കുരു സത്ത് ലായനി അടിച്ചു കൊടുക്കാവുന്നതാണ്. 50 ഗ്രാം വേപ്പിൻ കുരു നന്നായി പൊടിച്ച് നേർത്ത തുണിയിൽ കിഴികെട്ടി ഒരു 12 മണിക്കൂർ മുക്കി വെക്കുക. 12 മണിക്കൂർ കഴിഞ്ഞ് അതിൽ നിന്ന് നന്നായി പിഴിഞ്ഞെടുത്ത് ആ ലായനിയുടെ കൂടെ ഒരു 9 ലിറ്റർ വെള്ളവും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ലായനി തയ്യാറാക്കുന്നത്. അപ്പൊ ഇതും ഒരു വേപ്പ് അധിഷ്ഠിത കീടനാശിനിയായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ശലഭങ്ങൾ വന്ന് മുട്ടയിടാതിരിക്കുന്നതിനും മുട്ടയിട്ട് പുഴു ഉണ്ടായാൽ തന്നെ ആ പുഴു അവിടെ നഷ്ടമുണ്ടാക്കുന്നതിനെതിരെയും ഈ 5% വേപ്പിൻ കുരു സത്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് മിത്രകുമിള് പറയുകയാണെന്നുണ്ടെങ്കിൽ, പുഴുക്കൾക്കെതിരെ നമ്മൾ പൊതുവിൽ പറയുന്ന മിത്രകുമിള് എന്ന് പറയുന്നത് ബിവേറിയ വാസ്യാന എന്ന് പറയുന്ന ഒരു മിത്രകുമിളാണ്. ഇതും നമ്മൾക്ക് ടാൽക്ക് രൂപത്തിലാണ് ലഭ്യമാകുന്നത്. എക്കോ ഷോപ്പ് വഴിയും കൃഷിഭവന്റെ ഔട്ട്ലെറ്റ്സ് വഴിയും കാർഷിക സർവകലാശാല ഔട്ട്ലെറ്റ്സ് വഴിയും എല്ലാം ഈ മിത്രകുമിള് ലഭ്യമാണ്. 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ആ ലായനിയാണ് തളിച്ചു കൊടുക്കേണ്ടത്. പിന്നീട് വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഈ ശലഭങ്ങൾക്കെതിരെയുള്ള ഫെറമോൺ കെണി ലഭ്യമാണ്. അങ്ങനെ ഫെറമോൺ കെണി കിട്ടാവുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ 1 ഹെക്ടറിന് 12 എണ്ണം എന്നുള്ള തോതിലാണ് ഇത് വെക്കേണ്ടത്. ഇപ്പം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് ഈ ഒരു കാലാവസ്ഥയിൽ, നമ്മുടെ പച്ചക്കറികൾക്ക് വളരെ രൂക്ഷമായ ആക്രമണം ഉണ്ടാക്കുന്ന ഒരു പ്രാണിയാണ് മണ്ടരികള്. അത് മുളകില് വരാറുണ്ട്. മുളകില് വരുന്ന സമയത്ത് ഇല കുരുടിച്ചിരിക്കും. അതുപോലെ തന്നെ മുളകിലെ ഇലകൾ ഇങ്ങനെ എലിവാല് പോലെ നീണ്ടിരിക്കുന്നത് പോലെയും കാണപ്പെടും. ഇതെല്ലാം മണ്ടരിയുടെ ആക്രമണം കൊണ്ടാണ് ഉണ്ടാവുന്നത്. അതുപോലെ പയറിലാണെന്നുണ്ടെങ്കിൽ ഇലയുടെ അടിഭാഗം, ഇലയുടെ പരപ്പിലും ചുവപ്പ് കളറിലെ പെയിൻ രൂപത്തിലുള്ള പ്രാണികളെ കാണാം. ഇതും മണ്ടരിയാണ്, ചുവന്ന മണ്ടരി എന്ന് പറയുന്ന മണ്ടരിയാണ്. അപ്പൊ ഇതിനെതിരെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2% വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നമ്മൾക്ക് ഇവയ്ക്കെതിരെ, മണ്ടരികൾക്കെതിരെയും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മിത്രകുമിളായിട്ടുള്ള ലെക്കാനീസിയിലും ലെക്കാനിയും ഇവയ്ക്കെതിരെ ഫലപ്രദമായി കാണുന്നുണ്ട്. 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള തോതിലാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ജൈവ കീട നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിച്ച് ഇതിനെ സ്ഥിരമായ മോണിറ്ററിങ്ങിലൂടെ, അതായത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തോട്ടം വിസിറ്റ് ചെയ്ത് ഈ കീടങ്ങളുടെ എണ്ണം ഉണ്ടോ എന്ന് പരിശോധിച്ചതിനു ശേഷം ആവശ്യാനുസരണം ജൈവ കീട നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ കീട നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, സ്ഥിരമായി തോട്ടം സന്ദർശിച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കുകയാണെങ്കിൽ ഓണത്തിന് കർഷകർക്ക് നല്ല രീതിയിലൊരു വിളവ് ലഭ്യമാകുന്നതാണ്. വിളവ് എന്നതിനേക്കാൾ ഉപരി സുരക്ഷിതമായ ഒരു വിളവ് നമ്മൾക്ക് എല്ലാവർക്കും ഉറപ്പാക്കാവുന്നതാണ്.
1: ശുഭപ്രതീക്ഷകളും ആത്മവിശ്വാസവും നൽകുന്ന ഈ ഓണക്കാല കൃഷിക്ക് കൂടുതൽ കരുത്ത് പകരാൻ നിത്യവും കൃഷിയിടം ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയും കീടനിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കുകയും വേണം. ഇതേക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ എൻഡമോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നിത്യ പി ആർ നടത്തിയ പ്രഭാഷണം ശ്രോതാക്കൾ ശ്രദ്ധിച്ചുവല്ലോ. അടുത്ത അധ്യായത്തിൽ കൂട്ടായ്മയിലൂടെ ഒരു പ്രദേശത്തെ സദ്യയൂട്ടാൻ തയ്യാറെടുക്കുന്ന വനിതാ കൂട്ടായ്മയുടെ കൃഷിവിശേഷങ്ങളുമായി എത്താം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുന്നു.
3: 2015 ഏപ്രിൽ 8 പ്രധാനമന്ത്രി ആരംഭിച്ച പ്രധാനമന്ത്രി മുദ്രാ യോജന

0: PMMY 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകി കോർപ്പറേറ്റ് ഇതര കാർഷികേതര ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങളെ ശാക്തീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 2024 ജൂലൈ 23 2024-25 കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി വായ്പാ പരിധി 20 ലക്ഷം രൂപയായി ഉയർത്തി. ഈ പുതിയ പരിധി 2024 ഒക്ടോബർ 24 പ്രാബല്യത്തിൽ വന്നു. ഈ പ്രഖ്യാപനത്തിൽ ഒരു പുതിയ വായ്പാ വിഭാഗമായ തരുൺ പ്ലസ് കൂടി അവതരിപ്പിച്ചു. തരുൺ വിഭാഗത്തിൽ വായ്പകൾ എടുത്ത് വിജയകരമായി തിരിച്ചടച്ചവർക്ക് 10 ലക്ഷം രൂപയ്ക്കും 20 ലക്ഷം രൂപയ്ക്കും ഇടയിൽ ഫണ്ടിംഗ് ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. കൂടാതെ മൈക്രോ യൂണിറ്റുകൾക്കുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ഈ വർദ്ധിപ്പിച്ച വായ്പകൾക്ക് ഗ്യാരണ്ടി കവറേജ് നൽകും. ഇത് ഇന്ത്യയിലെ ശക്തമായ സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. മുദ്ര, അതായത് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസിംഗ് ഏജൻസി ലിമിറ്റഡ്, സൂക്ഷ്മ യൂണിറ്റ് സംരംഭങ്ങളുടെ വികസനത്തിനും പൂർണ്ണ വായ്പയ്ക്കും വേണ്ടി പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ ഇന്ത്യൻ സർക്കാർ സ്ഥാപിച്ച ഒരു ധനകാര്യ സ്ഥാപനമാണ്. പ്രധാനമന്ത്രി മുദ്രാ യോജന സാമ്പത്തിക ഉൾപ്പെടുത്തലും പാർശ്വവൽക്കരിക്കപ്പെട്ടതും ഇതുവരെ സാമൂഹിക സാമ്പത്തികമായി അവഗണിക്കപ്പെട്ടതുമായ വിഭാഗങ്ങൾക്ക് പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്നു. മുദ്രാ വായ്പകൾ PMMY കീഴിലുള്ള വിവിധ വിഭാഗങ്ങൾ ഇനി പറയുന്നു. ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ തുടങ്ങിയ അംഗവായ്പാ സ്ഥാപനങ്ങൾ 20 ലക്ഷം രൂപ വരെയുള്ള ഈടില്ലാത്ത വായ്പകൾ നൽകുന്നു. ഉൽപാദനം, വ്യാപാരം, സേവന മേഖലകളിലെ വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്കും കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും വായ്പകൾ നൽകുന്നു. മുദ്രാ വായ്പകൾ ഇപ്പോൾ ശിശു, കിഷോർ, തരുൺ എന്നീ 4 വിഭാഗങ്ങളിലും പുതുതായി ചേർത്ത തരുൺ പ്ലസ് വിഭാഗത്തിലും നൽകും. ശിശു 50,000 രൂപ വരെ വായ്പകൾ നൽകുന്നു. കിഷോർ 50,000 രൂപയിൽ കൂടുതൽ 5 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ 5 ലക്ഷം രൂപയിൽ കൂടുതൽ 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ പ്ലസ് 10 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ വിവിധ വിഭാഗങ്ങളിൽ അനുവദിച്ചതും വിതരണം ചെയ്തതുമായ തുകകൾ ഇനി പറയുന്നു. വനിതകൾ ശിശു വിഭാഗത്തിൽ 1,08,472.51 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 1,370.49 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 13,454.27 കോടി രൂപയും വായ്പയെടുത്തു. ന്യൂനപക്ഷങ്ങൾ ശിശു വിഭാഗത്തിൽ 15,789.66 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 20,766.3 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 8,562.27 കോടി രൂപയും വായ്പയെടുത്തു. മുദ്രാ കാർഡ് ഒരു നൂതന ക്രെഡിറ്റ് ഉൽപ്പന്നമാണ്. അതിൽ വായ്പ എടുക്കുന്നയാൾക്ക് തടസ്സരഹിതവും വഴക്കമുള്ളതുമായ രീതിയിൽ ഉള്ള സേവനം ലഭിക്കും. ഇത് വായ്പ എടുക്കുന്നയാൾക്ക് ഒരു ഓവർഡ്രാഫ്റ്റ് സൗകര്യത്തിന്റെ രൂപത്തിൽ പ്രവർത്തന മൂലധന ക്രമീകരണം നൽകുന്നു. മുദ്രാ കാർഡിന് ഒരു റുപ്പേ ഡെബിറ്റ് കാർഡ് ആയതിനാൽ ATM അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റിൽ നിന്ന് പണം പിൻവലിക്കാനോ പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ ഉപയോഗിച്ച് വാങ്ങലുകൾ നടത്താനോ കഴിയും. മുദ്ര മിത്ര എന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യമായ ഒരു മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനാണ്. PMMY കീഴിൽ മുദ്രാ വായ്പ നേടുന്നതിന് ഒരു ബാങ്കറെ സമീപിക്കാൻ ഇത് വായ്പ തേടുന്നയാളെ സഹായിക്കും. ഈ ആപ്പിൽ സാമ്പിൾ വായ്പ, അപേക്ഷാ ഫോമുകൾ ഉൾപ്പെടെയുള്ള ഉപയോഗപ്രദമായ വായ്പയുമായി ബന്ധപ്പെട്ട മെറ്റീരിയലുകളും ഉപയോക്താക്കൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയും.
1: പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: സമയം 6 മണി കഴിഞ്ഞ് 4:56. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഗുഡ് ഈവനിംഗ്, ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റീഡ് ബൈ സൈറ മുജ്തബ.

ഒട്ടേറെ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് എത്താനുള്ള മാർഗമായ അങ്കമാലി സ്റ്റേഷന് അതിന്റേതായ പ്രാധാന്യമുണ്ടെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ വ്യക്തമാക്കി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ വർണ്ണാഭമായ പരിപാടികളാണ് ഒരുക്കിയിരുന്നത്. പദ്ധതിയിലൂടെ മുഖമിനുക്കിയ സംസ്ഥാനത്തെ 6 റെയിൽവേ സ്റ്റേഷനുകളിലൊന്നാണ് അങ്കമാലി. കുടുംബശ്രീ ജില്ലാ മിഷൻ മൃഗസംരക്ഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ജീവനം 2.0 ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിൽ ലൈഫ് സ്റ്റോക്ക് ക്ലസ്റ്റർ ക്ഷേമ ക്യാമ്പുകൾ പുരോഗമിക്കുന്നു. മൃഗസംരക്ഷണ മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, ഉൽപാദന ചെലവ് കുറയ്ക്കുക, കർഷകരുടെ വരുമാനവും ഉപജീവന സുരക്ഷയും ഉറപ്പാക്കുക, ലൈഫ് സ്റ്റോക്ക് ക്ലസ്റ്ററുകളെ ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. ഗ്രാമീണ CDSകളിൽ ബ്ലോക്ക് തലത്തിൽ തെരഞ്ഞെടുത്ത മികച്ച 2 ലൈഫ് സ്റ്റോക്ക് ക്ലസ്റ്ററുകളിലും നഗര CDSകളിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലത്തിലും കർഷകരെ പങ്കെടുപ്പിച്ചാണ് ക്യാമ്പുകൾ നടക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് നടന്നു. സമഗ്ര 2026 എന്ന പേരിൽ പള്ളുരുത്തി SN ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. MSME രജിസ്ട്രേഷനുള്ള വനിതാ സംരംഭകർക്കായി പ്രത്യേക പലിശരഹിത വായ്പാ പദ്ധതി, പ്രിയദർശിനി സ്വയം തൊഴിൽ വായ്പാ പദ്ധതി, സർവീസിൽ നിന്ന് വിരമിച്ചവർക്കും കുടുംബ പെൻഷൻ ലഭിക്കുന്നവർക്കുമായുള്ള സീനിയർ സെക്യൂർ വായ്പാ പദ്ധതി എന്നിവയുടെ പ്രഖ്യാപനവും 100 കോടിയിലധികം രൂപയുടെ വായ്പാ പദ്ധതിയുടെ ധനസഹായ വിതരണവും അദ്ദേഹം നിർവഹിച്ചു. സംസ്ഥാനത്തെ സ്ത്രീകളെയും പിന്നാക്ക വിഭാഗങ്ങളെയും സ്വയം പര്യാപ്തരാക്കുക എന്നതിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ വ്യക്തമാക്കി. മന്ത്രി KA തുളസി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മന്ത്രി VE അബ്ദുൾ ഗഫൂർ വിശിഷ്ട അതിഥിയായി. കൊച്ചി നഗരത്തിൽ ഹോട്ടലുകൾ, തട്ടുകടകൾ എന്നിവ കേന്ദ്രീകരിച്ച് വിവിധ ദിനങ്ങളിലായി സംയുക്ത പരിശോധന നടത്തി. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഫുഡ് സേഫ്റ്റി, കൊച്ചി നഗരസഭ ആരോഗ്യ വിഭാഗം, പോലീസ് എന്നീ വകുപ്പുകളുമായി സഹകരിച്ചാണ് പരിശോധനകൾ നടത്തിയത്. ന്യൂനതകൾ കണ്ടെത്തിയ വിവിധ ഭക്ഷണശാലകൾക്കെതിരെ കർശന നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. കുടിവെള്ള പരിശോധനാ റിപ്പോർട്ട് ലഭ്യമല്ലാത്ത കടകളിൽ നിന്ന് കുടിവെള്ള സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കുകയും ന്യൂനതകൾ കണ്ടെത്തിയ കടകൾക്ക് വൻതുക പിഴ ചുമത്തുകയും ചെയ്തു. ആഹാരപാനീയങ്ങൾ തയ്യാറാക്കുന്ന ും കൈകാര്യം ചെയ്യുന്നതുമായ എല്ലാ സ്ഥാപനങ്ങളും മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R ഷാഹിർ ഷാ വ്യക്തമാക്കി. നേവൽ ആർമമെന്റ് ഡിപ്പോ സേഫ്റ്റി സോൺ പരിധിയിലുള്ള ഭൂമിക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ തീരുമാനിച്ചു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അൻവർ സാദത്ത് MLA സാന്നിധ്യത്തിൽ NAD അധികൃതരെയും ഭൂ ഉടമകളെയും പങ്കെടുപ്പിച്ച് ജില്ലാ കളക്ടർ G പ്രിയങ്ക കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. കഴിഞ്ഞ 35 വർഷമായി സുരക്ഷാ കാരണങ്ങളാൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ഭൂ ഉടമകൾ നൽകിയ ഹർജിയിലാണ് നടപടി. KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ വിവിധ പ്രശ്നങ്ങൾ പഠിച്ച് സർക്കാരിന് ശുപാർശ സമർപ്പിക്കുന്നതിനായി രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ആദ്യ മേഖലായോഗം ചേർന്നു. പാലക്കാട്, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ സ്വകാര്യ ബസ് ഉടമകളുടെ വിവിധ അസോസിയേഷൻ പ്രതിനിധികൾ കാക്കനാട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ ആഹാര രീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസറായ ഡോക്ടർ അനിത മോഹൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593321. ആഹാര രീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ജലം അമൃതാണ്, അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയും. നമ്മുടെ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കാൻ ഇപ്പോൾ സുജലം ഭാരത ആപ്പ്. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും വിവരങ്ങൾ പങ്കുവയ്ക്കാനും ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമ്മെ സഹായിക്കുന്നു. ഒരു തുള്ളി പോലും പാഴാക്കാതെ സുരക്ഷിതമായ ഭാവി പടുത്തുയർത്താം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം, ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. 7:35 മായാമുദ്രകൾ, സാനന്തോർ മോറോ എഴുതിയ നോവൽ കനലുകൾ. 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ കേൾക്കാം സസ്യശാസ്ത്രത്തിന്റെ സവിശേഷ സാധ്യതകൾ, ഷൈനി പി സംസാരിക്കുന്നു. 9:30 ഗായത്രി സുരേഷിന്റെ സംഗീത കച്ചേരി, ശ്യാം കല്യാൺ വയലിൻ, രമേശ് ചന്ദ്രൻ മൃദംഗം.

നാളെ രാവിലെ 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി അവതരിപ്പിക്കുന്നു. 8:30 നോവൽ സഞ്ചാരം. ഒറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 92-ാം ഭാഗം. 10:15 രാഗാമൃതത്തിൽ കെ ഗിരിജാ വർമ്മ, കൃഷ്ണകുമാർ വർമ്മ എന്നിവർ പാടിയ കൃതികൾ കേൾക്കാം. 11:00 ഹരിതവാണി. കടുവ കാടിന്റെ കരുത്തും കാനന സൌന്ദര്യവും. ജൂലൈ 29 അന്താരാഷ്ട്ര കടുവ ദിനത്തോടനുബന്ധിച്ചുള്ള ചിത്രീകരണം. രചന ബാലശങ്കർ അമ്പലപ്പുഴ. 11:30 കൂട്ടുകാരിയിൽ സ്ത്രീകൾക്ക് ഉപകാരപ്രദമാകുന്ന ഡിജിറ്റൽ സേവനങ്ങൾ. ഡോക്ടർ ആതിര യു സംസാരിക്കുന്നു. തുടർന്ന് രുചിക്കൂട്ട്. ഇതേ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ.

0: നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ഡോക്ടർ അനീഷ് ടി എസ് സംസാരിക്കുന്നു. 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക് 3-ാം ഭാഗം. രചന എൻ കൃഷ്ണപിള്ള, റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ, ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. 4 മണിക്ക് നേർമൊഴിയിൽ നാറ്റ്പാക് ഡയറക്ടർ ഡോക്ടർ ആശാലതയുമായി നടത്തിയ അഭിമുഖം. 4:45 തുടിതാളം കലാനിലയം കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിച്ച കേളികൊട്ട്. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെപ്പറ്റിയുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സമയം 6 മണി കഴിഞ്ഞ് 19:56. ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഃ. സർവകാരേണ ലോക്സഭായാം സാർവജനിക പരീക്ഷാ അനുചിത സാധന നിവാരണ സംശോധന വിധേയകഃ ഉപസ്ഥാപിതഃ. പ്രതിപക്ഷീയാണാം ഭൃഷം കോലാഹലേന സംസദ സദനം അദ്യ സ്ഥഗിതം. അസ്മിൻ വിഷയേ ചർച്ചായാഃ സ്ഥഗനം രാഷ്ട്രായ അസമീചീനം സന്ദേശം പ്രസാരയിഷ്യതീതി കേന്ദ്രീയമന്ത്രി കിരൺ റിജിജുഃ ഉദഘോഷയത്. എം വി ഒമർഫി ഇതി വാണിജ്യപോത്തെ ജാതെ ആക്രമണ പ്രകരണെ ഏകസ്യ ഭാരതീയ നാഗരികസ്യ നിധനാത് പശ്ചാത് ഭാരതസർവകാരേണ യുക്രേന ദേശസ്യ രാജദൂതഃ ആഹൂതഃ. ഋതുവിഭാഗേന ഒഡീഷ ഛത്തീസ്ഗഡ് പശ്ചിമ

0: ഭവേയുഃ. സംസ്കൃത വാർത്തായാഃ സംസ്കരണമിദം ഇദാനീം ആകാശവാണിതഃ പ്രസാര്യതേ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂരഭാഷീയതന്ത്രാംശേ അപി സമുപലബ്ധോ ഭവിഷ്യതി. അദ്യ പൂർവരാഷ്ട്രപതേഃ പ്രസിദ്ധ വൈജ്ഞാനികസ്യ ഭാരതരത്ന വിഭൂഷിതസ്യ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമവര്യസ്യ പുണ്യതിഥിഃ വർത്തതേ. ലോകപ്രിയഃ മിസൈൽ മാൻ ഇതി നാമ്നാ പ്രഖ്യാതഃ ഡോക്ടർ കലാമവര്യഃ ദേശസ്യ അഗ്രഗണ്യേഷു ശിക്ഷകേഷു അന്യതമത്വേന സ്മര്യതേ. സഹ പ്രതിഷ്ഠിത നാഗരിക സമ്മാനൈഃ പദ്മഭൂഷണം പദ്മവിഭൂഷണം അഥ ച ദേശസ്യ സർവോത്കൃഷ്ടം നാഗരിക സമ്മാനം ഭാരതരത്നം ഇത്യാദിഭിഃ വിഭൂഷിതം. സഹ ഭാരതസ്യ രക്ഷാ സംശോധന ക്ഷേത്രെ അന്തരിക്ഷാനുസന്ധാന വികാസ കാര്യേഷു ച അത്യന്തം മഹത്വപൂർണാം ഭൂമികാം നിർവ്യൂഢവാൻ. ഭാരതീയ ഋതുവിജ്ഞാന വിഭാഗഃ പൂർവം അനുമിമിത്തെ യത് വംഗോപസാഗരെ ഗഭീര നിമ്നപീഡസ്യ സഞ്ജാതത്വാത് ശ്വഃ യാവത് ഒഡീഷ ഛത്തീസ്ഗഡ് ഗംഗാതടീയ പശ്ചിമവംഗ രാജ്യേഷു അതിവൃഷ്ടിഃ ഭവിത. വിഭാഗേനാനേന അദ്യ ഒഡീഷാരാജ്യേ ക്വചിത് അത്യന്ത വർഷണസ്യ സംഭാവനാമാലോച്യ രക്തവർണീയ സഞ്ചേതന പ്രസാരിത. എതതതിരിച്യ ഋതുസംസ്ഥാ ദില്ലി ചണ്ഡിഗഡ് ഹരിയാണ ഹിമാചലപ്രദേശ് പഞ്ചാബ് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് വിദർഭ ക്ഷേത്രേഷു അപ്പി ശ്വഃ യാവത് അതിവൃഷ്ടിം വേദയതി. ഇതോപി ച വിഭാഗഃ ധീവരാൻ ഉദ്ബോധയതി യത് തേ ബുധവാസരം യാവത് ഉത്തര പശ്ചിം വംഗോപസാഗരെ തഥാ ഒഡീഷ പശ്ചിം വംഗ ഉത്തര ആന്ധ്രപ്രദേശയോഃ തടീയ ക്ഷേത്രേഷു സമുദ്രം മാ വിവിശുഃ. അസം രാജ്യ ജലൌഘസ്ഥിതൌ പരിഷ്കാരോ ജാതഃ യതഃ അധികാംശേഷു പ്രഭാവിത ക്ഷേത്രേഷു ജലസ്തരഃ ന്യൂനീഭൂതഃ. സാമ്പ്രതം ശിവസാഗർ ഗോലാഘാട്ട് ജാർഹാട്ട് ചരായ്ദേവ ജനപദേഷു സ്ഥാപിതേഷു നവാധികശതം സാഹായ്യ ശിബിരേഷു സപ്തത്രിംശത് സഹസ്രാധികാഃ ജനാഃ ആശ്രയം ഗൃഹീതവന്തഃ. കേവലം ശിവസാഗര ജനപദ ഏവ ഷട്ഷ്ടിഃ സഹായതാ ശിബിരാണി സഞ്ചാലിതാനി യേഷു ത്രിംശത് സഹസ്രാധികാഃ ജനാഃ വർത്തമാനാഃ. പ്രാശാസനിക അഭികരണാനി ഏതേഷു ജനപദേഷു പ്രഭാവിതേഭ്യഃ ജനേഭ്യഃ സഹായ സാമഗ്രീണാം വിതരണം കുർവന്തി. ലക്ഷ്യഭേദ ക്രീഡായാം അദ്യ ചീനസ്യ ഹാങ്ജോ നഗരെ സമായോജിതായാം ISSF വിശ്വചഷക സ്പർദ്ധാമാലികായാം ഭാരതസ്യ ഈഷാ സിംഗഃ മഹിളാനാം പഞ്ചവിംശതി മീറ്റർ പിസ്റ്റൽ സ്പർദ്ധായാം സ്വർണപദകം വിജിതവതി. ഏകവിംശതി വർഷീയ ഈഷാ സിംഗഃ അന്തിമസ്പർദ്ധായാം ഉത്കൃഷ്ടം നൈപുണ്യം പ്രദർശ്യ ചത്വാരിംശത് ലക്ഷ്യവേദൈഃ സഹ സ്വർണപദകം ആത്മസാത് കൃതവതി. അപരത്ര പാരീസ് ഒളിമ്പിക് സ്പർദ്ധായാഃ പദകവിജേത്രി മനുഭാസ്കര പ്രതിസ്പർദ്ധായാം നിർണായകം ഷൂട്ട് ഓഫ് ജിത്വാ അഷ്ടാവിംശതി ലക്ഷ്യവേദൈഃ കാംസ്യപദകം അർജിതവതി. നവദില്യാം അദ്യ ദ്വാവിംശതിതമായാം രാഷ്ട്രമണ്ഡൽ ടേബിൾ ടെന്നിസ് പ്രതിസ്പർദ്ധായാഃ വിധിവത് ശുഭാരംഭോ ജാതഃ. സ്പർദ്ധായാഃ ഉദ്ഘാടന സമാരോഹം സംബോധയന്തി ദില്ല്യാഃ മുഖ്യമന്ത്രി രേഖാ ഗുപ്ത പ്രാവോചത് യദേഷാ രാഷ്ട്രമണ്ഡൽ ടേബിൾ ടെന്നിസ് പ്രതിയോഗിത സർവേഷാം കൃതേ പ്രേരണാസ്രോതഃ വർത്തതേ. ഇയം സഹഭാഗിദേശാനാം മധ്യേ പരസ്പര സംബന്ധാന് സുദൃഢീകർത്തും സഹായികാ ഭവിഷ്യതി ഇതി വാർത്താഃ.
1: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1800 420 2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറുണ്ട്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ .gov.in.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലഹരി മാഫിയയുടെ പൂർണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ നടപടിയുമായി സിവിൽ സപ്ലൈസ് വകുപ്പ്. പൂഴ്ത്തിവെപ്പ് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭയുടെ അന്തസ്സിന് അനുസരിച്ച് അംഗങ്ങൾ പെരുമാറണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന് ആരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റു ഹർജികളും പരിഗണിക്കും. സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഖരമാലിന്യ പരിപാലന ചട്ടങ്ങളുടെ മേഖലാതല ശില്പശാലകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പ് വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. സപ്ലൈകോയുടെ ഓണം ട്രേഡ് ഫെയറുകൾ അടുത്ത മാസം 8 ആരംഭിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. AAY റേഷൻ കാർഡ് ഉടമകൾക്കുള്ള 16 ഇനം ഉൽപ്പന്നങ്ങൾ അടങ്ങുന്ന സൌജന്യ ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് 1 ആരംഭിക്കും. വിപണിയിലെ പൂഴ്ത്തിവെപ്പ് തടയാൻ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ പരിശോധന ശക്തമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. കുറ്റിപ്പുറം ബസ് അപകടം ഏറെ ഗൌരവതരമാണെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
3: ഒരു സ്റ്റേജ് കാരിയർ ബസ് എന്നുള്ള നിലയ്ക്ക് അത് ഓവർ സ്പീഡ് പോയി എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കാണുന്നത്. കഴിഞ്ഞ കൊട്ടാരക്കര അപകടത്തിന് ശേഷം എന്ത് അപകടം ഉണ്ടായാലും അത് പോലീസ് കേസാവുന്നതിന് പുറമെ ഒരു 5-day എൻക്വയറി, അതിന് പോസ്റ്റ് ക്രാഷ് എൻക്വയറി എന്നാണ് പേരിട്ടിട്ടുള്ളത്. അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കർശനമായിട്ടുള്ള സ്പീഡ് നിയന്ത്രണം പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നടത്തണം. അതേപോലെ സ്റ്റേജ് കാരിയർക്കെല്ലാം സ്പീഡ് ഗവർണർ വേണം. അപ്പൊ സ്പീഡ് ഗവർണർ ഇല്ലാത്ത വണ്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ കർശനമായ നടപടികൾ എടുക്കും.
2: ലഹരി മാഫിയയുടെ പൂർണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങൾ ഒരേ മനസ്സോടെ സ്വീകരിച്ച ഈ പദ്ധതി കേരളത്തെ സുരക്ഷിത സംസ്ഥാനമാക്കുമെന്നും അദ്ദേഹം കാസർഗോഡ് മാധ്യമങ്ങളോട് പറഞ്ഞു. 8500 പേർ അറസ്റ്റിലായതായും 70 കോടി വിലമതിക്കുന്ന മയക്കുമരുന്ന് ഇതിനകം പിടികൂടിയിട്ടുണ്ടെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ ജില്ലാ കുടുംബശ്രീ ഓഫീസിൽ നടത്തിവന്ന കുത്തിയിരിപ്പ് സമരം ഒത്തുതീർന്നു. കൃഷിമന്ത്രി TC സിദ്ദിഖ് നേരിട്ടെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയാണ് ഒത്തുതീർപ്പിലെത്തിയത്. മൈക്രോ പ്ലാനിലെ അപാകത ഉടൻ പരിഹരിക്കുമെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ ദുരന്തബാധിതർക്കും 2 ലക്ഷം രൂപ വീതം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കുണ്ടറ സ്വദേശി സിയാദാണ് മരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ All India Radio News തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News

0: @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: തുടർച്ചയായ പഠനമാണ് ജീവിതമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരം ഹിന്ദി പ്രചാര സഭയിൽ ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകൻ വാസുദേവൻ പിള്ളയുടെ അർത്ഥകായ പ്രതിമ മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു. ഈ വർഷത്തെ ഓണം വാരാഘോഷം പ്ലാസ്റ്റിക് രഹിതമായി നടപ്പിലാക്കുമെന്ന് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ചെയർമാൻ വി മുരളീധരൻ MLA. തിരുവനന്തപുരം നഗരസഭയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഘോഷയാത്രയ്ക്കുള്ള ഫ്ലോട്ടുകളുടെ നിർമ്മാണത്തിന് പ്രകൃതി സൌഹൃദ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. ഹരിതചട്ടം പാലിച്ച് നിർമ്മിക്കുന്ന മികച്ച ഫ്ളോട്ടുകൾക്ക് സമ്മാന നിർണയത്തിൽ മുൻഗണന നൽകുന്നതിനോടൊപ്പം പ്രത്യേക ഹരിത ഫ്ളോട്ട് അവാർഡും സമ്മാനിക്കുമെന്നും ശ്രീ വി മുരളീധരൻ അറിയിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി BJP ചില മലയാള മാധ്യമങ്ങൾ നടത്തുന്ന വ്യാജ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. കേരളത്തിലെ ജനങ്ങൾ അടിസ്ഥാനരഹിതമായ വാർത്തകൾ തള്ളിക്കളയുമെന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടിയുടെ മീഡിയ ടീമുമായി വിവരങ്ങൾ സ്ഥിരീകരിക്കാതെയാണ് ഇവ നൽകിയതെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണത്തിന്റെ വിഴിഞ്ഞം കേന്ദ്രത്തിലുള്ള അക്വേറിയത്തിൽ പ്രദർശനത്തിനായി പുതിയ അതിഥി കൂടി. കന്യാകുമാരി കടലിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ എത്തിച്ചു നൽകിയ ഗിറ്റാർ ഫിഷ് ആണ് പുതിയ അതിഥി. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കൊലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: 2 ആഴ്ച മുൻപാണ് കന്യാകുമാരിയിൽ നിന്നും ഗിറ്റാർ ഫിഷിനെ വിഴിഞ്ഞത്തെത്തിച്ചത്. വിഴിഞ്ഞം സമുദ്ര ഗവേഷണ കേന്ദ്രത്തിന്റെ അക്വേറിയത്തിലെത്തിയ ഗിറ്റാർ ഫിഷിന് തിരണ്ടിയുടെ തലയും സ്രാവിന്റെ ഉടലിന് സമാനമായ രൂപവുമാണുള്ളത്. കാഴ്ചയിൽ ഗിറ്റാറിന്റെ രൂപമുള്ളതിനാലാണ് ശാസ്ത്രലോകം ഇതിന് ഗിറ്റാർ ഫിഷ് എന്ന് പേരിട്ടത്. തവിട്ട് കലർന്ന മഞ്ഞ നിറവും ശരീരത്തിൽ പൊട്ടുകൾ പോലുള്ള അടയാളവുമുള്ള മീനാണിത്. തരുണാസ്ഥികളാൽ നിർമ്മിതമായ ഇതിന്റെ ശരീരത്തിന് ചെറു സ്കെയിലിന്റെ വലുപ്പമാണുള്ളത്. ഗിറ്റാർ ഫിഷിന് കൂട്ടായി വെള്ള തിരണ്ടിക്കുഞ്ഞിനെയും അക്വേറിയത്തിൽ എത്തിച്ചിട്ടുണ്ട്.
1: അടുത്ത മാസം 2 നടക്കുന്ന സെറ്റ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് LBScenter.kerala.gov.in നിന്നും ഡൌൺലോഡ് ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. ഇത് തപാൽ മാർഗം ലഭിക്കുന്നതല്ല. കണ്ണൂർ ആറളം ഫാമിലെ കാട്ടാനകളെ തുരത്തുന്ന ഗജമുക്തി ദൌത്യം പുനരാരംഭിച്ചു. 4 ആനകളെയാണ് ഇന്ന് തുരത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: കൊട്ടിയൂർ റേഞ്ച് കീഴ്പള്ളി സെക്ഷൻ പരിധിയിലെ ആറളം പഞ്ചായത്ത്, ആറളം വില്ലേജ്, ആറളം ഫാം എന്നിവിടങ്ങളിൽ തമ്പടിച്ച കാട്ടാനകളെ ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറിയിൽ എത്തിക്കുന്ന ദൌത്യമാണ് ഇന്ന് നടത്തിയത്. രാവിലെ മുതൽ കൊട്ടിയൂർ റേഞ്ച് കീഴ്പള്ളി സെക്ഷൻ പരിധിയിലെ ആറളം TRDM ബ്ലോക്ക് 8 എലിപ്പാഡ് 18 ഏക്കർ പ്രദേശങ്ങളിൽ നിന്നുമാണ് ആനകളെ തുരത്തുന്ന ദൌത്യം നടത്തിയത്. 4 കാട്ടാനകളെ ഹെലിപ്പാഡ് 18 ഏക്കർ ഭാഗങ്ങളിൽ നിന്നും താളിപ്പാറ ആനമുക്ക് വഴി ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറിയിലേക്ക് കയറ്റിവിട്ടു.
1: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. നീന്തലിൽ പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിലാണ് ഒളിമ്പ്യൻ സജൻ പ്രകാശ് ഫൈനലിൽ കടന്നത്. ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയുമായി സജൻ പ്രകാശ് ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ മാറ്റുരയ്ക്കും. ലോങ് ജംപ് താരം മുരളി ശ്രീശങ്കർ 8.01 മീറ്റർ ചാടിയാണ് ഫൈനലിൽ ഇടം നേടിയത്. പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ തമിഴ്നാട് സ്വദേശി രാജമുത്തുപാണ്ഡി വെള്ളി മെഡൽ നേടി. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലഹരിമാഫിയയുടെ പൂർണ്ണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ നടപടിയുമായി സിവിൽ സപ്ലൈസ് വകുപ്പ്. പൂഴ്ത്തിവയ്പ്പ് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി വാർത്താ വീക്ഷണം. കണ്ടൽക്കാടുകളുടെ സംരക്ഷണം ജീവന്റെ നിലനിൽപ്പിന്. തയ്യാറാക്കിയത് സുനീഷ് വിതുര, മാധ്യമപ്രവർത്തകൻ. അവതരണം നവനീത. വളരെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളിൽ ഒന്നാണ് കണ്ടൽക്കാടുകൾ. അഴിമുഖങ്ങളിലും അതിനോട് ചേർന്ന് കായലിന്റെയോ നദികളുടെയോ വശങ്ങളിലാണ് കണ്ടൽ ചെടികൾ കാണുക. ജൈവസമ്പന്നമായ

ആവാസ വ്യവസ്ഥയാണ് ഇവിടെ കാണപ്പെടുന്നത്. പ്രകൃതിയുടെ ലോല സന്തുലനം നിലനിർത്തുന്നതിൽ പ്രത്യേക പങ്കുവഹിക്കുന്ന കണ്ടൽക്കാടുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ലോക കണ്ടൽക്കാട് ദിനം ജൂലൈ 26 ആണ്. ഉപ്പുവെള്ളവും ശുദ്ധജലവും ചേരുന്ന സ്ഥലങ്ങളിൽ കാണപ്പെടുന്നതിനാൽ സമുദ്രജലത്തിലെയും ശുദ്ധജലത്തിലെയും ചില മത്സ്യങ്ങളുടെയും ജലജീവികളുടെയും ആവാസ കേന്ദ്രവും പ്രജനന സങ്കേതവുമാണ് കണ്ടൽക്കാടുകൾ. കടലിലെ ചില മത്സ്യങ്ങൾ അനേക ദൂരം താണ്ടി കണ്ടൽക്കാടുകളിലെത്തി പ്രജനനം നടത്തുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയ്ക്കാൻ ഏറെ സഹായകമായ കണ്ടൽ ചെടികൾ കാലാവസ്ഥാ വ്യതിയാനം തടയുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. വേലിയേറ്റത്തിന്റെ ഭാഗമായി കടലിലുണ്ടാകുന്ന മാറ്റങ്ങൾ ജീവികളെയും കരയെയും ബാധിക്കാതെ സംരക്ഷിക്കാൻ കണ്ടൽക്കാടുകൾ സഹായിക്കുന്നു. 2004 സുനാമി ദുരന്തത്തിൽ കൂറ്റൻ തിരമാലകളെ പ്രതിരോധിച്ച് ഒരു ഗ്രാമത്തെ തന്നെ കണ്ടൽക്കാടുകൾ സംരക്ഷിച്ചിരുന്നു. തമിഴ്നാട്ടിലെ പിച്ചാവരം എന്ന സ്ഥലത്തെ ആയിരക്കണക്കിന് ആൾക്കാരാണ് കണ്ടൽക്കാടുകൾ ഉള്ളതിനാൽ സുനാമി തിരകളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടത്. പല സ്ഥലങ്ങളും ഇത്തരത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കണ്ടൽ ചെടികളുടെ സങ്കീർണമായ വേരുകൾ തിരമാലകളുടെ ഊർജ്ജത്തെ ചിതറിച്ച് വെള്ളത്തിന്റെ വേഗത കുറയ്ക്കുന്നു. നിത്യഹരിത വനങ്ങളായ കണ്ടൽക്കാടുകൾ ഇലകളുടെ പച്ചപ്പ് കാത്തുസൂക്ഷിച്ചുകൊണ്ട് എപ്പോഴും പ്രവർത്തന സജ്ജമായിരിക്കും. കണ്ടൽ ചെടികളുടെ വിത്തുകൾ മാതൃശരീരത്തിൽ വെച്ച് തന്നെ മുളയ്ക്കുന്നു. ഈ പ്രതിഭാസമാണ് വിവിപാരി. വേരുകൾ സൂചി പോലെ വളരെ നീളത്തിൽ പുറത്തേക്ക് വളർന്ന് തൈ ആകുകയും മാതൃശരീരത്തിൽ നിന്നും വേർപെട്ട് വെള്ളത്തിനടിയിലേക്ക് പോയി ചെളിയിൽ ഉറച്ചുനിന്ന് പുതിയ ചെടിയായി വളരുകയും ചെയ്യുന്നു. മാതൃശരീരത്തിൽ നിന്നും വേർപെട്ട ചെടികൾക്ക് വേലിയേറ്റ സമയത്ത് വെള്ളത്തിലൂടെ ഒഴുകി പുതിയ സ്ഥലത്ത് എത്തിച്ചേരാനും സാധിക്കുന്നു. ഉഷ്ണമേഖലാ വനങ്ങൾ ആഗിരണം ചെയ്യുന്നതിന്റെ 50 മടങ്ങ് കാർബണിനെ ആഗിരണം ചെയ്യാനും കണ്ടൽക്കാടുകൾക്ക് കഴിവുണ്ട്. അതുവഴി അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനും സാധിക്കുന്നു. അതോടൊപ്പം ധാരാളം ഓക്സിജനും പുറത്തുവിടുന്നു. ചിലയിനം കണ്ടൽ ചെടികൾ ലവണാംശമുള്ള ജലം ആഗിരണം ചെയ്ത് ഇലയിൽ കൂടി പുറത്തേക്ക് വിടാറുണ്ട്. ഗട്ടേഷൻ എന്ന പ്രതിഭാസത്തിലൂടെയാണ് ഇത് സാധിക്കുന്നത്. ഇത്തരം ചെടികളുടെ ഇലയിൽ ഉപ്പ് പരലുകൾ കാണാൻ കഴിയും. ലോകത്തിലെ തന്നെ പകുതിയിലധികം സമുദ്ര മത്സ്യങ്ങളും തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടമെങ്കിലും കണ്ടൽക്കാടുകളിൽ ചെലവഴിക്കുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. മത്സ്യസമ്പത്തും മറ്റ് ജലജീവികളും വിറകും തേനും തുടങ്ങി തദ്ദേശീയരുടെ ഉപജീവന മാർഗ്ഗങ്ങളിൽ ഒന്നാണ് കണ്ടൽക്കാടുകൾ. കളാഞ്ചി, കണ്ടൽച്ചൂടി, തിരുത, ചെമ്പല്ലി, പരവ തുടങ്ങിയ മത്സ്യങ്ങളും കടൽ ഞണ്ടുകൾ, ചെമ്മീൻ വർഗ്ഗങ്ങൾ തുടങ്ങിയവയും കണ്ടൽക്കാടുകളെ കേന്ദ്രീകരിച്ചാണ് ജീവിക്കുന്നത്. വലിയ മത്സ്യങ്ങളിൽ നിന്ന് കുഞ്ഞു മത്സ്യങ്ങൾ അഭയം തേടിയെത്തുന്നതും കണ്ടൽ ചെടികളുടെ വേരുകൾക്കിടയിലാണ്. കേരളത്തിൽ 18 ഇനത്തിൽപ്പെട്ട ശുദ്ധകണ്ടലുകളും അനുബന്ധമായി സമീപത്ത് വളരുന്ന 54 കണ്ടൽ ചെടികളും കാണപ്പെടുന്നു. പ്രാന്തൻ കണ്ടൽ, കുറ്റിക്കണ്ടൽ, പേന, മഞ്ച, കണ്ണാമ്പൊട്ടി, എഴുത്താണി, വള്ളി തുടങ്ങിയ ഇനങ്ങളാണ് കേരളത്തിൽ കാണപ്പെടുന്നത്. കണ്ടൽക്കാടുകൾ ഉൾപ്പെടെയുള്ള തണ്ണീർത്തടങ്ങൾ ഏതൊരു ആവാസ വ്യവസ്ഥയുടെയും ജീവനാഡിയാണ്. സൂക്ഷ്മജീവികളടക്കം ആയിരക്കണക്കിന് ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമായ ഇത്തരം പരിസ്ഥിതി വ്യൂഹം ഇല്ലാതാകുന്നതോടെ മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകും. ലോകത്താകമാനം 1.4 കോടിയോളം ഹെക്ടർ പ്രദേശത്ത് കണ്ടൽക്കാടുകളുണ്ടെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. 2019 ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ 4,740 ചതുരശ്ര കിലോമീറ്ററോളം പ്രദേശത്ത് കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നു. കേരളത്തിൽ 20-ആം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഏകദേശം 700 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുണ്ടായിരുന്ന കണ്ടൽക്കാടുകൾ ചുരുങ്ങി ഇപ്പോൾ 15 ചതുരശ്ര കിലോമീറ്ററിൽ താഴെയാണ് വിസ്തൃതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ്. ഏകദേശം 7.55 ചതുരശ്ര കിലോമീറ്റർ. കോഴിക്കോട്, കടലുണ്ടി, എറണാകുളം, മംഗളവനം, കോട്ടയം, കൊല്ലം, തൃശൂർ തുടങ്ങിയ തീരപ്രദേശങ്ങളിലും കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഇന്തോനേഷ്യയിലാണെങ്കിലും ഏറ്റവും വലിയ ഒരൊറ്റ കണ്ടൽക്കാട് മേഖല സുന്ദർബൻസ് ആണ്. ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി വ്യാപിച്ചു കിടക്കുന്ന സുന്ദർബൻസ് റോയൽ ബംഗാൾ കടുവകളുടെ പ്രധാന ആവാസ വ്യവസ്ഥയും കൂടിയാണ്. ഗംഗ, ബ്രഹ്മപുത്ര, മേഘ്ന നദികളുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രം കൂടിയാണ്. കണ്ടൽക്കാടുകൾ ഇന്ന് വളരെയധികം ഭീഷണികൾ നേരിടുന്നുണ്ട്. IUCN റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ പകുതിയിലധികം കണ്ടലുകളും തകർച്ചയുടെ വക്കിലാണ്. റോഡുകൾ, കെട്ടിടങ്ങൾ, ടൂറിസം, വികസനം എന്നിവയ്ക്കായി കണ്ടൽക്കാടുകൾ വെട്ടിമാറ്റുന്നതും മണ്ണിട്ട് നികത്തുന്നതും കണ്ടൽക്കാടുകൾ നേരിടുന്ന വെല്ലുവിളികളാണ്. അശാസ്ത്രീയമായ ചെമ്മീൻ വളർത്തലുമായി ബന്ധപ്പെട്ട ചെമ്മീൻ കെട്ടുകൾക്കായി കണ്ടലുകൾ നശിപ്പിക്കപ്പെടുന്നു. കൂടാതെ പ്രാദേശിക ആവശ്യങ്ങൾക്കും ഇന്ധനത്തിനുമായി വ്യാപകമായി കണ്ടൽ മരങ്ങൾ മുറിച്ചുമാറ്റപ്പെടുന്നു. മലിനീകരണം, അധിനിവേശ സസ്യങ്ങൾ, ഉപ്പുവെള്ളത്തിന്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, ഇതെല്ലാം കണ്ടൽക്കാടുകൾ നേരിടുന്ന വെല്ലുവിളികളാണ്. കേരളത്തിൽ അവശേഷിക്കുന്ന കണ്ടൽക്കാടുകളിൽ ഭൂരിഭാഗവും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലാണ്. അതിനാൽ തന്നെ നിയമപരമായ സംരക്ഷണത്തിന് ചില പരിമിതികൾ നേരിടുന്നു. കേരളത്തിൽ കണ്ടൽക്കാടുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കല്ലേൻ പൊക്കുടൻ എന്ന പേര് സുപരിചിതമാണ്. 100,000-ത്തിലധികം കണ്ടൽ തൈകളാണ് കണ്ടൽ പൊക്കുടൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം നട്ടുപിടിപ്പിച്ചത്.

കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായി മുഴുവൻ ജീവിതവും മാറ്റിവെച്ച അദ്ദേഹത്തെ കേരള വനം വകുപ്പിന്റെ പ്രഥമ വനമിത്ര പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളും തേടിയെത്തിയിട്ടുണ്ട്. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് സർക്കാർ തലത്തിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുന്ന സ്ഥലമുടമയ്ക്ക് പ്രോത്സാഹനമെന്ന നിലയ്ക്ക് ഏക്കറിന് നിശ്ചിത തുക ധനസഹായം നൽകുന്ന പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. സുനാമി പോലുള്ള ദുരന്തങ്ങളിൽ നിന്ന് തീരങ്ങളെ സംരക്ഷിക്കുന്നതിന് കേരള വനം വകുപ്പ് നടപ്പിലാക്കുന്ന കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതിയാണ് തീരവനം പദ്ധതി. സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള പ്രധാന കണ്ടൽ പ്രദേശങ്ങൾ വില കൊടുത്ത് സർക്കാർ ഏറ്റെടുക്കുകയും വനം വകുപ്പിന് കീഴിലാക്കി സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, വിവിധ അന്താരാഷ്ട്ര സംഘടനകൾ, വനം വകുപ്പ് എന്നിവയുമായി ചേർന്ന് ലക്ഷക്കണക്കിന് കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിക്കുകയും നഴ്സറികൾ സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷണം ഉറപ്പാക്കുന്ന കമ്മ്യൂണിറ്റി റിസർവുകൾ പലയിടത്തും നടപ്പാക്കി വരുന്നു. കണ്ടൽക്കാടുകൾ ഉള്ള പ്രദേശങ്ങളെ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള കോസ്റ്റൽ റെഗുലേഷൻ സോൺ 1A വിഭാഗത്തിൽ ഉൾപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആന്റ് ക്ലൈമറ്റ് ചേഞ്ച് കണ്ടൽ സംരക്ഷണത്തിന് ആവിഷ്കരിച്ചിട്ടുള്ള പ്രധാന പദ്ധതിയാണ് മിഷ്ടി അഥവാ മാൻഗ്രോവ് ഇനീഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റാറ്റ്സ് ആന്റ് ടാഞ്ചിയബിൾ ഇൻകംസ്. 2023 പദ്ധതി ആരംഭിച്ചത്. കേരളം ഉൾപ്പെടെയുള്ള ഏകദേശം 540 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നതാണ് പദ്ധതി. ഗ്രാമീണ ജനങ്ങൾക്ക് തൊഴിലും വരുമാനവും ലക്ഷ്യമാക്കാനും ഇതുവഴി സാധിക്കുന്നു. മറ്റൊന്നാണ് ഇന്ത്യയിലെ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങളെയും അവയോട് ചേർന്നുള്ള കണ്ടൽക്കാടുകളെയും സംരക്ഷിക്കുന്നതിനുള്ള അമൃത് ധരോഹർ പദ്ധതി. തണ്ണീർത്തടങ്ങളിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുക, പ്രാദേശിക ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ പരിസ്ഥിതി സൌഹൃദ വിനോദസഞ്ചാരം വികസിപ്പിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ. കേരളത്തിൽ വേമ്പനാട്, അഷ്ടമുടി, ശാസ്താംകോട്ട തുടങ്ങിയ റാംസാർ സൈറ്റുകളിലെയും അതിനോട് ചേർന്ന കണ്ടൽ മേഖലകളുടെയും വികസനത്തിനും ഈ പദ്ധതി ഏറെ സഹായകമാണ്. തീരദേശ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച നാഷണൽ കോസ്റ്റൽ മിഷൻ പദ്ധതി വഴി കണ്ടൽക്കാടുകളുടെയും പവിഴപ്പുറ്റുകളുടെയും സംരക്ഷണത്തിന് സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകിവരുന്നു. പ്രകൃതിയുടെ ശ്വാസകോശങ്ങളായ കണ്ടൽക്കാടുകളുടെ സംരക്ഷണം അതീവ പ്രാധാന്യമുള്ളതാണ്. വീണ്ടുവിചാരമില്ലാത്ത കണ്ടൽക്കാടുകൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതാണ്. കണ്ടൽ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പൊതുജന പങ്കാളിത്തവും സഹകരണവും ഏറെ അത്യന്താപേക്ഷിതമാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. കണ്ടൽക്കാടുകളുടെ സംരക്ഷണം ജീവന്റെ നിലനിൽപ്പിന്.

0: മായാമുദ്രകൾ,
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: സാന്തോർ മൊറോയ് എഴുതിയ നോവൽ കനലുകൾ, രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ.
4: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
5: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ.

0: ആകാശവാണി ഇപ്പോൾ
1: വയനും വേടും
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ഞെട്ടറ്റു വീഴുമ്പോൾ കൈക്കലാക്കാമെന്ന് കരുതുന്നവരല്ല, കയ്യെത്തിച്ച് പിടിക്കാമെന്ന ആത്മവിശ്വാസമുള്ളവരെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൂ. ഈ നല്ല വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ഇന്നത്തെ ചോദ്യമാണ്, വിളകളിൽ മഞ്ഞക്കെണി എത്ര ഉയരത്തിലാണ് സ്ഥാപിക്കേണ്ടത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.

0: വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെ ആസ്പദമാക്കി വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷാ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഷിബു ജോർജാണ് ഡോക്ടർ സുഷാ എസ് താരയുമായി സംസാരിക്കുന്നത്. ശ്രദ്ധിക്കൂ.
1: ഹലോ.
2: ഹലോ.
1: ആ നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
2: ആ ഞാൻ മകാറ്റിനാ, കൊല്ലം ജില്ല കുടിക്കോട്.
1: ആ പറഞ്ഞോളൂ സാർ.
2: സാറെ, ഈ മീൻവളം ഉണ്ടാക്കുന്നത് മീൻവളം വളത്തിനും കീടനാശിനിക്കായിട്ട് ഉപയോഗിക്കാന്ന് പറയുന്ന അത് ഉണ്ടാക്കുന്ന രീതി ഒന്ന് പറഞ്ഞുതരാമോ?
3: എനിക്ക് തോന്നുന്നു മത്തി ശർക്കര മിശ്രിതമാണോ ഉദ്ദേശിച്ചത്? അത് തീർച്ചയായിട്ടും ഇത് വളർച്ചയെ കൂടുതൽ പോഷിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ സസ്യങ്ങൾ പൂവിടാനും ഒക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മത്തിയാണ് പൊതുവെ എടുക്കുക. അതായത് നമുക്ക് യൂസ് ഇല്ലാത്തത് നല്ല മീൻ നോക്കിയൊന്നും വാങ്ങിക്കണ്ട. അധികമുള്ള സമയത്ത് ഞാൻ വാങ്ങിച്ചാൽ മതി. അതിന്റെ അനുപാതം എന്ന് പറയുന്നത് 1 കിലോ മീൻ എടുക്കുകയാണെങ്കിൽ 1 കിലോ ശർക്കര എന്നാണ് എടുക്കുന്നത്. അത് നമ്മളൊരു നല്ലവണ്ണം അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിൽ പല തട്ടുകളായിട്ട്, അതായത് കുറച്ച് മത്സ്യം ഇടുക, അതിന്റെ മുകളിൽ ചീകിയിട്ട ശർക്കര ഇടുക, അതിന്റെ മുകളിൽ വീണ്ടും മത്സ്യം വയ്ക്കുക. അങ്ങനെ വെറ്റ് ശ്രദ്ധിക്കാനുള്ളത് ഏറ്റവും മുകളിൽ നല്ല രീതിയിൽ ഇത് ശർക്കര വെച്ച് കവർ ചെയ്തിരിക്കണം. അത് ഏറ്റവും മുകളിലത്തിൽ വേണ്ട വേണ്ട. എന്നിട്ടിത് അടച്ചു വെച്ചിരിക്കുക. ഒരു 15 ദിവസം കഴിയുമ്പോൾ ഒന്ന് നോക്കുക, അതിനകത്ത് ഈച്ചയൊന്നും കയറാനുള്ള സാഹചര്യം ഉണ്ടാകരുത്. അല്ലെങ്കിൽ ഇത് മുഴുവനും പുഴുവായി പോവും. ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും വെച്ചിരുന്നാൽ 1 മാസം കൊണ്ട് ഈ ദശയെല്ലാം അലിഞ്ഞ് നല്ല രീതിയിൽ ഇത് നേർപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാം. അരിച്ചെടുത്ത് നമുക്ക് സൂക്ഷിക്കാം. എത്ര കാലം വേണമെങ്കിലും നല്ല രീതിയിൽ അടച്ചു വെച്ചിരുന്നാൽ മതി, സൂക്ഷിക്കാൻ പറ്റും. പിന്നെ അത് നേർപ്പിച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കാം.
1: വിളിച്ചതിന് വളരെ നന്ദി. അപ്പൊ ഇങ്ങനത്തെയൊക്കെ മിശ്രിതം നമ്മൾ തളിച്ചു കൊടുക്കുമ്പോൾ മേഡം സൂചിപ്പിച്ചു പോകാൻ തന്നെ അതിന്റെ ഹെൽത്ത് അല്ലെങ്കിൽ നല്ല ആരോഗ്യം ചെടിയുടെ നല്ലപോലെ വരും. അപ്പം തീർച്ചയായിട്ടും രോഗത്തിനെയൊക്കെ പ്രതിരോധിക്കാൻ അതിന് സാധിക്കും. അപ്പൊ നമ്മുടെ ഈ സംയോജിത രോഗ പ്രതിരോധ പദ്ധതിയിൽ നമ്മൾ വിത്തിനെ കുറിച്ചും ചെടിയെ കുറിച്ചും സംസാരിച്ചു. അടുത്ത ഘട്ടം എന്തുവായിരിക്കും?
3: പറഞ്ഞതുപോലെ വിത്ത് നല്ല രീതിയിലുള്ളത് നല്ലത് സെലക്ട് ചെയ്യുക, ചെടി നല്ല രീതിയിലുള്ളത് എടുക്കുക. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രധാനം നമ്മൾ കൊടുക്കാനുള്ളത് കാലാവസ്ഥയാണ്. നമുക്ക് എത്ര തന്നെ രോഗം നമുക്ക് തന്നെയാണെങ്കിലും രോഗാണുക്കൾ അധികമായിട്ടുണ്ടെങ്കിലും ഇപ്പൊ നല്ല വേനൽ സമയത്ത് ജലദോഷം വരുന്നത് കുറവായിരിക്കും. അതുപോലെ തന്നെ ചെടികൾക്കും ഈ രോഗാണു അവിടെ തന്നെ ഉണ്ടെങ്കിലും അതിനനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ രോഗം വരാറുള്ളൂ. അപ്പൊ ആ കാലാവസ്ഥ എന്ന് പറയുന്നത് നമുക്കിപ്പോ ജനറലായിട്ടുള്ള കാലാവസ്ഥയെ നമുക്കൊരിക്കലും മാറ്റാൻ പറ്റില്ല. പക്ഷെ അത് ചെടികൾക്ക് നമുക്കതിനെ മാറ്റുന്ന രീതിയിൽ ക്രമീകരിക്കാൻ പറ്റും. അത്തരത്തിൽ നിയന്ത്രണം എളുപ്പമായിട്ട് സാധിക്കും.
1: മേഡം, താങ്കൾ നമ്മുടെ ഈ ഡിസ്കഷന്റെ മുന്നേ സൂചിപ്പിച്ചത് ചെടിയുടെ കാലാവസ്ഥ നമ്മൾ പൊതുവായിട്ട് കാലാവസ്ഥ മാറ്റാൻ സാധിക്കത്തില്ല, എന്നാലും നമ്മളടുത്ത് മൈക്രോ ക്ലൈമറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് പോസിബിൾ?
3: ഒന്നാമത്തെ ജലലഭ്യത അല്ലെങ്കിൽ ആർദ്രത. നമ്മുടെ കുമിൾ രോഗങ്ങൾക്ക് ഏറ്റവും അധികം കൂടുതലായി ഉണ്ടാകുന്നത് കുമിൾ രോഗങ്ങൾ ഈർപ്പം കൂടിയ സമയത്താണ്. അപ്പൊ നമ്മൾ മണ്ണിലൂടെ പടരുന്ന രോഗങ്ങൾ, വാട്ടരോഗം അങ്ങനെയുള്ളതൊക്കെ വരാനുള്ള സാധ്യത മഴ സമയത്ത് കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എപ്പോഴും അത് തവാരണകളിൽ നടുക, എപ്പോഴും തടത്തിൽ നടുന്നതിന് പകരം ഉയർന്ന തടങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ നടുക. അപ്പൊ നീർവാർച്ചാ സൗകര്യം നല്ലത്. അപ്പൊ വേരെപ്പോഴും ആരോഗ്യത്തോടെ നിലനിൽക്കും. പിന്നെ അതുപോലെ തന്നെ വേനൽ സമയമാണെങ്കിൽ പുതയിടുക. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ചെടുത്താൻ, അല്ലെങ്കിൽ മഴ സമയത്ത് ഇതേ പുത നമ്മൾ സൂക്ഷിക്കണമെന്നില്ല, പലപ്പോഴും രോഗം ഇതിലൂടെ കൂടുതലായിട്ട് വരാം. ആ സമയത്ത് അത് മാറ്റാനുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി അപ്പോൾ നമുക്ക് എന്തെങ്കിലും മരുന്നുകൾ അതിൽ പ്രയോഗിക്കാനും സാധിക്കും. അങ്ങനെ നമുക്ക് ആ മണ്ണിനെ, ജലത്തിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്, കൂടുതലാണോ നീർവാർച്ചാ സൗകര്യം നല്ലതായിരിക്കുക. പിന്നെ ചെടികൾ തമ്മിലുള്ള അകലം, അത് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ചെയ്യാം. അപ്പോൾ അതിനിടയിലൂടെ വായുസഞ്ചാരം ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ അനിയന്ത്രിതമായി കൂടുതലായിട്ടുള്ള ആർദ്രത അവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിൽ കുമിൾ രോഗങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒന്നിൽ നിന്ന് ഒന്നിലോട്ട് പടർന്നു പിടിക്കുന്നതും അത് കുറവായിരിക്കും. ചിലപ്പോൾ കൂടുതൽ നട്ടു കഴിഞ്ഞാൽ കൂടുതൽ വിളവ് കിട്ടുമെന്നുള്ള ഒരു രീതിയിലായിരിക്കും, പക്ഷെ അങ്ങനെയല്ല. അതിന് ഓരോന്നിനും അതിൻ്റെതായ ഒരു വിള അകലമുണ്ട്. അതൊക്കെ പാലിച്ച് നടേണ്ടത് അതിൻ്റെ
1: മൈക്രോ ക്ലൈമറ്റ്
3: നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നെ ഒരു രോഗം വരുന്നത്, ഒരു പ്രത്യേകിച്ച് ഒരു രോഗം ഒരു കാലാവസ്ഥയിൽ അത് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ സമയത്തിന് മുമ്പ് തന്നെ നമ്മൾ അതിന് മുൻകരുതൽ എടുക്കുക. അതിന് ആ രോഗത്തിനൊന്ന് പ്രത്യേകിച്ച് പറയാൻ ഞാൻ പറയുന്നത് ദ്രുതവാട്ടം പോലുള്ള രോഗങ്ങൾ നമ്മുടെ കേരളത്തിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതാണ് ഫൈറ്റോഫ്തോറ കുമിൾ എന്ന രോഗമുള്ള. അപ്പോൾ ഈ ഫൈറ്റോഫ്തോറ കുമിൾ എന്ന് പറയുന്നത് മഴക്കാലത്താണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇതിന് മഴക്കാലത്തിന് മുൻപായിട്ട് തന്നെ അതിനുള്ള മുൻകരുതലുകൾ നടപടി കൈക്കൊള്ളേണ്ടത് ആവശ്യമാണ്.
1: മണ്ണിൽ നിന്ന് മാറ്റുക.
3: അതായത് തെങ്ങിലാണെങ്കിൽ നമ്മൾ 2 തവണ അത് തെങ്ങ് ക്ലീൻ ചെയ്തൊന്ന് നേരത്തെ തന്നെ മരുന്ന് ചെയ്യുക, ബോഡോ മിശ്രം

0: തളിക്കുക. പെപ്പർ അല്ലെങ്കിൽ കുരുമുളകിലാണെങ്കിൽ ചുവടൊക്കെ ഒന്ന് നേരെയാക്കി, അതിൽ കിടക്കുന്ന അനാവശ്യമായിട്ടുള്ള ചവറുകളും എല്ലാം മാറ്റി മണ്ണിന് നിയന്ത്രണ വിധമാക്കുക. അതിന്റെ വള്ളികൾ പിടിച്ച് കെട്ടിവെക്കുക. ഇതുപോലുള്ള മാർഗങ്ങളെല്ലാം നമ്മൾ അതിനു മുമ്പ് ചെയ്യുക. അപ്പം ഈ മഴ കൂടുതലാണെങ്കിലും അത് രോഗം കൂടുതലായിട്ട് ഉണ്ടാവാതെ അതിനെ സഹായിക്കും.
1: മേഡം, ഒരു ശ്രോതാവ് കൂടെ ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ ഹലോ, നമസ്കാരം.
1: ആ പറഞ്ഞോളൂ സാർ, ആരാണ്, എവിടെ നിന്നാണ് സംസാരിക്കുന്നത്?
2: ആലപ്പുഴ.
1: ആ പറഞ്ഞോളൂ സാർ.
2: ഞങ്ങൾക്ക് നെൽകൃഷിയാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. കളനാശിനിയുടെ കൂടെ ടൈസംബോസ് ലിക്വിഡ് അടിക്കാവുന്ന അറിയാമല്ലായിരുന്നു.
0: അത് തീർച്ചയായിട്ടും നമുക്ക് ഈ കെമിക്കൽസ് ഏത് കെമിക്കലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് അതൊരു പ്രത്യേകിച്ച് കാര്യമുണ്ട്. കാര്യം പലതും നമുക്ക് ഒരുമിച്ച് വയ്ക്കുമ്പോൾ അത് ചെടികൾക്കൂടെ ദോഷം ചെയ്യുന്നതായിട്ട് മാറും. അപ്പം നമുക്ക് കളനാശിനിയുടെ കൂടെ മറ്റത് ചേർക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ജനറലി നമുക്കത് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഏത് കളനാശിനിയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കുമിൾനാശിനി ഏതാണ്, കീടനാശിനി ഏതാണ്, വളം ഏതാണ് എന്നുള്ളതിനെയൊക്കെ ബാധിച്ചിരിക്കും. എന്നാലും ഏറ്റവും നല്ലത് ഇത് വേറെ വേറെ ഉപയോഗിക്കുന്നത് തന്നെയാണ്. കാര്യം അത് പല കെമിക്കൽസും ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ചെടിക്ക് ദോഷം വരുന്നതായിട്ട് കാണാറുണ്ട്.
1: കെമിക്കൽ
0: തമ്മില് മറ്റ് നമ്മൾ ഉദ്ദേശിക്കാത്ത വിഷാംശം
2: ഉണ്ടാകും.
0: ഇതെല്ലാം ലിക്വിഡ് ആയിട്ടുള്ളത് ഇപ്പോൾ എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് ഫോളിയാർ അല്ലെങ്കിൽ ഇലയിൽ തളിക്കാവുന്ന വളങ്ങള് അനേകം ലഭ്യമാണ്. സെപ്പറേറ്റ് ആയിട്ട് പ്രശ്നം ഒന്നും ഉണ്ടാവില്ല. ലിക്വിഡാണ് അത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും അടുത്തിട്ടുള്ള കൃഷിഭവനിലെ കൃഷി ഓഫീസറിന്റെ സഹായവും ലഭ്യമാക്കാവുന്നതാണ്. അവരുടെ കൂടെ നേരിട്ടൊന്ന് കാണിച്ചതിന് ശേഷം ഏതാണ് ലഭ്യമാവുന്നത് അതിലുള്ള നോക്കിയതിന് ശേഷം കൂടെ ഉപയോഗിക്കാം.
1: ഓക്കെ, താങ്ക് യു. നമ്മൾ മണ്ണിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. മണ്ണ് പരിചരണം അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് വരുന്ന രോഗാണുക്കളെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒന്നൊന്ന് തടയുന്നതെന്ന് വെച്ചാൽ, മേഡം പറഞ്ഞ മാതിരി ആദ്യം തന്നെ വൃത്തിയൊക്കെ ആക്കി അതൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഇതൊഴിച്ച് വേറെ ഏതൊക്കെ കാര്യങ്ങളാണ്?
0: പിന്നെ നമ്മൾ ഈ വിത്ത് പരിചരണത്തിനെ കുറിച്ചാണ് ആദ്യമായിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് അതെവിടെ നടുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സംയോജിത നിയന്ത്രണത്തിൽ നമ്മൾ ഒരു കാര്യം ചെയ്യാനുള്ള വെച്ചാൽ, വിത്ത് നടാൻ നമ്മളിപ്പോൾ ചെടി സെലക്ട് ചെയ്തു അല്ലെങ്കിൽ വെറൈറ്റി സെലക്ട് ചെയ്തു, അത് വിത്ത് എവിടെ നടണം എന്നുള്ളത് നമ്മൾ ഇത് നോക്കി ചെയ്യാം. ഒന്നാമത് നല്ല സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലത്തായിരിക്കണം. അത് ഏറ്റവും പ്രത്യേകിച്ച് വരും നമ്മുടെ അടുക്കളത്തോട്ടം പോലുള്ള മറ്റ് സ്ഥലം ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ കൃഷിക്ക് വേണ്ടി വരും. അങ്ങനെയുള്ളതല്ല, കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം തന്നെ തിരഞ്ഞെടുക്കുക. അതിൽ സൂര്യപ്രകാശം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നീർവാർച്ച സൗകര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലം ചെയ്യുക. പിന്നെ ഈ ഉപയോഗിക്കുന്ന മണ്ണ് ഒന്ന് കിളച്ച് ഒരാഴ്ചയെങ്കിലും ഇടാമെങ്കിൽ അതിലൂടെയുള്ള കുറച്ചൊന്ന് സൂര്യപ്രകാശം അടിയിലുള്ള മണ്ണിനെ നമ്മൾ മുകളിൽ കൊണ്ടുവരാം. അപ്പോൾ അതിലുള്ള അണുക്കൾ കൂടെ ഒന്ന് നശിക്കും. അതുപോലെ കുമ്മായം പോലുള്ള കാര്യങ്ങൾ ഓൾറെഡി അതിനകത്ത് തന്നെ ഉള്ള അണുക്കളെ നശിപ്പിച്ചതിന് ശേഷം പുതിയ കൃഷി ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ചെയ്യുക.
1: മണ്ണിൽ നിന്ന് നമ്മൾ വരുന്ന രോഗങ്ങളെ അവിടെ തടയാനുള്ള.
0: പിന്നെ അതുകൊണ്ട് എല്ലാ കവറിൽ നടുന്നതാണ്, പോളി ഹൗസിൽ നടുന്നതാണ്. അപ്പൊ നമുക്കൊരു നിശ്ചിത അളവ് മണ്ണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അടിയിൽ അതാണ് എടുക്കുന്നതെങ്കിൽ അത് നമുക്ക് ഒന്ന് ഫ്യൂമിഗേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് വെയിലത്തിട്ടിട്ട് അതിനെ ഒന്ന് നന്നാക്കിയതിന് ശേഷം നമ്മുടെ കവറുകളിൽ വീണ്ടും നിറച്ചു കഴിഞ്ഞാൽ പഴയ രോഗമാണ് വീണ്ടും ഇതിലോട്ട് വരുന്നത്.
1: സ്പെഷ്യലി മണ്ണിൽ നിൽക്കുന്ന രോഗാണുകൾ എന്ന് പറഞ്ഞാൽ കുറെ വർഷം വരെ മണ്ണിൽ തന്നെ
0: വളരെ കാലം. അപ്പൊ അത് നമ്മൾ വീണ്ടും വീണ്ടും ചെടി നടുന്തോറും അടുത്ത ചെടികൾക്ക് രോഗം വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും.
1: മേഡം, ഒരു ശ്രോതാവ് കൂടെ ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ.
1: ആ നമസ്കാരം മേഡം.
3: നമസ്കാരം സാർ.
1: പറഞ്ഞോളൂ മേഡം, ആരാണ് സംസാരിക്കുന്നത്?
3: രജികയാണ് സംസാരിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് വഴുതന, കത്തിരി, വെണ്ട, പടവലം, മുളകെല്ലാത്തിൽ നട്ടു. ഇപ്പൊ പടവലത്തില് പൂ ഇട്ട് തുടങ്ങി, പക്ഷേ വഴുതനയിലും കത്തിരിക്കയിലും കാ പിടിച്ചു തുടങ്ങി. അതില് ഇലയുണ്ടല്ലോ സാർ, ചിലന്തി വല കൂട് വെക്കുന്നത് പോലെ ഈ ഇലയെ കൊണ്ടങ്ങ് കൂട്ടിക്കളയും. അപ്പൊ ആ മണ്ട അങ്ങ് വെട്ടി കളയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കത് കാണുമ്പോ ഒരു സങ്കടമാണ്. അപ്പൊ ഇത് കേട്ടത് കൊണ്ടാണ് ഒന്ന് വിളിച്ചു ചോദിക്കാന്നത്.
0: അത് മാഡം പറഞ്ഞതുപോലെ തന്നെ ഒരു കൂട് കൂട്ടി ഇങ്ങനെ ഇരിക്കുന്ന പുഴുവാണ്. അപ്പോ ഈ വെട്ടി കളയുന്നതിനോടൊപ്പം ഈ വെട്ടി കളയുന്നതിനെ അങ്ങ് കത്തിച്ച് കളയുക. കാര്യം അതിനകത്ത് നിറയെ പുഴുവാണ്. അപ്പോൾ ആ പുഴു വീണ്ടും അത് ശലഭമായി വന്ന് വീണ്ടും ഈ സ്ഥലത്ത് ആക്രമണം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ പുഴുക്കൾ ഉണ്ടാകുന്നത് ഒരു പ്രത്യേക ഈ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പുഴുക്കൾ കൂടുതലാണ്, അടുത്ത ചാൻസ് നടുമ്പോൾ ഇത് കൂടുതലാവണമെന്നില്ല. അപ്പൊ ആ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഒരു പ്രത്യേക സമയത്ത് ഓരോ കീടബാധ അല്ലെങ്കിൽ രോഗങ്ങൾ കൂടുതൽ ഉണ്ടായി വരുന്നതാണ്. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ വളരെ കുറച്ച് ചെടികളേ ഉണ്ടാവും. ഇത് വളർന്നു വരുന്ന സമയത്ത് മിക്കവാറും വളരെ കുറച്ചായിട്ട് വളരെ ചെറിയ പുഴുക്കൾ ഒരിലയിൽ തന്നെ കൂട്ടം കൂടിയിരിക്കുന്നതായിട്ട് കാണാം. അപ്പൊ തന്നെ ആ ഒരില പറിച്ചങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് വളർന്ന് കൂടുതലാകുന്നതും മറ്റുള്ള കൂടുതൽ ആക്രമണം ഉണ്ടാകുന്നതും തടയാം.

0: അപ്പോ ഈ നമ്മൾ ഈ പറഞ്ഞിരുന്ന സംയോജിത നിയന്ത്രണം എന്ന് പറയുന്നതിന് തന്നെ ഏറ്റവും പ്രാരംഭമായിട്ട് ചെയ്യാനുള്ളത്, അത് മുട്ടയായിരിക്കുന്ന സമയത്ത് നമ്മൾ ദിവസവും കാണുന്നുണ്ടാവും ചെടികളിൽ നമ്മൾ വിചാരിക്കാത്ത പല സാധനങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അപ്പൊ തന്നെ എടുത്തങ്ങ് നശിപ്പിച്ചു കളയുക. അപ്പോൾ അതിന് കൂടുതൽ പിന്നെ മരുന്നടിക്കേണ്ടി വരാറില്ല, പിന്നെ കൂടുതലായിട്ട് ചെടി നശിപ്പിക്കപ്പെടാറില്ല. ഏറ്റവും ആദ്യത്തെ അവസ്ഥയിൽ തന്നെ ഇതിനെ നശിപ്പിച്ച് കളയുക, നശിപ്പിക്കാൻ കത്തിക്കാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാം.
1: എനിക്ക് സാർ എന്റെ വീട്ടുവളപ്പിൽ എന്റെ അത്യാവശ്യത്തിന് എടുക്കാൻ വേണ്ടിയുള്ള എന്റെ സ്ഥലത്തിൽ ഒത്തിരി ഒന്ന് ചെയ്യാൻ എനിക്കത് എപ്പോഴും ഒരു ഇഷ്ടമാണ്. അപ്പൊ സാറ് പറഞ്ഞതുപോലെ നേരം വെളുത്ത് ഉണർന്ന് ആദ്യം ചെന്ന് ഇവരെയാണ് നോക്കുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കട്ട് ചെയ്തൊക്കെ കളയും. ഞാൻ കത്തിച്ച് തന്നെ കളയുന്ന സാർ, എന്നാൽ പുതിയ ഇടേണ്ട സമയത്ത് ചൂട് സമയത്ത് പുതിയ ഇട്ട് കൊടുക്കും. അപ്പൊ എനിക്ക് ആവശ്യമുള്ള കായ് കിട്ടും, ഒത്തിരി അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വെറുതെ കൊടുക്കുകയും ചെയ്യും, എനിക്കതൊരു ഇഷ്ടമാണ്.
0: അതിപ്പോ പ്രത്യേകിച്ച് കത്തിരിയിലാണെങ്കിൽ നമ്മൾ അറ്റത്ത് നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നന്നായിട്ട് തളിരിടും, അതുകൊണ്ട് അത് പ്രശ്നമാക്കണ്ട, ചെയ്യുക. പിന്നെ നേരത്തെ പലതിലും ഞാൻ പറഞ്ഞതുപോലെ വേപ്പ് അധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനിയുള്ള വേപ്പിൻ കുരു ചുവട്ടിൽ ഇട്ട് കൊടുക്കുക, ഇതൊക്കെ ഈ പ്രാണി വന്ന് മുട്ടയിടാനുള്ള സാഹചര്യം കുറയ്ക്കും. നല്ല വേപ്പിൻ കുരു നമുക്ക് ലഭ്യമാണ്, അത് പൊടിച്ചൊന്ന് ഇട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ മതിയാവും.
2: ഓക്കെ, താങ്ക് യു. ഈ സംയോജിത രോഗനിയന്ത്രണത്തിൽ മറ്റ് നടപടികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ മണ്ണിനെ കുറിച്ച് സംസാരിച്ച്, വിത്തിനെ കുറിച്ച് സംസാരിച്ച്, കാലാവസ്ഥ എങ്ങനെയാണ്, നമ്മൾ മൈക്രോ ക്ലൈമറ്റ് മോഡിഫൈ ചെയ്യേണ്ടത് അതിനെ കുറിച്ച് സംസാരിച്ച്, ഇതൊഴിച്ച് കൾച്ചറൽ പ്രാക്ടീസസ് ഒത്തിരി ഉണ്ടല്ലോ.
0: അതാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള. അപ്പം പൊതുവേ നമുക്ക് സംയോജിത നിയന്ത്രണം അല്ലെങ്കിൽ ജൈവിക നിയന്ത്രണത്തില് വരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റ് കീടനാശിനി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കുമിൾനാശിനി ഉപയോഗിക്കുന്നത് പോലെ ഏറ്റവും കൂടുതൽ രോഗം വരുന്ന സമയത്ത് ഇതിനെ ചെയ്യുക എന്നുള്ളത്, ഇപ്പൊ സ്യൂഡോമോണസ് തളിക്കുക അല്ലെങ്കിൽ ട്രൈക്കോഡർമ ഉപയോഗിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്ന തരത്തിലുള്ള ആ നിയന്ത്രണം ലഭ്യമാവില്ല. നമ്മൾ ആ കൃഷി തുടങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ നിലമൊരുക്കുക, പിന്നെ അതുപോലെ തന്നെ സമയം, ഇപ്പൊ മഴ സമയത്ത് കൂടുതലായിട്ട് രോഗം വരുന്നെങ്കിൽ അതുമായിട്ട് ചേർന്ന് വരാത്ത തരത്തിൽ, ഇപ്പൊ എത്ര കൂടുതലായിട്ട് രോഗം വരുന്ന ഇനങ്ങളാണെങ്കിൽ പോലും അതിനുള്ള കാലാവസ്ഥ, ഇപ്പൊ രോഗം വരുന്ന കാലാവസ്ഥയും ഇതിന് രോഗം പിടിക്കുന്ന സ്റ്റേജും വളർച്ചാ ദശയും ഒരുമിച്ച് വന്നില്ലെന്നുണ്ടെങ്കിൽ അതിന് രോഗം വരത്തില്ല. അപ്പൊ ആ തരത്തിൽ നമ്മൾ നടുന്ന സമയം ക്രമീകരിക്കാം, അത്തരത്തിൽ നമുക്ക് ഇതിനെ രക്ഷിച്ചെടുക്കാനായിട്ട് ഒരുപാട്
2: ചേരുന്നുണ്ട്. ഹലോ,
3: ഹലോ, നമസ്കാരം സുഷ മാം.
0: ആ നമസ്കാരം,
3: ഞാന് ജയിച്ചയാണ്, ഉള്ളൂരിൽ നിന്നാണ്. എനിക്ക് ഒരു സംശയം ഉള്ളത്, ഈ പുതിന ഉണ്ടല്ലോ, ആ പുതിന നമ്മള് ഒരു ഒന്നോ രണ്ടോ ചട്ടിയിലൊക്കെ ആണെങ്കിൽ അത് മാനേജ് ചെയ്ത് പോവാം. അതില് കുരുടിക്കല, ആ ഇല മുകൾ ഭാഗത്തെ ഇലകള് കുരുടിച്ച് അതിന്റെ തണ്ടുമായിട്ട് അങ്ങ് ചേർന്നിരിക്കുകയാണ്. അപ്പോ അത് ഞാൻ നിവർത്തി നോക്കുമ്പോ അതിനകത്ത് മുഞ്ഞയുണ്ട്, ഫിക്സ് ഉണ്ടല്ലോ അതിന്റെ അറ്റാക്ക് ഉണ്ട്. ഈ ബിവേറിയ ബാസിയാണ് ഞാൻ സ്പ്രേ ചെയ്ത, ആ മിത്ര കുമിളി ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തു. പക്ഷെ ഇത് ബിവേറിയ എന്ന് പറയുന്ന കോൺട്രാക്ട് പെസ്റ്റിസൈഡ് ആണല്ലോ, അത് ഡയറക്റ്റ് ആയിട്ട് ഈ മുഞ്ഞയിൽ ചെന്ന് പതിയുന്നില്ല മാഡം, കാര്യം ഈ ഇലകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അപ്പോ ഡയറക്റ്റ് ആയിട്ട് അതില് വരാത്തത് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും എനിക്കതിനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഈ മുഞ്ഞ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വളർച്ച എങ്ങും ഒരടിക്കുകയാണ്. അപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ നഴ്സറി പോലെ ഒരു ഒരു 10-40 ചട്ടിയിൽ ഞാനത് ചെയ്യുന്നുണ്ട്. അതിനെ ഒന്ന് തടയാൻ വേണ്ടി എനിക്ക് കെമിക്കലൊന്നും, നമ്മള് ഇത് പുതിന ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നല്ല, പുതിന മല്ലി കറിവേപ്പിലൊന്നും നമുക്ക് കെമിക്കൽ അങ്ങനെ അടിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ മുഞ്ഞെ കൊണ്ടുവയ്ക്കുന്നത് ഉറുമ്പുകൾ തന്നെ ആയിരിക്കുമല്ലോ മാം
0: അല്ലെ? ഉറുമ്പിലൂടെ വരും, കാറ്റത്തൂടെ വരും.
3: ഉറുമ്പിനെ എനിക്ക് പൂർണ്ണമായിട്ട് അതും പറ്റില്ല, എനിക്ക് തേനീച്ച കൃഷി ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് നോ ഹാൻസ്, അങ്ങനെ ഉറുമ്പിനെതിരായിട്ടുള്ള കെമിക്കലും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെയ്യാൻ പറ്റും മാഡം, ഒരു ഒരു റെമഡി എന്തെങ്കിലും പറഞ്ഞുതരാൻ പറ്റുമോ?
0: ഉറുമ്പിനെ നിയന്ത്രിക്കുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് കെമിക്കൽ ഇപ്പൊ ചെയ്തിരുന്നാലും മണ്ണിലൂടെയല്ലേ വരുന്നത്, ചട്ടികളിലിരിക്കുന്നതിലല്ലേ. അപ്പൊ ആ ചട്ടിക്ക് ചുറ്റും മഞ്ഞളൊക്കെ ഇട്ട് കഴിഞ്ഞാല് ഉറുമ്പ് വരാറ്. ആ അങ്ങനെ ചെറിയ, പിന്നെ
3: ക്യാൻസർ ഇട്ടു നോക്കി.
0: ആ പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നമുക്കൊന്ന് ചെയ്യാൻ പറ്റുന്നത്, ഈ പുതിന വളരെയധികം തിക്കി തിരക്കി നിൽക്കുന്ന ഇടയിലുള്ള കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കുറച്ചുകൂടെ ഒന്ന്.
3: അല്ല,
0: പിന്നെ ഈ പറഞ്ഞ പോലെ ബിവേറിയ എന്ന് പറയുന്നത് ഒരു കീടനാശിനി അല്ല, അതൊരു കുമിളാണ്. കുമിളാവുമ്പോ അതിനെ അതിന് സ്പർശനത്തിന് അത് നേരിട്ട് അതിന്റെ മുകളിലോട്ട് വീഴണമെന്നില്ല. നമ്മുടെ ഇലയിൽ വീണ് കഴിഞ്ഞിട്ട് അത് മുളച്ചിട്ട് അതിന്റെ വിത്ത് മുളച്ച് അത് തന്നെ അതിന്റെ അടുത്തോട്ട് അങ്ങ് പൊക്കോളും. അപ്പൊ നേരിട്ട് അതിൽ വീഴണമെന്നില്ല.
3: അതെ,
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മറ്റേ നമ്മൾ കീടനാശിനി ഉപയോഗിക്കുന്നത് പോലെ പെട്ടെന്ന് തന്നെ വരില്ല. അതെ അതെ, ശ്രമിച്ചു
3: ഓക്കെ,
0: ഒരിക്കൽ കൂടെ ചെയ്ത് നോക്കൂ എന്നിട്ട്. ആ ഓക്കെ ഓക്കെ, ശരി
2: ഓക്കെ, താങ്ക് യു മാഡം. അപ്പം ഈ സംയോജിത രോഗനിയന്ത്രണത്തിനെ കുറിച്ച് ആദ്യം തൊട്ട് ഒരു കർഷകൻ എന്തൊക്കെ നടപടികളാണ് എടുക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് രോഗങ്ങളെ ഒന്ന് മാറ്റി നിർത്താൻ?

നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സംയോജിത നിയന്ത്രണം എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ ഏത് കൃഷിയാണോ അവലംബിക്കുന്നത് ആ കൃഷി രീതിയുമായി ചേർന്ന് പോകുന്ന തരത്തിൽ മറ്റു കാര്യങ്ങളെ കൂടെ അതിന്റെ ഇടയിൽ കൊണ്ടുവരിക. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയതുപോലെ ആദ്യം തന്നെ ഏത് സ്ഥലം തിരഞ്ഞെടുക്കുന്നു എന്ന് ഏറ്റവും പ്രധാനമാണ്. പിന്നെ ഏത് വിത്ത് തിരഞ്ഞെടുക്കുന്നു, വെറൈറ്റി ഏതാണ്, ആ ചെടിയെ കുറിച്ചുള്ള കാര്യം ശരിയാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ സ്ഥലം എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, ലാൻഡ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം നേരത്തെ തന്നെ അതൊന്ന് കുറച്ച് കിളച്ചിടുക, അതുപോലെ കുമ്മായം ചേർക്കുന്നെങ്കിൽ അത് ചെയ്യുക. അപ്പം ആ മണ്ണിന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം, മണ്ണിന് അസിഡിറ്റി കൂടിയാൽ ചില രോഗങ്ങൾ വരും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവലംബിക്കുക, അത് നന്നായി ചെയ്യുക. പിന്നെ ഏത് സമയത്ത് കൃഷി ചെയ്യുന്നു എന്നുള്ളത്, അത് രോഗം വരുന്ന സമയമായിട്ട് കോയിൻസൈഡ്, അതുമായിട്ട് ചേർന്ന് വരാത്ത സമയത്ത് വേണം നമ്മൾ കൃഷി ചെയ്യാൻ.

0: കാര്യം ശരിയാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ സ്ഥലം എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, ലാൻഡ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം നേരത്തെ തന്നെ അതൊന്ന് കുറച്ച് കിളച്ചിടുക, അതുപോലെ കുമ്മായം ചേർക്കുന്നെങ്കിൽ അത് ചെയ്യുക. അപ്പം ആ മണ്ണിന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം, മണ്ണിന് അസിഡിറ്റി കൂടിയാൽ ചില രോഗങ്ങൾ വരും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവലംബിക്കുക, അത് നന്നായി ചെയ്യുക. പിന്നെ ഏത് സമയത്ത് കൃഷി ചെയ്യുന്നു എന്നുള്ളത്, അത് രോഗം വരുന്ന സമയമായിട്ട് കോയിൻസൈഡ്, അതുമായിട്ട് ചേർന്ന് വരാത്ത സമയത്ത് വേണം നമ്മൾ കൃഷി ചെയ്യാൻ. പിന്നെ അതുപോലെ ശരിയായ രീതിയിൽ വളപ്രയോഗം ചെയ്യുക, അതിനുള്ള എല്ലാ കൃഷികാര്യങ്ങളും, പ്ലാന്റ് പ്രൊട്ടക്ഷൻ, രോഗപ്രതിരോധ അല്ലെങ്കിൽ രോഗങ്ങളും കീടങ്ങളും വരുന്ന അത് നേരത്തെ മുൻകരുതൽ എന്ന രീതിയിൽ ആ കാര്യങ്ങളെല്ലാം
1: ചെയ്യുക. അതും ബാലൻസ്ഡ്
0: അത് കേവലം പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഒരു പൊട്ടാസ്യം ചില സമയങ്ങളിൽ കുറച്ചുകൂടെ ആരോഗ്യം കൊടുക്കാനായിട്ട് പൊട്ടാസ്യം നമ്മൾ ഈ പറയുന്നതിനേക്കാളും കുറച്ചധികം കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ ആവശ്യാനുസരണം, ആ സ്ഥലത്തിന്റെ ആവശ്യാനുസരണം മാത്രം വളപ്രയോഗം ചെയ്യുക. പിന്നെ ഈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ജൈവവളങ്ങളും തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ ഒരു ശ്രോതാവ് പറഞ്ഞതുപോലെ അനേക ജൈവ കൂട്ടുകളുണ്ട്. അപ്പൊ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പൂക്കളെ കുറച്ചുകൂടെ നല്ല രീതിയിൽ പൂക്കളുണ്ടാവും. നേരത്തെ പറഞ്ഞ ചിലപ്പോൾ ഈ പെൺപൂ ഉണ്ടായി വരാൻ അല്ലെങ്കിൽ പരാഗണം കുറച്ചുകൂടെ നല്ല, അങ്ങനെയൊക്കെ സഹായിക്കുന്നതായിട്ട് ഈ മത്തിശർക്കര മിശ്രിതം, പഞ്ചഗവ്യം അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കാര്യം അതിനകത്തുള്ള അത് വളർച്ചയെ പോഷിപ്പിക്കുന്ന ഒരുപാട് ആസിഡുകൾ അല്ലെങ്കിൽ ഹോർമോണുകൾ അതുപോലുള്ള സാധനങ്ങളും അതിനോടൊപ്പം കാണും. അപ്പം അങ്ങനെയുള്ളത് നമുക്ക് ഈ ചെടി വളർത്തുമ്പം അതിനെ അവലംബിക്കാവുന്നതാണ്. പിന്നെ ജൈവമാർഗങ്ങളിലൂടെ, അപ്പം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് തീർച്ചയായിട്ടും രോഗങ്ങളുണ്ടാവാം. അപ്പം ആ സമയത്ത് നമുക്ക് ജൈവമാർഗങ്ങൾ അവലംബിക്കാം. അപ്പൊ ഈ സ്യൂഡമോണസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതാത് സമയങ്ങളിൽ നേരത്തെ തന്നെ വിത്ത് പരിചരണം ചെയ്യാം, പിന്നെ അല്ലെ മണ്ണിൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ അതിനോടുള്ള രോഗം വരുന്ന തീവ്രത ചിലപ്പോൾ കുറഞ്ഞിരിക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് ജൈവ നിയന്ത്രണ മാർഗങ്ങൾ നല്ല പ്രയോജനം
1: ചെയ്യാം.
0: അതൊക്കെ ട്രൈക്കോഡെർമ യൂസ് ചെയ്യാം. ഈ മണ്ണിലൂടെ പരത്തുന്ന രോഗങ്ങൾക്കെതിരെ ട്രൈക്കോഡെർമ വളരെ എഫക്റ്റീവ് ആണ്. അതായത് നമ്മൾ ചാണകം ചെയ്യുമ്പോൾ അത് ഈ ട്രൈക്കോഡെർമ കൊണ്ട് സമ്പുഷ്ടീകരിച്ചിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഈ വാട്ടരോഗം അതുപോലുള്ളതൊക്കെ നമുക്ക് കുറയ്ക്കുന്നതിന് സാധിക്കും. പിന്നെ ഇതിനോടൊക്കെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ സംയോജിത നിയന്ത്രണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരിക്കലും കെമിക്കൽസിനെ മാറ്റി നിർത്തുന്ന ഒരു നിയന്ത്രണ രീതിയല്ല, ആവശ്യാനുസരണം നമ്മൾ കെമിക്കൽസ് ഉപയോഗിക്കുക. അപ്പോൾ മറ്റ് മാർഗങ്ങളിലൂടെ നമുക്ക് നല്ല നിയന്ത്രണം കിട്ടുന്നില്ലുണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രം പറഞ്ഞിട്ടുള്ള ഡോസിൽ മാത്രം കെമിക്കൽസ് ആ ഒരു ഇടവേള, നമ്മളിപ്പോൾ ഹാർവസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു വെജിറ്റബിൾ നമ്മൾ ഹാർവസ്റ്റ് ചെയ്യാൻ പോവാണ്, അപ്പൊ അതിന് ഇത്ര ഇടവേള കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം.
1: പക്ഷേ ഇത് ലാസ്റ്റ് റിസോർട്ട്,
0: തീർച്ചയായിട്ടും ലാസ്റ്റ് റിസോർട്ടായിട്ട് നമുക്ക് ആവശ്യാനുസരണം കെമിക്കൽസും തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അപ്പൊ ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കർഷകർക്ക് നഷ്ടമില്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരിക്കലും ഇത് ഒരു കാര്യം മാത്രം വെച്ചല്ല, ഇതിപ്പോ ഹാർവസ്റ്റ് ചെയ്യുന്നത് തന്നെ ഇവൻ പറയുന്നുണ്ട് സമയത്തിന് ഹാർവസ്റ്റ് ചെയ്യും. അപ്പം ഓവറായിട്ട് മെച്ചറായിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ കൂടുതൽ രോഗം വരും, നമുക്ക് സൂക്ഷിപ്പ് കാലാവധി കുറഞ്ഞു പോകും. അപ്പൊ അതെല്ലാം ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള സമയത്ത്, അപ്പം പലപ്പോഴും നമ്മൾ കുമ്മായം ഇടുന്നു, വളം ഇടുന്നു. അപ്പൊ ഇപ്പോഴത്തെ ലേബർ നമുക്ക് എപ്പോഴും കൂടുതൽ, നമ്മുടെ കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആവുന്നത് ആ ലേബറാണ്, ലേബർ കോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇതെല്ലാം കൂടെ ഒരുമിച്ചാക്കുന്നു. ഇപ്പം നമ്മളൊരു കർഷകൻ ചോദിച്ചതുപോലെ അതും ഇത് ഒരുമിച്ച് ചെയ്യാമോ, പക്ഷെ അത് ഒരിക്കലും നമുക്ക് അഭികാമ്യമല്ല. ഇപ്പോൾ കുമ്മായം ഇട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് മാത്രം മറ്റേ ചെയ്യാന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ചെയ്താലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ലഭ്യമാകുള്ളൂ.
1: ഡോക്ടർ സുഷാ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് വളരെ നന്ദി.
2: വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെ ആസ്പദമാക്കി വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷാ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഡോക്ടർ സുഷാ എസ് താരയുമായി സംസാരിച്ചത് ശ്രീ ഷിബു ജോർജ്.

കിസാൻ ക്രെഡിറ്റ് കാർഡ്. കർഷകർക്ക് സമയബന്ധിതമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. കർഷകർക്ക് എളുപ്പത്തിലും കുറഞ്ഞ പലിശ നിരക്കിലും വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ന് രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് കർഷകർ ഈ പദ്ധതിയുടെ പ്രയോജനം അനുഭവിച്ചു വരുന്നു. കൃഷിയിൽ ചെലവുകൾ വിളവെടുപ്പിന് മുൻപേ ആരംഭിക്കുന്നതാണ്. വിത്ത്, വളം, കീടനാശിനികൾ, ജലസേചനം, തൊഴിലാളികളുടെ വേതനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി കർഷകർക്ക് പണം അനിവാര്യമാണ്. സമയത്ത് വായ്പ ലഭിക്കാതെ വരുമ്പോൾ പലരും ഉയർന്ന പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്ക് ആശ്വാസമാകുന്നത്. KCC പദ്ധതി പ്രകാരം യോഗ്യതയുള്ള കർഷകർക്ക് ഒരു കാർഡും പാസ്ബുക്കും നൽകുന്നു. ഇത് ATM കാർഡിനെ പോലെ ആവശ്യാനുസരണം പണം പിൻവലിക്കാൻ സഹായിക്കുന്നു.

0: കൃഷിഭൂമിയുടെ വിസ്തീർണം, വിളകൾ, കൃഷിച്ചെലവ് എന്നിവ കണക്കിലെടുത്താണ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത്. സമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് പലിശ ഇളവ് ലഭിക്കുന്നതും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയാണ്. ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി വിളകൃഷിക്ക് പുറമെ പശുവളർത്തൽ, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, കോഴി വളർത്തൽ തുടങ്ങിയ അനുബന്ധ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ കർഷകർക്ക് വരുമാനം വൈവിധ്യമാർന്നതാക്കാനും കൃഷിയിലെ അപകട സാധ്യതകൾ കുറയ്ക്കാനും കഴിയും. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഒരു വായ്പാ സൌകര്യം മാത്രമല്ല, കർഷകന്റെ സാമ്പത്തിക സുരക്ഷയും ആത്മവിശ്വാസവും ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. ആധുനിക കൃഷിരീതികൾ സ്വീകരിക്കാനും മികച്ച കൃഷി നടത്താനും ഇത് കർഷകർക്ക് സഹായകമാകുന്നു. ഇന്ത്യയുടെ കാർഷിക സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് നിർണായക പങ്കുവഹിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കാൻ മുന്നോട്ട് വരണം. ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്.
1: അടുത്തതായി കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈയാഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ.
2: മഴക്കാലമായതിനാൽ വാഴയിൽ കുമിൾ രോഗമായ ഇലപ്പുള്ളി രോഗത്തിന് മുൻകരുതലായി 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കുളിർക്കെ തളിക്കുക. 2 ആഴ്ചയ്ക്ക് ശേഷവും രോഗത്തിന് കുറവില്ലെങ്കിൽ 1 മില്ലി ടെബുകൊണാസോൾ 1 ലിറ്റർ വെള്ളത്തിൽ പശ ചേർത്ത് ഇലയുടെ അടിയിൽ പതിയത്തക്ക വിധം 2 ആഴ്ചയിലൊരിക്കൽ തളിക്കുക. നീർവാർച്ചയുള്ളതും വളക്കൂറുമുള്ള പശ്ചിമരാശി മണ്ണാണ് പച്ചക്കറി കൃഷിക്ക് ഉചിതമായിട്ടുള്ളത്. മണൽ മണ്ണാണെങ്കിൽ ജൈവവളം കൂടുതലായി ചേർക്കണം. വെള്ളവും വെളിച്ചവും കിട്ടുന്ന സ്ഥലമാണ് പച്ചക്കറി കൃഷിക്ക് അനുയോജ്യം. നമ്മുടെ വീട്ടുവളപ്പിൽ തണലില്ലാത്ത സ്ഥലം ലഭിക്കുക അത്ര എളുപ്പമല്ലാത്തതിനാൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം പച്ചക്കറി കൃഷിക്കായി തിരഞ്ഞെടുക്കണം. നല്ല വിളവ് തരുന്ന രോഗപ്രതിരോധ ശേഷിയുള്ള പച്ചക്കറി ഇനങ്ങൾ നടാനായി തിരഞ്ഞെടുക്കണം.
1: ഇനി ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറയാനുള്ള സമയമാണ്. അതിനു മുൻപായി ചോദ്യം ഒന്നുകൂടി പറയാം. വിളകളിൽ മഞ്ഞക്കിണി എത്ര ഉയരത്തിലാണ് സ്ഥാപിക്കേണ്ടത്? ഉത്തരം: വിളകളിൽ മഞ്ഞക്കിണി സ്ഥാപിക്കുമ്പോൾ കർഷകർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കെണി വിളയിൽ നിന്നും പൊങ്ങി നിൽക്കണം. വിളകളുടെ ഉയരം കൂടുന്നതിനനുസരിച്ച് കെണി പുനഃസ്ഥാപിക്കുകയും വേണം. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ശ്രദ്ധാപൂർവം ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. വിജ്ഞാനപ്രദമായ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50 നമസ്കാരം.
3: നിർവഹണം: ഷിബു ജോർജ്. നിർവഹണ സഹായം: രജിത് ആറ്റിങ്ങൽ.
4: വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്ത്, പോത്തൻകോട് ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പാടം പൂക്കും കാലം തരിശ് നെൽകൃഷി വിതയുത്സവം കാട്ടായിക്കോണം കൂനയിൽ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് നാളെ രാവിലെ 9 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്നു. തുടർന്ന് കാട്ടായിക്കോണം കൂനയിൽ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ബ്ലോക്ക് തല കിസാൻ മേളയും കിസാൻ ഗോഷ്ഠിയും സംഘടിപ്പിക്കുന്നു. തദവസരത്തിൽ വിവിധ കൃഷിഭവനുകൾ, FPO കൃഷിക്കൂട്ടങ്ങൾ, അഗ്രോ സർവീസ് സെന്റർ തുടങ്ങിയവയുടെ പ്രദർശന വിൽപ്പന സ്റ്റാളുകളും കാർഷിക സെമിനാറുകളും കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖ പരിപാടിയും സംഘടിപ്പിക്കും. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കീഴിൽ കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തിയിൽ വെച്ച് ഓഗസ്റ്റ് 5 തീയതി ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ നെൽകൃഷിയിൽ ഡ്രം സീഡർ സാങ്കേതിക വിദ്യ, വിശകലനം, നവീകരണം, വ്യാപനം എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള കർഷകർ ഈ മാസം 30 തീയതി വൈകിട്ട് 5 മണിക്ക് മുൻപായി 8281200673 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് വഴി പേരും മൊബൈൽ നമ്പറും അയച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. നമ്പർ ഒരിക്കൽ കൂടി 8281200

673. കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി വെള്ളറട കൃഷിഭവൻ വെള്ളറട ഗ്രാമപഞ്ചായത്തിലെ വിവിധ കാർഷിക മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച കർഷകരെ ആദരിക്കുന്നതിനായി അപേക്ഷകൾ ക്ഷണിച്ചു. മികച്ച ജൈവ കർഷകൻ കർഷക, മികച്ച വനിതാ കർഷക, മികച്ച വിദ്യാർത്ഥി കർഷകൻ കർഷക, മികച്ച SC ST കർഷകൻ കർഷക, മികച്ച ക്ഷീര കർഷക, മികച്ച മുതിർന്ന കർഷകൻ കർഷക, മികച്ച കർഷക തൊഴിലാളി, മികച്ച വാഴ കർഷകൻ കർഷക എന്നീ വിഭാഗങ്ങളിലെ മികവ് പരിഗണിച്ചാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. പൂരിപ്പിച്ച അപേക്ഷകൾ August 1 വൈകുന്നേരം 5 മണിക്കകം വെള്ളറട കൃഷിഭവനിൽ സമർപ്പിക്കണം. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി കിളിമാനൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ മികച്ച കർഷകരെ ആദരിക്കുന്നതിനായി കിളിമാനൂർ കൃഷിഭവൻ അപേക്ഷകളും നാമനിർദ്ദേശങ്ങളും ക്ഷണിച്ചു. 12 വിവിധ വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. താൽപര്യമുള്ളവർ August 3 വൈകുന്നേരം 5 മണിക്ക് മുൻപായി കൃഷിഭവനിൽ അപേക്ഷകൾ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9383470198 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 9383470198. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും കൊല്ലം ജില്ലയിലെ പൂയപ്പള്ളി പഞ്ചായത്ത് കൃഷിഭവൻ എന്നിവയുടെയും ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം August 17 സംഘടിപ്പിക്കുന്നു. ചടങ്ങിൽ വെച്ച് പഞ്ചായത്തിലെ മികച്ച ജൈവ കർഷകൻ, മികച്ച സ്ത്രീ കർഷക, മികച്ച വിദ്യാർത്ഥി കർഷകർ, മികച്ച മുതിർന്ന കർഷകർ, മികച്ച SC ST കർഷകർ എന്നിവരെ ആദരിക്കുന്നു. കർഷകർ പൂയപ്പള്ളി കൃഷിഭവനിൽ August 1 കൃഷി ഓഫീസർ കൃഷിഭവൻ പൂയപ്പള്ളി എന്ന വിലാസത്തിൽ അപേക്ഷകൾ നൽകണം. ഇനി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 24,600 രൂപ, ആലപ്പുഴ 24,200, ചെങ്ങന്നൂർ 26,000, കോട്ടയം 27,300, പാലാ 25,900, എറണാകുളം 25,800, കൊച്ചി റെഡി 24,800, ആലുവ 26,700, വടക്കൻപറവൂർ 25,700. കൊപ്ര ക്വിന്റലിന് കൊല്ലം 16,000 രൂപ, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരശി 21,850, എറണാകുളം 16,800, വടക്കൻപറവൂർ 15,600. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 14,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,700 രൂപ, എറണാകുളം 3,900, വടക്കൻപറവൂർ 3,800. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിൻകര 20,000, അടൂർ 21,000, കായംകുളം, പുളിങ്കുന്ന് എന്നിവിടങ്ങളിൽ 22,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000 രൂപ, കോട്ടയം 28,000, എറണാകുളം 32,000, തൊടുപുഴ 1,000 30,000 രൂപ. ഉഴുന്ന് പിളർപ്പ് ക്വിന്റലിന് തിരുവനന്തപുരം 12,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, തൊടുപുഴ 3,400, കട്ടപ്പന 3,000 രൂപ എന്ന നിരക്കിൽ വ്യാപാരം നടന്നു. ഇതോടെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: സമയം 7 മണി കഴിഞ്ഞ് 24:56. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടിയെ ചൊല്ലി പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതി APJ അബ്ദുൾ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി. സാമൂഹിക ശുചീകരണം പൌരന്റെ ഉത്തരവാദിത്വമാകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ന്യൂനമർദ്ദത്തെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിൽ പ്രളയ സമാന സാഹചര്യം. കേരളത്തിൽ ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 4. ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ ഇഷാ സിംഗിന് സ്വർണം. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെ ഉണ്ടായ പോലീസ് നടപടിയെ ചൊല്ലി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026

0: കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. 2024 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനായാണ് ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലും അടക്കമുള്ള കർശന ശിക്ഷാവ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനും വിചാരണയ്ക്കുമായി എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്ന് ബില്ലിൽ നിർദ്ദേശിക്കുന്നു. ബില്ലിനെക്കുറിച്ചുള്ള ചർച്ച കോൺഗ്രസും സഖ്യകക്ഷികളും ബോധപൂർവ്വം തടസ്സപ്പെടുത്തുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു.
1: महत्वपूर्ण बच्चों के लिए, युवाओं के लिए, छात्रों का जिंदगी के लिए ये महत्वपूर्ण बिल है. सब बोलने वाले वक्ता भी तैयार हैं, फिर भी जानबूझ करके कांग्रेस पार्टी और उसके कुछ साथी जानबूझ करके आज इतना महत्वपूर्ण बिल पे चर्चा होने नहीं दे रहे हैं. मैं बहुत दुखी मन के साथ कह रहा हूँ. पहले दिन तो वो कह रहे थे कि चर्चा करना चाहिए, एग्जाम का मामला है, बच्चों का मामला है. अब
0: വൈകുന്നേരം സഭ വീണ്ടും ചേർന്നപ്പോൾ ബിൽ ചർച്ചയ്ക്കെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത FIR പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതോടെ സഭ പിരിയുകയായിരുന്നു. നാളെ രാവിലെ 11 മണിക്ക് സഭ വീണ്ടും ചേരും. നീറ്റ് വിഷയത്തിൽ രാജ്യസഭയിലും ബഹളം. വൈകുന്നേരം സഭ വീണ്ടും ചേർന്നപ്പോൾ ദേശീയ ബഹുമതികളോടുള്ള അവഹേളനം തടയൽ ഭേദഗതി ബിൽ 2026 ചർച്ചയ്ക്കെടുക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. നാളെ രാവിലെ 11 മണിക്ക് സഭ വീണ്ടും ചേരും. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും. അയോധ്യയിലെ രാമക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവന തുകയിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം അന്വേഷിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഒരു ഫോറൻസിക് ഓഡിറ്ററെ കൂടി ഉൾപ്പെടുത്താൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. അന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ട് ചെയ്യാൻ കോടതി SIT നിർദ്ദേശിച്ചു. രാമക്ഷേത്രത്തിലെ സംഭാവനകളിലെ ക്രമക്കേട് ആരോപണങ്ങളിൽ CBI അന്വേഷണം നടത്തണമെന്നും ക്ഷേത്ര ട്രസ്റ്റിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഓഡിറ്റിംഗ് വേണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മറുപടി നൽകാൻ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഡൽഹി ഹൈക്കോടതി 3 ആഴ്ചത്തെ സമയം അനുവദിച്ചു. ഇരുവർക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയിൽ മറുപടി നൽകാനാണ് കോടതി 3 ആഴ്ചത്തെ സമയം അനുവദിച്ചത്. കേസ് പരിഗണിക്കുന്നത് സെപ്റ്റംബർ 10 മാറ്റിവച്ചു. ഒമോർഫി ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയിലെ യുക്രൈൻ അംബാസഡറെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം. സംഭവത്തിൽ കടുത്ത ആശങ്കയറിയിച്ച മന്ത്രാലയം ഇത്തരം ആക്രമണങ്ങളെ അപലപിച്ചു. സമുദ്രസഞ്ചാരത്തിന്റെ സുരക്ഷ, അന്താരാഷ്ട്ര വാണിജ്യം എന്നിവയെ ഇത്തരം ആക്രമണങ്ങൾ പ്രതികൂലമായി ബാധിക്കുമെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഇൻക്രെഡിബിൾ ഇന്ത്യ ബ്രാൻഡിന് കീഴിൽ ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായി രാജ്യത്തെ ഉയർത്തിക്കാട്ടുന്നതിനായി എയർ ഇന്ത്യയുമായി കൈകോർത്ത് ടൂറിസം മന്ത്രാലയം. എയർ ഇന്ത്യയുടെ വിപുലമായ ആഗോള ശൃംഖലയും രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന വിനോദസഞ്ചാര സാധ്യതകളും പ്രയോജനപ്പെടുത്തി പ്രധാന അന്താരാഷ്ട്ര വിപണികളിൽ രാജ്യത്തിന്റെ സാന്നിധ്യം ശക്തമാക്കാൻ ഈ പങ്കാളിത്തം സഹായിക്കുമെന്ന് സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമായി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓഗസ്റ്റ് 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം മൻ കി ബാത്തിലൂടെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദത്തെ തുടർന്ന് ഒഡീഷ, ഛത്തീസ്ഗഡ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നാളെ വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
3: ഒഡീഷയിലുടനീളം പ്രളയ സമാനമായ സാഹചര്യമാണ്. 8 ജില്ലകളിൽ അതിശക്തമായ മഴയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മഹാനദിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കാർഷിക വിളകൾക്ക് വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. ആന്ധ്രാതീരം, കർണാടക, കിഴക്കൻ മധ്യപ്രദേശ്, ഗുജറാത്ത്, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ്, മാഹി, പഞ്ചാബ്, വിദർഭ, പടിഞ്ഞാറൻ

0: ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലും സമാന കാലാവസ്ഥയായിരിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. അതേസമയം കാലവർഷത്തെ തുടർന്ന് റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നാഗാലാന്റിൽ ഇന്ത്യൻ വ്യോമസേനയുടെ രക്ഷാപ്രവർത്തനം തുടരുന്നു. ലോങ്ലെങ് ജില്ലയിൽ ഒറ്റപ്പെട്ടുപോയ 42 പേരെ വ്യോമസേന ഇന്ന് രക്ഷപ്പെടുത്തി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 4. പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ രാജമുത്തുപാണ്ഡി ഇന്ന് വെള്ളി മെഡൽ നേടി. നീന്തലിൽ പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിൽ മലയാളി താരം സജൻ പ്രകാശ് ഫൈനലിൽ കടന്നു. ഇന്ന് രാത്രിയാണ് ഫൈനൽ. മലയാളി ലോങ് ജമ്പ് താരം മുരളി ശ്രീശങ്കറും ഫൈനലിൽ ഇടം തേടിയിട്ടുണ്ട്. ചൈനയിൽ നടക്കുന്ന ISSF ലോകകപ്പ് ഷൂട്ടിംഗിൽ ഇന്ത്യയുടെ ഇഷ സിംഗ് സ്വർണം നേടി. വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ ഇനത്തിൽ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കറെ പിന്നിലാക്കിയാണ് 21-കാരിയായ ഇഷ സ്വർണം നേടിയത്. മനു ഭാക്കറിന് വെങ്കലം ലഭിച്ചു. സിക്കിമിലെ നാഥുല പാസ് അടുത്ത മാസം 1 തുറക്കും. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശമായ നാഥുല പാസ് കോവിഡ് മഹാമാരിയെ തുടർന്ന് 2020 താൽക്കാലികമായി അടച്ചത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വാണിജ്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ നാഥുല പാസ് തുറക്കുന്നതിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഇന്ത്യയിലെ ശ്രീലങ്കൻ ഹൈക്കമ്മീഷണറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇൻക്ലൂസീവ് ഡെമോക്രസി ആൻഡ് ഇലക്ടറൽ മാനേജ്മെന്റ് 2026 അന്താരാഷ്ട്ര സമ്മേളനത്തിൽ രൂപീകരിച്ച അജണ്ട യാഥാർത്ഥ്യമാക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ചർച്ചയിൽ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് നടത്തിപ്പിലും ഇലക്ഷൻ ഉദ്യോഗസ്ഥരുടെ പരിശീലനത്തിലും സഹകരണം വർദ്ധിപ്പിക്കാനും ഇരുരാജ്യങ്ങളും ധാരണയായി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 776 പോയിന്റ് ഉയർന്ന 76,835, നിഫ്റ്റി 228 പോയിന്റ് നേട്ടത്തിൽ 23,995 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 680 രൂപ കൂടി 1,06,960 രൂപയും ഗ്രാമിന് 13,370 രൂപയുമാണ് ഇന്നത്തെ വില. ജമ്മുകാശ്മീരിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഡ്രോണുകൾ കണ്ടെത്തി. സാംബ രജൌരി ജില്ലകളിലെ അന്താരാഷ്ട്ര അതിർത്തിക്കും എൽഒ സിക്ക് സമീപമുള്ള പ്രദേശങ്ങളിലുമാണ് ഇന്നലെ രാത്രി പാകിസ്ഥാൻ ഡ്രോണുകൾ കണ്ടെത്തിയത്. സുരക്ഷാസേനാ പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടിയെ ചൊല്ലി പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി. സാമൂഹിക ശുചിത്വം പൌരന്റെ ഉത്തരവാദിത്വമാകണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ന്യൂനമർദ്ദത്തെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിൽ പ്രളയ സമാന സാഹചര്യം. കേരളത്തിൽ ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 4. ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ ഇഷ സിംഗിന് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
3: സാന്തോർ മറായ് എഴുതിയ നോവൽ കനലുകൾ. രചന ജേക്കബ് എബ്രഹാം. പ്രതികാരത്തിന്റെയും വഞ്ചനയുടെയും ദീർഘകാലത്തെ പകയുടെയും കഥകൾ ലോകസാഹിത്യത്തിൽ നിരവധിയുണ്ട്. ഒരിക്കൽ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നവർ പിരിയുമ്പോഴുള്ള വേദന പിന്നീട് പകയുടെ കനലുകളിൽ വെന്ത് നീറുന്നു. ഒരു ജന്മം മുഴുവൻ പ്രതികാരദാഹത്തിന്റെ ഉലയിൽ ആ മനുഷ്യർ വെന്ത് ജീവിക്കുന്നു. ഒരു വിചിത്ര പ്രഹേളിക പോലെ തോന്നുന്ന അത്തരമൊരു പ്രതികാരത്തിന്റെ കഥയുണ്ട് ലോകസാഹിത്യത്തിൽ. ഹംഗേറിയൻ സാഹിത്യത്തിലെ വിസ്മയ രചനയായി മാറിയ സാന്തോർ മാറോയയുടെ കനലുകൾ അഥവാ എംബേഴ്സ് എന്ന കൃതി.

0: എഴുത്തുകാരന്റെ മരണത്തിനു ശേഷം അരനൂറ്റാണ്ട് കഴിഞ്ഞാണ് വിസ്മൃതിയിൽ മറഞ്ഞുപോയ ഈ നോവൽ വായനക്കാർ വീണ്ടെടുത്തത്.
1: പ്രഭാതത്തിൽ വൃദ്ധനായ ജനറൽ തന്റെ വീഞ്ഞുവിദഗ്ധനുമൊത്ത് വീഞ്ഞു ശേഖരിച്ചിരുന്ന അറയിൽ ഏറെ സമയം ചെലവഴിച്ചു. വീഞ്ഞറയിൽ നിന്ന് അയാൾ പുറത്തിറങ്ങിയപ്പോൾ 11 മണി കഴിഞ്ഞിരുന്നു. അയാളുടെ കുതിരക്കാരൻ ഒരു കത്തുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ജനറൽ കത്തു വാങ്ങി പോക്കറ്റിൽ തിരുകി. കുതിരവണ്ടി 6 മണിക്ക് തന്നെ തയ്യാറാക്കി നിർത്താൻ അയാൾ കുതിരക്കാരന് നിർദ്ദേശം നൽകി. കുതിരവണ്ടി വൃത്തിയായി തിളങ്ങണം, ജനറൽ പറഞ്ഞു. മനസ്സിലായി തിരുമനസ്സേ, കുതിരക്കാരൻ പറഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്, വൈറ്റ് ഈഗിൾ ഹോട്ടലിൽ പോവുക. ഞാനാണ് നിങ്ങളെ അയച്ചതെന്ന് പറയുക. ക്യാപ്റ്റനു വേണ്ടിയുള്ള വണ്ടി തയ്യാറായിരിക്കുന്നു എന്നറിയിക്കുക.
0: കനലുകൾ എന്ന നോവൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. കാർപാത്തിയൻ മലനിരകളിലെ ബംഗ്ലാവിൽ വൃദ്ധനായ ജനറൽ തന്റെ സുഹൃത്തിനെയും കാത്തിരിക്കുകയാണ്. അയാളെ കൂട്ടിക്കൊണ്ടുവരുന്നതിനാണ് കുതിരവണ്ടി അയച്ചത്. പഴയ കണക്കുകൾ തീർക്കാനുണ്ട്. അവർ തമ്മിൽ കണ്ടിട്ട് 41 വർഷങ്ങളായി. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താനുണ്ട്. ഒരു രാത്രി നീളുന്ന നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ക്യാപ്റ്റനെ ജനറൽ ക്ഷണിച്ചിരിക്കുന്നത്.
2: ഹംഗേറിയൻ സാഹിത്യത്തിലെ വിസ്മയമാണ് കനലുകൾ എന്ന നോവൽ. അപൂർവ സുന്ദരമായ ഒരു രചന. സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും വഞ്ചനയുടെയും തിരസ്കാരത്തിന്റെയും കഥ പറയുകയാണ് ഈ ക്ലാസിക് കൃതി. അതിസമ്പന്നനായ ഒരു പ്രഭുവിന്റെ മകനായി പിറന്ന ഹെൻറിക് ആണ് തന്റെ ബാല്യകാല സുഹൃത്തായ കോൺറാഡിനെ കാത്തിരിക്കുന്നത്. ഒരു കാലത്ത് ഒരിക്കലും പിരിയാത്ത സഹോദരങ്ങളെപ്പോലെ കഴിഞ്ഞവരായിരുന്നു അവർ. കാർപാത്തിയൻ മലനിരകളിലെ ഒരു കോട്ടയിലാണ് ജനറൽ ഹെൻറിക്ക് താമസിക്കുന്നത്. പഴയ കോട്ടയാണിത്. തന്റെ പിതാവായ പ്രഭുവിന്റെയും മാതാവിന്റെയും മരണശേഷം അയാൾ കോട്ടയുടെ ഭരണം ഏറ്റെടുത്തു. പട്ടാളത്തിൽ നിന്നും പിരിഞ്ഞ ശേഷം കോട്ടയിൽ താമസമാക്കി. അയാളുടെ ബാല്യകാലത്ത് ഒപ്പം ജീവിതം തുടങ്ങിയ ആയയായ ഹിനി മാത്രമാണ് മറ്റു ഭൃത്യരല്ലാതെ ജനറലിന് ഒപ്പം കോട്ടയിൽ താമസിക്കുന്നത്. ഹിനിക്ക് 91 വയസ്സായി. തന്റെ 16-ാം വയസ്സിൽ ജനറൽ കുഞ്ഞായിരുന്നപ്പോൾ ഈ കോട്ടയിലെത്തിയതാണ് അവർ. തന്റെ സുഹൃത്തായ കോൺറാഡ് അതിഥിയായി എത്തുന്ന വിവരം ജനറൽ ഹിനിയെ അറിയിക്കുന്നു. വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ ജനറൽ കൽപ്പിക്കുന്നു.
1: ആദ്യത്തെ ആകാംക്ഷാഭരിതമായ അത്ഭുതാവസ്ഥ കടന്നുകഴിഞ്ഞപ്പോഴേക്കും ജനറലിന് വല്ലാത്ത ക്ഷീണം തോന്നി. ഒരു ജീവിതകാലം മുഴുവൻ ഒരുവൻ എന്തിനോ വേണ്ടി തയ്യാറെടുക്കുന്നു. ആദ്യം മുറിവേൽക്കുന്നു, പിന്നെ പ്രതികാരത്തിനായി തയ്യാറെടുക്കുന്നു, എന്നിട്ട് കാത്തിരിക്കുന്നു. ഇപ്പോൾ അയാൾ എത്രയോ കാലമായി കാത്തിരിക്കുകയായിരുന്നു. എപ്പോഴാണ് ആ മുറിവ് അയാളെ പ്രതികാരദാഹിയാക്കി മാറ്റിയതെന്ന് അയാൾ അറിഞ്ഞില്ല. ആ ദാഹം എപ്പോഴാണ് അയാളെ ഒരു കാത്തിരിപ്പുകാരനാക്കി മാറ്റിയതെന്നും അറിയില്ല. കാലം എല്ലാറ്റിനെയും സംരക്ഷിക്കുന്നു. വെളിച്ചവും കാലവും ചേർന്ന് മുഖത്തിന്റെ അതിരുകളെയും ആകൃതികളെയും മായിച്ചു കളയുന്നു. വെളിച്ചം വീഴും വിധം പലതും വ്യക്തമായി കാണേണ്ടതുണ്ട്.
0: ജനറൽ കാത്തിരിക്കുന്ന അതിഥി പട്ടണത്തിലെ ഹോട്ടലിൽ താമസിക്കുകയാണ്. കുന്നിൻ മുകളിലെ വനങ്ങൾ മൂടിയ കോട്ടയിൽ അതിഥിക്ക് വേണ്ട വിഭവ സമൃദ്ധമായ വിരുന്ന് ഒരുക്കുകയാണ് നിനി. കുതിരക്കാരൻ അതിഥിയെ വിളിച്ചുകൊണ്ടുവരാൻ പോയി. ആ കാത്തിരിപ്പിൽ കഴിഞ്ഞ 41 വർഷങ്ങളെ ഓർത്തെടുക്കുകയാണ് ജനറൽ ഹെൻറിക്ക്. അയാളുടെ ഓർമ്മകളാവട്ടെ ആർദ്രമാണ്. എന്നാൽ താൻ അതിഥിയിൽ നിന്നും ചില രഹസ്യങ്ങൾ അറിയാൻ വെമ്പൽ കൊള്ളുന്നതായി അയാൾക്ക് തോന്നി. കോൺറാഡ് എന്ന തന്റെ സുഹൃത്തിൽ നിന്നും തന്റെ ആത്മാവിനെ പീഡിപ്പിക്കുന്ന ആ വലിയ രഹസ്യം ജനറലിന് അറിയണം. ഈ കഥയിൽ താനും കോൺറാഡും അന്തരിച്ച ഭാര്യ ക്രിസ്റ്റീനയുമാണുള്ളത്.
2: അനാരോഗ്യവാനായിരുന്നു ബാല്യകാലത്ത് ജനറൽ.

0: ബാലനെ ശുശ്രൂഷിക്കാൻ ഒരു വലിയ ഭൃത്യസംഘവും ഡോക്ടർമാരും ഉണ്ടായിരുന്നു. ബാലൻ ആരോഗ്യം വീണ്ടെടുത്തു. തുടർന്ന് പ്രഭു തന്റെ മകനെ മിലിട്ടറി സ്കൂളിൽ ചേർത്തു. സ്കൂൾ പഠനം കഴിഞ്ഞ് ഹെൻറിക് വിയന്നയിലെ ഒരു സൈനിക അക്കാദമിയിൽ ചേർന്നു. അവിടെ ആ യുവാവിന് കൂട്ടായി കോൺറാഡ് എന്ന സ്നേഹിതനുമുണ്ടായിരുന്നു. സ്കൂളിൽ വെച്ച് കണ്ടുമുട്ടിയതു മുതൽ ഉറ്റ സുഹൃത്തായി അവർ മാറി. ഒരേ പായയിൽ കിടന്നു, ഒരേ ഭക്ഷണം, ഒരേ വസ്ത്രം ധരിച്ചു. കോൺറാഡ് അവധിക്കാലങ്ങൾ തന്റെ സുഹൃത്തായ ഹെൻറിക്കിന്റെ കൊട്ടാരത്തിൽ ചെലവഴിച്ചു. എല്ലാവരും ആ സ്നേഹബന്ധത്തെ അത്ഭുതത്തോടെയാണ് കണ്ടത്.
1: തന്റെ പിതാവായ പ്രഭു തന്റെ ബാല്യകാല സുഹൃത്തായി കോൺറാഡിനെ സ്കൂളിൽ വെച്ച് തന്നെ അംഗീകരിച്ചത് വലിയ അഭിമാനത്തോടെയാണ് ജനറൽ ഓർക്കുന്നത്. പിന്നീട് ഇരുവരും സഹോദരങ്ങളെപ്പോലെ വളരാൻ തുടങ്ങി. അവധിക്കാലങ്ങളിൽ പ്രഭുവിന്റെ കോട്ടയിൽ തന്റെ സുഹൃത്തായ ഹെൻറിക്കുമൊത്ത് കോൺറാഡ് ദീർഘസമയങ്ങൾ ചെലവഴിച്ചു. അയാൾക്കു വേണ്ടി എപ്പോഴും കോട്ടവാതിൽ തുറന്നിട്ടു. ആ കൊട്ടാരത്തിൽ അയാൾ ഒരംഗത്തെ പോലെയായിരുന്നു. പക്ഷേ ആയയായ ഹിനിക്ക് ആ സൗഹൃദം അത്ര സുഖകരമായി തോന്നിയില്ല. ജനറൽ തന്റെ അതിഥിയെ കാത്തിരിക്കുമ്പോൾ പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണ്. ആ ഓർമ്മകൾ അയാളെ പേടിപ്പിക്കുന്നുമുണ്ട്.
2: പരിചാരകനെ വിളിച്ചു വരുത്താതെ ജനറൽ സ്വയം വസ്ത്രങ്ങൾ ധരിച്ചു. ഒരു മേശവലിപ്പ് തുറന്ന് തന്റെ ആചാര അലങ്കാരങ്ങൾ അയാൾ പുറത്തെടുത്തു. കറുത്ത വസ്ത്രങ്ങളും വെളുത്ത ടൈയും അദ്ദേഹം ധരിച്ചു. ജാലകത്തിനു നേരെ നടന്ന് താഴ്വാരങ്ങൾക്കും കാട്ടുമരങ്ങൾക്കും ഇടയിൽ കിടക്കുന്ന വഴിയിലേക്ക് കണ്ണുകൾ പായിച്ചു. പുറത്ത് പേമാരിയുണ്ടായിരുന്നു. മരച്ചിലകൾക്കിടയിലൂടെ ഒരു നനുത്ത കാറ്റ് പതറി നടന്നു. സാവധാനം നീങ്ങി വരുന്ന ഒരു കുതിരവണ്ടി ജനറലിന്റെ കണ്ണുകളിൽ പെട്ടു. അയാളുടെ അതിഥി യാത്രാവഴിയിലാണ്. അടുത്തുകൊണ്ടിരിക്കുന്ന ലക്ഷ്യത്തെ ജനറൽ നോക്കി. ഒരു നായാടി ഇരയെ ലക്ഷ്യമിട്ട് ഒറ്റക്കണ്ണ് ചെറുതാക്കും പോലെ ജനറൽ ഒരു കണ്ണടച്ചു.
0: 41 വർഷവും 43 ദിവസവും അവർക്കിടയിൽ നിന്ന് പരസ്പരം കാണാതെ നഷ്ടപ്പെട്ടിരുന്നു. അതിഥി എത്തുന്നതിനു മുൻപ് തങ്ങൾ ഉറ്റ സുഹൃത്തുക്കളായി ചെലവഴിച്ചിരുന്ന ബാല്യവും കൗമാരവും യൗവനവും പട്ടാളത്തിലെ ജോലിയും ഈ കോട്ടയിലെ ഒഴിവു ദിവസങ്ങളും വിരുന്നുവേളകളും എല്ലാം ജനറൽ ഓർത്തെടുക്കുന്നു. സുഹൃത്തായ കോൺറാഡ്, അതായത് ഇപ്പോൾ എത്തുന്ന അതിഥി, തന്നോടും തന്റെ ഭാര്യയോടും ഒന്നും പറയാതെ പോയതിന്റെ രഹസ്യവും ഒപ്പം അന്ന് നടന്ന നായാട്ടിലെ ഒരു ചതിയുടെ കാരണവുമാണ് തനിക്കറിയേണ്ടത്. അതിഥി എത്തി. ജനറൽ ആതിഥ്യമര്യാദയോടെ അയാളെ സ്വീകരിച്ചു. തന്നെപ്പോലെ കോൺറാഡും വൃദ്ധനായിരിക്കുന്നത് ജനറൽ തിരിച്ചറിഞ്ഞു.
1: ഉന്നതകുലജാതനായ ജനറലിന്റെ ആതിഥ്യമര്യാദ മെഴുകുതിരികൾ തിളങ്ങുന്ന അത്താഴമേശയിൽ പ്രകടമാണ്. അതിഥിക്ക് രുചിക്കാനായി നിലവറയിൽ നിന്നും മേൽത്തരം വീഞ്ഞു തന്നെ തയ്യാറാക്കുന്നു. അതിഥി എത്തിയ രാത്രിയിലാണ് ആ രഹസ്യങ്ങൾ അറിയാനായി എല്ലാം തുറന്ന് സംസാരിക്കാനായി ജനറൽ തീരുമാനിക്കുന്നത്. ഒരു രാത്രിയിൽ നടക്കുന്ന സംഭവങ്ങൾ മാത്രം നിറഞ്ഞ ആഖ്യാനം കനലുകൾ എന്ന നോവലിനെ വ്യത്യസ്തമാക്കുന്നു. ഓർമ്മകളിലൂടെ സഞ്ചരിക്കുന്ന കൃതിയാണിത്. പ്രത്യേകിച്ചും വാർദ്ധക്യത്തിന്റെ കണ്ണാടിയിലൂടെ ജീവിതത്തെ നോക്കിക്കാണുന്ന ക്ലാസിക് രചന. ഉദാത്തമായ ആഖ്യാന ശൈലിയാണ് നോവലിനെ ക്ലാസിക് തലത്തിലേക്ക് ഉയർത്തുന്നതെന്ന് നിസ്സംശയം പറയാം. പകയും പ്രതികാരവും അതിനിടയിൽ തിളങ്ങുന്നു കരുണയും പ്രണയവും.
0: കഴിഞ്ഞ 4 പതിറ്റാണ്ട് താൻ സിംഗപ്പൂരിൽ ഒരു തോട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കായി കൂലികളെക്കൊണ്ട് എസ്റ്റേറ്റ് പണിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു എന്ന് കോൺറാഡ് ജനറലിനോട് പറയുന്നു. വീഞ്ഞ് രുചിച്ച ശേഷം അവർ അത്താഴം സാവകാശം ആസ്വദിച്ച് കഴിക്കുന്നു. വാർദ്ധക്യത്തിന്റെ ശാന്തതയോടെ, അത്യധികമായ സ്നേഹത്തോടെ ജനറൽ പഴയ കാര്യങ്ങൾ പലതും അതിഥിയുമായി പങ്കുവയ്ക്കുന്നു. എന്നാൽ കോൺറാഡ് ഒളിച്ചോടിയ ദിവസത്തിന് മുൻപുള്ള നായാട്ടിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതോടെയാണ് കനലുകൾ എന്ന നോവൽ ചടുലമാകുന്നത്. തന്റെ ഇരയുടെ മുമ്പിൽ തോക്കുമായി കാത്തിരിക്കുന്ന

0: വേട്ടക്കാരനെ പോലെ അതിഥിക്ക് മുൻപിൽ ജനറൽ രഹസ്യങ്ങൾ അറിയാനായി വലവിരിക്കുന്നു.
1: കോട്ടയിൽ ഇപ്പോൾ താമസിക്കുന്നവരിൽ നിനിയുമായി മാത്രമാണ് അയാൾക്ക് ആത്മബന്ധമുള്ളത്. സത്യത്തിൽ താനും നിനിയും മാത്രമാണ് അവശേഷിക്കുന്നതെന്ന് ജനറൽ ഖേദത്തോടെ മനസ്സിലാക്കുന്നു. 16 വയസ്സിൽ ഒരു ജാരസന്തതിക്ക് ജന്മം നൽകിയിട്ട് കോട്ടയിലേക്ക് അഭയം തേടിയെത്തിയതാണ് നിനി. ആയയായ നിനിയുടെ മുലപ്പാൽ കുടിച്ചാണ് ജനറൽ വളർന്നത്. 90 കടന്ന ഒരു വൃദ്ധയാണ് ഇന്ന് നിനി. വിരുന്നിനും സ്വീകരണങ്ങൾക്കും വേണ്ട എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കിയ ശേഷം ആയയും ഭൃത്യരും ജനറലിനെയും കോൺറാഡിനെയും തനിയെ വിട്ടിട്ട് നിദ്ര പോകാൻ പോയിരുന്നു. ആ രാത്രി രണ്ടുപേരും തുറന്ന് സംസാരിക്കുന്നു.
0: 8 മുൻപാണ് ജനറലിന്റെ ഭാര്യയായ ക്രിസ്റ്റീന മരണമടയുന്നത്. ഈ കഥയിലെ നായിക ജനറലിന്റെ ഭാര്യയാണ്. അവളെ സംബന്ധിച്ച ഒരു രഹസ്യമാണ് തന്റെ സുഹൃത്തിൽ നിന്നും അയാൾക്ക് അറിയേണ്ടത്. കോൺറാഡും ക്രിസ്റ്റീനയും തമ്മിൽ വിവാഹേതര ബന്ധമുണ്ടായിരുന്നു. അവർ തമ്മിൽ പ്രണയമുണ്ടായിരുന്നു. അവൾ തന്നെ ചതിക്കുകയായിരുന്നു. തന്റെ എല്ലാമെല്ലാമായിരുന്ന തന്റെ സുഹൃത്ത് എന്തിനാണ് വേട്ടയ്ക്കിടയിൽ തന്നെ കൊല്ലാൻ ശ്രമിച്ചതും നായാട്ടിന്റെ പിറ്റേ ദിവസം ഒളിച്ചോടി സിംഗപ്പൂരിലേക്ക് കടന്നുകളഞ്ഞതും കഴിഞ്ഞ 41 വർഷങ്ങളായി തന്റെ നിദ്രയെ കാർന്നു തിന്ന സമാധാനം നശിപ്പിച്ച സംശയങ്ങൾ ഓരോന്നായി ജനറൽ സുഹൃത്തിനോട് ചോദിക്കുന്നു.
2: അവളുടെ മരണം കഴിഞ്ഞ് വർഷങ്ങൾക്കു ശേഷം ഒരു ദിവസം ഞാൻ മഞ്ഞ നിറമുള്ള വെൽവെറ്റ് കൊണ്ട് പൊതിഞ്ഞ് ആ ഡയറി കണ്ടെടുത്തു. ആ രാത്രി ഞാനത് അന്വേഷിക്കുകയായിരുന്നു. നായാട്ടു കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ രാത്രി അവളുടെ മേശയിൽ ഞാൻ പരതി. ആ ഡയറി അപ്രത്യക്ഷമായിരിക്കുന്നു. നീ അടുത്ത ദിവസം ഒളിച്ചോടിപ്പോയി. അത് കുറേ കാലം കാണാതെ പോയി. ഒടുവിൽ ഞാൻ കണ്ടെത്തി. ഇതാ ഇവിടെയുണ്ട്. മേൽക്കുപ്പായത്തിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ ഡയറി പുറത്തെടുത്ത് സുഹൃത്തിന് നേരെ നീട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു, ക്രിസ്റ്റീനയുടേതായി ബാക്കി അവശേഷിക്കുന്നത് ഇതുമാത്രമാണ്. അവളുടെ പ്രണയത്തിൻ്റെയും ആന്തരലോകങ്ങളുടെയും തെളിവ്.
1: ചരടുകൊണ്ട് കെട്ടിയ ആ ഡയറി പക്ഷേ മാന്യനായ ജനറൽ തുറന്നു വായിച്ചിട്ടില്ല. ഒരുപക്ഷെ അത് തുറന്നു വായിച്ചാൽ താൻ തകർന്നു പോവും എന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ ആ ഡയറിത്താളുകളിലെ രഹസ്യങ്ങൾക്ക് കൂട്ടുത്തരവാദിത്വമുള്ള തന്റെ സുഹൃത്ത് കോൺറാഡിന് മുമ്പിൽ വച്ച് തുറന്നു വായിക്കാം എന്ന് കരുതിയതാവാം. കനലുകൾ എന്ന നോവലിൽ കുറ്റവിചാരണകളുടെയും ആത്മപരിശോധനകളുടെയും രാത്രി അങ്ങനെ നീളുകയാണ്. ജനറലിന് അഭിമുഖമായി ചുരുട്ടുവലിച്ച് അയാൾ നടത്തുന്ന കുറ്റാരോപണങ്ങളെല്ലാം കേട്ട് അതിഥി പരീക്ഷീണനായി ഇരുന്നു. 4 മുമ്പ് 3 ജീവിതത്തിലെ അഗ്നിയുടെ കനലുകൾ വിചാരണയായി മാറുന്നത് അതിഥി അതിശയത്തോടെ കേട്ടിരുന്നു. ജനറലും അതിഥിയും തമ്മിലുള്ള സംഭാഷണം രാത്രി ഏറെ വൈകിയിട്ടും തുടരുകയാണ്. കുന്നിൻമുകളിലെ കോട്ടയ്ക്ക് ചുറ്റുമുള്ള പ്രകൃതി പൂർണ്ണ നിശബ്ദതയിലേക്ക് വീണു. കോൺറാഡ് കുറ്റങ്ങൾ ഏൽക്കുന്നതിന്റെ മാനസിക ഭാവത്തിൽ എന്നാൽ തെല്ലും പതറാതെ തന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ ആരോപണങ്ങൾ കേൾക്കുന്നു. ഇതിനെല്ലാം സാക്ഷിയാവേണ്ടിയിരുന്ന ക്രിസ്റ്റീനയുടെ പ്രതീകം എന്ന നിലയിൽ 3 കസേര കൂടി അവർക്കിടയിൽ കിടക്കുന്നുണ്ട്. ആ കസേരയിലാണ് ഇതുപോലെയുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട് ക്രിസ്റ്റീന ഇരുന്നിരുന്നത്.
0: കോൺറാഡാണ് ജനറലിന് ക്രിസ്റ്റീനയെ പരിചയപ്പെടുത്തിയത്. അയാളുടെ സംഗീത ഗുരുവിന്റെ മകളായിരുന്നു അവൾ. സംഗീതമാണ് കോൺറാഡിന് സ്വന്തമായുള്ളത്. തന്റെ സുഹൃത്തിനെയും ഭാര്യയെയും തമ്മിൽ അടുപ്പിച്ച് നിർത്തിയിരുന്നതും സംഗീതമായിരുന്നെന്ന് ജനറൽ ഓർക്കുന്നുണ്ട്. ക്രിസ്റ്റീനയ്ക്ക് സൗന്ദര്യം മാത്രമല്ല, ആഭിജാത്യത്തിന്റെയും അന്തസ്സിന്റെയും ഉയർന്ന സ്വഭാവഗുണങ്ങളുടെയും മികവുണ്ടായിരുന്നു എന്ന് ജനറൽ ആ രാത്രി അതിഥിയോട് പറഞ്ഞു.

0: തൈനു. ഇരുവരുടെയും ദാമ്പത്യ ജീവിതം സുഖകരമായിരുന്നു. എന്നാൽ അതിനിടയിൽ കോൺറാഡ് എപ്പോഴുമുണ്ടായിരുന്നു. തൻ്റെ ഭാര്യയും സഹോദരതുല്യനായ സുഹൃത്തും തമ്മിൽ ഒരു പ്രണയം നടക്കുന്നത് അയാൾ അറിയാതെ പോയി. എന്നാൽ ആ നായാട്ടു ദിവസം ആ സത്യം തിരിച്ചറിഞ്ഞു.
1: മുറി ഇപ്പോൾ തണുത്തുകഴിഞ്ഞിരുന്നു. നേരം പുലർന്നില്ലെങ്കിലും അല്പം തുറന്നുകിടക്കുന്ന ജാലകങ്ങൾ പ്രഭാതമാരുതന് അകത്തേക്ക് കടന്നു വരാൻ അവസരമൊരുക്കി. വളരെ യാന്ത്രികതയോടെ അതിഥി കൈകളുയർത്തി തളർച്ചയോടെ തൻ്റെ വാച്ചിൽ നോക്കി. എനിക്ക് തോന്നുന്നത്, അതിഥി മൃദുവായി പറഞ്ഞു, സംസാരിക്കേണ്ടതിനെക്കുറിച്ചെല്ലാം നാം വിശദമായി സംസാരിച്ചു എന്നാണ്. എനിക്ക് പോകാൻ സമയമായി. നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ജനറൽ വിനയത്തോടെ പറഞ്ഞു. വണ്ടി പുറത്ത് കിടപ്പുണ്ട്. രണ്ടു മനുഷ്യരും പെട്ടെന്ന് എഴുന്നേറ്റ് തങ്ങളുടെ കൈകൾ നെരിപ്പോടിനു മുകളിൽ കാണിച്ച് ചൂടാക്കാൻ തുടങ്ങി.
2: എംബേഴ്സ് അഥവാ കനലുകൾ എന്ന നോവൽ അന്ത്യത്തിലേക്ക് നീളുകയാണ്. ഒരു രാത്രി പുലരും വരെയാണ് നോവലിലെ കാലദൈർഘ്യം. പക്ഷേ കഥയുടെ കാലദൈർഘ്യം ഏകദേശം 60-70 വർഷങ്ങളാണ്. അതിവിദഗ്ധമായാണ് സാന്തോർ മറോയ് നോവലിൽ കാലത്തെ ആവിഷ്കരിച്ചിരിക്കുന്നത്. നിർദ്ദയമായ കാലത്തിന്റെ കുതിച്ചുപോക്ക് വ്യക്തികളെ എങ്ങനെയെല്ലാം മാറ്റിത്തീർക്കുന്നു എന്ന് നോവൽ പരിശോധിക്കുന്നു.
0: നായാട്ട് ദിവസം ലക്ഷ്യത്തിൽ നിൽക്കുന്ന മാനിന് നേരെ ചൂണ്ടേണ്ട തോക്ക് കോൺറാഡ് തനിക്ക് നേരെ വനത്തിൽ വെച്ച് ചൂണ്ടിയതാണ് ജനറലിനെ തകർത്തു കളഞ്ഞത്. എന്നാൽ കാഞ്ചി വലിക്കാൻ ധൈര്യമില്ലാതെ അയാൾ തോക്ക് താഴ്ത്തി. അവർ ഒന്നും സംസാരിച്ചില്ല. ഒരു വ്യാഖ്യാനവും ആ പ്രവൃത്തിക്ക് തൻ്റെ സുഹൃത്ത് തനിക്ക് നൽകിയില്ലെന്ന് ജനറൽ ഓർക്കുന്നു. തൻ്റെ കൂട്ടുകാരൻ്റെ മനസ്സിൽ ഏതോ ചെകുത്താൻ കയറിയതായിരിക്കാം എന്ന് സ്വയം സമാധാനിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ പിറ്റേന്ന് അയാൾ ഒന്നും പറയാതെ ഒളിച്ചോടിയത് ജനറലിനെ സംശയാലുവാക്കുന്നു. പട്ടണത്തിലെ അയാളുടെ അപ്പാർട്ട്മെന്റിൽ ജനറൽ എത്തുന്നു. തൻ്റെ സുഹൃത്ത് ഉപേക്ഷിച്ചു പോയ വീട്ടിൽ ക്രിസ്റ്റീനയും കോൺറാഡും തമ്മിലുള്ള രഹസ്യ പ്രണയത്തിൻ്റെ പല രേഖകളും ജനറൽ കണ്ടെത്തുന്നു. പക്ഷേ അയാൾ ഒരു കാര്യവും തൻ്റെ ഭാര്യയോട് ചോദിക്കുന്നില്ല. എല്ലാ രഹസ്യവും കോൺറാഡിൽ നിന്ന് അറിയുന്നതിനായി 41 വർഷങ്ങൾ കാത്തിരിക്കുന്നു.
2: മൂന്നുപേരും പതിവായി സായാഹ്നങ്ങൾ ചെലവഴിച്ചിരുന്ന സ്ഥലത്തു തന്നെയാണ് അന്തിമ വിചാരണയ്ക്കായി ജനറൽ ഇടം കണ്ടെത്തിയത്. 41 വർഷം തന്റെ സുഹൃത്ത് ട്രോപ്പിക്കിൽ, അതായത് മലയായിലെ തോട്ടങ്ങളിൽ ജീവിക്കുകയായിരുന്നു എന്ന സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ആ നായാട്ട് ദിവസത്തിന് മുമ്പൊരു സായാഹ്നത്തിൽ ട്രോപ്പിക്കിലെ ജീവിതം, കാലാവസ്ഥ, ഭൂപ്രകൃതി എന്നിവയൊക്കെ പരാമർശിക്കുന്ന ഒരു പുസ്തകം തന്റെ ഭാര്യയ്ക്ക് കോൺറാഡ് സമ്മാനിച്ചതും അവൾ അത് വായിച്ചതും അവർ തന്റെ മുമ്പിൽ വച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തതുമൊക്കെ ജനറൽ ഓർത്തു.
1: ജനറൽ തന്റെ കിടപ്പുമുറിയുടെ നേർക്കു നടന്നു. അതിഥി യാത്രയായി. ഇടനാഴിയുടെ അങ്ങേയറ്റത്ത് നിനി അയാൾക്കായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ ശാന്തി അനുഭവപ്പെടുന്നുണ്ടോ? നിനി ചോദിച്ചു. അതെ, ജനറൽ പറഞ്ഞു. അവർ ഒപ്പത്തിനൊപ്പം നടന്നു. അപ്പോൾ ഉണർന്ന് ചുമതലകൾ ചെയ്യാൻ തയ്യാറെടുക്കുന്ന പോലെ വേഗത്തിൽ ചുവടുകൾ വച്ചാണ് നിനി നടന്നത്. എന്നാൽ ജനറൽ ആകട്ടെ ഊന്നുവടികൾ പിടിച്ച് സാവധാനത്തിലും. ഛായാചിത്രങ്ങൾ തൂക്കിയിരുന്ന ഇടനാഴിയിൽ ക്രിസ്റ്റീനയുടെ ചിത്രം എടുത്തു മാറ്റിയിരുന്ന ഇടം ചൂണ്ടിക്കാട്ടി ജനറൽ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ആ ചിത്രം വീണ്ടും ഇവിടെ തൂക്കാം. അതെ, ആയ പ്രതിവചിച്ചു. അതിനിപ്പോൾ വലിയ പ്രാധാന്യമൊന്നുമില്ല. എനിക്കറിയാം. നിനി, ശുഭരാത്രി. ശുഭരാത്രി. അവർ പരസ്പരം ചുംബിച്ചു. അതുകണ്ടാൽ ആരും തകർന്നുപോകുമായിരുന്നു. രണ്ട് വൃദ്ധർ ചുംബിക്കുന്നു. എന്നാൽ എല്ലാ ചുംബനങ്ങളെയും പോലെ അതും ഒരു ഉത്തരമായിരുന്നു. ഭാഷയുടെ ശക്തിയെ പറ്റിച്ചോടിയ ഒരു ചോദ്യത്തിനുള്ള അവ്യക്തമെങ്കിലും മൃദുവായ ഒരു ഉത്തരം.

0: കനലുകൾ എന്ന നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. 41 വർഷമായി തന്റെ മനസ്സിലെ സംശയങ്ങൾക്ക് ഉത്തരം ലഭിച്ച ശേഷം ആശ്വാസത്തോടെ ജനറൽ നിദ്ര പോകാൻ പോകുന്നതോടെയാണ് നോവൽ അവസാനിക്കുന്നത്. വിവിധ തലങ്ങളിൽ വായന സാധ്യമാവുന്ന ഒരു കൃതിയാണ് ഇതെന്നാണ് നിരൂപകർ വാഴ്ത്തുന്നത്. സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ സങ്കീർണതകൾക്കുപരി സൌഹൃദത്തിന്റെ നഷ്ടവും പ്രണയത്തെക്കാൾ ഉയർന്നു നിൽക്കുന്ന സൌഹൃദം എന്ന തീവ്രവികാരത്തെ നോവൽ തന്റെ ഭാര്യയുമായി കോൺറാഡ് ബന്ധം പുലർത്തി എന്നതിലുപരി തന്റെ സൌഹൃദത്തെ അയാൾ വഞ്ചിച്ചു എന്നതാണ് ജനറലിനെ ഖിന്നനാക്കുന്നത്. വാർദ്ധക്യത്തിന്റെ വ്യസനങ്ങളെ ആവിഷ്കരിക്കുന്നു എന്നതാണ് ഈ ക്ലാസിക് രചനയുടെ മറ്റൊരു പ്രത്യേകത. ഓർമ്മകളിൽ ജീവിക്കുന്ന വാർദ്ധക്യത്തിൽ പകയുടെ കനലുകൾ തിളങ്ങുന്നു. ആത്മാവിനെ സ്പർശിക്കുന്ന ചോദ്യങ്ങളാൽ അതിഥിയെ ഇവിടെ തകർത്തു കളയുകയാണ് ജനറൽ. '1942 ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ അച്ചടിക്കപ്പെട്ട ഈ നോവൽ ഇംഗ്ലീഷ് പരിഭാഷ വന്നതോടെയാണ് ആഗോള രംഗത്ത് ശ്രദ്ധേയമായത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച 100 നോവലുകളുടെ പട്ടികയിൽ ഈ നോവലും ഇടം പിടിച്ചിട്ടുണ്ട്. കഥാപാത്രങ്ങളുടെ മാനസിക തലത്തിന് പ്രാധാന്യം കൽപ്പിച്ച് എഴുതിയിരിക്കുന്ന ആഖ്യാന തന്ത്രമാണ് ഈ നോവലിനെ മനോഹരമാക്കുന്നത്. ഒരു വ്യാഖ്യാനത്തിനും പിടിതരാത്തതാണ് മനുഷ്യ മനസ്സെന്ന് കനലുകൾ എന്ന നോവൽ പറയുന്നു.
1: മലയാളത്തിലും ഈ നോവലിന്റെ പരിഭാഷ എത്തിയിട്ടുണ്ട്. എഴുത്തുകാരൻ ജോണി എം എൽ ആണ് വിവർത്തകൻ. മനുഷ്യ മനസ്സിന്റെ നിഗൂഢ വനങ്ങളിലേക്ക് വഴി തുറക്കുന്ന ഈ നോവൽ മായാമുദ്രയായി എന്നും വായനക്കാരന്റെ മനസ്സിൽ ജ്വലിച്ചു നിൽക്കും. തീർച്ച.
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
3: സാന്തോർ മറായി എഴുതിയ നോവൽ കനലുകൾ. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, സുഷമ്മ അനിൽ. നോവൽ ഭാഗം വായിച്ചത് പി എ ബിജു. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യ.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈതപ്രം രചിച്ച് ദീപക് ദേവിന്റെ സംഗീതത്തിൽ അഫ്സൽ ജോത്സ്ന എന്നിവർ പാടിയ ഗാനമാണ് ആദ്യം ചിത്രം ലയൺ.

ശ്രോതാക്കളെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണിവരെ ആഹാരരീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസറായ ഡോക്ടർ അനിത മോഹൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495563321, 9496593321. ആഹാരരീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: police action against students qualified as such an occasion and is rarest of rare and should be the consensus of the whole House. After this, when the House reassembled at 12 noon, it was again adjourned as opposition parties continued to raise the issue of alleged police brutality against students protesting the NEET paper leak in the national capital. Opposition MPs raised slogans demanding that the Home Minister come to the House. DMK member Tiruchi Siva said his party has given a notice demanding NEET exams to be banned, adding that there was always an exception to precedent. Congress MP Pramod Tiwari and CPIM MP John Brittis said the innocent students were beaten. When the uproar from opposition benches continued, Chairman CP Radhakrishnan adjourned the House till 2 p.m. After two adjournments, when the upper house met again post-lunch, opposition parties led by Congress continued their protest, seeking to raise the matter of alleged police brutality against the students. Deputy Chairman Harivansh, who was in the chair, said that matters related to the prevention of insults to National Honour Amendment Bill 2026, which was listed for consideration and passing in the list of business, can only be raised. Congress MP Pramod Tiwari and CPIM member John Brittis, however, insisted to raise the issue of alleged police brutality against the protesting students. DMK's Tiruchi Siva said that proposed bill is ultra vires of the constitution, to which Mr. Harivansh said the House has already given its consent. Union Minister for State for Home Affairs Nityanand Rai then moved the bill. Amid continuous protest by the opposition, it aims to further amend the Prevention of Insults to National Honour Act 1971. The proposed legislation seeks to give Vande Mataram the same statutory protection as the national anthem Janaganamana. Deputy Chairman Harivansh tried to run the House, but the opposition carried on their sloganeering over the alleged police action on student protest as the ruckus continued. The Deputy Chairman adjourned the House till 3 p.m. As soon as the upper house met at 3 p.m. following multiple adjournments during the day, Deputy Chairman Harivansh appealed to the protesting members to take their seats to allow the Prevention of Insults to National Honour Amendment Bill 2026, which was listed for consideration and passing in the list of business to be discussed and taken forward. However, as sloganeering by opposition members continued, the chair adjourned the Rajya Sabha till 5:15 p.m. and later for the day. And that's all in Parliament Review.
1: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ ഇന്ന് പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണം കേൾക്കാം.
3: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി പദ്ധതി 2020 ജൂൺ 1 ആരംഭിച്ച ക്ഷേമ പദ്ധതിയാണ്. കോവിഡും ലോക്ഡൌണും തളർത്തിയ ലക്ഷക്കണക്കിന് വഴിയോര കച്ചവടക്കാരുടെ ജീവിതത്തിൽ ഒരു കൈത്താങ്ങായാണ് PM സ്വനിധി പദ്ധതി ആവിഷ്കരിച്ചത്. തെരുവ് കച്ചവടക്കാർക്ക് കൈത്താങ്ങ് പിന്തുണ നൽകുന്നതിനായി ഹൌസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മന്ത്രാലയം ആരംഭിച്ച ഒരു കേന്ദ്ര മേഖലാ മൈക്രോ ക്രെഡിറ്റ് പദ്ധതിയാണ് PM സ്വനിധി. 7% പലിശ സബ്സിഡിയോടെ 20,000 രൂപയുടെയും 50,000 രൂപയുടെയും തുടർന്നുള്ള വായ്പകൾക്കൊപ്പം 10,000 രൂപയുടെ പ്രവർത്തന മൂലധന ഈടുരഹിത വായ്പയും ഈ പദ്ധതി സുഗമമാക്കുന്നു. വഴിയോര കച്ചവടക്കാർക്കിടയിൽ ഡിജിറ്റൽ ഇടപാടുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയിലെ ഡിജിറ്റൽ കാൽപ്പാടുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വഴിയോര കച്ചവടക്കാർക്ക് പ്രതിമാസം 100 രൂപ വരെ ക്യാഷ് ബാക്ക് നൽകുന്നു. വഴിയോര കച്ചവടക്കാരെ ഔപചാരികമാക്കാനും ഈ മേഖലയ്ക്ക് സാമ്പത്തിക കുതിപ്പിന് പുതിയ അവസരങ്ങൾ തുറക്കാനുമാണ് PM സ്വനിധി പദ്ധതി ലക്ഷ്യമിടുന്നത്. തെരുവ് കച്ചവടക്കാർ നഗര അനൌപചാരിക സമ്പദ്വ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തെ പ്രതിനിധീകരിക്കുകയും നഗരവാസികളുടെ വാതിൽപ്പടിയിൽ മിതമായ നിരക്കിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ വെണ്ടർമാർ, വഴിവാണിഭക്കാർ എന്നിങ്ങനെ അവർ അറിയപ്പെടുന്നു. അവർ വിതരണം ചെയ്യുന്ന സാധനങ്ങളിൽ പച്ചക്കറികൾ, പഴങ്ങൾ, റെഡി ടു ഈറ്റ് സ്ട്രീറ്റ് ഫുഡ്, ചായ, പക്കോട, റൊട്ടി, മുട്ട, തുണിത്തരങ്ങൾ,

0: വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, കരകൌശല ഉൽപ്പന്നങ്ങൾ, പുസ്തകങ്ങൾ, സ്റ്റേഷനറി മുതലായ സാധനങ്ങൾ ഉൾപ്പെടുന്നു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് കൈവശമുള്ള വഴിയോര കച്ചവടക്കാർ അർബൻ ലോക്കൽ ബോഡി നടത്തിയ സർവേയിൽ തിരിച്ചറിഞ്ഞിട്ടും വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് നൽകിയിട്ടില്ലാത്ത വെണ്ടർമാർ യു എൽ ബിയുടെ നേതൃത്വത്തിലുള്ള ഐഡന്റിഫിക്കേഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോ സർവേ പൂർത്തിയാക്കിയ ശേഷം വിൽപ്പന ആരംഭിച്ചതോ ആയ വഴിയോര കച്ചവടക്കാർ എന്നിവരാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാൻ അർഹരായിട്ടുള്ളവർ. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പ്രധാനമന്ത്രി സ്വനിധി സ്കീമിൽ മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാന വിഭാഗത്തിൽ മധ്യപ്രദേശ് ഒന്നാം സ്ഥാനം നേടി. മധ്യപ്രദേശിന് ശേഷം മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാനങ്ങൾ. ഇന്നൊവേഷൻ ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് വിഭാഗത്തിൽ അസം രണ്ടാം സ്ഥാനത്താണ്. ബെസ്റ്റ് പെർഫോമിംഗ് യു എൽ ബികൾ, മെഗാ മില്യൺ പ്ലസ് സിറ്റികളുള്ള ലോൺ പെർഫോമൻസ് വിഭാഗത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി ഒന്നാം സ്ഥാനവും മഹാനഗരപാലികയും അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനും രണ്ടാം സ്ഥാനം നേടി. നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷന്റെ അവാർഡുകളും പ്രഖ്യാപിച്ചു. സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിംഗ് വിഭാഗത്തിൽ കേരളം ഒന്നാം സ്ഥാനം നേടി. ഉത്തർപ്രദേശും രാജസ്ഥാനുമാണ് തൊട്ടുപിന്നിൽ.
1: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരമ്പരയിലൂടെ നമ്മൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ സസ്യശാസ്ത്രത്തിന്റെ സവിശേഷ സാധ്യതകൾ ഷൈനി പി സംസാരിക്കുന്നു. നാളെ രാത്രി 9:30 കഥാപ്രസംഗം. തൊടിയൂർ വസന്തകുമാരി അവതരിപ്പിച്ചത് കഥ സാവിത്രി. നാളെ രാത്രി 9:30. ഇപ്പോൾ സമയം 8:34. ഇനി വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. നീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെ ഉണ്ടായ പോലീസ് നടപടിയെച്ചൊല്ലി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. ബഹളത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നത്തേക്ക് പിരിഞ്ഞു. നാളെ രാവിലെ 11:00 വീണ്ടും ചേരും. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. 2024 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനായാണ് ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന് ആരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും. സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പ് വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. സപ്ലൈകോയുടെ ഓണം ട്രേഡ് ഫെയറുകൾ അടുത്ത മാസം 8 ആരംഭിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. AAY റേഷൻ കാർഡുകൾക്ക് 16 ഉൽപ്പന്നങ്ങൾ അടങ്ങുന്ന സൌജന്യ ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് ആദ്യവാരം ആരംഭിക്കും. ലഹരി മാഫിയയുടെ പൂർണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങൾ ഒരേ മനസ്സോടെ സ്വീകരിച്ച ഈ പദ്ധതി കേരളത്തെ സുരക്ഷിത സംസ്ഥാനമാക്കുമെന്നും അദ്ദേഹം കാസർഗോഡ് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. കുറ്റിപ്പുറം ബസ് അപകടം ഏറെ

0: ഗൗരവതരമാണെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ വയനാട് ജില്ലാ കുടുംബശ്രീ ഓഫീസിൽ നടത്തിവന്ന കുത്തിയിരിപ്പ് സമരം ഒത്തുതീർത്തു. മന്ത്രി ടി സിദ്ദിഖ് നേരിട്ടെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയാണ് ഒത്തുതീർപ്പിലെത്തിയത്. മൈക്രോ പ്ലാനിലെ അപാകത ഉടൻ പരിഹരിക്കുമെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ ദുരന്തബാധിതർക്കും 2 ലക്ഷം രൂപ വീതം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കുണ്ടറ സ്വദേശി സിയാദാണ് മരിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. കൊയിലാണ്ടി സ്വദേശിയാണ് മരിച്ചത്. ഇയാളുടെ രോഗ ഉറവിടം വ്യക്തമല്ല. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ രാജ മുത്തുപാണ്ടി ഇന്ന് വെള്ളിമെഡൽ നേടി. നീന്തലിൽ പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിൽ മലയാളി താരം സജൻ പ്രകാശ് ഫൈനലിൽ കടന്നു. ഇന്ന് രാത്രിയാണ് ഫൈനൽ. മലയാളി ലോങ് ജംഗ് താരം മുരളി ശ്രീശങ്കറും ഫൈനലിൽ ഇടം നേടിയിട്ടുണ്ട്. തിരുവനന്തപുരം വഞ്ചൂർ വിശ്വാഖ് വധക്കേസിൽ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തതായി പോലീസ്. പ്രധാന പ്രതി പ്രദീപുമായുള്ള മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് ശംഖുമുഖം SP മാധ്യമങ്ങളോട് പറഞ്ഞു. പുലയനാർകോട്ട ആശുപത്രിക്ക് സമീപമുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്തതായും അദ്ദേഹം അറിയിച്ചു. അടുത്ത മാസം 2 നടക്കുന്ന സെറ്റ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് lbscenter.kerala.gov.in ൽ നിന്ന് ഡൌൺലോഡ് ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. ഇത് തപാൽ മാർഗം ലഭിക്കുന്നതല്ല. ഫ്രാൻസിലും സ്പെയിനിലും കാട്ടുതീ പടർന്നുപിടിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര യോഗം വിളിച്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. കാട്ടുതീ നിയന്ത്രണാതീതമായി പടരുകയും 25 ലക്ഷത്തോളം പേർക്ക് കിടപ്പാടം വിട്ടുപോകേണ്ടി വരികയും ചെയ്ത സാഹചര്യത്തിലാണ് യോഗം വിളിപ്പിച്ചത്. അതേസമയം സ്പെയിനിൽ മാഡ്രിഡിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ കാട്ടുതീ നിയന്ത്രണാതീതമായി പടരുകയാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. സൈക്കിൾ എന്ന ചിത്രത്തിനുവേണ്ടി അനിൽ പനച്ചൂരാൻ എഴുതി, മേജോ ജോസഫ് സംഗീതം പകർന്ന് ചിത്ര പാടിയത്.

0: podium finish for India. Benchmark domestic equity indices rebounded today and entered 1% higher. We have a report.
1: The Sensex climbed 776 points to close at 76,836, while the Nifty rose 229 points to settle at 23,996. The broader market at the National Stock Exchange also gained in line with the frontline indices. In the forex market, the rupee appreciated by 67 paise to end at 95 rupees and 89 paise against the US dollar. With Ayushi's report, Gauradhavan Lal for Akashvani News.
0: Indian astronomers, along with their international collaborators, have reported the rare discovery of a blue straggler star, or BSS, caught in the act of formation. This has provided direct evidence of how such stars are created. BSS are a peculiar class of stars found in star clusters that appear hotter, brighter, and more massive than their peers. And now, before we end the bulletin, the headlines once again. Public Examinations Amendment Bill introduced in Lok Sabha proposing stricter action in paper leak cases. Both houses of parliament witnessed repeated adjournments amid ruckus by the opposition on alleged police action during protests over neat issue. UP government sets up four-member SIT under IGP to investigate alleged Ram Temple Trust donation embezzlement. Supreme Court directs to include forensic auditor in team. New Delhi summons Ukrainian ambassador lodging strong protest over death of an Indian national in vessel attack. Deep depression over northwest Bay of Bengal triggers widespread torrential rainfall across Odisha. Orange alert for heavy rainfall issued across North India. And in Commonwealth Games, weightlifter Gyaneshwari Yadav clinches silver in women's 53-kilogram category. That's all in the news at 9. Good night.
2: സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
3: ആകാശവാണി. വിദ്യാഭ്യാസ രംഗം. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ.
4: സസ്യശാസ്ത്രം ജീവന്റെ ശാസ്ത്രമാണ്. സസ്യശാസ്ത്രത്തിന്റെ സവിശേഷ സാധ്യതകൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു മലപ്പുറം വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഷൈനി പി.
5: ബാല്യത്തിന്റെ എല്ലാ കുസൃതികളിലൂടെയും കൗതുകങ്ങളിലൂടെയും കടന്നു പോന്നവരാണ് നമ്മൾ. സ്ലേറ്റ് മയക്കാൻ ഉപയോഗിച്ചിരുന്ന വെള്ളം നിറഞ്ഞ മഷിത്തണ്ടുകൾ, കുളങ്ങളിലും തോടുകളിലും പടർന്നു പിടിച്ച പായലുകൾ, തൊട്ടാൽ വാടിപ്പോകുന്ന തൊട്ടാവാടികൾ, മഴ നനഞ്ഞാലും നനയാത്ത ചേമ്പിലകൾ, ഒറ്റ രാത്രി കൊണ്ട് മുളച്ചു പൊന്തുന്ന കൂണുകൾ, തുമ്പിയെ പിടിക്കാൻ പോകുമ്പോൾ നമ്മൾ അറിയാതെ തട്ടിക്കടന്നുപോയ ചൊറിയണം തുടങ്ങിയ എന്തെല്ലാം വിസ്മയങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടായിരുന്നു. അവയുടെ രഹസ്യവും രസതന്ത്രവും നമ്മൾ അറിയുന്നത് മുതിർന്ന ക്ലാസ്സുകളിലെ ബയോളജി പഠനത്തിലൂടെയാണ്. എന്താണ് ബയോളജി? ജൈവലോകത്തെക്കുറിച്ചുള്ള പഠനമാണ് ബയോളജി. ഈ ജൈവലോകത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് സസ്യങ്ങൾക്കാണ്. അവയില്ലെങ്കിൽ ഇവിടെ മറ്റു ജീവിവർഗങ്ങൾക്ക് നിലനിൽപ്പില്ല. എന്താണ് സസ്യശാസ്ത്രം? സസ്യങ്ങളെക്കുറിച്ചും അവയുടെ ഘടന, വളർച്ച, പ്രത്യുൽപാദനം, ഉപാപചയം, വർഗീകരണം എന്നിവയെക്കുറിച്ചുമുള്ള ശാസ്ത്രീയമായ പഠനമാണ് സസ്യശാസ്ത്രം അഥവാ ബോട്ടണി. ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെത്തുമ്പോൾ ബോട്ടണി ധാരാളം പുതിയ പദങ്ങളാൽ നിറഞ്ഞ് കുട്ടികളെ അമ്പരപ്പിക്കാറുണ്ട്. ഈ വിഷമാവസ്ഥയിൽ ബോട്ടണി പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത അവരെ ബോധ്യപ്പെടുത്താവുന്നതാണ്. എന്താണ് ബോട്ടണി പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം? ഏതൊക്കെ മേഖലകളിൽ ബോട്ടണി നമ്മെ സഹായിക്കുന്നു? എന്തൊക്കെയാണ് ഇതിൻ്റെ സാധ്യതകൾ? എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഏതൊരു ശാസ്ത്രശാഖയും പഠിക്കുന്നതിന് അതിൻ്റെ ചരിത്ര പഠനം വളരെ അത്യാവശ്യമാണ്. നമുക്ക് ബോട്ടണിയുടെ ചരിത്രം ഒന്ന് ഓടിച്ചു നോക്കാം. ഇന്ത്യ, ചൈന, ഗ്രീക്ക് തുടങ്ങിയ രാജ്യങ്ങളിലെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും സസ്യങ്ങളെക്കുറിച്ചും അവയുടെ ഔഷധ മൂല്യങ്ങളെക്കുറിച്ചും ധാരാളം പ്രതിപാദിക്കുന്നുണ്ട്. ഓരോ സമൂഹവും അവരുടെ ആചാരങ്ങൾ, അനുഭവങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഔഷധവിദ്യ, കൃഷിരീതികൾ തുടങ്ങിയവ തലമുറകളിലൂടെ കൈമാറി വരുന്നു. ഈ പരമ്പരാഗത അറിവുകൾ രേഖപ്പെടുത്തേണ്ടത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ മഞ്ഞൾ, ആര്യവേപ്പ് തുടങ്ങിയവയുടെ പേറ്റന്റ് അമേരിക്ക സ്വന്തമാക്കിയിരുന്നു. എന്താണ് പേറ്റന്റ്? ഒരു പുതിയ കണ്ടുപിടുത്തത്തിന് ഒരു നിശ്ചിത കാലയളവിലേക്ക് അതിൻ്റെ നിർമ്മാണം, ഉപയോഗം, വിൽപ്പന എന്നിവയിൽ പ്രത്യേക അവകാശം കണ്ടുപിടുത്തക്കാരന് നൽകുന്ന നിയമപരമായ അവകാശമാണ് പേറ്റന്റ്. പേറ്റന്റ് കാലാവധിക്കുള്ളിൽ മറ്റാർക്കും അനുമതിയില്ലാതെ ആ കണ്ടുപിടുത്തം നിർമ്മിക്കാനോ ഉപയോഗിക്കാനോ വിൽക്കാനോ കഴിയില്ല. നമ്മുടെ പൈതൃക സമ്പത്തായ മഞ്ഞൾ, ആര്യവേപ്പ് എന്നിവയുടെ പേറ്റന്റ് തിരിച്ചു

എടുക്കാൻ നമ്മൾ നടത്തിയ നിയമ പോരാട്ടത്തിൽ സഹായകമായത് ഈ രേഖപ്പെടുത്തലുകളായിരുന്നു. വേപ്പ്, മഞ്ഞൾ തുടങ്ങിയവ പുരാതന കാലം മുതലേ നമ്മുടെ പാരമ്പര്യ വൈദ്യങ്ങളിൽ ഉപയോഗിച്ചു വന്നിരുന്നു എന്നത് വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ നോക്കിയാൽ അറിയാം. ഈ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ ഇത്തരം രേഖപ്പെടുത്തലുകളാണ് ഇവിടെ നമുക്ക് സഹായകമായത്. ഈ നിയമ പോരാട്ടത്തിന് നേതൃത്വം വഹിച്ച വന്ദന ശിവ എന്ന വിഖ്യാത പരിസ്ഥിതി പ്രവർത്തകയെ നമുക്കിവിടെ ഓർമ്മിക്കാം. ബോട്ടണിയുടെ ചരിത്രം നമുക്ക് തുടങ്ങേണ്ടത് തിയോഫ്രാസ്റ്റസിൽ നിന്നാണ്. BC 371 278 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് ചിന്തകനായിരുന്നു തിയോഫ്രാസ്റ്റസ്. ഇദ്ദേഹമാണ് ബോട്ടണിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. എന്നാൽ കാൾ ലിനേയസ് എന്ന ശാസ്ത്രജ്ഞനെക്കുറിച്ചാവും കൂട്ടുകാർ കൂടുതലായും കേട്ടിട്ടുണ്ടാവുക. ജീവികൾക്ക് ശാസ്ത്രീയമായ പേര് നൽകുന്ന ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന സമ്പ്രദായം ആവിഷ്കരിച്ചത് ഇദ്ദേഹമാണ്. എന്താണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ? ജീവികൾക്ക് ലോകമെമ്പാടും ഒരേ ശാസ്ത്രീയ നാമം നൽകുന്ന രീതിയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. സസ്യങ്ങൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്നതിനുള്ള അന്തർദേശീയ നിയമങ്ങൾ നിർദ്ദേശിക്കുന്നത് ICBN ആണ്, ഇന്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ എന്നതിൻ്റെ ചുരുക്കരൂപമാണ് ICBN. 2011 മുതൽ ICBN എന്ന പേര് മാറ്റി ICN എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അതായത് ഇന്റർനാഷണൽ നോമൻക്ലേച്ചർ ഫോർ ആൽഗേ, ഫഞ്ചൈ ആൻഡ് പ്ലാന്റ്സ്. ഇനി നമുക്ക് എന്താണ് ഈ നാമകരണ പ്രക്രിയ എന്ന് നോക്കാം. തെങ്ങിന്റെ ശാസ്ത്രീയ നാമം കൊക്കോസ് ന്യൂസിഫറ എന്നാണ്. ആദ്യ പദം ജീനസ്, രണ്ടാമത്തെ പദം സ്പീഷീസ്. ഈ പേരുകൾ അച്ചടിക്കുമ്പോൾ ഫോണ്ട് ഇറ്റാലിക്സിൽ ആയിരിക്കണം എന്നതും കൈയെഴുത്തിൽ ഓരോ പദവും പ്രത്യേകം അടിവര ഇടണം എന്നതും ICBN നിയമമാണ്. ജീനസിന്റെ ആദ്യ അക്ഷരം ക്യാപിറ്റൽ ലെറ്ററും സ്പീഷീസ് സ്മോൾ ലെറ്ററും ആയിരിക്കണം. ഇത്തരത്തിൽ ഒരു സയന്റിഫിക് നെയിം അംഗീകരിക്കുന്നതിലൂടെ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ നെയിം ഉപയോഗിക്കുമ്പോഴുള്ള കൺഫ്യൂഷൻ ഇല്ലാതാവുന്നു. പല രാജ്യങ്ങളിലുള്ളവർക്ക് സസ്യങ്ങളെക്കുറിച്ച് അറിവുകൾ പരസ്പരം കൈമാറാൻ ഇത് വളരെ ആവശ്യമാണ്. തീർന്നില്ല, ഔഷധ നിർമ്മാണ മേഖലയിലാണെങ്കിൽ ഔഷധ സസ്യങ്ങളെയും അവയിൽ നിന്ന് ലഭിക്കുന്ന ഔഷധ ഉൽപ്പന്നങ്ങളെയും കൃത്യമായി തിരിച്ചറിയുന്നതിനും അവയുടെ നിലവാരം, സുരക്ഷ, ഗുണനിലവാരം എന്നിവ ഉറപ്പാക്കുന്നതിനും ലോകമെമ്പാടും ഒരേ ശാസ്ത്രീയ നാമം അംഗീകരിക്കുന്നതിലൂടെ മാത്രമേ സാധ്യമാകുന്നുള്ളൂ. ഇത്തരം ശാസ്ത്രീയ പഠനങ്ങൾ പല ഔഷധ സസ്യങ്ങളിലും ചെയ്തു വരുന്നുണ്ട്. ഹൈസ്കൂൾ ക്ലാസ് മുതലേ നമ്മുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് ജോൺ ഗ്രിഗർ മെൻഡൽ. തന്റെ സെമിനാരിയുടെ തോട്ടത്തിൽ വളർത്തിയ പയർച്ചെടികളെ നിരീക്ഷിച്ച് അദ്ദേഹം നടത്തിയ പരീക്ഷണ നിരീക്ഷണങ്ങൾ ചെടികളിലെ ജനിതക വിവരത്തെക്കുറിച്ചും എങ്ങനെ അവ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുമുള്ള അറിവ് നമുക്ക് തന്നു. ജനറ്റിക്സ് എന്നൊരു പുതിയ ശാസ്ത്രശാഖയുടെ പിറവിയായിരുന്നു ഇത്. ഈ പരീക്ഷണ നിരീക്ഷണങ്ങളാണ് പിൽക്കാലത്ത് അത്യുൽപാദന ശേഷിയുള്ള വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും വർദ്ധിച്ചുവരുന്ന ജനസംഖ്യ നേരിടുന്ന ഭക്ഷണക്ഷാമം പരിഹരിക്കുന്നതിലേക്കും നമ്മെ നയിച്ചത്. അരി, ഗോതമ്പ് തുടങ്ങിയവയുടെ ഉൽപ്പാദനത്തിലൂടെ ഇന്ത്യയുടെ പട്ടിണി മാറ്റിയ ഗ്രീൻ റവല്യൂഷനും അതിന് ചുക്കാൻ പിടിച്ച MS സ്വാമിനാഥനെക്കുറിച്ചും നിങ്ങൾ കേട്ടിരിക്കും. രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ച ഈ പ്രതിഭയെ നമുക്കിവിടെ ഓർക്കാം. സൈറ്റോജനറ്റിക്സ്, പ്ലാന്റ് ബ്രീഡിംഗ് എന്നിവയിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന കരിമ്പ് വിളയിൽ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ ഉണ്ടാക്കിയെടുത്ത EK ജാനകി അമ്മ എന്ന പ്രതിഭയെ നിങ്ങൾ അറിയണം. ചാൾസ് ഡാർവിനെ കുറിച്ച് കേൾക്കാത്തവർ ഉണ്ടാവില്ല. പരിണാമ എന്നൊരു കാര്യം ഭൂമിയിൽ നടക്കുന്നുണ്ട് എന്ന് നമ്മെ പരിചയപ്പെടുത്തിയത് ഡാർവിനാണ്. അദ്ദേഹത്തിന്റെ പ്രകൃതി നിർദ്ധാരണവും യോഗ്യരായവരുടെ അതിജീവനവും, അതായത് നാച്ചുറൽ സെലക്ഷൻ ആൻഡ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, ഇത് എക്കാലത്തും പ്രസക്തിയുള്ളവയാണ്. അതിജീവനത്തിന്റെ ആവശ്യകതയും അതിന് ശ്രമിക്കാത്തവർ നിർദ്ധാരണം ചെയ്യപ്പെടും എന്ന് കുട്ടികളെ ഓർമ്മിപ്പിക്കുവാനും ഉപയോഗിക്കാവുന്നതാണ്. ചെടികൾക്ക് ജീവനുണ്ടോ? ചെടികൾക്ക് ജീവനുണ്ടെന്ന് സമർത്ഥിച്ച JC ബോസിനെ നിങ്ങൾ കേട്ടിരിക്കും. ജഗദീഷ് ചന്ദ്ര ബോസ് എന്ന ഈ ശാസ്ത്രജ്ഞൻ താൻ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത ക്രിസ്കോഗ്രാഫ് എന്ന കണ്ടുപിടുത്തം ഉപയോഗിച്ച് ചെടികളുടെ വളർച്ച അളക്കുകയും അവയുടെ ശാരീരിക പ്രതികരണങ്ങളെ രേഖപ്പെടുത്തുകയും ചെയ്തു. ഒരു യോഗിയുടെ ആത്മകഥ എന്ന ഗ്രന്ഥത്തിൽ ശ്രീ പരമഹംസ യോഗാനന്ദൻ JC ബോസിനെ പരിചയപ്പെടുന്നതും അദ്ദേഹത്തിന്റെ ലാബോറട്ടറിയിൽ ചെന്ന് ക്രസ്കോഗ്രാഫ് കാണുന്നതും വിവരിക്കുന്നുണ്ട്. കത്തി പോലെ മൂർച്ചയുള്ള ഒരു ആയുധമെടുത്ത് ക്രസ്കോഗ്രാഫിൽ ഘടിപ്പിച്ച പന്നൽ ചെടിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ ആ ചെടി വിറയ്ക്കുന്നതായി കാണപ്പെട്ടു എന്നെഴുതിയത് വളരെ ഹൃദയസ്പർശിയായ ഒരു വായനാ അനുഭവമായിരുന്നു. ഇനി നമുക്ക് പ്രാധാന്യവും സാധ്യതകളും ഒന്ന് നോക്കാം.
ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയ കേൾക്കാത്തവർ ഉണ്ടാവില്ല.

സസ്യങ്ങൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡയോക്സൈഡും ജലവും ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുകയും ഉപോൽപ്പന്നമായി ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നതാണ് ഫോട്ടോസിന്തസിസ്. ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഈ പ്രക്രിയയിലൂടെ ജീവികൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിക്കുന്നതിനും അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയ്ക്കുന്നതിനും പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും സഹായിക്കുന്നു. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് അളവ് കൂടുന്നത് ആഗോള താപനത്തിന് കാരണമാകുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. സൂര്യനിൽ നിന്നും ഊർജം ഭൂമിയിലെത്തുന്നു. ഈ ഊർജത്തിന്റെ ഒരു ഭാഗം ഇൻഫ്രാറെഡ് രൂപത്തിൽ തിരിച്ചുവിടുന്നു. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് ഈ ചൂടിന്റെ ഒരു ഭാഗം ആഗിരണം ചെയ്ത് വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചുവിടുന്നു. ഇതുമൂലം ഭൂമിയുടെ ശരാശരി താപനില ഉയരുന്നു. ഇതാണ് ഗ്ലോബൽ വാർമിംഗ്. വനനശീകരണവും കൽക്കരി, പെട്രോൾ തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗവും കാർബൺ കൂടാൻ കാരണമാകുന്നു. ഭൂമിയുടെ താപനില ഉയരുമ്പോൾ ഹിമാനികൾ ഉരുകുന്നു, സമുദ്രനിരപ്പുയരുന്നു, കാലാവസ്ഥ അടിമുടി മാറുന്നു, വരൾച്ച, വെള്ളപ്പൊക്കം എന്നിവ വർദ്ധിക്കുന്നു, ജൈവവൈവിധ്യം നശിക്കുന്നു. തീരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് വെള്ളപ്പൊക്കവും തീരശോഷണവും വർദ്ധിക്കുന്നതിനും ഇതിടയാക്കുന്നു. വർഷം തോറും കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ഉയർന്നു വരുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ഉയർന്നു വരുന്നു എന്ന് തെളിയിച്ചത് ശാസ്ത്രജ്ഞനായ ചാൾസ് ഡേവിഡ് കീലിംഗ് ആണ്. 1958 മുതൽ ഹവായ് ദ്വീപിലെ മൗനലോവ ഒബ്സർവേറ്ററിയിൽ കാർബൺ ഡയോക്സൈഡ് അളവ് അദ്ദേഹം കൃത്യമായി അളക്കാൻ തുടങ്ങി. ഈ ദീർഘകാല രേഖയാണ് കീലിംഗ് ഗ്രാഫ്. കാർബൺ ഡയോക്സൈഡ് വർദ്ധനവും ആഗോള താപനവും തമ്മിലുള്ള ബന്ധത്തിന് ശക്തമായ ശാസ്ത്രീയ തെളിവുകൾ നൽകിയത് ഈ പഠനമായിരുന്നു. സസ്യങ്ങൾ ജീവലോകത്തിന്റെ ഊർജമാണ്. പ്രപഞ്ചത്തിന്റെ ഊർജ കേന്ദ്രമായ സൂര്യനിൽ നിന്നും ഊർജം ആഗിരണം ചെയ്യാൻ സസ്യങ്ങൾക്ക് മാത്രമേ കഴിയൂ. ഇക്കോളജി എന്ന ശാസ്ത്രശാഖയിലെത്തുമ്പോൾ സസ്യങ്ങളും മറ്റു ജീവജാലങ്ങളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം നാം തിരിച്ചറിയുന്നു. ഉൽപ്പാദകർ അഥവാ പ്രൊഡ്യൂസർ എന്ന ധർമ്മം നിർവഹിക്കുമ്പോൾ സസ്യങ്ങൾ മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും ഉൾപ്പെടുന്ന ഭക്ഷ്യശൃംഖലയുടെ അടിസ്ഥാനമാകുന്നു. നമുക്ക് ഈ സസ്യവൈവിധ്യങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം. സസ്യവൈവിധ്യം അഥവാ പ്ലാന്റ് ഡൈവേഴ്സിറ്റി വളരെ സുപരിചിതമാണ്. സസ്യവൈവിധ്യമാണ് മറ്റെല്ലാ ജീവിവർഗങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നത്. പാരിസ്ഥിതിക സന്തുലനം നിലനിർത്തുന്നതിൽ ഇവ സുപ്രധാന പങ്കുവഹിക്കുന്നു. ഈ ഉദ്ദേശത്തോടുകൂടിയാണ് വന്യജീവി സങ്കേതങ്ങളും നാഷണൽ പാർക്കുകളും നമ്മൾ സംരക്ഷിക്കുന്നത്. ബഫർ സോണുകളും ഹോട്ട്സ്പോട്ടുകളും അടയാളപ്പെടുത്തി മനുഷ്യ ഇടപെടലുകൾ കുറയ്ക്കുന്നതിലൂടെ ആയിരക്കണക്കിന് ജീവജാലങ്ങളിലാണ് ഇവിടങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്നത്. നാം പ്രയോജനപ്പെടുത്തുന്ന മറ്റൊരു മേഖലയാണ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. കോവിഡ് കാലത്ത് കോടിക്കണക്കിന് മനുഷ്യർക്ക് ഒരേ സമയം വാക്സിൻ നൽകാൻ നമ്മെ സഹായിച്ചത് ബയോടെക്നോളജിയിലൂടെ നമ്മൾ വികസിപ്പിച്ചെടുത്ത പദ്ധതിയായിരുന്നു. ബയോടെക്നോളജിയുടെ ചില നൂതന പദ്ധതികൾ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. സൂക്ഷ്മജീവികളെയോ എൻസൈമുകളെയോ ജൈവ പ്രക്രിയയോ ഉപയോഗിച്ച് മനുഷ്യന് ഉപകാരപ്രദമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വികസിപ്പിക്കുന്ന ശാസ്ത്രശാഖയാണ് ബയോടെക്നോളജി അഥവാ ജൈവ സാങ്കേതിക വിദ്യ. ഈ സാങ്കേതിക വിദ്യയെ പ്രധാനമായി ഉപയോഗിക്കുന്നത് വൈദ്യശാസ്ത്ര മേഖലയിലാണ്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൃത്യമായ രോഗനിർണയം ചികിത്സാരംഗത്ത് വളരെ പ്രധാനമാണല്ലോ. PCR, RDNA എന്നിവ ഉപയോഗിച്ച് നേരത്തെ രോഗങ്ങൾ കണ്ടെത്താം. കോവിഡ് നിർണയത്തിൽ എല്ലാവർക്കും വിശ്വാസ്യത RT-PCR എന്ന് ഓർക്കുന്നുണ്ടാവും. രണ്ടാമതായി, ആന്റിബയോട്ടിക്, ഇൻസുലിൻ, വാക്സിൻ എന്നിവയുടെ വൻതോതിലുള്ള ഉൽപ്പാദനം സാധ്യമാവുന്നതും ഇതേ ബയോടെക്നോളജിയിലൂടെ തന്നെയാണ്. ജനിതക രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ജീൻ തെറാപ്പി എന്ന അതിനൂതന സങ്കേതം ഇന്ന് നമ്മൾ ഉപയോഗപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു. ക്യാൻസർ, ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ തുടങ്ങിയവയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മോണോക്ലോണൽ ആന്റിബോഡീസിന്റെ ഉൽപ്പാദനവും ബയോടെക്നോളജിയുടെ മറ്റൊരു സാധ്യതയാണ്. ബയോടെക്നോളജി എങ്ങനെ കൃഷിയിൽ ഉപയോഗപ്പെടുത്തുന്നു എന്ന് നോക്കാം. BT കോട്ടൺ തുടങ്ങിയ രോഗപ്രതിരോധ ശേഷിയുള്ള വിളകളുടെ ഉൽപ്പാദനം, ഒരേ സമയം ധാരാളം തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ടിഷ്യൂ കൾച്ചർ രീതി, ഗോൾഡൻ റൈസ് തുടങ്ങി പോഷകമൂല്യം വർദ്ധിച്ച വിളകളുടെ ഉൽപ്പാദനം തുടങ്ങിയവ കൃഷിരീതിയിൽ ഉപയോഗപ്പെടുത്തിയതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പാഠഭാഗങ്ങളിൽ പഠിക്കാനുണ്ട്. ബോട്ടണി പഠനത്തിന്റെ സാധ്യതകൾ ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റിലേക്ക് ഒതുക്കി നിർത്തിയാണ് നമ്മൾ പറഞ്ഞത്. ബോട്ടണി പഠിക്കേണ്ടതിന്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ബോട്ടണി പഠിച്ചാൽ ഉണ്ടാവുന്ന ഇതിന്റെ ജോലി സാധ്യതകളും ഇതോടനുബന്ധിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കണം. പഠിക്കുമ്പോൾ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് പഠിക്കാനുള്ളത് അതേ ദിവസം തന്നെ പഠിക്കുക. +1 ക്ലാസ്

0: ക്ലാസുകളിൽ ചേർന്ന് തുടക്കത്തിലുള്ള ദിവസങ്ങൾ മുതൽ തന്നെ പാഠഭാഗങ്ങൾ കൃത്യമായി പഠിച്ചു പോവുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബോട്ടണി എപ്പോഴും പുതിയ പദങ്ങളാൽ നമ്മളെ ഒന്ന് അമ്പരപ്പിക്കാറുണ്ട്. ഈ പുതിയ പദങ്ങളെ നമ്മൾക്ക് പരിചയപ്പെടുന്നതിന് ഏറ്റവും നല്ലത് ആദ്യം മുതലേ കാര്യങ്ങൾ പഠിച്ചു പോവുക എന്നത് തന്നെയാണ്. ഇനി ബയോടെക്നോളജി പാഠഭാഗങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ അത് എഴുതി പഠിക്കുക. കാരണം ബയോടെക്നോളജിയെ നമുക്ക് നമ്മുടേതായ ലാംഗ്വേജിൽ എഴുതി ഫലിപ്പിക്കാൻ പറ്റുകയില്ല. കൃത്യമായി അതിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ തന്നെ എഴുതേണ്ടതാണ്. അതുകൊണ്ട് ആ പാഠഭാഗങ്ങൾ എഴുതി പഠിക്കുക, ഡയഗ്രാംസ് വരച്ചു പഠിക്കുക, ഫ്ലോ ചാർട്ടുകൾ എഴുതി പഠിക്കുക. ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ തുടങ്ങിയ ചാപ്റ്ററുകളിലൊക്കെ ഫ്ലോ ചാർട്ടുകൾ വരച്ച് നിങ്ങളുടെ പഠന മുറിയിൽ ഒട്ടിച്ചു വെക്കുക. സൈക്ലിക് പ്രോസസ്സുകൾ മറക്കാതിരിക്കാൻ ഇതൊരു നല്ല മാർഗമാണ്. അനാട്ടമി പഠിക്കുമ്പോൾ ഡൈക്കോട്ടിസ്റ്റം, മോണോക്കോട്ടിസ്റ്റം, ഡൈക്കോട്ട് റൂട്ട്, മോണോക്കോട്ട് റൂട്ട് എന്നിവ കമ്പയർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. തുടക്കത്തിലുള്ള പഠനം തന്നെയാണ് നമ്മളെ ബയോളജി പഠിക്കുന്നതിന് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നത്.
1: സസ്യശാസ്ത്രത്തിന്റെ സവിശേഷ സാധ്യതകൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് മലപ്പുറം വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഷൈനി പി.

ആകാശവാണി ഇപ്പോൾ ഗായത്രി സുരേഷിന്റെ സംഗീത കച്ചേരി കേൾക്കാം. ശ്യാം കല്യാൺ വയലിൻ, രമേശ് ചന്ദ്രൻ മൃദംഗം. ആദ്യം ശ്രീഗണനാഥം ഭജാമ്യഹം എന്ന ത്യാഗരാജകൃതി, കനകാംഗിരാഗം ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗായത്രി സുരേഷിന്റെ സംഗീത കച്ചേരി. ശ്യാം കല്യാൺ വയലിൻ, രമേശ് ചന്ദ്രൻ മൃദംഗം. അപ്പനവതരിത്ത കഥാമൃതം, പാപനാശം ശിവന്റെ കൃതി, രാഗം ഖരഹരപ്രിയ, ആദിതാളം.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് ഗായത്രി സുരേഷിന്റെ സംഗീത കച്ചേരി. ശ്യാം കല്യാൺ വയലിൻ, രമേശ് ചന്ദ്രൻ മൃദംഗം.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.

0: സാവിത്രി, നാളെ രാത്രി 9:30.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക്. റേഡിയോ ഹെൽത്ത്.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ സംഗീതം, യേശുദാസ് സുജാത എന്നിവർ പാടിയത് ചിത്രം ധ്രുവം.

ശ്രോതാക്കളെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ആഹാരരീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസറായ ഡോക്ടർ അനിത മോഹൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495654321, 9495956321. ആഹാരരീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം കേൾക്കാം. ഡോക്ടർ കായംകുളം യൂനസ് അവതരിപ്പിച്ചത്.
1: മാനവരാശി ഇന്നേ വരെ നേടിയ പുരോഗതിയുടെ എല്ലാം പിന്നിലുള്ള ആണിക്കല്ല് വായനയാണെന്ന് നിസ്സംശയം പറയാം. മനുഷ്യരെ വിജ്ഞാന സമ്പാദനത്തിന് കരുത്തരാക്കുന്നത് എക്കാലത്തും വായനയെന്ന ഗുണമാണ്. ലോകത്തിലെ എല്ലാ മതങ്ങളും വിശ്വാസ സംഹിതകളും മനുഷ്യരെ വായിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ അവതീർണമായത് തന്നെ വായിക്കുക എന്നാരംഭിക്കുന്ന സൂക്തത്തോടെയാണ്. വായനയുടെ കാര്യമെടുക്കുമ്പോൾ പുസ്തക വായനയും പത്രവായനയുമാണ് നമ്മുടെ മുന്നിലെത്തുന്ന രണ്ട് മാധ്യമങ്ങൾ. എന്നാൽ പുസ്തക വായനയെ വിലയിരുത്തിയാൽ പാഠപുസ്തകങ്ങളും പാഠ്യേതര പുസ്തകങ്ങളും എന്ന പട്ടികയായി. പാഠപുസ്തകങ്ങൾ ഓരോ കോഴ്സിനെയും പഠിതാക്കളുടെ ആവശ്യകതയെയും കണക്കിലെടുത്ത് വിദഗ്ധർ തയ്യാറാക്കുന്നതാണ്. സർവകലാശാലകളും വിദ്യാലയ സമിതികളും എല്ലാം പഠന സിലബസ് പ്രകാരം തയ്യാറാക്കുന്ന ഇത്തരം പുസ്തകങ്ങൾ വിഷയങ്ങളുടെ വൈവിധ്യവും കാലിക പ്രസക്തിയും അനുസരിച്ച് പരിഷ്കരണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കും. എന്നാൽ ഓരോ എഴുത്തുകാരനും അവൻ്റെ ഭാവനാ സൃഷ്ടികളായി എഴുതി ഉണ്ടാക്കുന്നതാണ് മറ്റ് പുസ്തകങ്ങൾ. നോവലുകൾ, ചെറുകഥകൾ, പദ്യകൃതികൾ, പഠനങ്ങൾ തുടങ്ങി എല്ലാ സാഹിത്യ വൈജ്ഞാനിക കൃതികളും ഓരോരോ ശാഖകളിലും ഇന്ന് ലഭ്യമാണ്. വലിയ കോഴ്സുകൾ പാസ്സാകാൻ അവസരം ലഭിക്കാത്ത ലോകത്തെ മഹാന്മാരിൽ പലരും ഈ പുസ്തകങ്ങൾ വായിച്ചാണ് അനൌപചാരികമായ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളത്. ഔപചാരിക വിദ്യാഭ്യാസത്തിന് പുറമേ ജീവിതാന്ത്യം വരെയുള്ള വായനയിലൂടെ നാം നേടുന്ന അറിവ് ഏതു മനുഷ്യനെയും പരിഷ്കരിക്കുകയും കൂടുതൽ സംസ്കാര സമ്പന്നനാക്കുകയും ചെയ്യും. വായനയുടെ മാധ്യമം നൂറ്റാണ്ടുകളായി പുസ്തകങ്ങളിലൂടെയായിരുന്നെങ്കിൽ ഇന്ന് നാം ജീവിക്കുന്ന ഡിജിറ്റൽ യുഗത്തിൽ അത് ഓൺലൈനിലൂടെയും സാധ്യമാണ്. പുസ്തകങ്ങളും പത്രങ്ങളും മാഗസിനുകളുമെല്ലാം നമ്മുടെ ഗ്രന്ഥശാലകളിൽ ലഭ്യമാകുന്നത് പോലെ തന്നെ കമ്പ്യൂട്ടറുകളിലൂടെയും മൊബൈൽ ഫോണുകളിലൂടെയും ലഭ്യമാണ്. പുസ്തകങ്ങൾ നമ്മുടെ വീട്ടിൽ ചിട്ടയായി അലമാരകളിൽ അടുക്കി വയ്ക്കുകയും അവയെ എടുത്ത് പാരായണം ചെയ്യുകയും സൂക്ഷിച്ച് തിരികെ വയ്ക്കുകയും ചെയ്യുക എന്നത് ഇപ്പോഴും ആഹ്ലാദം പകരുന്ന ഒരു കർമ്മമാണ് നമുക്കെല്ലാം. ഇലക്ട്രോണിക് വായന വന്നതോടെ വലിയ തടിയൻ പുസ്തകങ്ങളിലെ വിജ്ഞാനം ചിപ്പിക്കുള്ളിൽ മുത്തുന്ന പോലെ മൊബൈൽ ഫോണുകളിലൂടെ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ അറിവ് വർദ്ധിപ്പിക്കണമെങ്കിൽ, മനുഷ്യരെ സംസ്കാരചിത്തരാക്കണമെങ്കിൽ വായിച്ചേ മതിയാകൂ എന്ന് നാം മനസ്സിലാക്കണം. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും എത്ര വളർന്നാലും മാനുഷിക മൂല്യങ്ങൾ മനുഷ്യരുള്ളിടത്തോളം കാലം നിലനിൽക്കണം. അതിന് വായന അനിവാര്യമാണ്. 1995 യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ 1 ഏപ്രിൽ ആചരിച്ചു തുടങ്ങിയ ലോക പുസ്തക ദിനമാണ് ലോകമെമ്പാടും പുസ്തകത്തിൻ്റെയും വായനയുടെയും പ്രാധാന്യത്തെ എടുത്തുകാട്ടിയത്. വിശ്വസാഹിത്യകാരനായ ഷേക്സ്പിയറുടെ ജന്മദിനവും ചരമദിനവും കൂടിയായ 1 ഏപ്രിൽ എല്ലാവരും ഓർക്കുന്ന ഒരു ദിനം കൂടിയാണല്ലോ. നമ്മുടെ കേരളത്തിൽ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിൻ്റെ പിതാവായ PN പണിക്കർ സാറിൻ്റെ ചരമദിനമായ ജൂൺ 19

0: വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് 1996 മുതലാണ്. ഇത് പിന്നീട് ഇന്ത്യ മുഴുവനും ദേശീയ വായനാ ദിനമായി ആചരിച്ചു തുടങ്ങി. വായനയുടെ പ്രാധാന്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതിനും രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അറിവെത്തിച്ചു കൊടുക്കുന്നതിനും ഈ ദിനാചരണവും തുടർ പ്രവർത്തനങ്ങളും കൊണ്ട് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ കായംകുളം യൂനസ്. സുഭാഷിതം ഇനി കേൾക്കാം നാളെ രാവിലെ 5:55 സുരേന്ദ്രൻ ചുനക്കര അവതരിപ്പിക്കുന്നു.